പ്രഭാത ഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി കേൾക്കാം ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത.

ഓരോരുത്തർക്കും സ്നേഹത്തിൻ്റെ നിർവചനം വ്യത്യസ്തമാണ്. ഞാൻ ഇഷ്ടപ്പെടുന്നത് മറ്റൊന്നിൽ നിന്ന് ലഭിക്കുമ്പോൾ അതിനെ സ്നേഹമെന്ന് വിളിക്കുന്നു. ജനനം മുതൽ മരണം വരെ നാം സ്നേഹമെന്ന മായാ കൊട്ടാരത്തിൽ ജീവിക്കുന്നു. ജനനം കഴിഞ്ഞ് മുലപ്പാൽ കൊടുക്കുന്ന അമ്മയും കുഞ്ഞും പരസ്പരം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന സ്നേഹം ആരംഭിക്കുകയായി. പാൽ ചുരത്തുന്നത് കൊണ്ട് മാത്രം അമ്മ കുഞ്ഞിന് ദാഹശമനിയായി അത് നൽകുന്നു. മറ്റുപാധികളൊന്നുമില്ലാത്തതിനാൽ കുഞ്ഞ് പാൽ നുണയുന്നു. ഇവിടെ സ്നേഹമാണോ? മാതാപിതാക്കൾ, പങ്കാളികൾ, ഏതൊരു ജന്തു ജീവജാലത്തിൻ്റെയും സ്നേഹം അവരിലെ പഞ്ചേന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു പ്രയത്നമല്ലേ? അപകടങ്ങളിലോ അത്യാവശ്യങ്ങളിലോ നമുക്ക് തുണയാകുന്നത് സ്നേഹമാണോ? അത് സഹായമാണ്, പിന്തുണയാണ്. എൻ്റെ ആവശ്യ പൂർത്തീകരണത്തിനായി വാക്ക്, പ്രവൃത്തി, നോട്ടം, സ്വാധീനം, സമ്മാനം, ഉറപ്പ് ഇവയിലൂടെ പ്രകടിപ്പിക്കുന്നതാണോ സ്നേഹം? എൻ്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി എന്ത് സംഭവിച്ചാലും അത് സ്നേഹമില്ലായ്മയായി മാറുന്നു. എങ്കിലെന്താണ് സ്നേഹം? പരസ്പരം അറിയില്ലെങ്കിലും, ഒരു ബന്ധമില്ലെങ്കിലും ഒരാളോട് നമുക്ക് തോന്നുന്ന ഒരു അലിവുണ്ട്. അവിടെ ഒരു സ്നേഹ കണിക ദർശിക്കാനാകും. ഇത്തരം അനേകം അലിവുകളുടെ, സ്നേഹ കണികകളുടെ സംഗമമാകാം സ്നേഹം. എങ്കിൽ എൻ്റെ സ്നേഹം, ഞാൻ ആഗ്രഹിക്കുന്ന സ്നേഹം എന്ത്? ചിന്തിക്കാം.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്നേഹസ്വാഗതം.
1: മലബാർ ഡയറി

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ ബാലാമണി അമ്മയുടെ മുത്തശ്ശി എന്ന കവിത കേൾക്കാം. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവയ്ക്കുള്ള മറുപടിയും. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചിരിയും ചിന്തയും. 8:00 ഇഷ്ടങ്ങൾ ഇണങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 ചിത്രപരിചയം. ഉച്ചയ്ക്ക് 12:00 സ്ത്രീ തരംഗം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവയ്ക്കുള്ള മറുപടിയും. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ.

7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. 9:00 നാടകനേരത്തിൽ നാടകം അസുരഗോത്രം 3-ാം ഭാഗം. നാടകരചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം അശ്വിനി കവിണിശ്ശേരി. തുടർന്ന് നാടകഗാനങ്ങൾ കേൾക്കാം. 10:00 പുത്തൻ പാട്ടുകൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ബാലാമണി അമ്മയുടെ മുത്തശ്ശി എന്ന കവിതയാണ് ഇന്ന് കാവ്യ.

0: ബാലാമണി അമ്മയുടെ മുത്തശ്ശി എന്ന കവിതയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു. സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: വചനാമൃതം.
3: വിജയകഥകൾ വായിക്കരുത്, നിങ്ങൾക്ക് ഒരു സന്ദേശം മാത്രമേ ലഭിക്കൂ. പരാജയ കഥകൾ വായിക്കുക, വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് ചില ആശയങ്ങൾ ലഭിക്കും. APJ അബ്ദുൽ കലാം.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
4: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര. ഫോൺ നമ്പർ 9742473630, 0490247360.
2: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക്

0: മലബാറിൽ നിന്നൊരു മധുരസ്വരം, കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോറ്റിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: നമസ്കാരം. ഇന്ന് മേഡം 20 മെയ് 3 ഞായറാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. കേരളം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം കാത്തിരിപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് ആരംഭിക്കും. ആദ്യം തപാൽ വോട്ടും 8:30 ഇവിഎമ്മിലെ വോട്ടും എണ്ണിത്തുടങ്ങും. അപ്പോൾ മുതൽ ആദ്യ ഫലസൂചനകൾ കിട്ടിത്തുടങ്ങും. പശ്ചിമേഷ്യൻ സംഘർഷം മൂലം പാചകവാതക ക്ഷാമത്തിന്റെ ദുരിതമനുഭവിക്കുന്ന രാജ്യത്തെ ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയ്ക്ക് വീണ്ടും ഇരട്ടപ്രഹരമായി വാണിജ്യ ആവശ്യത്തിനുള്ള LPGയുടെ വിലക്കയറ്റം. ഹോട്ടലുകൾ പ്രധാനമായും പാചകത്തിനുപയോഗിക്കുന്ന 19 കിലോയുടെ വാണിജ്യ സിലിണ്ടറിന് വെള്ളിയാഴ്ച 993 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ കൊച്ചിയിൽ വാണിജ്യ സിലിണ്ടറിന്റെ വില 3085 രൂപയായി. 5 കിലോയുടെ സിലിണ്ടറിന് 261.50 രൂപയും വർധനയുണ്ടായി. 814 രൂപയാണ് കൊച്ചിയിലെ പുതുക്കിയ നിരക്ക്. അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള LPG സിലിണ്ടറിന് വിലയിൽ മാറ്റമില്ല. പെട്രോൾ ഡീസൽ വില വർധന ഒരാഴ്ചക്കകം ഉണ്ടാകുമെന്ന് സൂചന. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 4 രൂപ മുതൽ 5 രൂപ വരെയും LPG സിലിണ്ടറിന് 40 മുതൽ 50 രൂപ വരെയും ഉയർന്നേക്കും. ക്രൂഡ് ഓയിൽ വിലവർധന കാരണം വില ഉയർത്തുന്നതിന് എണ്ണ വിതരണ കമ്പനികളിൽ നിന്ന് ശക്തമായ സമ്മർദ്ദമുണ്ടെന്നാണ് സൂചനകൾ. UAEയിലെ വ്യോമഗതാഗത പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പുനരാരംഭിച്ചതായി UAE ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. ഇറാൻ യുദ്ധത്തെ തുടർന്ന് താൽക്കാലികമായി മുൻകരുതൽ എന്ന നിലയിലായിരുന്നു വ്യോമഗതാഗത പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരുന്നത്. വാൽപ്പാറയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച മലപ്പുറം പാങ് ഗവൺമെന്റ് UP സ്കൂൾ ജീവനക്കാരുടെ ആശ്രിതർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപ നൽകും. ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്തവരായ സ്കൂൾ ബസ് ഡ്രൈവർ നൌഷാദ് അലി, പാചകത്തൊഴിലാളി സാജിദ, റുഖിയ, ഷക്കീല, വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷിഹാം എന്നിവരുടെ ബന്ധുക്കൾക്കാണ് സഹായധനം ലഭിക്കുക. ഇൻഷുറൻസ് ഉള്ളവർക്ക് പരിരക്ഷയ്ക്ക് പുറമെ ചികിത്സയ്ക്ക് പണം ചെലവായിട്ടുണ്ടെങ്കിൽ ആ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. 500 രൂപ മോഷ്ടിച്ചെന്നാരോപിച്ച് 12 വയസ്സുകാരനെ ഹോസ്റ്റലിൽ മർദ്ദിച്ച് ഫാനിന്റെ കൊളുത്തിൽ കയറുകൊണ്ട് തലകീഴായി കെട്ടിത്തൂക്കിയെന്ന് പരാതി. പുനലൂരിനടുത്ത് വെട്ടിത്തിട്ടയിൽ പ്രവർത്തിക്കുന്ന ലിവിംഗ് വാട്ടേഴ്സ് തിയോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ബൈബിൾ കോളേജിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ബോയ്സ് ഹോമിലാണ് സംഭവം. ഇതുമായി ബന്ധപ്പെട്ട് ജീവനക്കാരായ റാന്നി വെച്ചുച്ചിറ വാഴയിൽ വീട്ടിൽ ലിജു, കുന്നിക്കോട്ട് കുറ്റിക്കോണം തണ്ണിച്ചാലിൽ മേലേതിൽ വീട്ടിൽ ടോം എന്നിവരെ പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡൽഹിയിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റും സിവിൽ ജഡ്ജിയുമായ അമൽകുമാർ ശർമ്മയെ അഫ്ദർജംഗിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. സംസ്ഥാനത്ത് സ്കൂളുകളിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശന നടപടികൾക്ക് തുടക്കമായി. June 1 ക്ലാസ് തുടങ്ങും. 1-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി 5 വയസ്സാണ്. പ്രവേശന പരീക്ഷ നടത്തരുതെന്നും ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും പൊതുവിദ്യാലയങ്ങളിൽ പ്രവേശനം ഉറപ്പാക്കണമെന്നും കർശന നിർദ്ദേശമുണ്ട്. മുണ്ടക്കൈ അതിജീവിതർക്കായി സർക്കാർ നിർമ്മിച്ച ടൗൺഷിപ്പിൽ അവസാനഘട്ടത്തിലെ ഗുണമേന്മാ പരിശോധനയും പൂർത്തിയാക്കി 43 വീട് താമസത്തിന് കൈമാറി. ശനിയാഴ്ച മാത്രം 17 വീടാണ് കൈമാറിയത്. 1-ാം ഘട്ടത്തിൽ പട്ടയവും ഉടമസ്ഥാവകാശവും കൈമാറിയ 178 വീട്ടിലും കുടിവെള്ളവും വൈദ്യുതിയും സജ്ജമാക്കിയിട്ടുണ്ട്. പ്രസാർഭാരതി ചെയർമാനായി കവിയും ഗാനരചയിതാവുമായ പ്രസൂൺ ജോഷിയെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം നിയമിച്ചു. കഴിഞ്ഞ ഡിസംബറിൽ രാജിവെച്ച IAS ഉദ്യോഗസ്ഥൻ നവനീത് കുമാർ സെഗാളിന് പകരമായാണ് ജോഷിയെ നിയമിച്ചത്. മധ്യപ്രദേശിലെ ജബൽപൂരിലെ ബർഗി ഡാമിൽ വിനോദസഞ്ചാര ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 11 ആയി. കാണാതായ 2 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. വെള്ളിയാഴ്ച 6 മൃതദേഹം കൂടി കണ്ടെടുത്തു. വ്യാഴാഴ്ച വൈകിട്ടാണ് ടൂറിസം വകുപ്പിന്റെ ക്രൂയിസ് ബോട്ട് അപകടത്തിൽപ്പെട്ടത്. 28 പേരെയാണ് ഇതുവരെ രക്ഷപ്പെടുത്തിയത്. മാർവലിന്റെയും DCയുടെയും കോമിക് കഥാപാത്രങ്ങളെ അനശ്വരമാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച എഴുത്തുകാരൻ ഗെറി കോൺവേ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സാമൂഹിക പ്രവർത്തകനും ഉപഭോക്തൃ വിദ്യാഭ്യാസ വിദഗ്ധനുമായ പാലാ

പാലക്കാട് കാപ്പിൽ ഡിജോ കാപ്പൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. 46,313 ടൺ എൽ പി ജിയുമായി ഒരു ഇന്ത്യൻ കപ്പൽ കൂടി ഹോർമൂസ് കടലിടുക്ക് കടന്നു. സർവശക്തി എന്ന കപ്പലാണ് ശനിയാഴ്ച ഹോർമൂസ് കടന്നത്. കപ്പൽ മെയ് 13 വിശാഖപട്ടണം തീരത്തെത്തും. ഇറാൻ യുദ്ധത്തിലുണ്ടായ ഇന്ധന പ്രതിസന്ധിയിൽ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഒരുങ്ങി US സ്പിരിറ്റ് എയർലൈൻസ്. കമ്പനിയുടെ പ്രതിസന്ധി മറികടക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് $500 മില്യൻ പ്രത്യേക പാക്കേജ് മുന്നോട്ട് വച്ചിരുന്നെങ്കിലും ചർച്ചകൾ പരാജയപ്പെട്ടതോടെയാണ് അടിയന്തര പോർട്ടലിലേക്ക് നീങ്ങുന്നത്. പശ്ചിമബംഗാളിലെ വോട്ടെണ്ണലിന് കേന്ദ്ര സർക്കാർ ജീവനക്കാരെ നിയോഗിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനത്തിനെതിരായ തൃണമൂൽ കോൺഗ്രസിന്റെ ഹർജിയിൽ ഇടപെടാതെ സുപ്രീംകോടതി. കേന്ദ്രത്തിലേതായാലും സംസ്ഥാനത്തേതായാലും ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ കമ്മീഷന് വിവേചന അധികാരമുണ്ടെന്ന് കോടതി പറഞ്ഞു. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മയുടെ ഭാര്യയ്ക്കെതിരെ അപകീർത്തി പരാമർശം നടത്തിയെന്ന കേസിൽ കോൺഗ്രസ് നേതാവ് പവൻ ഖേരയ്ക്ക് സുപ്രീംകോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. ഖേരയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട സാഹചര്യമില്ലെന്ന് ജസ്റ്റിസുമാരായ ജെ കെ മഹേശ്വരി, അതുൽ എസ് ചന്ദൂർക്കർ എന്നിവർ ചൂണ്ടിക്കാട്ടി. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള എൽ പി ജി സിലിണ്ടറിന്റെ അന്യായ വിലവർദ്ധനയിൽ പ്രതിഷേധിച്ച് 6ാം തീയതി കേരളത്തിൽ ഹോട്ടലുകളും ബേക്കറികളും അടച്ചിടും. എണ്ണക്കമ്പനി ഓഫീസുകളിലേക്കും ജില്ലാ ആസ്ഥാനങ്ങളിലേക്കും മാർച്ചും നടത്തും. ഈ മാസം 20 മുതൽ കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ജീവനക്കാരുടെ സംയുക്ത സമരസമിതി അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചു. 25% വേതന വർധന അടക്കമുള്ള ആവശ്യങ്ങൾ സർക്കാർ തള്ളിയതിനെ തുടർന്നാണ് സമരം നടത്തുന്നത്. ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗതാഗത മന്ത്രി രാമലിംഗ റെഡ്ഡിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു. 20 രാവിലെ 6 മണി മുതലാണ് പണിമുടക്ക്. സർക്കാരിന്റെ നടപടികളെയോ നയങ്ങളെയോ വിമർശിക്കുന്നത് ജനാധിപത്യത്തിൽ അനിവാര്യമാണെന്നും ഇത് കലാപ പ്രേരണയായി കാണാൻ കഴിയില്ലെന്നും അലഹബാദ് ഹൈക്കോടതി. 2025 നടത്തിയ പ്രസംഗം രാജ്യദ്രോഹമാണെന്ന് കാണിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പേരിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടാണ് അലഹബാദ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ക്ഷേത്രോത്സവങ്ങളും പള്ളിത്തിരുന്നാളുകളും നടക്കുമ്പോൾ തിരക്ക് നിയന്ത്രിക്കുന്നതിനും ഗതാഗത തടസ്സം ഒഴിവാക്കുന്നതിനുമായി സമഗ്ര മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് ഹൈക്കോടതി. ക്രമസമാധാനം ഉറപ്പാക്കാനുള്ള ചുമതല DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥന് നൽകണം. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കണം. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രത്യേക സൗകര്യമൊരുക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് 3 പേർ കൊല്ലപ്പെട്ട 2 കേസുകളിൽ പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതികളുടെ നടപടി ഹൈക്കോടതി ശരിവച്ചു. സർക്കാരും ഇരകളുടെ ബന്ധുക്കളും നൽകിയ അപ്പീലുകൾ തള്ളി. വഡോദര ഘോഡിയാർ നഗറിൽ 2002 ഫെബ്രുവരി 28 കസംഖാൻ എന്നയാളെ ജീവനോടെ തീയിലിട്ട് കൊന്ന കേസിൽ 5 പേരെ കുറ്റവിമുക്തരാക്കിയ വഡോര സെഷൻസ് കോടതിയുടെ വിധിയാണ് ഡിവിഷൻ ബെഞ്ച് ശരിവച്ചത്. രാജ്യത്ത് ഇൻഷുറൻസ് മേഖലയിൽ 100% വിദേശ നിക്ഷേപം അനുവദിച്ച് ഔദ്യോഗിക ഉത്തരവിറങ്ങി. ഇൻഷുറൻസ് മേഖലയിൽ വിദേശ നിക്ഷേപകരുടെ പങ്കാളിത്തം ഉയർത്താൻ ലക്ഷ്യമിട്ടാണ് നടപടി. അതേസമയം ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന് പ്രത്യേക മാർഗരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. കലയും സാഹിത്യവും വെറും വിനോദോപാധിയല്ലെന്നും മനുഷ്യത്വത്തെ ഉണർത്താനുള്ള മാധ്യമമാണെന്നും വിശ്വസിച്ച വ്യക്തിയായിരുന്നു മലയാള കലാഗ്രാമം സ്ഥാപകനായ AP കുഞ്ഞിക്കണ്ണനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ജീവകാരുണ്യ പ്രവർത്തകനും കലോപാസകനും വ്യവസായിയുമായിരുന്ന AP കുഞ്ഞിക്കണ്ണന്റെ പൂർണ്ണകായ വെങ്കല പ്രതിമ കലാഗ്രാമത്തിന്റെ മുറ്റത്ത് അനാവരണം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. നാളെ ഇടുക്കി, പാലക്കാട് ജില്ലകൾക്കും ചൊവ്വാഴ്ച എറണാകുളം, തൃശൂർ, മലപ്പുറം, വയനാട് ജില്ലകൾക്കും മുന്നറിയിപ്പുണ്ട്. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ തെരഞ്ഞെടുത്ത പഞ്ചായത്തുകളിൽ തയ്യാറാക്കുന്ന സമഗ്ര വികസന രേഖയുടെ ഭാഗമായി പഞ്ചായത്ത് തല വികസന സെമിനാർ ജില്ലയിൽ ആദ്യമായി തില്ലങ്കേരി പഞ്ചായത്തിൽ നടത്തി. മട്ടന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ N. ഷാജിത്ത് ഉദ്ഘാടനം ചെയ്തു. കൊട്ടിയൂർ വൈശാഖോത്സവം 28ാം തീയതി തുടങ്ങും. വൈശാഖോത്സവത്തിന്റെ ചടങ്ങുകളും തീയതിയും നിശ്ചയിക്കുന്ന പ്രക്കൂഴം ഇക്കരെ കൊട്ടിയൂരിൽ നടന്നു. മെയ് 28 നെയ്യാട്ടത്തോടെ വൈശാഖോത്സവം ആരംഭിക്കും. മെയ് 23 അക്കരെ കൊട്ടിയൂരിലേക്ക് നീരെഴുന്നള്ളത്ത് നടക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം നടക്കുന്ന സാഹചര്യത്തിൽ തലശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ക്രമസമാധാന പാലനത്തിന്റെ ഭാഗമായി 5 ഞായറാഴ്ച മുതൽ ടർഫ്, കടകൾ എന്നിവ രാത്രി 10 മണിക്ക് ശേഷം പ്രവർത്തിക്കരുത്. എന്തെങ്കിലും ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടായാൽ സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തലശ്ശേരി പോലീസ് അറിയിച്ചു. IPL ക്രിക്കറ്റിൽ മുംബൈയെ 8 വിക്കറ്റിന് തോൽപ്പിച്ച് ചെന്നൈ. ISL ഫുട്ബോളിലെ ആവേശ പോരാട്ടത്തിൽ ഇന്റർ കാശിയെ

0: കീഴടക്കി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: ജയചന്ദ്രനും ശ്രീലക്ഷ്മി ജയചന്ദ്രനും ആലപിച്ച ഗാനം മുഴുത്തിങ്കൾ മുഖിയായി. സുനിൽ കല്ലൂരിന്റെ വരികൾക്ക് രവീന്ദ്രൻ തിരുവല്ലയാണ് ഈണം പകർന്നത്.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: SK ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
2: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
3: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
2: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ.
3: 5ാം തരം മുതൽ 10ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
2: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. ആകാശവാണി റിലേ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരള ഭരണം ആർക്കെന്ന് നാളെ അറിയാം. വോട്ടെണ്ണൽ നാളെ രാവിലെ 8 ആരംഭിക്കും. പശ്ചിമ ബംഗാളിൽ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ തെരഞ്ഞെടുപ്പ് നടപടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ കേന്ദ്രം പുലർത്തുന്ന ദൃഢനിശ്ചയത്തിന്റെയും നടപടികളുടെയും പ്രതിഫലനമാണ് ഓപ്പറേഷൻ സിന്ദൂർ വിജയമെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. നീറ്റ് UG മെഡിക്കൽ പ്രവേശന പരീക്ഷ ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5 വരെ. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. കേരള ഭരണം ആർക്കെന്ന് നാളെ അറിയാം. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ 8 ആരംഭിക്കും. കേരളത്തിന് പുറമെ തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം എന്നിവിടങ്ങളിലും നാളെയാണ് വോട്ടെണ്ണൽ. ആദ്യ ഫലസൂചനകൾ രാവിലെ 9 ലഭ്യമാകും. ഡെസ്ക് റിപ്പോർട്ട്.
2: നാളത്തെ വോട്ടെണ്ണലിന് എല്ലാ ജില്ലയിലും ഒരുക്കങ്ങൾ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കൌണ്ടിംഗ് സൂപ്പർവൈസർമാർ, കൌണ്ടിംഗ് അസിസ്റ്റന്റുമാർ, മൈക്രോ ഒബ്സർവർമാർ എന്നിവരുടെ മണ്ഡലം തിരിച്ച രണ്ടാംഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായി. ജില്ലാ കളക്ടർമാരുടെ ചേംബറിൽ റിട്ടേണിംഗ് ഓഫീസർമാർ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് നടപടികൾ പൂർത്തിയാക്കിയത്. നിയമനം ലഭിച്ച ഉദ്യോഗസ്ഥർക്ക് സ്ഥാപന മേധാവികൾ വഴി ഉത്തരവ് കൈപ്പറ്റാം. ഉത്തരവുകൾ ലഭിച്ചെന്ന് തദ്ദേശ ഭരണ സ്ഥാപന സെക്രട്ടറിമാർ ഉറപ്പുവരുത്തേണ്ടതാണ്. വോട്ടെണ്ണലിന്റെ ഭാഗമായി സംസ്ഥാനത്ത് താൽക്കാലിക മദ്യനിരോധനം ഏർപ്പെടുത്തി. ഇന്ന് വൈകിട്ട് 6 മുതൽ മറ്റന്നാൾ രാവിലെ 9 നിരോധനം. കള്ളുഷോപ്പുകൾ, ബീവറേജ് ഔട്ട്ലെറ്റുകൾ, വിദേശ മദ്യവിൽപ്പന കേന്ദ്രങ്ങൾ, ബാറുകൾ, ബിയർ വൈൻ പാർലറുകൾ തുടങ്ങിയവ അടച്ചിടണം.
1: വോട്ടെടുപ്പ് ഫലവും പ്രവണതകളും ജനങ്ങളിലെത്തിക്കാൻ ആകാശവാണി രാവിലെ 8 മുതൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകൾ പ്രക്ഷേപണം ചെയ്യും. തത്സമയ പാനൽ ചർച്ചകളും വിലയിരുത്തലുകളും വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതുവരെ കേരള നിലയങ്ങൾ ശ്രോതാക്കളിലെത്തിക്കും.
3: കോഴിക്കോട് ജില്ലയിലെ 3 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെയും പരിസരങ്ങളിൽ ആളുകൾ കൂട്ടം ചേരുന്നത് വിലക്കി ജില്ലാ കളക്ടർ സ്നേഹൽകുമാർ സിംഗ് ഉത്തരവിറക്കി. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ 163 വകുപ്പ് പ്രകാരമാണ് നടപടി. ഇന്ന് വൈകിട്ട് 6 മുതൽ മെയ് 5 രാവിലെ 9 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ 200 മീറ്റർ ചുറ്റളവിലാണ് നിരോധന ഉത്തരവ്. എറണാകുളം ജില്ലയിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ച കളമശ്ശേരി കുസാറ്റ്, ആലുവ UC കോളേജ്, കോതമംഗലം MA കോളേജ് എന്നിവയ്ക്ക് നാളെ അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ തെരഞ്ഞെടുപ്പ് നടപടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി. ഈ മാസം 21 മണ്ഡലത്തിലെ 285 പോളിംഗ് സ്റ്റേഷനുകളിലും പുതിയ വോട്ടെടുപ്പ് നടത്തും. 24 വോട്ടെണ്ണം. സൌത്ത് 24 പർഗാനാസ് ജില്ലയിലെ മണ്ഡലത്തിൽ വൻതോതിൽ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളും അട്ടിമറിയും ഉണ്ടായെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് കമ്മീഷൻ അറിയിച്ചു. രണ്ടാംഘട്ടത്തിൽ April 29 ഫാൽത്തയിലെ വോട്ടെടുപ്പ്. വോട്ടിംഗ് യന്ത്രങ്ങളിൽ കൃത്രിമം നടത്തിയതിനു പുറമെ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുകയും തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ ലംഘിക്കുകയും ചെയ്തതായി നിരീക്ഷകർ കമ്മീഷനെ അറിയിച്ചിരുന്നു. ഇന്നലെ റീപോളിംഗ് നടത്തിയ 2 മണ്ഡലങ്ങളിലെ 15 ബൂത്തുകളിൽ 90%-ലേറെ പോളിംഗ് രേഖപ്പെടുത്തി. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ നരേന്ദ്രമോദി ഗവൺമെന്റ് പുലർത്തുന്ന അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെയും നിർണായക നടപടികളുടെയും പ്രതിഫലനമാണ് ഓപ്പറേഷൻ സിന്ദൂർ വിജയമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. ഇന്ത്യൻ സേനാ ചരിത്രത്തിലെ സുവർണ അധ്യായമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇന്ത്യൻ സൈനികർ അസാമാന്യ ധീരതയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രകടിപ്പിച്ചത്. ന്യൂഡൽഹിയിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1 വാർഷികത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച ശൌര്യ സന്ധ്യയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2025 April 22 പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയെന്ന നിലയിലാണ് May 7 ഇന്ത്യൻ സേന ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. പാകിസ്ഥാനിലെ ഭീകരപ്രവർത്തന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം. 4 ദിവസം നീണ്ട

0: റഷ്യൻ സിന്ദൂർ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലെ ധാരണയുടെ അടിസ്ഥാനത്തിൽ അവസാനിപ്പിച്ചു. ഇന്ത്യൻ സായുധസേന യുദ്ധമുഖത്തും പ്രതിക്ഷോഭ ഘട്ടങ്ങളിലും ഒരേപോലെ ധൈര്യവും പോരാട്ടവീര്യവും പ്രകടമാക്കുന്നുണ്ടെന്ന് രാജ്നാഥ് സിംഗ് ചടങ്ങിൽ പറഞ്ഞു. ഛത്തീസ്ഗഡിൽ സ്ഫോടകവസ്തു നിർവീര്യമാക്കുന്നതിനിടെയുണ്ടായ പൊട്ടിത്തെറിയിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. കാങ്കർ നാരായൺപൂർ ജില്ലാ അതിർത്തിയിലാണ് ജില്ലാ റിസർവ് ഗാർഡിലെ 4 പേർക്ക് അപകടമുണ്ടായത്. ഒരു ഇൻസ്പെക്ടർക്കും 3 കോൺസ്റ്റബിൾമാർക്കുമാണ് ജീവഹാനിയുണ്ടായത്. മേഖലയിൽ കുഴിച്ചിട്ടിരുന്ന മൈനുകൾ നിർവീര്യമാക്കുന്ന ശ്രമത്തിലായിരുന്നു സുരക്ഷാ സൈനികർ. പ്രസാർഭാരതി ചെയർമാനായി പ്രശസ്ത ഗാനരചയിതാവും എഴുത്തുകാരനുമായ പ്രസൂൺ ജോഷിയെ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം നിയമിച്ചു. പരസ്യം, സാഹിത്യം, കല, സിനിമ എന്നീ മേഖലകളിൽ ഏറെ വ്യത്യസ്തമായ കാഴ്ചപ്പാടോടെ ശ്രദ്ധേയനായ വ്യക്തിയാണ് ജോഷിയെന്ന് ചെയർമാൻ നിയമനത്തിൽ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഇന്ന് ലോക പത്ര സ്വാതന്ത്ര്യ ദിനം. സ്വതന്ത്ര മാധ്യമങ്ങളുടെയും ജനാധിപത്യത്തിന്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. സമാധാനത്തിന്റെ ഭാവി രൂപപ്പെടുത്തൽ, മനുഷ്യാവകാശങ്ങൾ, വികസനം, സുരക്ഷ എന്നിവയ്ക്കായി പത്രസ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കൽ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നീറ്റ് യുജി മെഡിക്കൽ പ്രവേശന പരീക്ഷ ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5 വരെയാണ് പരീക്ഷ. പരീക്ഷ എഴുതുന്നവർ 1.5 മുൻപ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തണം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് 2019 മുതൽ നീറ്റ് പരീക്ഷ നടത്തുന്നത്. പരീക്ഷാർത്ഥികൾ അഡ്മിറ്റ് കാർഡിനൊപ്പം ഏതെങ്കിലും ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖയും കരുതണമെന്ന് ഏജൻസി ആവശ്യപ്പെട്ടു. വോട്ടർ ID, ആധാർ, റേഷൻ കാർഡ് എന്നിവ ഇതിന് ഉപയോഗിക്കാം. 46,000 ടൺ പാചകവാതകവുമായി MD സർവശക്തി എന്ന മാർഷൽ ദ്വീപ് കപ്പൽ ഹോർമൂസ് കടലെടുക്ക് സുരക്ഷിതമായി മറികടന്നു. കപ്പലിലെ 20 ജീവനക്കാരിൽ 18 പേരും ഇന്ത്യക്കാരാണ്. ഈ മാസം 13 കപ്പൽ വിശാഖപട്ടണത്ത് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ ചെന്നൈയിൽ 8 തകർത്തു. ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:00 സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലാണ് മത്സരം. രണ്ടാം മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ അഹമ്മദാബാദിൽ നേരിടും. വൈകിട്ട് 7:00 മത്സരം. ഈ വർഷത്തെ ICC വനിതാ 2020 ലോകകപ്പ് വനിതാ ടീമിനെ BCCI പ്രഖ്യാപിച്ചു. ഹർമൻപ്രീത് കൌർ ക്യാപ്റ്റനും സ്മൃതി മന്ധാന വൈസ് ക്യാപ്റ്റനുമാണ്. ഇംഗ്ലണ്ടിൽ June 12 ടൂർണമെന്റ് ആരംഭിക്കുന്നത്. July 5 ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിലാണ് ഫൈനൽ മത്സരങ്ങൾ. ഗ്രൂപ്പ് 1 ഇടം നേടിയ ഇന്ത്യയുടെ ആദ്യ മത്സരം June 14 പാകിസ്ഥാനെതിരെയാണ്. 63rd സംസ്ഥാന സീനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് കോഴിക്കോട്ട് ആരംഭിക്കും. രാവിലെ മേയർ O. സദാശിവൻ ഉദ്ഘാടനം ചെയ്യും. May 6 ചാമ്പ്യൻഷിപ്പ്. പുനലൂർ പിറവന്തൂരിലെ ബോയ്സ് ഹോമിൽ പണം മോഷ്ടിച്ചെന്നാരോപിച്ച് 12 കെട്ടിത്തൂക്കി മർദ്ദിച്ചെന്ന പരാതിയിൽ 2 അറസ്റ്റ് ചെയ്തു. വെട്ടിത്തിട്ട ലിവിംഗ് വാട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജിയിലെ പാചകക്കാരൻ റാന്നി വെച്ചുച്ചിറ സ്വദേശി ലിജു, ജീവനക്കാരൻ കുന്നിക്കോട് സ്വദേശി ടോം എന്നിവരെയാണ് പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. പ്രതികളെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസം അന്തരിച്ച പൊതുപ്രവർത്തകൻ ഡിജോ കാപ്പിന്റെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് കോട്ടയം പാലാ ചെറുപുഷ്പം പള്ളി സെമിത്തേരിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തും. കാർ അപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കുകയായിരുന്നു ഡിജോ കാപ്പിന്റെ അന്ത്യം. കൊട്ടിയൂർ വൈശാഖോത്സവം May 28 നെയ്യാട്ടത്തോടെ ആരംഭിക്കും. വൈശാഖോത്സവത്തിന്റെ ചടങ്ങുകളും തീയതിയും നിശ്ചയിക്കാൻ ഇക്കരെ കൊട്ടിയൂരിൽ ചേർന്ന പ്രക്കോഴത്തിന്റെ തീരുമാനപ്രകാരമാണ് ഉത്സവകാലം നിശ്ചയിച്ചത്. May 23 അക്കരെ കൊട്ടിയൂരിലേക്ക് നീരെഴുന്നള്ളത്ത് നടത്തും. കേരളത്തിൽ പലയിടങ്ങളിലും ബുധനാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മലമ്പുഴ അണക്കെട്ടിന്റെ ഇടതുകര കനാൽ ഷട്ടർ വഴി സെക്കൻഡിൽ 250 ഖനിയടി വെള്ളം ഭാരതപ്പുഴയിലേക്ക് തുറന്നുവിട്ട സാഹചര്യത്തിൽ തീരവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് തൃശൂർ ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം അറിയിച്ചു. ഭാരതപ്പുഴയിൽ ഇറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും കൃഷിനാശം ഒഴിവാക്കാൻ മുൻകരുതലെടുക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെ മലപ്പുറം മുണ്ടേരി വിത്തുൽപാദന കേന്ദ്രത്തിലെ മാന്തോട്ടങ്ങളിൽ വിളവെടുപ്പ് തുടങ്ങി. 33 തരം മാങ്ങകൾ ഫാമിൽ ലഭ്യമാണ്. മുണ്ടേരി കൃഷിഫാമിലെ വിൽപ്പന കേന്ദ്രത്തിൽ നിന്നും ചുങ്കത്തറ മുട്ടിക്കടവ് ജില്ലാ കൃഷിത്തോട്ടത്തിന്റെ ഔട്ട്ലെറ്റിൽ നിന്നും ആവശ്യക്കാർക്ക് ഗുണമേന്മയേറിയ മാങ്ങ നേരിട്ട് വാങ്ങാവുന്നതാണ്. കിലോയ്ക്ക് 50 നിരക്കിലാണ് മാങ്ങ വിൽപ്പന. പരപ്പനങ്ങാടി ഒട്ടുമൽ ബീച്ചിൽ 10 തെരുവുനായ കടിച്ചു. പരിക്കേറ്റ 7 തിരുവരങ്ങാടി താലൂക്ക് ആശുപത്രിയിലും 3 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മലപ്പുറം എടക്കര പുതിയങ്ങാടി ഫുട്ബോൾ മേളയിലെ സംഘർഷത്തോട് ബന്ധപ്പെട്ട് നാലുപേരെ പോത്തുകൽ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ മാസം 28-ന് അഖിലേന്ത്യാ സെവൻസ് ടൂർണമെന്റിന്റെ അവസാന സെമി മത്സരത്തിനൊടുവിലാണ് കാണികൾ ചേരിതിരിഞ്ഞ് സംഘർഷമുണ്ടാക്കിയത്. കണ്ണൂർ അയ്യൻകുന്നിൽ കാട്ടാനശല്യം തടയുന്നതിനായി സ്ഥാപിക്കുന്ന സോളാർ തൂക്കുവേലിയുടെ നിർമ്മാണം ഈ മാസം 31-നകം പൂർത്തിയാക്കും. തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കാൻ പ്രദേശവാസികളെ വേലി നിർമ്മാണത്തിൽ പങ്കാളികളാക്കാനും ഉന്നതതല അവലോകന യോഗത്തിൽ തീരുമാനിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള ഭരണം ആർക്കെന്ന് നാളെ അറിയാം. വോട്ടെണ്ണൽ നാളെ രാവിലെ 8-ന് ആരംഭിക്കും. പശ്ചിമബംഗാളിൽ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ തെരഞ്ഞെടുപ്പ് നടപടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ കേന്ദ്രം പുലർത്തുന്ന ദൃഢനിശ്ചയത്തിന്റെയും നടപടികളുടെയും പ്രതിഫലനമാണ് ഓപ്പറേഷൻ സിന്ദൂർ വിജയമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നീറ്റ് യുജി മെഡിക്കൽ പ്രവേശന പരീക്ഷ ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5 വരെ. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക രചാ ഝാ. അഥ വാർത്താഃ. നിർവാചനായോഗേന പശ്ചിമബംഗാളസ്യ ഫാൽട്ടാ വിധാനസഭാക്ഷേത്രേ സഹായക മതദാനകേന്ദ്രാണി സമേത്യ സർവേഷു 85-200 മതദാനകേന്ദ്രേഷു പുനർമതദാനായ ആദേശ പ്രദത്തഃ. ആയോഗേന ഉക്തം യത് ബുധവാസരെ ഫാൽട്ടാ വിധാനസഭാക്ഷേത്രേ ബൃഹത് സംഖ്യായാം മതദാനകേന്ദ്രേഷു മതദാനാവധൌ നൈർവാചനികാപരാധ ലോക്താന്ത്രിക പ്രക്രിയായാം വിഘ്നതാ ച ജാതാ. അസ്യ മാസസ്യ ഏകവിംശതി ദിനാങ്കേ സർവേഷു മതദാനകേന്ദ്രേഷു പ്രാതഃ 7 വാദനാദാരഭ്യ സായം 6 വാദനം യാവത് നൂതന മതദാനം ഭവിഷ്യതി. മതഗണന മെയ് മാസസ്യ 4 ദിനാങ്കേ ഭവിഷ്യതി. പശ്ചിമബംഗാളെ ദക്ഷിണ 4 പരഗണാ ജനപദസ്യ 15 മതദാനകേന്ദ്രേഷു ഹ്യഃ ജാതെ പുനർമതദാനെ പ്രായഃ 90% യാവത് മതദാനം ജാതം. ദ്വയോഃ വിധാനസഭാക്ഷേത്രയോഃ പുനർമതദാനം ശാന്തിപൂർണരീത്യാ സമ്പന്നതാംഗതം. നിർവാചനായോഗേന സംബദ്ധ നിർവാചനാധികാരിഭിഃ പര്യവേക്ഷകൈഃ ച പ്രാപ്ത പ്രതിവേദനാനാം ആധാരേ പുനർമതദാനസ്യ ആദേശഃ പ്രദത്തഃ ആസീത്. പശ്ചിമബംഗാള കേരള തമിഴ്നാടു അസമേഷു കേന്ദ്ര ശാസിത പ്രദേശേ പുഡുചേരി ഇത്യത്ര സഞ്ജാതേഭ്യഃ വിധാനസഭാ നിർവാചനേഭ്യഃ മതഗണന ശ്വഃ ഭവിഷ്യതി. നിർവാചനായോഗേന പശ്ചിമബംഗാള നിർവാചനേഷു കേവലം കേന്ദ്രപ്രശാസനസ്യ കർമ്മചാരിണഃ മതഗണനായാഃ പര്യവേക്ഷകരൂപേണ നിയുക്താഃ. നിർവാചനായോഗസ്യ അസ്മിൻ നിർണയേ ഭാരതസ്യ സർവോച്ചന്യായാലയഃ ഹസ്തക്ഷേപം കർത്തും നിരാകൃതവാൻ. ന്യായമൂർത്തി പി എസ് നരസിംഹ ന്യായമൂർത്തി ജോയ് മല്യാബാഗചി ചേത്യേതയോഃ പീഠേന നിർദ്ദേശഃ ദത്തഃ യത് ആയോഗസ്യ ദിങ്നിർദ്ദേശാനാം പാലനം കഠോരതയാ ഭവേത്. സ്നാതക ചികിത്സാ ശിക്ഷായാം പ്രവേശായ നീറ്റ് യുജി ഇതി രാഷ്ട്രീയ പാത്രതാ സഹ പ്രവേശ പരീക്ഷ അദ്യ ആയോജയിഷ്യത്തെ. പരീക്ഷ മധ്യാഹ്നേ 2 വാദനാദാരഭ്യ സായം 5 വാദനം യാവത് പ്രചലിഷ്യതി. നീറ്റ് ഇത്യേതസ്യ സൂചനാനുസാരേണ പരീക്ഷാകേന്ദ്രെ പ്രവേശാനുമതിഃ മധ്യാഹ്നേ 1:30 യാവദേവ ഭവിഷ്യതി. നീറ്റ് യുജി ഇത്യേതസ്യ ആയോജനം രാഷ്ട്രീയ പരീക്ഷണ സംസ്ഥയാ സ്വാസ്ഥ്യ പരിവാര കല്യാണ മന്ത്രാലയസ്യ ശിക്ഷാമന്ത്രാലയസ്യ ച അനുമോദനേന സ്നാതക ചികിത്സാ ശിക്ഷായാം പ്രവേശായ 2019 ഭവതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡോക്ടർ ആർ ബാലസുബ്രഹ്മണ്യം ഇത്യേതസ്മൈ ഡോക്ടർ ജോറം അനിയ ഇത്യസ്യൈ ച നീത്യായോഗസ്യ പൂർണ്ണകാലിക സദസ്യത്വേന നിയുക്ത്യർത്ഥം ശുഭകാമനാം പ്രദത്തവാൻ. സാമാജിക സഞ്ചാര പട്ടലെ ഏകസ്മിൻ സന്ദേശേ ശ്രീമോദിനാ ഉക്തം യത് തയോഃ സമൃദ്ധാനുഭവഃ വിഭിന്ന പ്രകരണേഷു ഗഹനഃ അവബോധഃ നീതി നിർമ്മാണം സുദൃഢം കരിഷ്യതി. അസൌ വിശ്വാസം പ്രകടിതവാൻ യത് തയോഃ യോഗദാനേന വിഭിന്ന ക്ഷേത്രേഷു നവാചാരഃ വികാസഃ ച വർദ്ധിഷ്യതേതി. വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ജമൈക്ക, സൂരിനാം, ത്രിനിദാദ് ടൊബാഗോ ചേത്യേതേഷാം ആധികാരിക യാത്രയായി പ്രസ്ഥാസ്യതി. ഏഷാ യാത്ര അസ്യ മാസസ്യ ദശദിനാങ്കം യാവത് പ്രചലിഷ്യതി. ഗ്രമീതീയ സമുദായാനാം ഉപസ്ഥിതേ കാരണാദേവ ഏതേഷാം ദേശാനാം ഭാരതേന സഹ വിശിഷ്ടഃ സംബന്ധഃ അസ്തി. വിദേശമന്ത്രാലയേന സ്വീയേ വക്തവ്യേ ഉക്തം യത് യാത്രാവധൌ ഡോക്ടർ ജയശങ്കരഃ ത്രിദേശാനാം നേതൃത്വൈ സഹ മേലനം കരിഷ്യതി. IPL इति क्रिकेट प्रतिस्पर्धायां चेन्नई स्थे MA चिदंबरम क्रीडांगणे चेन्नई सुपर किंग्स दलेन मुंबई इंडियंस दलम अष्टस्तोभिः पराजितम्. हैदराबादस्य राजीव गांधी अंतर्राष्ट्रीय क्रीडांगणे मध्याह्ने 3:30 सनराइजर्स हैदराबाद दलम कोलकाता नाइट राइडर्स दलम सम्मुखीकरिष्यति. तत्रैव अहमदाबादस्य नरेन्द्र मोदी क्रीडांगणे सायं 7:30 गुजरात टाइटन्स दलम पंजाब किंग्स दलम सम्मुखीकरिष्यति. ഇതി വാർത്താഹാ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്നേഹസ്വാഗതം. ജനസമക്ഷത്തിലാദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ ജില്ലാ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 8, 9, 10 തീയതികളിൽ വ്യാവസായിക ഉൽപ്പന്ന പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നു. കണ്ണൂർ EK നായനാർ മെമ്മോറിയൽ അക്കാദമി ഹാളിൽ നടക്കുന്ന മേളയിൽ 150 സ്റ്റാളുകളുണ്ടാകും. PM ശ്രീ ഏഴിമല കേന്ദ്രീയ വിദ്യാലയത്തിൽ 2026-27 അധ്യയന വർഷത്തിലേക്ക് ബാലവാടികയിലും 1-ാം ക്ലാസ്സിലും SSC/ST വിഭാഗത്തിന് ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും വിദ്യാലയ ഓഫീസിൽ ഈ മാസം 5-നകം സമർപ്പിക്കണം. അപേക്ഷാ ഫോം ഏഴിമല.KVS.AC.IN എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04985-294-700. കുട്ടികളിൽ ചലച്ചിത്രാസ്വാദന ശീലം വളർത്തുന്നതിനായി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി മെയ്യിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കും. 8, 9, 10 ക്ലാസുകളിലെ കുട്ടികൾക്ക് പങ്കെടുക്കാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി 11 മെയ്. ഒരു വർഷ അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഓട്ടോമോട്ടീവ് മെക്കാനിക്സ് കോഴ്സിന് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള അവസാന തീയതി 6 മെയ് നീട്ടി. വിശദവിവരങ്ങൾക്ക് www.GECBH.AC.IN എന്ന വെബ്സൈറ്റിലോ 9895-9556-57 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്കൂൾ കേരള മുഖാന്തരം തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ സംഘടിപ്പിക്കുന്ന ഡിപ്ലോമ ഇൻ ചൈൽഡ് കെയർ ആൻഡ് പ്രീ സ്കൂൾ മാനേജ്മെൻറ് കോഴ്സിൻ്റെ പ്രവേശന തീയതി നീട്ടി. വിശദവിവരങ്ങൾക്ക് സ്കോൾ കേരള .org ലഭ്യമാണ്. ഫോൺ 9447-69-67-09. 2026-27 BTech ലാറ്ററൽ എൻട്രി വർക്കിംഗ് പ്രൊഫഷണൽ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾ www.lbscenter.kerala.gov.in ലഭിക്കും. തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ പ്രവേശന പരീക്ഷ നടക്കും. വെബ്സൈറ്റ് വഴി ഓൺലൈനായി 25 അപേക്ഷാ ഫീസ് അടയ്ക്കാം. ഓൺലൈൻ അപേക്ഷ ഈ മാസം 26 നൽകാം. വിശദവിവരങ്ങൾക്ക് 04712-324-396 അല്ലെങ്കിൽ 04712-560-327 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. 2026-27 പോളിടെക്നിക് കോളേജുകളിൽ വർക്കിംഗ് പ്രൊഫഷണൽസിന് വേണ്ടിയുള്ള ലാറ്ററൽ എൻട്രി ഡിപ്ലോമ പ്രവേശന നടപടികൾ തുടങ്ങി. ഒരു വർഷത്തെ മുഴുവൻ സമയ പ്രവൃത്തി പരിചയമുള്ള +2, VHSC അല്ലെങ്കിൽ ITI, KGCE പാസ്സായവർക്ക് അപേക്ഷിക്കാം. www.polyadmission.org മുഖേന 400 രൂപ ഓൺലൈനായി അടച്ച് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിനു ശേഷം 22 തീയതിക്കകം അപേക്ഷിക്കണം.

ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂൾ സ്വിമ്മിംഗ് പൂളിൽ അവധിക്കാല നീന്തൽ പരിശീലനം ഈ മാസം 4 തുടങ്ങും. കുട്ടികൾക്കും മുതിർന്നവർക്കും ക്ലാസ്സിൽ പങ്കെടുക്കാം. സ്ത്രീകൾക്ക് പ്രത്യേക പരിശീലനം. വിശദവിവരങ്ങൾക്ക് 9562201322 അല്ലെങ്കിൽ 9847167616. തദ്ദേശീയ

0: എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം തൊഴിൽ അറിയിപ്പുകൾ. തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ ഗസറ്റ് അധ്യാപകരെ നിയമിക്കുന്നു. പൊളിറ്റിക്കൽ സയൻസ്, ഉറുദു, കൊമേഴ്സ് ആൻഡ് ഇസ്ലാമിക് ഹിസ്റ്ററി എന്നീ വിഭാഗങ്ങളിലാണ് ഗസ്റ്റ് അധ്യാപകരുടെ നിയമനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾ യു ജി സി റെഗുലർ ആക്ട് പ്രകാരം അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം നേടുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. ഈ മാസം 8-ാം തീയതി വൈകിട്ട് 4 മണിക്കകം അപേക്ഷ കോളേജിൽ സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0490234627. തലശ്ശേരി തിരുവങ്ങാട് ചാലിയ യു പി സ്കൂളിൽ UPST ഹിന്ദി അധ്യാപക ഒഴിവുണ്ട്. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9496705091. പയ്യന്നൂർ കോളേജിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള അധ്യാപകരുടെ നിയമനത്തിനുള്ള അഭിമുഖം ഇനി പറയുന്ന സമയക്രമപ്രകാരം നടക്കും. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗിക പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിർദ്ദിഷ്ട യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ ഓരോ പകർപ്പും സഹിതം കോളേജിൽ ഹാജരാകേണ്ടതാണ്. അപേക്ഷാ ഫോറത്തിന്റെ മാതൃക കോളേജ് വെബ്സൈറ്റിൽ ലഭ്യമാണ്. അഭിമുഖ സമയക്രമം ഈ മാസം 14-ാം തീയതി രാവിലെ 9:30 ഹിന്ദി, 10:30 മാത്തമാറ്റിക്സ്, 11:30 സുവോളജി, ഉച്ചയ്ക്ക് 2 മണിക്ക് ഇംഗ്ലീഷ് എന്നിവ നടക്കും. 15-ാം തീയതി രാവിലെ 9:30 മലയാളം, 10:30 ഹിസ്റ്ററി, 11:30 മാനേജ്മെന്റ് സ്റ്റഡീസ്, ഉച്ചയ്ക്ക് 2 മണിക്ക് ബോട്ടണി എന്നിവ നടക്കും. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0497280512, അല്ലെങ്കിൽ 9497653521. ഇംഗ്ലീഷ്, ജേർണലിസം, മലയാളം, ഹിന്ദി, ഇലക്ട്രോണിക്സ് വിഷയങ്ങളിൽ അസിസ്റ്റന്റ് പ്രൊഫസറുടെ ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 8-ാം തീയതി നടക്കും. വിശദവിവരങ്ങൾക്ക് 9446846226, അല്ലെങ്കിൽ 8547005059. IHRD നിരുവമ്പ്രത്തെ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ വിഷയങ്ങളിൽ അസിസ്റ്റന്റ് പ്രൊഫസറുടെ ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 7-ാം തീയതി നടക്കും. തൊഴിൽ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം നാട്ടുവിശേഷം. കൂടാളി മാണിയൂർ പുല്യോട്ട് ഭഗവതി ക്ഷേത്രം കളിയാട്ടം ഇന്നലെ ആരംഭിച്ചു. ഈ മാസം 5-ാം തീയതി സമാപിക്കും. കൂത്തുപറമ്പ്, പുറക്കളം, കോട്ടയം തിരൂർക്കുന്ന് മഹാഗണപതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനാഘോഷം ക്ഷേത്രം തന്ത്രി നന്ദ്യാർവള്ളി ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ ഇന്നും നാളെയുമായി നടക്കും. തളിപ്പറമ്പ് ആൽബിൻ ഓർത്തോ കെയർ ക്ലിനിക്, സെന്റ് വിൻസെന്റ് ഡീപോൾ സൊസൈറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ വെള്ളിക്കയിൽ സെന്റ് തോമസ് പാരിഷ് ഹാളിൽ സൗജന്യ അസ്ഥിരോഗ പരിശോധന നടക്കും. ഇന്ന് രാവിലെ 9 മണി മുതലാണ് പരിശോധന. 7-ാം PHSC നേതൃത്വത്തിൽ സൗജന്യ പ്രഷർ പ്രമേഹ പരിശോധനയും ഉണ്ടാകും. വിശദവിവരങ്ങൾക്ക് 9400067-8263, അല്ലെങ്കിൽ 9539-4215-13 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കവിമണ്ഡലം കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ കുഞ്ഞുണ്ണിമാഷ് ജന്മശതാബ്ദിയും ക്വിസ് മത്സരവും സ്മൃതിയരങ്ങും നടത്തും. May 10-ാം തീയതി വൈകിട്ട് 3 മണിക്ക് പയ്യന്നൂർ വിശ്വകലാ അക്കാദമി ഹാളിൽ നടക്കുന്ന ക്വിസ് മത്സരത്തിൽ UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. May 5-ാം തീയതിക്കകം പേര് രജിസ്റ്റർ ചെയ്യണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 9188-43625, അല്ലെങ്കിൽ 9074-21-2356. പയ്യന്നൂർ ചുവ്വാട്ട വളപ്പിൽ തറവാട് നവീകരണ പുനഃപ്രതിഷ്ഠയും കളിയാട്ടവും ഈ മാസം 5-ാം തീയതി മുതൽ 8-ാം തീയതി വരെ നടക്കും. ചാണോക്കുണ്ട് അർച്ചന ആശുപത്രി, പെരുമ്പുന്ന ടീം, കരുണാപുരം നന്മ സ്വാശ്രയ സംഘം എന്നിവ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തും. ഇന്ന് രാവിലെ 9:30 മുതൽ 12:30 വരെ സെന്റ് ജൂഡ് പള്ളി ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പ്. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 7795-503861. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാട്ടുവിശേഷം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യം.

0: ആരോഗ്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
1: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
2: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
1: അക്കാഡമിക് മികവിനൊപ്പം കലാകായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
2: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ,
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.
5: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
6: എല്ലാ ശ്രോതാക്കൾക്കും ഈ ആഴ്ചയിലെ പ്രതികരണ പരിപാടിയിലേക്ക് സ്വാഗതം.
7: സ്വാഗതം.
6: ആദ്യ പ്രതികരണം സഞ്ജീവ് അക്കാനശ്ശേരിയുടേതാണ്. നാടകത്തെ കുറിച്ചാണല്ലേ?
7: അതെ. പാഞ്ചാലി ഒരു മുൻകോപക്കാരിയോ, അസുരഗോത്രത്തിൽ എല്ലാ കഥാപാത്രങ്ങളും ശക്തമായ രീതിയിൽ അഭിനയിക്കുന്നുണ്ട്. നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. ആശംസകളോടെ സഞ്ജീവ് അക്കാനശ്ശേരി.
6: ആശംസകൾക്ക് നന്ദി. പാഞ്ചാലിയുടെ മുൻകോപത്തെ കുറിച്ച് തുടർന്നുള്ള ഭാഗങ്ങളിൽ കൂടി കേട്ട് നമുക്ക് ഒരു മറുപടി പറയാമല്ലേ. സഞ്ജീവ് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്
7: സർഗജാലകത്തെ കുറിച്ച്.
6: അയ്യല്ലൂർ കെ ആന്റി മാസ്റ്റർ അവതരിപ്പിച്ച സ്വന്തം കവിത നല്ല നിലവാരം പുലർത്തി. നന്ദാത്മജൻ കൊതേരി അവതരിപ്പിച്ച കഥയിലെ നാരായണിയെടുത്തിയെ പോലുള്ളവർ എല്ലാ നാട്ടിലും ഉണ്ടെന്ന് തോന്നുന്നു. ഇനിയും നല്ല നല്ല കഥകൾ അവതരിപ്പിക്കാൻ നന്ദാത്മജന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് സഞ്ജീവ് അക്കാനശ്ശേരി കത്ത് ചുരുക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെയും ആശംസകൾ. വീണ്ടും നാടകത്തെ കുറിച്ചാണ്. ആരാണ്?
7: കൃഷ്ണൻ, പുഷ്പജ കൃഷ്ണൻ മേറ്റടി.
6: പ്രതികരണത്തിലേക്ക് പതിവായി എഴുതുന്നവരല്ല എന്നാണ് തോന്നുന്നത്. ഏതായാലും റേഡിയോ മലബാർ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വായിക്കാം.
7: അസുരഗോത്രം നാടകം 2-ാം ഭാഗവും കേട്ടു. ഹസ്തിനപുരിയുടെ അകത്തളങ്ങളിൽ നടക്കുന്ന രംഗങ്ങൾ വളരെ ഗംഭീരമായി, ഓരോ രംഗങ്ങളിലും വളരെ ഗംഭീരമായാണ് ഓരോ കഥാപാത്രങ്ങൾക്കും ശബ്ദം നൽകിയത്. ഗാന്ധാരിയായ റേഡിയോ മലബാറിന്റെ സ്വന്തം ചിന്നമ്മു ശിവദാസ് നന്നായി അവതരിപ്പിച്ചു. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുന്നു.
6: സർഗജാലകത്തിൽ നന്ദാത്മജൻ കൊതേരി എഴുതി അവതരിപ്പിച്ച കഥ സരോജിനിയുടെ യാത്ര കേട്ടപ്പോ ഞങ്ങളുടെ എല്ലാം ബാല്യകാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. വയലും കാലേപൂട്ടലും ഞാറ് നടലും. മാത്രമല്ല, ഒരു സംഭവകഥ ഹൃദയസ്പർശിയായി എഴുതി അവതരിപ്പിച്ചപ്പോ ഉള്ളിലെവിടെയോ ഒരു വീങ്ങൽ. അല്ലെങ്കിലും നന്ദാത്മജന്റെ കഥകളും കവിതകളും എല്ലാം അനുഭവത്തിന്റെ നേർക്കാഴ്ചയായി എഴുതുന്നത് തന്നെയാണല്ലോ. അയ്യല്ലൂർ കെ ആന്റി മാസ്റ്റർ എഴുതി അവതരിപ്പിച്ച കവിത ജോയ് മാഷ്ക്കുള്ള ഒരു സമർപ്പണവുമായി. എല്ലാം ഗംഭീരം. കൃഷ്ണൻ, പുഷ്പജ കൃഷ്ണൻ മേറ്റടി. വിവിധ പരിപാടികളെ കുറിച്ചാണ് ഇദ്ദേഹം അഭിപ്രായം അറിയിച്ചിരിക്കുന്നത്. ഏതായാലും നാടകത്തിന് നല്ല മാർക്കുണ്ട്. തുടർഭാഗങ്ങളും കേൾക്കുക അവസാനം വരെ. സർഗജാലകത്തിലെ വിവിധ പരിപാടികളും ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സന്തോഷം. ബാബു ആണിക്കരുടെ പ്രതികരണമാണ് അടുത്തത്. വായിച്ചോളൂ.
7: ഇഷ്ടത്തോടെ പ്രതികരണത്തിന്. അസുരഗോത്രം നാടകം 2-ാം ഭാഗവും ശ്രദ്ധയോടെ കേട്ടു. 1-ാം ഭാഗത്തിലെ കഥാപാത്രങ്ങൾക്ക് വിശ്രമം അനുവദിച്ചുകൊണ്ട് പുതിയ കഥാപാത്രങ്ങൾ രംഗപ്രവേശം ചെയ്തു. ഗാന്ധാരിയുടെ വേഷം ചെയ്ത ചിന്നമ്മു ശിവദാസ് അമ്മ വേഷം ഗംഭീരമാക്കി. ദ്രൗപദിയായി കാവ്യയും ശകുനിയായി സിനി രാമദാസും കലക്കി. ദുര്യോധന വേഷം ചെയ്ത ഷാജി മാലൂരും കർണന്റെ വേഷം ചെയ്ത KT സനൽകുമാറും അർജുനനായി അനിൽകുമാർ ശിവപുരവും നന്നായി ചെയ്തു. പുതുമുഖ കഥാപാത്രങ്ങളെ വെച്ച് ഇത്രയും ഗംഭീരമായി അസുരഗോത്രം അണിയിച്ചൊരുക്കിയ റേഡിയോ മലബാറിനും അണിയറ ശില്പികൾക്കും അഭിനന്ദനങ്ങൾ.
6: സന്തോഷം ബാബു അണിക്കരി. ഒരുപക്ഷെ നാടകത്തിൽ, പ്രത്യേകിച്ചും റേഡിയോ നാടകത്തിൽ ആദ്യമായി ശബ്ദം നൽകിയ ആളുകൾക്ക് ഉള്ള ആശങ്ക അകറ്റുന്ന ഒരു പ്രതികരണമാണിത്. അവർ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ റേഡിയോയിലൂടെ ഒരുപാട് ആളുകൾ കേട്ട് ഇങ്ങനെ നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു പ്രോത്സാഹനമാണ്. ഞങ്ങൾക്ക് അഭിനന്ദനവും. തുടർന്നും എഴുതുക. അടുത്ത പ്രതികരണം KP ജാനകി പരിപ്പായി അയച്ചതാണ്. വായിച്ചോളൂ.
7: April 26 ഇഷ്ടങ്ങൾ ഈണങ്ങളിൽ ഷൈജുമാഷ് തിരഞ്ഞെടുത്ത് അവതരിപ്പിച്ച ഗാനങ്ങൾ ഇഷ്ടമായി.
6: അശ്വിനിയുടെ അവതരണവും കൂടെ വളരെ നന്നായി. രണ്ടുപേർക്കും 1000 അഭിനന്ദനങ്ങൾ. നമ്മുടെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ പരിപാടിയുടെ ഒരു ചുവടുമാറ്റം ഇവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത്.
7: അതെ.
6: അവതാരകരെ സ്വയം പരിപാടി അവതരിപ്പിക്കുന്നതിന് പകരം അവർക്ക് ചെറിയൊരു സപ്പോർട്ടോടുകൂടി ഞങ്ങൾ കൂടി ഇടപെട്ടുകൊണ്ടുള്ള അവതരണ രീതിയാണ് കെ പി ജാനകി പരിപ്പായിക്കും ഇഷ്ടപ്പെട്ടത്. സന്തോഷം. നാടകത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ.
7: നാടകം അസുരഗോത്രം രണ്ടാം ഭാഗവും കേട്ടു വളരെ ഇഷ്ടമായി. പാഞ്ചാലിയായി ശബ്ദം നൽകിയ കാവ്യ നല്ല അഭിനയം കാഴ്ചവെച്ചു. അതുപോലെ എല്ലാ കഥാപാത്രങ്ങളും നന്നായി അവതരിപ്പിച്ചു. നാടകരചയിതാവ് കൃഷ്ണകുമാർ മാഷിനും സംവിധായകൻ രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം ചെയ്ത അശ്വിനി, ഒപ്പം റേഡിയോ മലബാറിനും 1000 അഭിനന്ദനങ്ങൾ.
6: വളരെ സന്തോഷം. നാടകത്തിന്റെ തുടർഭാഗങ്ങളും ശ്രദ്ധാപൂർവം കേൾക്കുക. അടുത്ത പ്രതികരണം എളമ്പാറയിൽ നിന്ന് സുജാത മാറ്റഡിയാണ്. ഞാൻ വായിച്ചു തുടങ്ങാം. അസുരഗോത്ര നാടകം കേട്ടു വളരെ ഇഷ്ടമായി. എല്ലാ കഥാപാത്രങ്ങളും നന്നായി അവതരിപ്പിച്ചു. അതിൽ പാഞ്ചാലിയായി ശബ്ദം നൽകിയ കാവ്യ ശ്രദ്ധേയമായ അഭിനയമാണ് ശ്രോതാക്കളുടെ കാതോരങ്ങളിൽ എത്തിച്ചത്. 5 ഭർത്താക്കന്മാരുടെ ഭാര്യ ആകേണ്ടി വന്ന പാഞ്ചാലിയുടെ ദയനീയ അവസ്ഥ കാവ്യ നന്നായി അവതരിപ്പിച്ചു. അഭിനന്ദനങ്ങൾ. ആ നാടകം രചന നിർവഹിച്ച കൃഷ്ണകുമാർ മാഷനും സംവിധായകൻ രാമകൃഷ്ണൻ പഴശ്ശിക്കും ശബ്ദമിശ്രണം ചെയ്ത അശ്വിനിക്കും ഒപ്പം റേഡിയോ മലബാറിനും 1000 അഭിനന്ദനങ്ങൾ.
7: ബേണി ഇഗ്നേഷ്യസ് ഗാനങ്ങളുമായി വന്ന ഗാനലയം വളരെ ഇഷ്ടമായി. ബൈജു സാറിന്റെയും സൂര്യയുടെയും നല്ല അവതരണം. തിരഞ്ഞെടുത്ത ഗാനങ്ങൾ വളരെ ഇഷ്ടമായി. ആ പരിപാടി അവതരിപ്പിച്ച രണ്ടുപേർക്കും 1000 അഭിനന്ദനങ്ങൾ.
6: ആയിരക്കണക്കിന് അഭിനന്ദനങ്ങളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. സന്തോഷം സുജാത മാറ്റഡി. ഈ പ്രതികരണം കെ പി ജാനകി പെരുപ്പായിയും സുജാത മാറ്റഡിയും കൂടി കുറച്ചുകൂടി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം.
7: April 27 ജനകീയത്തിൽ കൃഷ്ണകുമാർ മാഷ് അവതരിപ്പിച്ച വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകൾ വളരെ വിജ്ഞാനപ്രദമായി. April 28 ജനകീയത്തിൽ മാഷ് അവതരിപ്പിച്ച പാമ്പിനെ കുറിച്ച് ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകളും വളരെ ഉപകാരപ്രദമായി. ആ പരിപാടി അവതരിപ്പിച്ച മാഷിന് 1000 അഭിനന്ദനങ്ങൾ.
6: April 29 ഉത്സവമേളത്തിൽ വേട്ടക്കുരു മകൻ ദൈവത്തെക്കുറിച്ച് മാഷ അവതരിപ്പിച്ച പരിപാടി വളരെ ഇഷ്ടപ്പെട്ടു. ഉത്ഭവവും ഗാനങ്ങളും കോർത്തിണക്കി നല്ല രീതിയിൽ അവതരിപ്പിച്ചു. വേട്ടക്കുരു മകന്റെ കഥ കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ഒത്തിരി നാളായി മാഷോട് ആ കഥ ചോദിക്കണമെന്ന് വിചാരിച്ചു. കാരണം എന്റെ മാറ്റടി നാടിന്റെ പ്രധാന ദൈവം വേട്ടക്കുരുമകനാണ്. ആ പരിപാടി അവതരിപ്പിച്ച മാഷ്ക്കും റേഡിയോ മലബാറിനും 1000 അഭിനന്ദനങ്ങൾ. സന്തോഷം. അഭിനന്ദനങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നു സുജാത കെ പി ജാനകി പെരുപ്പായി.
7: അടുത്തത് കാർഡാണ്.
6: നമ്മുടെ നഫീസ കുഞ്ഞിപ്പന്താപുരായിരിക്കും.
7: അതെ. പാട്ടും പൊരുളും പരിപാടിയിൽ April 25 ഡോക്ടർ ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ എന്നിവർ അവതരിപ്പിച്ച 68 പുറത്തിറങ്ങിയ തിരിച്ചടിയിലെ ഗാനങ്ങൾ ഏറെ ശ്രദ്ധേയമായ ഗാനങ്ങളായിരുന്നു.
6: അതുപോലെ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹിന്ദി അധ്യാപകൻ ഷൈജു മാഷ് പങ്കെടുത്ത ഇഷ്ടങ്ങളെ ഇണങ്ങൾ, അത് ശ്രുതിമധുരമായ ഗാനങ്ങളായിരുന്നു. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി എന്ന ആ സുന്ദര ഗാനത്തോട് കൂടി തുടങ്ങിയ ആ പരിപാടി ഏറെ ശ്രദ്ധേയമായി എന്നാണ് നഫീസ കുഞ്ഞിപ്പ പന്താവൂർ അറിയിച്ചിരിക്കുന്നത്. വളരെ സന്തോഷം നഫീസ കുഞ്ഞിപ്പ. സുനിത അശോക് മരുതായിയുടെ ഒരു പ്രതികരണമുണ്ട്, വായിച്ചോളൂ.
7: നാടകം സൂപ്പർ, ശ്രോതാക്കളാണോ അവതരിപ്പിക്കുന്നത് എന്ന് തോന്നി. അത്രയും നല്ല അവതരണം. പിന്നെ ഇഷ്ടങ്ങൾ ഇണങ്ങൾ,
6: ശ്രോതാക്കൾ തന്നെയല്ലേ അവതരിപ്പിക്കുന്നത്.
7: അതെ അതെ. പിന്നെ ഇഷ്ടങ്ങൾ ഇണങ്ങൾ, ഹായ്, എന്ത് നല്ല ഗാനങ്ങൾ. ഷൈജുമാഷിന്റെ ആലാപനം കൂടെ അശ്വിനിയുടെ അവതരണവും നന്നായി. രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ. കൂടാതെ നന്ദാത്മജൻ കൊതേരിയുടെ സരോജിനിയുടെ യാത്ര എന്ന കഥയും നന്നായി. May 1 മധുരഗീതത്തിൽ കൃഷ്ണകുമാർ സാറിന്റെ അവതരണത്തിൽ എല്ലാ ഗാനങ്ങളും നന്നായി.
6: മെയ് ദിനത്തിന്റെ വിപ്ലവ ഗാനങ്ങളായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടോ?
7: അതെ. ചാരുകസേരയിൽ കാമദേവന്റെ കഥ മാഷിന്റെ അവതരണത്തിൽ ആസ്വദിച്ചു. മാഷിനും കുട്ടികൾക്കും അഭിനന്ദനം. പാട്ടും പൊരുളും ഡോക്ടർ ജയരാജും ലീന ജയരാജും നല്ല ഗാനങ്ങളായിരുന്നു തിരഞ്ഞെടുത്തത്. രണ്ടുപേരും നല്ല അവതരണം കാഴ്ചവെച്ചു. ഇങ്ങനെ നല്ല പരിപാടി ശ്രോതാക്കളിൽ എത്തിക്കുന്ന റേഡിയോ മലബാറിനും മണിയറ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ.
6: വളരെ വളരെ സന്തോഷം സുനിത അശോകം മരുതായി. അടുത്ത പ്രതികരണം
7: ദിലീപ് വി മുഹമ്മദ്.
6: ദിലീപ് വി മുഹമ്മദ് മൂവാറ്റുപുഴയുടെ ഒരു ദീർഘമായ പ്രതികരണം കൂടിയുണ്ട്, വായിക്കാം.
7: താഴമ്പു മണമുള്ള തണുപ്പുള്ള രാത്രി എനിക്കൊരു സ്വപ്നം മാത്രമാണ്. അതെനിക്ക് ഭാവനയിൽ കാണാനേ കഴിയുന്നുള്ളൂ. എങ്കിലും താഴമ്പു മണമില്ലാതെ കടുത്ത ചൂടുള്ള ഒരു രാത്രി വീണു കിട്ടി.
6: എങ്ങനെയാണ് കിട്ടിയത്?
7: കുറെ താഴമ്പു ഗാനങ്ങളുമായി. എത്രയോ സുന്ദര ഗാനങ്ങൾ, എല്ലാം വളരെ ചടുലമായി ബൈജുവേട്ടൻ പറഞ്ഞ് അവതരിപ്പിച്ചു. ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദനങ്ങൾ.
6: ഇത് നല്ല ഭാഷ തന്നെയാണ്. സന്തോഷത്തോടുകൂടി ആ ഹൃദയ ഭാഷ സ്വീകരിക്കുന്നു. നാക്ക് കൊണ്ട് ഇരപിടിക്കുന്ന ജീവിയാണ് പാമ്പ്. എന്നാൽ നാക്ക് കൊണ്ട് പാമ്പിനെ ഓടിക്കാൻ കഴിവുള്ള ജീവി ഏതാണെന്ന് അറിയാമോ? പിണങ്കിലെങ്കിൽ പറയാം, അതാണ് നമ്മുടെ ആമനത്താത്ത. ആമനത്താത്ത രാവിലെ തന്നെ ഓടി പാഞ്ഞു വന്ന് കരണനെ കൊണ്ട് ജനലടപ്പിക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോ സത്യം പറഞ്ഞാൽ ഇങ്ങനെ കളിയാക്കാനൊന്നും തോന്നിയിട്ടില്ല. ഉദ്ദേശശുദ്ധിക്ക് 100-ൽ 100 മാർക്ക് നൽകാനാണ് തോന്നിയത്. കുട്ടിരാമേട്ടൻ കൂടി വന്നപ്പോ കാര്യത്തിന് ഗൗരവം കൂടി. അങ്ങനെ നല്ലൊരു സ്റ്റഡി ക്ലാസ് പോലെയായി ആ ചിരിയും ചിന്തയും. വിഷപ്പാമ്പുകളുടെ ആക്രമണത്തെ കുറിച്ചുള്ള ഒരു പരിപാടിയായിരുന്നു എന്ന് ചിരിയും ചിന്തയിൽ നമ്മൾ അവതരിപ്പിച്ചതല്ലേ.
7: അദ്ദേഹം കത്ത് തുടരുന്നുണ്ട്. അമിതമായ ചൂടിന്റെ പ്രശ്നം ഒരു വശത്ത്, മുൻപെങ്ങുമില്ലാത്ത വണ്ണം വിഷപ്പാമ്പുകളുടെ കടന്നാക്രമണം മറ്റൊരു വശത്ത്. ഈ രണ്ട് പ്രശ്നങ്ങളെയും നമ്മൾ കൈക്കൊള്ളേണ്ട മുൻകരുതലുകളെയും കുറിച്ച് കൃഷ്ണകുമാർ സാറ് തയ്യാറാക്കി അവതരിപ്പിച്ച ജനകീയത്തിലെ പ്രഭാഷണങ്ങൾ ഒട്ടേറെ വിലപ്പെട്ട കാര്യങ്ങൾ പങ്കുവെക്കുന്നതായി. പാമ്പിനെ പ്രതിരോധിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ സൂക്ഷ്മമായി തന്നെ പറഞ്ഞു തന്നു.
6: വളരെ സന്തോഷം. അസുരഗോത്രം നാടകത്തിന്റെ രണ്ടാം ഭാഗം കേട്ടു. ദ്രൗപദി തൊടുത്തുവിടുന്ന വാക്സരങ്ങൾ തന്നെയാണ് ഈ ഭാഗത്ത് ആകർഷണീയമായത്. ചോദ്യം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അവമതിക്കപ്പെടുന്ന സ്ത്രീ സമൂഹത്തിന്റെ ആഗമാനമുള്ള പ്രതികരണങ്ങളായാണ് ഓരോ ചോദ്യവും വന്ന് തറക്കുന്നത്. തുടർഭാഗങ്ങളും ശക്തമായിരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ശക്തമായിരിക്കുമല്ലേ?
7: തീർച്ചയായും.
6: എല്ലാവർക്കും ഈ ആഴ്ചത്തെ ദ്രൗപദിയുടെ വാക്കുകളിലും അഭിനയത്തിലാണ് വളരെയധികം ഇഷ്ടം തോന്നിയിരിക്കുന്നത് അല്ലേ? മഹാഭാരതത്തിൽ ഒരു വല്ലാത്ത ദുരന്ത കഥാപാത്രമാണല്ലോ ദ്രൗപദി. മാത്രമാണോ ദുരന്ത കഥാപാത്രം?
7: അല്ല, ദ്രൗപദിയെ കുറിച്ച് പറയുമ്പോൾ മഹാഭാരതത്തിൽ ഓർക്കേണ്ടുന്ന വേറെയും ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്.
6: ആരെയാണ് കവി ഉദ്ദേശിക്കുന്നത്?
7: മറുപക്ഷത്ത് ദുര്യോധനനും കർണനും ഒക്കെ ഭാര്യമാരുണ്ടല്ലോ.
6: പക്ഷെ അവരുടെ ഭാര്യമാരൊന്നും പുരാണത്തിൽ അത്ര ചിരപരിചിതരല്ല.
7: ചിരപരിചിതരല്ലെങ്കിലും അവർക്കും ഹൃദയവും വേദനകളൊക്കെ ഉണ്ടാവില്ലേ മാഷേ?
6: തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം കൗരവ യുവരാജാവാണ് ദുര്യോധനൻ. അമ്മ ആദ്യം മരിച്ചതാണല്ലേ?
7: അതെ.
6: അപ്പോ അനുജന്മാരുടെ ഒക്കെ ചുമതലയുള്ള എട്ടത്തമ്മയാണ് ദുര്യോധനന്റെ ഭാര്യ. ദുര്യോധനന്റെ ഭാര്യയുടെ പേരെന്താണ്?
7: ഭാനുമതി.
6: ഭാനുമതി.
7: മാഷെ ഒരു കാര്യം കൂടെ.
6: അല്ല, പ്രതികരണത്തിൽ പറയേണ്ട കാര്യമാണോ?
7: പ്രതികരണത്തിൽ പറയേണ്ടതല്ല, എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായി.
6: നാടകത്തെ കുറിച്ചാണ്?
7: നാടകത്തെ കുറിച്ച് പറയുമ്പോ ചോദിച്ചത്.
6: എന്താണ്, ദ്രൗപദി മാത്രല്ല ദുഃഖപുത്രികളെന്നാണോ?
7: അതെ, അത് തന്നെ.
6: എന്നിട്ട്
7: മറ്റുള്ള കഥാപാത്രങ്ങളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നാടകം പ്രതീക്ഷിച്ചൂടേന്ന്.
6: ആരെയാണ് പ്രതീക്ഷിക്കേണ്ടത് നമ്മള്?
7: ദുര്യോധനന്റെ ഭാര്യയുണ്ട്, കർണന്റെ ഭാര്യയുണ്ട്.
6: അങ്ങനെ കൊട്ടാരത്തിലെ മറ്റ് ചില ഭാര്യമാരുടെ വ്യാകുലതകളൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു നാടകം അല്ലേ?
7: അതെ.
6: മറ്റൊരു മഹാറാണി അല്ലെങ്കിൽ മറ്റൊരു നികുംഭില.
7: അതെ.
6: ശ്രോതാക്കൾക്കെന്ന് നമുക്ക് ഉറപ്പ് കൊടുക്കാം. അപ്പം തീർച്ചയായിട്ടും അശ്വിനി നാടകത്തിന്റെ സഹസംവിധായക ആയതുകൊണ്ട് തന്നെ അസുരഗോത്രം പലവരും കേൾക്കേണ്ടി വരുന്നുണ്ട്. അപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് ശ്രോതാക്കൾ പറഞ്ഞ കാര്യം ശരിയാണ്.
7: തീർച്ചയായിട്ടും.
6: ദ്രൗപദിക്ക് മാത്രല്ല, ഗാന്ധാരിയുണ്ട്, കർണപത്നിയുണ്ട്, ദുര്യോധന പത്നിയുണ്ട്, ദുശ്ശലയുണ്ട്. ഇങ്ങനെ ഒരുപാട് പേരുടെ ആത്മസംഘർഷങ്ങളൊക്കെ ഉണ്ട് അല്ലേ?
7: അതെ.
6: അതൊന്നും നമ്മൾ കാണാതെ പോവാനും പാടില്ല. നമുക്ക് എന്തായാലും ഈ നാടകമൊക്കെ കഴിയട്ടെ, നമുക്ക് ആലോചിക്കാം ഗൗരവമായിട്ട് ഭാനുമതിയുടെ ആത്മവിലാപങ്ങൾ.
7: അപ്പൊ
6: നമുക്ക് കത്തിലേക്ക് പോവാം. മുഹമ്മദ് തീർത്തിട്ടില്ല.
7: മെയ് ദിനത്തിൽ പ്രക്ഷേപണം ചെയ്ത സുധാമണി ടീച്ചറുടെ കവിതാ സ്വാദനവും തുടർന്ന് പ്രക്ഷേപണം ചെയ്ത മെയ് ദിനം ആചരിക്കുന്നതിന് പിന്നിലെ ചരിത്രവും മെയ് ദിനാചരണത്തിന്റെ പ്രസക്തിയും പറഞ്ഞു തന്ന പ്രഭാഷണവും ആ ദിനത്തിന്റെ മാറ്റുകൂട്ടി.
6: ശ്രീ പി പുരുഷോത്തമന്റെ പ്രഭാഷണമായിരുന്നു അത്.
7: അതെ. 8 മണിക്ക് പ്രക്ഷേപണം ചെയ്ത മധുരഗീതങ്ങളിൽ ഉൾപ്പെടുത്തിയ തൊഴിലാളി ജീവിതം പ്രമേയമാക്കിയ സിനിമകളിലെ ഗാനങ്ങളെല്ലാം ഏറെ സുപരിചിതവും വിപ്ലവാവേശം പകരുന്നതുമായി.
6: അങ്ങനെ മെയ് ദിനം ഗംഭീരമായി റേഡിയോ മലബാറിൽ എന്നാണ് ദിലീപ് പറയുന്നത്. ഒരു കാര്യം കൂടി ദിലീപ് പറഞ്ഞുകൊണ്ടാണ് കത്ത് ചുരുക്കുന്നത്. ബേണി ഇഗ്നേഷ് സംഗീതം നൽകിയ ഗാനങ്ങൾ ഉൾപ്പെടുത്തി അവതരിപ്പിച്ച ഗാനലയം വളരെ വളരെ ഹൃദ്യമായി. ഇന്നത്തെ കത്തുകളെല്ലാം സമാപിക്കുകയാണ്. ദിലീപിന്റെ എഴുത്താണ് നമ്മൾ ഒടുവിൽ വായിച്ചിരിക്കുന്നത്. വളരെ നന്ദി ദിലീപ്. വീണ്ടും എഴുതുക. ഒരുപാട് പേര് നാടകത്തെ കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ 3ാം ഭാഗം ഇന്ന് കേൾക്കാം. ഇനിയും ഒരു 3 ഭാഗങ്ങൾ കൂടി ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് കേൾക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയുക. വിലാസം: പ്രതികരണം കെയറോ സ്റ്റേഷൻ ഡയറക്ടർ, റേഡിയോ മലബാർ, അയ്യല്ലൂർ, മട്ടന്നൂർ.
7: വാട്സ്ആപ്പ് നമ്പർ 9037008960.
5: പ്രതികരണം: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
8: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വോട്ടെണ്ണൽ നാളെ. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് റദ്ദാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ മാസം 21-ന് വീണ്ടും വോട്ടെടുപ്പ് നടക്കും. ഓപ്പറേഷൻ സിന്ദൂരിൽ സായുധസേന കാണിച്ച അസാധാരണമായ വീര്യം രാജ്യത്തിന്റെ സൈനിക ചരിത്രത്തിലെ സുവർണ അധ്യായമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കരീബിയൻ ദ്വീപരാജ്യങ്ങളിലേക്കുള്ള വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഔദ്യോഗിക സന്ദർശനത്തിന് തുടക്കമായി. പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ രാഷ്ട്രത്തലവന്മാരുമായി വിദേശകാര്യമന്ത്രി ചർച്ച നടത്തും. കേരളത്തിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 2026 ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ ഹർമൻപ്രീത് കൌർ നയിക്കും. വാർത്തകൾ വിശദമായി. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെയാണ് വോട്ടെണ്ണൽ. ഒരു റിപ്പോർട്ട്.
1: കേരളത്തിൽ 43 സ്ഥലങ്ങളിലായുള്ള 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുക. റിട്ടേണിംഗ് ഓഫീസർമാരടക്കം എല്ലാവർക്കും QR കോഡ് അധിഷ്ഠിത ഫോട്ടോ തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 8 തപാൽ വോട്ടുകളാകും ആദ്യം എണ്ണിത്തുടങ്ങുക. ഇതിന് അരമണിക്കൂറിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. വോട്ടെണ്ണലിന്റെ ഓരോ റൌണ്ട് പൂർത്തിയാകുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആപ്പിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമാക്കും. തമിഴ്നാട്ടിൽ 62 കേന്ദ്രങ്ങളിലായാണ് വോട്ടെണ്ണൽ നടക്കുക. 4624 സൂക്ഷ്മ നിരീക്ഷകർ, 234 കൌണ്ടിംഗ് നിരീക്ഷകർ എന്നിവർ നടപടികൾ വിലയിരുത്തും. തമിഴ്നാട് പോലീസിന് പുറമെ 65 കമ്പനി കേന്ദ്ര സായുധ സേനകളെയും സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. പശ്ചിമബംഗാളിൽ വോട്ടെണ്ണലിന് മുന്നോടിയായി വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. കൌണ്ടിംഗ് നിരീക്ഷകരെ സഹായിക്കുന്നതിനായി 165 അധിക കൌണ്ടിംഗ് നിരീക്ഷകരെയും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും ക്രമസമാധാന ക്രമീകരണങ്ങൾ നിരീക്ഷിക്കുന്നതിനുമായി 77 പോലീസ് നിരീക്ഷകരെയും വിന്യസിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് റദ്ദാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സൌത്ത് 24 പർഗാനാസ് ജില്ലയിൽ ഉൾപ്പെട്ട മണ്ഡലമായ ഫാൾട്ടയിലെ 285 ബൂത്തുകളിലും ഈ മാസം 21-ന് വീണ്ടും വോട്ടെടുപ്പ് നടക്കും. May 24 വോട്ടെണ്ണൽ. കഴിഞ്ഞ മാസം 29-ന് നടന്ന വോട്ടെടുപ്പിൽ മണ്ഡലത്തിൽ ക്രമക്കേടുകൾ നടന്നെന്ന റിപ്പോർട്ടുകൾ പരിഗണിച്ചാണ് നടപടിയെന്ന് കമ്മീഷൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. പശ്ചിമബംഗാളിൽ സൌത്ത് 24 പർഗാനാസ് ജില്ലയിലെ 15 ബൂത്തുകളിലായി ഇന്നലെ നടന്ന റീപോളിംഗിൽ 90% പോളിംഗ് രേഖപ്പെടുത്തി. മഗ്രഹത്ത് പശ്ചിം മണ്ഡലത്തിലെ 11 ബൂത്തുകളും ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ 4 ബൂത്തുകളിലുമാണ് റീപോളിംഗ് നടന്നത്. റീപോളിംഗ് ഏറെക്കുറെ സമാധാനപരമായിരുന്നു. റിട്ടേണിംഗ് ഓഫീസർമാരിൽ നിന്നും നിരീക്ഷകരിൽ നിന്നും ലഭിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റീപോളിംഗ് നടത്താൻ ഉത്തരവിട്ടത്. നിതി ആയോഗിന്റെ മുഴുവൻ സമയ അംഗങ്ങളായി നിയമിതരായ ആർ ബാലസുബ്രഹ്മണ്യത്തെയും ജോറാം അനിയെയും അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള അവരുടെ സമ്പന്നമായ അനുഭവവും ആഴത്തിലുള്ള അറിവും നയരൂപീകരണത്തെ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. ഇരുവരുടെയും സംഭാവനകൾ വിവിധ മേഖലകളിലെ നവീകരണത്തിനും വളർച്ചയ്ക്കും സഹായകമാകുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. സെൽ ബ്രോഡ്കാസ്റ്റ് സിസ്റ്റം, കോമൺ അലേർട്ടിംഗ് പ്രോട്ടോകോൾ തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ദുരന്ത നിവാരണ തയ്യാറെടുപ്പിനെ ഗണ്യമായി ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഈ സംവിധാനത്തിലൂടെ ദുരന്ത സാഹചര്യങ്ങളിൽ പൌരന്മാരുമായി സമയബന്ധിതവും ഫലപ്രദവുമായ ആശയവിനിമയം ഉറപ്പാക്കാൻ കഴിയുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. കേന്ദ്ര ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ CBS ഉദ്ഘാടനം ചെയ്തു. ടെലികമ്യൂണിക്കേഷൻ വകുപ്പ്, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും ആഭ്യന്തര മന്ത്രാലയവുമായി ചേർന്നാണ് ഈ സംവിധാനം വികസിപ്പിച്ചത്. ജമൈക്ക, സുരിനാം, ട്രിനിഡാഡ് ആന്റ് ടൊബോഗോ എന്നിവിടങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ജമൈക്കയിലെ കിങ്സ്റ്റണിലെത്തി. ജമൈക്കൻ വിദേശകാര്യമന്ത്രി കാമിന ജെ സ്മിത്ത് തന്നെ സ്വാഗതം ചെയ്തതായി ശ്രീ ജയശങ്കർ സാമൂഹിക മാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ 3 രാജ്യങ്ങളുടെയും നേതൃത്വവുമായി വിദേശകാര്യമന്ത്രി ചർച്ചകൾ നടത്തും.

0: െന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. പ്രമുഖ വ്യവസായ നേതാക്കളുമായും ഇന്ത്യൻ പ്രവാസികളുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും. ഛത്തീസ്ഗഡിലെ കാങ്കർ നാരായൺപൂർ ജില്ലാ അതിർത്തിയിലുണ്ടായ സ്ഫോടനത്തിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ഒരു ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. ജില്ലാ റിസർവ് ഗാർഡ് DRG നേതൃത്വത്തിൽ IED സ്ഫോടക വസ്തു നിർവീര്യമാക്കുന്നതിനിടെയാണ് സംഭവം. DRG ഇൻസ്പെക്ടർ സുഖ്റാം വാട്ടി, കോൺസ്റ്റബിൾമാരായ കൃഷ്ണ കൊമ്ര, സഞ്ജയ് ഗർപാലെ, പർമാനന്ദ് കൊമ്ര എന്നിവരാണ് വീരമൃത്യു അടഞ്ഞത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രസാർഭാരതി ചെയർമാനായി ചലച്ചിത്ര പരസ്യ നിർമ്മാണ മേഖലയിലെ വിദഗ്ധൻ പ്രസൂൺ ജോഷിയെ വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം നിയമിച്ചു. പരസ്യം, സാഹിത്യം, കല, സിനിമ എന്നീ മേഖലകളിലൂടെ ലോക പ്രശസ്തനാണ് ശ്രീ ജോഷിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മുംബൈയിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർപേഴ്സണായി പ്രസൂൺ ജോഷി മുൻപ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അഖിലേന്ത്യാ മെഡിക്കൽ ബിരുദ പ്രവേശന പരീക്ഷയായ NEET ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 2 മുതൽ 5 വരെയാണ് പരീക്ഷ. മെഡിക്കൽ ബിരുദ കോഴ്സുകളിലെ പ്രവേശനം ലക്ഷ്യമിട്ട നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് 2019 മുതൽ NEET പരീക്ഷ നടത്തിവരുന്നത്. ഓപ്പറേഷൻ സിന്ധൂരിൽ സായുധ സേന കാണിച്ച അസാധാരണമായ വീര്യം രാജ്യത്തിന്റെ സൈനിക ചരിത്രത്തിലെ സുവർണ അധ്യായമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഓപ്പറേഷൻ സിന്ധൂറിന്റെ 1st anniversary ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ശൌര്യ എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: മൈ ഉൻ വീർ ജവാനോ കോ സത്സത് നമൻ കർത്താ ഹൂ ജിൻകെ ത്യാഗ് ഓർ ബലിദാൻ സേ ഹമാരാ രാഷ്ട്ര ആജ് പൂരി തരഹ സേ സുരക്ഷിത് ഹൈ ജിൻകെ അദമ്യ സാഹസ് കി ഗൂഞ്ച് आज पूरे देश में सुनाई दे रही है. शौर्य का पहला पाठ हमारे सैनिक अपने घर से ही सीख कर आते हैं. सेवा का भाव राष्ट्र और समाज को हमेशा खुद से आगे रखने का यह भाव उन्हें बचपन से ही सिखा दिया जाता है.
0: സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ, വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ്, ഡൽഹി മുഖ്യമന്ത്രി രേഖാഗുപ്ത, പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. തെക്കൻ ലബനനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 4 സ്ത്രീകളും 1 കുട്ടിയും ഉൾപ്പെടെ 13 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതിർത്തി ഗ്രാമത്തിലെ ഒരു കത്തോലിക്ക കോൺവെന്റിന്റെ ഭാഗങ്ങൾ ഇസ്രയേൽ സൈന്യം തകർത്തതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു. തെക്കൻ ലബനിലെ 9 ഗ്രാമങ്ങളിലെ നിവാസികൾ ഒഴിഞ്ഞുപോകാൻ ഇസ്രയേൽ സൈന്യം മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ മാസം 17 മുതൽ വെടിനിർത്തൽ കരാർ നിലവിലുണ്ടെങ്കിലും ഇസ്രയേലും ലബനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പും തമ്മിലുള്ള ആക്രമണം തുടരുകയാണ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രതയാണ്. 2026 ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിലുള്ള ഇന്ത്യൻ ടീമിനെ BCCI പ്രഖ്യാപിച്ചു. ഹർമൻപ്രീത് കൌർ സംഘത്തെ നയിക്കും. സ്മൃതി മന്ദാനയാണ് വൈസ് ക്യാപ്റ്റൻ. അടുത്ത മാസം 12 ഇംഗ്ലണ്ടിൽ മത്സരങ്ങൾ ആരംഭിക്കും. July 5 ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിലാണ് ഫൈനൽ. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 8 വിക്കറ്റ് ജയം. ഇന്നലെ രാത്രി ചെന്നൈയിൽ നടന്ന മത്സരത്തിൽ 160 റൺസ് എന്ന വിജയലക്ഷ്യം ചെന്നൈ 11 പന്ത് ബാക്കിയിരിക്കെ മറികടന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:30 സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും വൈകിട്ട് 7:30 ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെയും നേരിടും. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 2-3 goals ഇന്റർ കാശിയെ പരാജയപ്പെടുത്തി. ഇന്നലത്തെ മറ്റൊരു മത്സരത്തിൽ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി പഞ്ചാബ് FC മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായി രോഹിത് ജെയിനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിൽ കേന്ദ്രബാങ്കിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ജെയിന് 3 വർഷം വരെ പുതിയ പദവിയിൽ തുടരാനാകും. 2nd അന്താരാഷ്ട്ര മൈഗ്രേഷൻ അവലോകന ഫോറം 4 മുതൽ ഈ മാസം 8 വരെ അമേരിക്കയിലെ ന്യൂയോർക്കിൽ നടക്കും. ഇതിലേക്കുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് നയിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വോട്ടെണ്ണൽ നാളെ. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് റദ്ദാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ മാസം 21 വീണ്ടും വോട്ടെടുപ്പ് നടക്കും. ഓപ്പറേഷൻ സിന്ധൂറിൽ സായുധ സേന കാണിച്ച അസാധാരണമായ വീര്യം രാജ്യത്തിന്റെ സൈനിക ചരിത്രത്തിലെ സുവർണ അധ്യായമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കരീബിയൻ ദ്വീപ രാജ്യങ്ങളിലേക്കുള്ള വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെ ഔദ്യോഗിക സന്ദർശനത്തിന് തുടക്കമായി. പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ രാഷ്ട്രത്തലവന്മാരുമായി വിദേശകാര്യമന്ത്രി ചർച്ച നടത്തും. കേരളത്തിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 2026 ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിലുള്ള ഇന്ത്യൻ ടീമിനെ ഹർമൻപ്രീത് കൌർ നയിക്കും. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.

0: ചിന്തിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ.
1: അമിന്താ എല്ലപ്പോ ഇവരെടി പോയിനെ. അമിന്തോ
2: ഓയ്,
1: നിങ്ങളെടിയ പോയി കുത്തിയിരുന്നപ്പാ.
2: ഞാൻ അപ്പുറത്ത് വൃത്തിയാക്കുന്നുണ്ടേനും കരണ.
1: നിങ്ങൾ ലേശം കുടിക്കാൻ വെള്ളം കിടത്താട്ടെ, ദാഹിച്ചിട്ടാണെങ്കിൽ ഒരു രക്ഷയില്ലാന്ന്.
2: അതെയാ, നീ എടി പോയിട്ട് വരുന്ന്?
1: ഞാനൊന്നില്ലപ്പൊന്ന് പറമ്പത്തെല്ലാം കേറിയിട്ടല്ലോ ഇങ്ങനെ വന്നാന്ന്. ആടിൽ നിന്നെ കാറ്റടിച്ചിട്ടെന്തല്ലോ കമ്പും ഇതെല്ലാം വേണ്ടി വീണിട്ട് ആകെ വൃത്തിയാടായിന്. എല്ലാം വൃത്തിയാക്കി നോക്കുമ്പോ പിന്നെ ദാഹിച്ചിട്ടാണെങ്കിൽ രക്ഷയില്ല. അമ്മാതിരി ചൂടല്ലേന്ന്.
2: എന്നാ നീ ആടെ കുത്തിയിരിക്കും, ഞാൻ പോയിട്ട് വെള്ളം എടുത്തിട്ട് വരട്ടെ.
1: തണുത്ത വെള്ളം ഉണ്ട് കേൾക്കണേ.
2: ആയിക്കോട്ടെ.
1: എന്തൊരു ആശ്വാസം എന്റെ അമിന്താ, ആ തണുത്ത വെള്ളമില്ലേ. ബാത്തൂട്ട് എങ്ങനെ പോകുമ്പോണ്ടല്ലോ ഒരു കുളിരാന്ന്.
2: പിന്നെന്താ, പക്ഷെ എനിക്ക് പിടിക്കൂല കേട്ടോ തണുത്ത വെള്ളം.
1: അതെയാ,
2: ഞാൻ കുടിക്കലേയില്ല.
1: നിങ്ങള് ചൂടാക്കിയ വെള്ളം തന്നെയല്ലേ അധികം കുടിക്കലപ്പാ.
2: എനിക്ക് ഈ തണുത്ത വെള്ളം കുടിക്കുമ്പോഴൊക്കെ തൊണ്ട വേനിയാന്ന്. മാത്രല്ല, ഇതെത്ര നല്ല സാധനല്ല മോനെ, വെറും പടക്കാ തണുത്ത വെള്ളം. എന്തിനല്ലോ കൊണ്ട് തണുപ്പിക്കുന്നല്ലേ.
1: എന്തിനല്ലോ കൊണ്ടാ, ഇത് ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പിക്കുന്നല്ലേ.
2: അല്ല കരണ, ഫ്രിഡ്ജ് എന്താ അത്രക്ക് നല്ല സാധന.
1: അല്ലപ്പ, ഈ നല്ല സാധനം അല്ലാണ്ട് അവരിങ്ങനെ ബുക്കാൻ ബുക്കുക. ഫ്രിഡ്ജല്ലോ വലിയ വലിയ രണ്ട് ഡോറുള്ള ഫ്രിഡ്ജല്ലേ.
2: അത് വെറും വടക്ക് സാധനാന്ന്.
1: അതെയാ,
2: അയില് കൊറേ സാധനങ്ങൾ കൊണ്ടേന്ന് അറിയിക്കൂ. ഇന്നലത്തെയും മിഞ്ഞാത്തിയല്ലോ, അതെല്ലാം തിന്നാ നമ്മളെ വയറ്റിലുള്ള അവസ്ഥ നീ ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. അത് നല്ല സാധനേ അല്ല. ഓരോ ആളും ഒരാഴ്ച മുന്നേലോ അയില് വെച്ചിട്ട് ഇങ്ങനെ തിളപ്പിച്ച് തിളപ്പിച്ച്. ഈ തിളപ്പിക്കൽ തന്നെ നല്ല സാധനാന്നോ കരണ? നീ പറ, എനിക്ക് ഈ തിളപ്പിച്ച സാധനേ കണ്ടെടുത്താ കണ്ടുകൂടാ. അല്ല, പണ്ട് എനിക്ക് ഓർമ്മയുണ്ട, നമ്മള് പണ്ടെല്ലാം വെക്കുന്ന കറി ഒരു ദിവസം അല്ലാണ്ട് പിറ്റേ ദിവസം നമ്മൾ വെച്ച് കൂട്ടുന്നുണ്ടാ. നാറിയിട്ടാന്തിനാ നല്ലത്.
1: നിങ്ങൾ പറഞ്ഞ നേരം ഞാന്.
2: അല്ലോ, അത് മാത്ര, ഇപ്പൊ ഒരു ദിവസം ഒരാഴ്ച കഴിഞ്ഞ മീൻകറി അടക്കം നമ്മൾ കൂട്ടുന്നില്ലേ.
1: അല്ലപ്പാ, ഇത് കേടാണ്ടിക്കാൻ വേണ്ടിട്ടല്ലേ നമ്മൾ ഇതിന്റെ അത് കയറ്റി വെക്കുന്നത്.
2: ആ കേടേടി കാരണ പോണ്ടേ, അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. നമ്മൾ കാണുന്നില്ല അറിയുന്നില്ല എന്നല്ലേ ഉള്ളൂ, അതല്ല അതിന്റെ ഉള്ളിൽ പെരുകുന്നുണ്ടാവൂ. ഇപ്പോഴത്തെ ആൾക്കാർക്ക് എന്തുകൊണ്ടാ സൂക്കേട്? എന്തിട്ടാന്ന് സൂക്കേട്? നീ പറ, ഓരോ ഒക്കെ വയറ് വേന, ഓരോ ഒക്കെ വാറ്റുന്ന പോക്ക്, ഇതിലെന്തുകൊണ്ടാന്ന് നിന്റെ വിചാരോ? അടുക്കളേന്റെ അകത്ത് ഫ്രിഡ്ജ് വന്ന്, ബേക്ക് ഭാഗത്ത് വടക്ക് ഭാഗത്ത് എന്തു വന്ന്?
1: വാഷിംഗ് മെഷീൻ.
2: ആ പിന്നെ ആർക്കും അസുഖം ഇല്ലാണ്ടിക്കോ നീ പറ. പിന്നെ ഒരു മാക്സിയും, കറകറേ ഒച്ചയാക്കുന്ന ഒരു മാക്സിയും വന്ന്. ആപ്പാ, നമ്മളെ കണ്ട് കുത്തിട്ട് മിക്സി
1: അരക്കുന്ന സാധനം
2: അതും വന്ന്. നീ ഒന്ന് ചിന്തിച്ചു നോക്കിട്ടാ, മേലനങ്ങിട്ട് നമ്മളെന്ന് പണിയെടുക്കുന്നുണ്ടോ? ഈ മൂന്നാല് ദിവസം വെച്ച് വെച്ച സാധനങ്ങൾ തിന്ന് അതും ഇങ്ങനെ ദഹിക്കാണ്ടല്ല നിന്ന് അസുഖവും വന്നിട്ടാന്ന് ആൾക്കാർ ഇങ്ങനെ പോയി പോന്ന്.
1: നിങ്ങക്ക് വിഷമാവില്ലെങ്കിൽ ഞാനൊരു കാര്യം പറട്ടെ.
2: ആ പറഞ്ഞോ.
1: ഇത് നിങ്ങൾ കൊറേ നാളായിട്ട് എന്നോട് പറയുന്നുണ്ട്.
2: അത് ഞാൻ പറയുന്നുണ്ട്, പക്ഷെ നീ ഇതിങ്ങനെ എടുത്തിടുമ്പോ ഇത് പിന്നെയും ഞാൻ പറഞ്ഞു പോകുന്നതിന് ഞാൻ ഉത്തരവാദിയാന്നോ? എന്നിട്ടും നീ നന്നാകുന്നുണ്ടാ. എനിക്ക് ആ ഫ്രിഡ്ജിൽ വെച്ച വെള്ളമേ വേണ്ടത്. ഞാൻ എത്ര വട്ടം പറഞ്ഞു നീ തന്നെ പറയുന്നു, പിന്നെ നീ തന്നെ എന്നോട് ഇങ്ങോട്ട് വെള്ളത്തിനും പറയുന്നു.
1: എന്റെ ആമിൻത അതിന് മാത്രം ചൂടല്ലേ, എന്താ ചെയ്യണ്ടേ? അതെല്ലാം അടുക്കട്ടെ. നിങ്ങൾ എന്ത് ഇത് കാണിക്കുന്നത്? കൊറേ ഉണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ ചാക്കിലെല്ലാം ഭാര്യ കൂട്ടിട്ട് വെച്ചിട്ട്. അല്ലപ്പാ, വലിയ പൈസന്റെ സാധനല്ലേ ഇത്.
2: എന്നത്?
1: മുളക്, കുരുമുളക്.
2: കുരുമുളക
1: ഇപ്പൊ എത്രങ്ങാറ്റ ബേല, നിങ്ങളും നന്നായി കണ്ട കാഴ്ച. ഇതിൽ ഇങ്ങനെ വാരിക്കൂടെ ആടിയെല്ലാം കൊണ്ട് ഇടാൻ പാടണ്ട.
2: അനക്കൊരു ഉറപ്പേൽന്ന് വേണ്ട, വേലയും ഒന്നും തരണ്ട. നീ അതിന് എങ്ങനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ?
1: നിങ്ങൾ അങ്ങനെ പറയില്ലല്ലപ്പാ.
2: ആത്ത് കുറച്ചും കൂടി ഉണ്ട്, അടിച്ചു വാരി കൂട്ടിയിട്ടുണ്ട്. അതും നീ എടുത്തോ, അനക്കൊരു ഉറപ്പ്യ വേണ്ട.
1: എന്നാ പിന്നെ നിങ്ങൾ ഒരു വാക്കനോട് വിളിച്ച് പറയണേനാ, വരുമ്പോ ഞാൻ കുറച്ച് ചാക്ക് എടുത്തിട്ട് വരില്ലേനാ.
2: നീ വേണ്ടിക്ക് എടുത്തോ, നാളെ ഞാൻ ഇതുപോലെ അടക്കൊണ്ടാക്ക. നീ ചാക്കിങ് തന്നെ
1: എല്ലാം. എന്താ ഇതിപ്പോ ഇങ്ങനെ വേലയൊന്നും തരണ്ടെല്ലാം പറഞ്ഞു, നിങ്ങൾ അങ്ങ് എടുത്തോ എന്നെല്ലാം പറയുമ്പോ എന്തോ ഒരു ഇതുണ്ടല്ലോ. അല്ല, ഇത് ശരിക്കും കുരുമുളകൊന്നും അല്ലേ?
2: പിന്നെന്താ കാരണം എനിക്ക് സംശയം? ഇതൊന്നാം തരം ജീവനുള്ള കുരുമുളക.
1: ജീവനില്ല?
2: ആ നീ നോക്കിയട്ടെ, മെല്ലെ മെല്ലെ അനങ്ങുന്നില്ല, നോക്കിയട്ടെ, ജീവനോടെ പിടിച്ചിട്ടതാ.
1: നോക്കട്ടെ, നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്കൊന്നും നോക്കുന്ന അല്ലേ. എന്റെ ആമിൻതാ, അനക്ക് വേണ്ട ഇത്.
2: നീ കൊണ്ടോണം കയറണ, നിന്റെ വീട്ടിലും ഭിത്ത് വായിക്കോ.
1: അല്ലപ്പ, ഞാൻ ഇത് പറഞ്ഞു പോയല്ലേ വാരി എടുക്കാന്ന്.
2: നീ കൊണ്ടോണം, നീ കൊറേ ചാക്കു വായിട്ട് ബാ, അന്റെ അട്ടത്തും ഉണ്ട് കൊറേ സാധനം.
1: എന്റെ ആമിൻതാ, ഞാൻ ഈ ഓട്ടോറുമേനെ കൊണ്ടിട്ട് ഞാനത് നാക്കാനാന്ന്.
2: നീ എവിടെയെങ്കിലും കിട്ടോന്ന് നിന്റെ വീട്ടിലോ എനിക്കല്ലേ അത് വേണ്ടത്. തൈക്കോ എവിടെയെങ്കിലും കിട്ടോ, വളയിരിക്കും.
1: അത് ഞാൻ മുളകാന്ന് വിചാരിച്ചിട്ടല്ലേ എന്റെ ആമിൻത പറഞ്ഞു.
2: എന്ത് മുളകന്റെ കരണ? ഇന്നലെ ഒരു പോള കണ്ണടച്ചെ കിടക്കുന്നെടുത്ത്, ചെവിയില്, തലയില്, പിന്നെ മേലോട്ട് ഇങ്ങനെ ഇരിയുന്ന് പെറുക്കിച്ചാടി. ഈ നാശത്തിന് എനക്ക് എന്നാ പറയണ്ട? ഞാൻ ഇന്നലെ ഒരു കണ്ണിന്റെ പോള കൂട്ടിയിട്ടില്ല. എല്ലാരും പടച്ചവനോട് പ്രാർത്ഥിക്കുന്നുണ്ടാവും, മഴ പെയ്യട്ടെ മഴ പെയ്യട്ടെ. ഞാൻ എന്റെ കരുണ പ്രാർത്ഥിച്ചിട്ടേ ഇല്ല. ഈ മഴ പെയ്താലല്ലേ എനിക്ക് ഈ നാശം വരുവാ എന്റെ വീട്ടിലേക്ക്.
1: അത് നേരാന്ന്. അല്ലപ്പോ നിങ്ങള് ലൈറ്റ് ഇട്ട് വെച്ചിട്ടല്ലേ ഇതിൽ വാങ്ങിട്ട് ആത്തേക്ക് വരുന്നത്.
2: കരുണ, ഇന്നലെ ഞാനും പിന്നെ കോയി മാത്രേ ഉള്ളൂ, പിള്ളേർ തേച്ചും പിന്നെ ടൂറ് പോയി, എവിടെയല്ലോ പോയി. അപ്പൊ ഞാൻ കോയോട് പറഞ്ഞ് മിഞ്ഞാന്ന് മഴ കിട്ടീനല്ലോ നമുക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു, കോയ ഊട്ടുമ്മ വരണ്ട എല്ലാ ലക്ഷണവും ഉണ്ട്, നീ ലൈറ്റ് എല്ലാം ഓഫ് ആയിക്കോന്ന്. നമ്മളെ ലൈറ്റ് എല്ലാം ഓഫ് ആക്കിയിട്ട് ഞാനും ഇവനും ഇരുട്ടത്തിരുന്ന് ഇരുട്ടത്തുനിന്ന് മെല്ലനെ കഞ്ഞിയും കുടിച്ചിട്ട് നോക്കുമ്പോ എന്തോ ഒരു കൊടുങ്കാറ്റ് വരുന്ന പോലെ ഒരു ഒച്ചയാ ഞാൻ കേട്ടിന്. ഞാൻ വെച്ച് എല്ലാ മഴയാ പെയ്യുന്ന. നേരെ ഞാൻ വിചാരിച്ചു രണ്ട് ദിവസം അടുപ്പിച്ച് പെയ്താൽ ഈ സാധനം വരൂല. ഇത് നോക്കുമ്പോ ഞാൻ ബേക്കേപ്പുറത്ത് നോക്കുമ്പോ ഒരു ഉയരപ്പാടാ എന്റെ കരുണ. പിന്നെ തേച്ച് എന്റെ വെള്ള ചുമര് വെറും കറുത്ത ചുമരായി പോയി. ഇതൊരു പാറി വന്ന് പറ്റലാന്ന് ഞാൻ നോക്കുമ്പോ അകവും ഇല്ല, ഇറയോ ഇല്ല, മുറ്റവും ഇല്ല. കണ്ടിട്ട് എനക്ക് എന്തല്ലോ ക്ഷീണായി പോയി, പ്രഷറെല്ലാം കൂടിപ്പോയി തോന്നു. അപ്പാണ് കോയക്ക് ദേഷ്യം വന്നില്ലേ. കോയ എന്നോട് പറഞ്ഞു ലൈറ്റ് ഇടാണ്ട് നിന്നിട്ടാന്ന് ഇങ്ങനെയും പറഞ്ഞത്. എന്ത് ലൈറ്റ് ഇടാണ്ട്? അപ്പാട് കോയ എന്ത് ചെയ്ത് എല്ലാത്തിനെയും മരുന്ന് വെച്ചാൽ ഞടോ. പിന്നെ അത് മാത്രല്ല ഞാൻ കുറെ ചൂട്ടിയും വെച്ച് കഴിച്ച്. നീ എന്റെ ചുമര് നോക്കിട്ടെ, വെള്ള ചുമര് നോക്കിട്ടെ. നീ ഇപ്പൊ
1: എല്ലാമിത്തെ നല്ല ഡിസൈൻ അല്ലേ, ഇപ്പോഴത്തെ വീട്ടിന്റെ എല്ലാം ഡിസൈൻ ഇങ്ങനെയല്ലേ. എന്തെന്നാ രസം കാണാൻ നോക്കിയാട്ടെ. അല്ല ഇതാരാ പെയിന്റ് അടിച്ചിനെന്ത്?
2: ഞാൻ തന്നെ പെയിന്റ് അടിച്ചിന്.
1: എല്ലാമിത്തെ നിങ്ങളിപ്പോ ഇങ്ങനത്തെ പരിപാടി എല്ലാം തുടങ്ങി. നിങ്ങള് വലിയ ചിത്രമായിരിക്ക.
2: എന്റെ കരുണ, ഞാനത് ചൂട്ട വെച്ച് കഴിച്ച എന്റെ ഡിസൈനാണ് അത്, അല്ലാണ്ട് വേറെയൊന്നും അല്ല. പിന്നെ ഇത് രാവിലെ വന്ന് പിള്ളന്മാർ വന്നിട്ട് നോക്കുമ്പോ അല്ലേ ചുമരമ്മിലെ ഡിസൈൻ കാണുന്നു. പിന്നെ രാവിലെ പോരേ പൂരോ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിക്കും. ഇതാരാ എന്റെ ചുമര് വൃത്തിയേടാക്കി? അനക്ക് അടക്കടക്കണ്ടേ മോനെ, നീ പറ ഞാൻ ചെയ്തേനെന്നും തെറ്റണ്ട. ഈറ്റളെ കൊല്ലുവാന്നല്ലാണ്ട് ഞാനെന്ന് ചെയ്യാനാ? ഈറ്റളെല്ലാം നാട് വിട്ടു പോയില്ലേ. ഞാനടി ഒറ്റക്കാക്കിയിട്ടല്ലേ ഇവരെല്ലാം പോയേ. ഞാൻ ഈ നരകത്തു നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് വിചാരിക്കും തോറും പിന്നെയും പിന്നെയും ഓട്ടർ മാനെ കൊള്ളയില്ലേ വരുന്ന. എന്തെന്നാ ഞാൻ ചെയ്യണ്ടെന്ന്?
1: തലപ്രാന്തായിട്ടുണ്ടോ?
2: ഞാൻ രണ്ട് ചെവിയിൽ പഞ്ഞു വെക്കും ഇതിന്. പണ്ടൊരു ഉമ്മൂമ്മ ഒരു കഥ പറഞ്ഞതിന്, എനിക്കത് കേൾക്കണം. ഈ ഓട്ടർമ കേറിയിട്ട് ഒരു പെണ്ണിന്റെ തലതേച്ചു അരിച്ചരിച്ച് ഇതാക്കി പോലും. ഇവക്കാങ്ക എപ്പോഴും തലവേന, ഏത് കാലം തലവേന. അപ്പാട് ഇവളെന്ത് ചെയ്ത് ഓനോട് ഇങ്ങനെ പറയാം എനിക്ക് തലവേന. ഇവനെ കാണിക്കാത്ത ഡോക്ടറില്ല. ഒരു ദിവസം ഇവനെ നല്ലോണം ദേഷ്യം വന്നില്ലേ, ഒറ്റയടി തലക്ക് നോക്കിട്ട് തലയപ്പാട് തെറിച്ചു പോയി മോനെ. അതിന്റെ അകത്ത് നിന്നാ വീർന്ന് ഓട്ടുറുമ അന്നേരം മുതൽ എനിക്ക് ഇനെ പേടിയാ. ഉമ്മൂമ്മ നേരോ നോണയോന്ന് എനിക്ക് അറിഞ്ഞൂടാ. കഥ ഞാൻ പറയുന്ന കേട്ടിനി.
1: അല്ല നിങ്ങളമ്മൂമ്മയല്ലേ, മോശം വരാണ്ടിക്കുക.
2: അതൊന്നും എനക്കറിയില്ല കാരണം. പക്ഷെ ഇന്നലത്തെ എന്റെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കിട്ട്. ഒരുപിടി വറ്റും വെള്ളം എടുത്ത് കുടിക്കാൻ നോക്കുമ്പല്ലേ ഈ സാധനം ഈലും വന്ന് വീന്ന്
1: വറ്റും വെള്ളം.
2: പിന്നെന്താ കോയക്ക് ദേഷ്യം വന്നിട്ട് അപ്പാടും കോയ എണീറ്റ് പോയി കഴിഞ്ഞു.
1: അല്ലപ്പാ നിങ്ങക്ക് മൂക്കിലും വെക്കണ്ട പഞ്ഞി.
2: ഏതാണ്ട് കരണ ഇങ്ങനെ പോയാൽ അധികം താമസിക്കുന്നു എനക്ക് തോന്നില്ല. ഞാൻ വേഗം മൂക്ക് പഞ്ഞി വെക്കേണ്ടി
1: വരും. ഞാൻ അതല്ല വിചാരിച്ചേന്ന്, മൂക്കില് കേറൂലേ. ഈ മൂക്ക് കേറുമ്പോ പിന്നെ അതിനു വേണ്ടെങ്കിൽ നമ്മൾ ഈ പഞ്ഞി അല്ലാണ്ട് വേറെ വെക്കൂലത്ത്.
2: പിന്നെ പറഞ്ഞാ മതിയാ. അത് മാത്രല്ല നീ മിഞ്ഞാന്ന് എന്റെ കഴുത്ത് കണ്ടിരാ. നീ ശ്രദ്ധിക്കായിട്ടിരിക്കൂ. ആടെ ഇത് വന്നിട്ട് കടിച്ചിട്ട് ഞാൻ അറിയുന്നില്ല ഓർക്കത്ത്. ഇനി അങ്ങ് അമർന്നുപോയി നോക്കുമ്പോ തേച്ചു ഇങ്ങനെ പൊള്ളിയ പോലെ. ഒന്നും പറയാതെ എന്റെ കരണ ഇവരെല്ലാം പോവുകയെന്ന് പോലും. ഞാൻ നീടി ഒറ്റ കക്കിട്ട് ഇവരെല്ലാം പോവുകയെന്ന് പോലും. ഞാൻ അറിയില്ല കാരണം. പിന്നെ ഞാൻ ഇന്റെ പുറക്കാറ്റം വന്ന് നിക്കേണ്ടി വരും തോന്നുന്നു. അല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യാനാ?
1: നിങ്ങൾ ഈ ഓട്ടർമീനും കൂട്ടിട്ട് അങ്ങ് വന്നിട്ട് പിന്നെ അന്ന ദേവുട്ടി അവിടെ കിടക്കാൻ പറ്റൂല. നിങ്ങള് വേണ്ടാത്ത പണി നിർത്തേക്കല്ലേ.
2: ഇതെന്നപ്പ ഞാൻ വരുന്ന വഴിക്ക് ഓട്ടർമ എഴുതണ്ടാ? നീ എന്ത് വർത്താനം പറയുന്നു?
1: ഒന്ന് പോരെ.
2: ഒന്നൊന്നും പോരാ വരണ, ഒന്നൊന്നും ഒന്നുമല്ല. ഇതെങ്ങനെയാ വരുന്നെന്നാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്. ഇത് ആരോട് ചോദിച്ചാ നല്ലേ?
1: അല്ല നമുക്ക് നമ്മളെ കുട്ടിരാമട്ടനോട് ചോദിച്ചാല്.
2: മരുന്ന് കുട്ടിരാമട്ടൻ്റെ അടുത്ത് ഉണ്ടോളി?
1: ഉണ്ടാവൂലേ. ഓർ ഇങ്ങനത്തെ ക്ലാസ്സെല്ലാം എടുക്കാൻ പോകുന്നില്ലേ, ഓർക്ക് ഇതിനെ പറ്റി നല്ല വിവരം ഉണ്ടോ?
2: നമുക്ക് ചോദിച്ചാലോ? അനക്കിൽ നിന്നൊരു ശമനം വേണ്ടേ കരുണ.
1: പിന്നെ നിങ്ങളെന്താ പറയുന്നത്? അത് മൂക്കിലും വായിലെല്ലാം കേറിട്ട് വയ്യ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ
2: അതേപോലെ
1: നമ്മളിനെ എടുത്ത് ഓടണ്ടേ?
2: പണ്ട് ഉമ്മ പറഞ്ഞ കഥാപാത്രമായിട്ടുണ്ടെങ്കിലോ ഞാൻ അഥവാ എന്റെ തലയെ തേച്ച് ഇതോ അടിച്ചിട്ടുണ്ടെങ്കിൽ
1: ഒന്നും നോക്കണ്ട, നമുക്ക് നേരെ കുട്ടിരാമട്ടന്റെ അടുത്തേക്ക് വെച്ച് പിടിക്കാം.
2: ഇതിനൊരു മരുന്ന് കണ്ടെത്താൻ എടുക്കൂല. ചെക്കനെന്ന് അടിച്ചിരുന്നറിയാ? ഹിറ്റ്
1: ഹിറ്റും അടിച്ചാ കുറച്ചു നേരത്തെ ഇങ്ങനെ മയങ്ങി ഇങ്ങനെ കിടക്കുന്നില്ലാണ്ട് പിന്നെ കൊറേക്ക് പതിനിട്ടങ്ങ് പോകില്ല.
2: അത് മാത്ര ഈ ഹിറ്റ് അടിച്ചിട്ട് എനിക്ക് കണ്ണു പോച്ചെടുത്തിട്ട് ആ പുരക്ക് നിക്കാൻ പറ്റുന്നില്ലടോ. ഇവൻ എന്നെ കൊല്ലാൻ കൊണ്ടെന്ന് ഞാൻ തോന്നുന്നു.
1: കണ്ണു പോച്ചെടുത്ത് നമ്മള് കണ്ണീമിയ പിന്നെ ഇനെ കാണൂലല്ലോ. ഇതാ മരുന്നിനുള്ള സൂത്രോ അതാങ്കിലും ഭയങ്കര പോയിസനും വിഷമല്ല.
2: എന്നാ വീട് നിറച്ചു ഹിറ്റാ?
1: അതെയാ?
2: പിന്നെന്താ ഹിറ്റിന്റെ മണം കൊണ്ട് എനിക്ക് തലപ്പരാൻ തട്ടിട്ട് ഞാൻ വേഗം ഇങ്ങോട്ടേക്ക് വന്നു.
1: അല്ലപ്പ ഇനി ഇതെല്ലാം വൃത്തിയാക്കണമെങ്കിൽ ഒന്നൊന്നര ദിവസം വേണല്ലോ.
2: എന്തെന്ന് ചെയ്യാനാ? ഞാനിങ്ങനെ അടിച്ചു വാരി വൃത്തി ചാക്ക് കെട്ടുവാന്നല്ലാണ്ട് നമുക്കന്ന് കുട്ടിരാമട്ടൻ അടുത്ത് പോയാലോ?
1: ഇല്ല അങ്ങോട്ട് പോണ്ട. ദാ വരുന്നാ വരമ്പത്തൂടാ.
2: ആ എന്നാ ഇങ്ങോട്ട് ചോദിക്ക. ഓർക്കും കൊടുത്തു കൊടുക്ക. കൊടുക്കൊന്നും വേണ്ടാന്ന് തോന്നുന്നു. ഓറയും പണ്ടത്തെ വീടാന്ന്.
1: അതെയാ?
2: ഓട്ടു വീടല്ലേ. ഓട്ടുറുമ ഓട്ടിന്റെ അടുത്തേ വരൂ. അപ്പൊ ഓറ വീട്ടിലും വരാനാ സാധ്യത.
1: നമുക്ക് എന്തായാലും ചോദിച്ചോക്കാം.
3: എന്താണ് രണ്ടുപേരും കരണൻ ഇങ്ങോട്ട് വന്നു അമലത്തേടെ വീട്ടിലേക്ക് വന്ന്?
1: ഒന്നും പറയണ്ട കുട്ടിരാമട്ട, ഭയങ്കര ചൂടും പിന്നെ ഇന്നലത്തെ കാറ്റിന് കൊറേ കൊള്ളിയും ഇതെല്ലാം പറമ്പത്ത് വീണ് അടിഞ്ഞിന്. എല്ലാം വൃത്തിയാക്കി നോക്കുമ്പോ വല്ലാത്തൊരു പരവേശം വെള്ളം കുടിക്കാൻ വേണ്ടിട്ട്. പിന്നെ ആമൻതനെ കണ്ടറിഞ്ഞ നേരെ ആമൻതന്റെ അടുത്ത് പോയി. ആകെ ഒരു ഗ്ലാസ് വെള്ളിയൂർ തന്നിട്ടുള്ളൂ. അത് കുടിച്ചതും പോരാ ഓറവാകെ ഒരു എന്താ പറയണ്ട ഒരു ഒന്നൊന്നര ഉപദേശാന്ന്. അതാന്നും സഹിക്കാനും പറ്റൂല.
2: എല്ലാ കുട്ടിരാമേട്ടാ, ഞാൻ പറഞ്ഞാലെന്ന തെറ്റ് നിങ്ങൾ പറയണം. ഈ വെമ്പ് വേണ്ടാത്ത കുപ്പിവെള്ളം കുടിച്ചിട്ട് ഇവന് വയറ്റിൽ അസുഖം വരുമല്ലോ. അത് നമ്മളിന്ന് ആശുപത്രി പോണ്ടി വരുമല്ലോ. ഇപ്പോഴത്തെ കാലാന്ന് എന്നാന്ന് എന്താന്നും പറയാൻ പറ്റൂല.
3: അതെ, അത് ശ്രദ്ധിക്കണം. കാരണം വെള്ളത്തിന്റെ പൊതുവെ ക്ഷാമമുള്ള സമയല്ലേ. അപ്പൊ നമ്മള് ശുദ്ധജലം അല്ലാത്ത വെള്ളം ശുദ്ധമാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ചില കളറൊക്കെ കുത്തിക്കലക്കും, രാസവസ്തുക്കളൊക്കെ കുത്തിക്കലക്കി ഫ്രിഡ്ജിലൊക്കെ വെച്ച് ശീതീകരിച്ചിട്ട് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതൊന്നുമല്ല. അപ്പം സംഭാരോ അല്ലെങ്കിൽ അതുപോലെ കഞ്ഞിവെള്ളമോ നാരങ്ങ വെള്ളമോ ഒക്കെ ആണെങ്കിൽ ശരി, അങ്ങനെയല്ലാതെ നമ്മൾ കൃത്രിമ പാനീയങ്ങളൊക്കെ കഴിക്കുന്നത് പ്രത്യേകിച്ചും ഈ സമയത്ത് നമുക്ക് ഒരുപാട് വെള്ളം കുടിക്കേണ്ട ഒരു സമയമാണ്, ആർത്തി ഉണ്ടാവും. അപ്പൊ ശുദ്ധമായ ജലം തന്നെ നമ്മൾ എന്ത് വേണം
1: കുടിക്കണം,
3: അല്ലെങ്കിൽ ആപത്താകും. പാമനത്ത നിന്റെ ആരോഗ്യത്തെ കണ്ട് തന്നെ പറഞ്ഞതാണത്.
1: കുട്ടനാട്ടം പറഞ്ഞ നേരാന്ന് പാടിയെല്ലാം മഞ്ഞപ്പിത്തെന്തെല്ലാം ഉണ്ടെന്നല്ലേ പറയുന്നുണ്ട്.
2: നീ എന്തല്ലോ ഇപ്പം പറയുന്നത്, നമ്മൾ അതല്ലെല്ലാം വിഷയോ? നമുക്ക് വിഷയത്തിലേക്ക്
1: കടക്കണ്ടേ?
3: വിഷയം
2: കുട്ടരാമാട്ടന്റെ വീട്ടിൽ ഇന്നലെ ആരെങ്കിലും വന്നിന?
3: ആര് വരാൻ?
2: രാത്രിയാകുമ്പോ?
3: ഇല്ലല്ലോ, നമ്മള് സാധാരണ തന്നെയല്ലേ, എന്തോ ആരും പ്രത്യേകിച്ച് ആരും വന്നില്ല. എന്തേ,
2: ഓടിട്ട വീടാണല്ലോ.
3: അതെ,
2: അന്നേരം സാധാരണയായിട്ട് ഒരു ഉറുമ
3: അല്ലേ? ാണ് വിഷയം.
1: ആ കാണുന്നില്ല എന്റെ കുട്ടിരാമട്ട, ആമിനത്ത് ഇടുന്ന് പോക്കാ പോലും.
3: അതെയോ?
1: ആന്ന് പിള്ളർന്നാടിയില്ല, പിള്ളറിലപ്പാട് ടൂർ പോയിന് പോലും ആമിനത്തേനെ ഒറ്റക്കാക്കിട്ട്.
2: കുട്ടിരാമട്ട, ഒഴിഞ്ഞു പോകാണ്ട് വേറെ രക്ഷയില്ല. ഇനി അന്നെ നിങ്ങള് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങള് കരണന്റെ അടുത്ത് പോകാണ്ടിരിക്കൊന്നും വേണ്ട. നിങ്ങള് പോയിക്കോ, ഞാനെവിടെയെങ്കിലും പോവേന്ന്. പിന്നെ അനക്കീന്റെ നടുക്കാവൂല, ജീവിക്കാനാവണ്ടേ? എന്റെ ചെവിയിലും വായിലും മൂക്കിലും കേറ്റിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ? ചെറിയൊരു ജീവിയാണ് ഈ സാധനം. ഈനെ തോറ്റിട്ട് പേടിച്ചിട്ടല്ലേ നമ്മള് പായുന്നു. മനുഷ്യന്മാരാണെങ്കിലോ ചന്ദ്രനിലും സൂര്യനിലും ചൊവ്വയിലും എല്ലാം പോകാനും തുടങ്ങി. എന്നിട്ടോ ഈനെന്തെങ്കിലും ഒരു പരിഹാരം ആരും കണ്ടെത്തിയ? ഇല്ലല്ലോ.
3: നമ്മുടെ അമിനത്തെ വളരെ ആത്മരോഷം കൊണ്ട് സംസാരിക്കണല്ലേ.
1: പിന്നെ ഉണ്ടാവില്ല എന്റെ കുട്ടിരാമാട്ട, ആരായാലും പറഞ്ഞു പോലെ എന്റെ കുട്ടിരാമാട്ട, ഇരിക്കാൻ പറ്റുന്നില്ല, കുടിക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, എന്തെന്നായി പറയണ്ടേ?
3: തീർച്ചയായിട്ടും ശരിയാണ്, നമ്മൾ ഈ വേനൽക്കാലത്ത് മഴ പെയ്യുമ്പോഴാണ് ഇത് ഈ ഒട്ടുറുമ ശല്യം വ്യാപകമാകുന്നത്. പലരുടെ വീടുകളിലും ഇതുണ്ട്. അത് അവിടെ വരാൻ തുടങ്ങിയ പിന്നെ ഒന്നും രണ്ടൊന്നുമല്ല, ലക്ഷക്കണക്കിന് ഒട്ടുറുമകൾ ചാക്കുകളിൽ നിറയും. പ്രത്യേകിച്ച് മാൽത്താമസമൊന്നും ഇല്ലാത്ത ഓടിട്ട് വീടുകളിലാണ് കൂടുതലായിട്ട് വരിക. അവിടെ ആളുകൾ പെരുമാറുന്നിടത്ത് അത്ര അധികം ഉണ്ടാവില്ല, അല്ലെങ്കിൽ വളരെ കൂടുതൽ അവിടെ പെറ്റു പെറ്റു പെരുകും. അതിന് അതിൻ്റെ ശരീരത്തിൻ്റെ ഘടന തന്നെ ഒരു പുറത്ത് നല്ല കട്ടിയുള്ള പുറം തുടക്കമല്ലേ, അതുകൊണ്ട് വളരെ കൂടുതൽ പെറ്റു പെരുകാനും അത് മറ്റുള്ള ജീവികൾ, സാധാരണ ഒരു പ്രാണിയെ മറ്റൊരു പ്രാണി ആഹാരമാക്കിയിട്ടാണ് നമ്മൾ സന്തുലിതം ഉണ്ടാക്കുക അല്ലേ. ഇപ്പം ചെറിയ ജീവികളെ മറ്റൊക്കെ തവളകൾ ആഹാരാക്കുന്നു, പ്രാണികളെ തവളകൾ ആഹാരാക്കുന്നു, തവളകളെയാണെങ്കിലോ
2: പാമ്പ്,
3: അതെ പാമ്പുകള്. അപ്പൊ അങ്ങനെ പ്രകൃതിയിലൊരു സന്തുലനത്തിനൊരു സമ്പ്രദായം ഒരു വ്യവസ്ഥയുണ്ട്. പക്ഷെ ഓട്ടുറുമേനെ ആർക്കും വേണ്ട, ഒരു ജീവികൾക്കും വേണ്ട, തവളക്കും വേണ്ട, പാമ്പിനും വേണ്ട, മറ്റൊന്നിനും വേണ്ട. എന്തുകൊണ്ടാണ്? അതൊന്നും അതിന്റെ കട്ടിയുള്ള തോടും പിന്നെ അതിന്റെ ശരീരത്തിൽ ഒരു തരം ദ്രാവകമുണ്ട്, അല്ലാതെ മണക്കുന്നൊരു ദ്രാവകം. ഇത് മറ്റ് പല്ലിക്കോ അല്ലെങ്കിൽ മറ്റ് ജീവികൾക്കൊന്നും ഇത് ഇഷ്ടമല്ല. അതുകൊണ്ട് വളരെ സുരക്ഷിതമായി അതിങ്ങനെ പെരുകിക്കൊണ്ടേയിരിക്കും വീടുകളുടെ, പ്രത്യേകിച്ചും ഓടിട്ട് വീടുകളുടെ ഓരോ മൂലകളിൽ ഇങ്ങനെ കുമിഞ്ഞു കൂടിയിട്ടുണ്ടാവും. പ്രത്യേകിച്ചും ഇത് റബ്ബർ തോട്ടങ്ങളുടെ അടുത്തുള്ള വീടുകളിലാണിത് വ്യാപകമായിട്ട് വരിക. റബ്ബറാണ്, റബ്ബർ കൃഷി നമുക്ക് വ്യാപകമായപ്പോൾ നമുക്ക് തന്ന ഒരു സമ്മാനമാണ് ഓട്ടുറുമകൾ എന്ന് വേണമെങ്കിൽ പറയാം. അതിനുമുമ്പൊക്കെ ഉണ്ട്, പക്ഷെ ഇത്ര വളരെ വ്യാപകമായി ഉണ്ടാവുന്നില്ല. ഇതിൻ്റെ നമ്മളെ ശരീരത്തിൽ വന്നാൽ, അതിൻ്റെ ഒരു തരം ദ്രാവകം നമ്മുടെ ശരീരത്തിൽ വന്നാൽ ഒരു പൊള്ളലുണ്ടാകും. ഇരിഞ്ഞു പോയാൽ കുഴപ്പമില്ല, പക്ഷെ അതിൻ്റെ എന്തെങ്കിലും നമ്മളറിയാതെ അതിനെ തട്ടി മാറ്റും മറ്റൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു ദ്രാവകം നമ്മുടെ ശരീരത്തിലേക്ക് സ്പർശിച്ചാൽ അവിടെ പൊള്ളലുണ്ടാകും.
1: എന്റെ കുട്ടിരാമാട്ട, ഇതിന്റെ ശല്യത്തെ കുറിച്ചൊന്നും പറയണ്ട, പക്ഷെ ഇതിനൊരു മാർഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാ.
2: അതാ വേണ്ട കുട്ടിരാമാട്ട,
3: നമുക്ക് ചില ചെറിയ ചെറിയ പൊടിക്കൈകളിലോട് ഇതിന്റെ ആക്രമണത്തെ ചെറിയ തോതിലൊക്കെ നമുക്ക് പരിഹരിച്ച് കൊണ്ടുവരാം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളൊക്കെയാണ്, നമ്മൾ വെളിച്ചം നന്നായിട്ട് നിയന്ത്രിക്കണം, ജനലുകളും വാതിലുകളും ഒക്കെ അടച്ചിടണം, പുറത്ത് ലൈറ്റുകളൊക്കെ ഒഴിവാക്കി വീട്ടിനുള്ളിൽ വെളിച്ചം കുറക്കുക. നമ്മള് സാധാരണ ഇതിന് ആകർഷിക്കുന്ന വെളിച്ചല്ലേ അല്ലേ, പുറത്ത് വെളിച്ചമുണ്ടെങ്കിൽ

0: ബൾബിന് ചുറ്റും നിറയെ ഉണ്ടാവും. പുറത്ത് വെളിച്ചമില്ലാതെ അകത്താണെങ്കിലോ വെളിച്ചം തേടി അകത്തേക്ക് വരും. അപ്പൊ അകത്തെ വലിയ ലൈറ്റുകളൊക്കെ ഒഴിവാക്കി അല്ലെങ്കിൽ വലിയ ലൈറ്റുകളൊക്കെ കുറച്ച് പുറത്ത് എവിടെയെങ്കിലും ലൈറ്റ് ഫിക്സ് ചെയ്യുക. അപ്പൊ അവിടത്തേക്ക് ആകർഷിച്ചു പോയിക്കോളും. അകത്ത് വെളിച്ചമില്ലാതെ നമുക്ക് ജീവിക്കാനും പറ്റില്ല. പക്ഷെ ഒരുപാട് വെളിച്ചങ്ങളെ കൂടുതൽ ഉണ്ടാക്കുന്നത് നമുക്ക് ഒഴിവാക്കുക. കുറച്ചിപ്പം എല്ലാ ദിവസങ്ങളൊക്കെ ഒന്നും ഉണ്ടാവില്ലല്ലോ. പുറത്ത് ഇതിനെ ആകർഷിക്കാൻ വേണ്ടി കുറച്ച് നല്ല വെളിച്ചം നമ്മളവിടെ വെക്കണം. പിന്നെ സോപ്പ് ലായനി കൊണ്ടൊരു പരിപാടി ഉണ്ട്. ഒരു ബക്കറ്റ് വെള്ളത്തിൽ സോപ്പ് ലായനി അല്ലെങ്കിൽ വാഷിംഗ് പൗഡറോ മറ്റോ കലക്കി ഇതിന്റെ മേലെ സ്പ്രേ ചെയ്താൽ കുറേയൊക്കെ അത് ഫലപ്രദമായിട്ട് ഒഴിഞ്ഞു പോയിക്കൊള്ളും.
1: എന്റെ കുട്ടിരാമാട്ട ആമിനത്തെ ഹിറ്റ് അടിച്ചിട്ട് ഫിറ്റ് ആയിട്ടുണ്ട് പോലും.
0: അതെ, അത്തരം രാസവസ്തുക്കൾ അതൊക്കെ പോയിസൺ ആണല്ലോ, വിഷാണല്ലോ അല്ലേ. നമ്മൾ കീടനാശിനികളായിട്ട് പ്രയോഗിക്കുന്ന വസ്തുക്കളൊന്നും ഒരു തരത്തിലും വീട്ടിനകത്ത് ഉപയോഗിക്കാനേ പാടില്ല. വീടിനകത്ത് ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാവും അല്ലെ, നമ്മൾ ശ്വസിക്കുന്ന ചില ഏരിയയാണത്. അപ്പൊ ശ്വാസത്തിൽ വിഷ അംശം അകത്ത് കയറും, ആഹാരത്തിലും കയറും. അപ്പൊ അത് വലിയ അപകടമാണ്. നമ്മൾ ഈ ഓട്ടുറുമയെ കൊല്ലാൻ വേണ്ടി അതിന്റെ മേലെ ശക്തമായ വിഷങ്ങൾ കീടനാശിനികൾ തളിച്ചാൽ ഓട്ടുറുമ കുറച്ച് നേരം അത് അതിന് ശരീരത്തിന്റെ പുറന്തോട് അതൊക്കെ പ്രതിരോധിക്കും. പുറന്തോട്ടിൽ ഇത് സ്പർശിച്ചാലൊന്നും ഹിറ്റ് സ്പർശിച്ചാലൊന്നും അതിന് കുഴപ്പമില്ല. പക്ഷേ അതിന് ഉള്ളിൽ അതിൻ്റെ ശരീരത്തിന് സ്പർശിച്ചാലാണ് അവിടെ പ്രശ്നം ഉണ്ടാവുക. പക്ഷേ അതിനേക്കാൾ കൂടുതൽ അപകടം എന്താണ്, നമുക്ക് അവിടെ വീടിനകത്ത് കഴിയുന്നവർക്കാണ് പ്രശ്നം. ആൾത്താമസം ഇല്ലാത്ത വീടിനകത്തൊക്കെ ആണെങ്കിൽ ശരി, അങ്ങനെ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ മണ്ണെണ്ണ പ്രയോഗിക്കുന്ന ചില പരിപാടികളുണ്ട്,
2: അത് നമ്മൾ പണ്ടേ ചെയ്യലുണ്ട്. മണ്ണെണ്ണ മാത്രല്ല കുട്ടരാമാട്ട, ഉമ്മൂമ്മ പറഞ്ഞ് രണ്ട് ചേർട്ടിയെടുത്ത് മുട്ട് അന്നേരം പോയി കൊള്ളു. കുട്ടിയാവുന്ന സമയത്ത് ഞാൻ രാത്രി ആകുമ്പോഴാണ് ഇതിങ്ങനെ മുട്ടുക,
1: എന്നിട്ട്
2: എന്ത് പോവാ.
0: ശാസ്ത്രീയത ഇല്ലാത്ത ചില വിശ്വാസങ്ങളാണ്. ഇതിപ്പോ മണ്ണെണ്ണ ഒരുപാട് വണ്ടികള് ഈ ഓട്ടുറുമകൾ ധാരാളം ഉള്ള സ്ഥലങ്ങളിൽ മണ്ണെണ്ണ അല്പം തെളിച്ചു കൊടുത്താല് മണ്ണെണ്ണയുടെ മണം അതിന് അത്ര ഇഷ്ടല്ല. നമ്മൾ മറ്റ് രാസവസ്തുക്കളേക്കാൾ അപകടരഹിതമായ, എന്നാൽ അല്പം അപകടമുണ്ട്, ചെറിയ തോതിൽ മണ്ണെണ്ണ തളിച്ചു കൊടുക്കാം. പിന്നെ ഇതിനെ നമ്മൾ എടുത്തു മാറ്റുമ്പോൾ ഒക്കെ ഗ്ലൗസ് നമ്മൾ ധരിക്കണം. ഇതിനെ അടിച്ചു വാരിയോ തീയിലിടുകയോ കുഴിച്ചിടുകയോ ചെയ്യണം, ചാക്കിലൊക്കെ ആക്കിയിട്ട്. അത് നമ്മൾ ജീവനുള്ളതാണെങ്കിൽ പിന്നെയും കൂടി പെറ്റ് പെരുകിക്കൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ ചില ചോക്കൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ കൂറകളെയൊക്കെ നശിപ്പിക്കുന്ന ഇതൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് കുറേ അധികം അതിനെ പ്രതിരോധിക്കാൻ പറ്റും.
2: കുട്ടരാമാട്ടാ, നിങ്ങൾ ഈ പറഞ്ഞെല്ലാം കേൾക്കുമ്പോ എനിക്ക് ചിരിയാവിരുന്ന, ലൈറ്റ് ഓഫ് ആക്കണം നിങ്ങൾ പറഞ്ഞില്ലേ. ഇരുട്ടത്താന്ന് ഞാനും കോയി ഇപ്പൊ നിക്കുന്നു. ഇരുട്ടത്ത് നിന്നിട്ട് ഈ ഒരു ശമനവും ഞാൻ കാണുന്നില്ല. ഈ എണ്ണ കുറേ തളിച്ചു നോക്കി. ഈ സോപ്പും വെള്ളം ആദ്യമേ നമ്മൾ ചെയ്യുന്ന ഒരു ഇതാണ്. ഇനി ഒഴിഞ്ഞു പോകലല്ലാണ്ട് വേറൊരു രക്ഷയില്ല കുട്ടരാമാട്ടാ.
0: അല്ല, ഇതിൻ്റെ ഒരു വ്യാപകമായ ആക്രമണം വന്നാൽ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാമെന്നതിനെ കുറിച്ച് കൃത്യമായൊരു മറുപടിയൊന്നും ഇല്ല. ചെറിയ തോതിലുള്ള ഓട്ടുറുമ ശല്യത്തെ ഒഴിവാക്കാനുള്ള നടപടികളാണ് നമ്മൾ പറഞ്ഞത്. ചിലപ്പോൾ പാമിനത്ത് പറഞ്ഞ പോലെ വീടിനെ മുഴുവനും വിഴുങ്ങുന്ന തരത്തിൽ ഇത് ആക്രമിച്ചേക്കും. അപ്പോൾ നമുക്ക് തൽക്കാലം അവിടെ നിന്ന് മാറലേ മാത്രമേ രക്ഷയുള്ളൂ, അല്ലാതെ വീടിനകത്തേക്ക് നമുക്ക് തീടാനൊന്നും പറ്റില്ലല്ലോ. അപ്പം അതിനെ നശിപ്പിക്കുന്ന തരത്തിൽ ഏത് പിന്നെ കീടനാശിനികളോ മറ്റോ, നമ്മൾ നേരത്തെ പറഞ്ഞു ആൾത്താമസം ഉള്ള സമയത്താണെങ്കിൽ കീടനാശിനി പ്രയോഗം ദോഷം ചെയ്യും. അങ്ങനെ ആളുകളില്ലാത്ത സമയത്തൊക്കെ അത് ചെയ്ത് ചെറിയ തോതിൽ ഒഴിവാക്കലാണ് മാർഗം. നമുക്ക് ഈ ഓട്ടുറുമകൾ കൊണ്ട് നമ്മളുടെ ജീവൻ അപകടത്തിൽ ആവുന്നതില്ല എന്തായാലും. പക്ഷെ എന്നാലും അമിനത്ത് പറഞ്ഞ പോലെ നമ്മളൊരു നട്ടം തെരിപ്പിക്കുന്ന ഒരു ജീവിയാണ്, ചെറിയ ജീവിയാണ് ഇത്. നമുക്ക് ശരിക്കും ഭ്രാന്ത് പിടിക്കും അല്ലെ, ഒരു തരത്തിലും ഒഴിയാബാധയായിട്ട് നമ്മളുടെ ദേഹത്തും ചുറ്റുമൊക്കെ വരുമ്പോൾ. മേലെയൊക്കെ വന്നാൽ അത് ചൊറിച്ചിലുണ്ടാക്കും, പൊള്ളലുണ്ട്, നമ്മൾ പറഞ്ഞല്ലോ, ചെറിയ ചെറിയ ചൊറിച്ചിലുണ്ടാക്കും. പിന്നെ നമ്മുടെ ഭക്ഷണം അത് ചീത്തയായിക്കും, നമുക്ക് നന്നായിട്ട് എവിടെ ഇരിക്കാനോ കിടക്കാനോ ഒന്നും പറ്റില്ല. റബ്ബർ തോട്ടങ്ങളിലാണ് കാര്യമായിട്ട് ഇത് ഒട്ടുമ നന്നായിട്ട് കണ്ടുവരുന്നത്. റബ്ബറിൻ്റെ തോട്ടത്തിൻ്റെ പരിസരത്തുള്ളത് മെല്ലെ മെല്ലെ മറ്റു പരിസരങ്ങളിലേക്കും താവളമാക്കിക്കൊണ്ട് പോകുന്നു. നമ്മളൊരു ഒരു പുസ്തകം വായിക്കാൻ വേണ്ടി ലൈറ്റിട്ടാൽ അവിടത്തേക്ക് ഓടിവരും. ഒന്നോ രണ്ടെണ്ണ ആയിരിക്കും ആദ്യം വരിക, പിന്നെയാണ് കൂട്ടം കൂട്ടമായി നൂറ് കണക്കിനെണ്ണം വരും. ചുമരിലും മച്ചിലും തേനീച്ച കൂട് പോലെ പറ്റി പിടിച്ചിട്ടുണ്ടാവും.
2: പിന്നെ ഇത് വരുമ്പോ ഒരു ഒച്ചയാണപ്പാ.
0: ആ, ഒരു വല്ലാത്തൊരു മണമുണ്ടോ, സഹിക്കാൻ പറ്റാത്ത മണമുണ്ടോ.
2: അത് മാത്രല്ല, ഞാൻ മിഞ്ഞാന്ന് മഴ കണ്ടിട്ട് ചൂട്ട കെട്ടി വെച്ചിനല്ലോ. ഉയ്യന്റെ കാരണ നീ ചൂട്ടയാറ്റ തൊടാൻ പറ്റുന്നുണ്ട. ഇതങ്ങ് പതച്ചിട്ട് അപ്പാട് കോയ എടുത്ത് കത്തിച്ചാണ്.
1: അങ്ങനെ കൊറേ കൊന്നിട്ടുണ്ടാവല്ലേ.
2: കൊറേ അന്നേരം പോയി എന്നല്ലാണ്ട് വേറെ എന്തായി. വീട്ടിന്റെ പുരക്കുള്ളതാന്ന് ഈ ചാക്കില് കാണുന്നേ. ഇനിയും ഉണ്ടടിക്കേ.
0: ഇതിന്റെ വ്യാപനം നമ്മൾ നേരത്തെ പറഞ്ഞു അതിന് പ്രതിരോധ ശേഷി കൂടുതലാണ്, പ്രത്യുൽപാദന ശേഷി കൂടുതലാണ്, ഭക്ഷണ ലഭ്യത കൂടുതലാണ്. ഇതൊക്കെ ഒട്ടുമേ നിയന്ത്രിക്കാനുള്ള നമ്മുടെ ശ്രമങ്ങളെ പരിമിതപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. രാത്രി എവിടെയാണോ വെളിച്ചമുള്ളത് അവിടെ അത് കൂട്ടം കൂട്ടമായിട്ട് എത്തു തന്നെ ചെയ്യും. വെളിച്ചമുണ്ടെങ്കിൽ അവിടെ എത്തു തന്നെ ചെയ്യും. രാസകീടനാശിനികൾ ഉൾപ്പെടെ പല മാർഗങ്ങളും ആളുകൾ പ്രയോഗിക്കുന്നുണ്ട്, പക്ഷെ അതൊക്കെ ഭാഗികമായിട്ട് മാത്രമേ നശിപ്പിക്കപ്പെടുന്നുള്ളൂ. പിന്നെ പലരും ഓരോ നാട്ടിലും ഓരോ പൊടിക്കൈകളാണ്, നാടൻ വിദ്യകളാണ്. അത് പല സ്ഥലങ്ങളുണ്ട്. പരന്ന പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലൊരു മെഴുകുതിരിക്ക് കത്തിച്ചു വെച്ച് അതിലേക്ക് ആകർഷിച്ചു വെക്കുക, അല്ലെങ്കിൽ ഒരു ബക്കറ്റിൽ ബൾബ് കത്തിച്ചു വെച്ച് അതിലേക്ക് ആകർഷിക്കുക, അതിനുശേഷം അത് തൂത്തുവാരി നശിപ്പിക്കുക. അപ്പോൾ എവിടത്തേക്കെങ്കിലും ഒരു ആകർഷിച്ചതിന് ശേഷം നമ്മളിപ്പം ഈ കൃഷിത്തോട്ടങ്ങളിലൊക്കെ നടത്തുന്നുണ്ടല്ലോ വിളക്ക് കെണികൾ, അതിനേക്ക് ആകർഷിക്കുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഓട്ടുറുമകൾ കൂടി നിൽക്കുന്നിടത്ത് മണ്ണെണ്ണ തളിക്കുക. അതൊക്കെ അപകടരഹിതമായ ചെറിയ സ്വീകാര്യമായ മാർഗങ്ങളാണ്. അതൊക്കെ ചത്തതിന് ശേഷം തീ വെച്ച് നശിപ്പിക്കുക, അല്ലെങ്കിൽ കുഴിച്ചു മൂടണം. പെട്രോളും കുമ്മായവും കലർത്ത് മിശ്രിതം ഫലപ്രദമെന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പെട്രോളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട
1: കാര്യമാണല്ലോ.
0: ഈ ചിരട്ടയുടെ ഒരു കാര്യം പറഞ്ഞല്ലോ, അങ്ങനെ ഒരു വിശ്വാസം ചിലർക്കുണ്ട്. ചിരട്ട പരസ്പരം മുട്ടിയാൽ ആ ശബ്ദം കേട്ടത് ഒഴിഞ്ഞു പോകുമെന്ന് ചില വിശ്വാസം ചിലർക്കിടയിലുണ്ട്. അതിന് ശാസ്ത്രീയത ഇല്ല.
2: അങ്ങനെ എത്രയാ നമ്മള് ചിരട്ട മുട്ടീനി?
1: ചിരട്ട മുട്ടാനേ നേരമുണ്ടോ?
2: പിന്നെന്താ പറഞ്ഞാ മതിയാ, കൈ വീണ് പോയിനു നമുക്ക് ചിരട്ട മുട്ടിയിട്ട്.
0: നമുക്കിത് ഒരു സ്ഥലത്ത് എത്തിക്കണ്ടേ? കാരണം
1: പിന്നെ
0: നമ്മൾ കുറച്ച് പ്രതിരോധ മാർഗങ്ങളൊക്കെ സൂക്ഷിക്കുക. അത് ഓട്ടർമ വരുന്ന വഴികൾ നമ്മൾ പരമാവധി കുട്ടി അടക്കുക, ജനലുകൾ മറ്റുകളൊക്കെ. പിന്നെ അകത്തുനിന്ന് പുറത്തേക്ക് ആകർഷിക്കേണ്ട ചില സൂത്രപ്പണികളൊക്കെ എടുക്കുക. അകത്ത് ചെറിയ തോതിൽ സോപ്പ് ലായനി അല്ലെങ്കിൽ മണ്ണെണ്ണ, ചെറിയ ചെറിയ അപകടരഹിതമായ കീടനാശിനികളൊക്കെ പ്രയോഗിച്ച് നമുക്ക് അതിനെ മാറ്റാൻ വേണ്ടി ശ്രമിക്കാം. തൂത്തുവാരി കുഴിച്ചിടുകയോ കത്തിക്കുകയോ ഒക്കെ ചെയ്യാം. എന്നാലും ഇത് മെല്ലെ മെല്ലെ അകത്ത് കയറി കൂടുകയൊക്കെ ചെയ്യും, നമ്മളെ പരമാവധി ഉപദ്രവിക്കും.
1: അപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടേ അവൻതാ?
2: ഞാൻ അറിയില്ല, കാരണം ഇത് നമ്മളെയും കൊണ്ടേ പോകും തോന്നുന്നു.
1: എനക്ക് ഒരു സൂത്രം തോന്നുന്നുണ്ട്.
2: എന്തേനു?
1: എന്റെ അമിത, നമ്മൾ റേഡിയോ മലബാറില്ലേ, അതിന്റെ അകത്ത് ഗംഭീരമായിട്ട് ഒരു പരിപാടി ഞാൻ കേട്ടിനെ.
2: ഏതായത് പരിപാടിയപ്പ?
1: ശാസ്ത്രവീതി. അതിന്റെ അകത്ത് ഈനെ കുറിച്ചിട്ടെല്ലാം ക്ലാസ് എടുക്കുന്ന ഒരാളുണ്ട് നമ്മളെ. ബ്ലാത്തൂരായിട്ടുള്ള ഒരാളില്ലേ?
2: ഓ, വിജയകുമാർ ബ്ലാത്തൂർ.
1: മൂപ്പര ക്ലാസ് ഭയങ്കരല്ലേ.
2: അവര് ഈനെ കുറിച്ച് പറയുന്നുണ്ടാ?
1: പിന്നെ ഓരോ ഈനെ പറ്റിട്ട് എല്ലാ വിവരങ്ങളും ഉണ്ടാവും, അതിനുള്ള പ്രതിവിധി ഓരോടുത്തുണ്ടാവും.
2: ഞാനിപ്പം കേട്ടിട്ടല്ലോ, കാരണം ഇനിയെന്നാ ചെയ്യാ?
1: നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങളൊന്നും നോക്കണ്ട, നേരെ റേഡിയോയിലേക്ക് പോയിടു.
2: എന്നിട്ടോ?
1: റേഡിയോയിലേക്ക് പോയാൽ അതിന്റെ പ്രതിവിധി എല്ലാം ആരാണെന്ന് പറഞ്ഞുതരൂ.
2: അവര് പറഞ്ഞുതരും അല്ലേ? അങ്ങനെ ഞാൻ ഏടെ വേണ്ടി പോകാൻ തയ്യാറാ. കാരണം ഇതൊന്നും നശിച്ചു കാണണമെന്ന് എനിക്ക് പ്രാർത്ഥനയുള്ളു. ഇപ്പൊ
1: പിന്നെ ഒരു കാര്യമുണ്ട്,
2: പറയാൻ പറ്റൂല, കാരണം കുപ്പായത്ത് തേച്ച് ഓട്ടർമ്മ എന്ത് ചെയ്യാനാ?
1: ആമിൻതാ
2: എല്ലാ പിന്നെ.

0: ചിന്തിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ.
1: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
1: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
2: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
1: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
2: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360.
0: എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇഷ്ടങ്ങൾ ഈണങ്ങളുടെ നേരമാണ്. എന്നത്തെയും പോലെ ഇന്നും നമുക്കൊരു അതിഥിയെ കിട്ടിയിട്ടുണ്ട്. ആള് പാട്ടൊക്കെ റെഡി ആക്കിയിട്ടതേ മുന്നിലിരിപ്പുണ്ട്. ചോദിക്കാം, എന്തൊക്കെയാണ് പാട്ട് വിശേഷങ്ങൾ എന്നുള്ളത്? പേര് പറയോ?
1: എന്റെ പേര് ദേവിജ.
0: ദേവിജ,
1: ദേവിജ.
0: പൊതുവെ നമ്മള് ദേവിക എന്നൊക്കെ കേൾക്കാറുണ്ട്. ദേവിജ വെറൈറ്റി ആണ്. എന്താ വീട്ടിൽ നിന്ന് വിളിക്കുന്നേ?
1: ദേവിജ തന്നെ വിളിക്കും. ഷോർട്ട് ഫോംസ് അധികം ആരും വിളിക്കാറില്ല, ദേവിജ തന്നെയാണ് എല്ലാരും വിളിക്കാറ്.
0: ഓക്കെ, ദേവിജ എന്താ ചെയ്യുന്നേ?
1: ഞാനിപ്പം വർക്ക് ചെയ്യാണ് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട്.
0: എവിടെയാണ്?
1: നിർമ്മലഗിരി കോളേജിൽ.
0: ഏതാണ് സബ്ജക്ട്?
1: സൈക്കോളജി.
0: അപ്പൊ പാട്ടിൽ നമുക്ക് ആ ഒരു വെറൈറ്റി പ്രതീക്ഷിക്കാൻ തോന്നുന്നു അല്ലേ?
1: പാട്ടിൽ അധികം വെറൈറ്റീസ് ഒന്നുമില്ല, കൂടുതലും മെലഡി സോങ്സ് ആണ് ഞാൻ കേൾക്കാറ്. അപ്പൊ അത് ആ രീതിയിലുള്ള പാട്ടുകളാണുള്ളത്.
0: അപ്പൊ നമുക്ക് ഡയറക്റ്റ് പാട്ടിലേക്ക് പോയാലോ, അതിനിടയിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാം.
1: ഓക്കെ,
0: ആദ്യത്തെ സോങ് ഏതാണ്?
1: മെല്ലിനമേ എന്നുള്ള ഒരു സോങ്, ഒരു ഓൾഡ് സോങ് ആണ്. വിജയ് അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമാണ്. ഷാജഹാൻ എന്നാണ് മൂവിയുടെ നെയിം.
0: തമിഴ് മൂവിയാണ്.
1: അതെ അതെ.
0: ഓക്കെ, തമിഴ് പാട്ടുകളാണോ കൂടുതൽ കേൾക്കുന്നേ?
1: ഏറെക്കുറെ തമിഴ് പാട്ടുകളാണ് കേൾക്കാറ്. എന്നാൽ മലയാളം തമിഴ്, കൂടുതലും മലയാളം തമിഴാണ്, ഹിന്ദി ഒക്കെ കുറവാണ്. ലിറിക്സ് വൈരമുത്തു ആണ് എഴുതിയിരിക്കുന്നത്, സിംഗർ ഹരീഷ് രാഘവേന്ദ്ര.
0: ഈ സോങ് പൊതുവെ നമ്മുടെ ശ്രോതാക്കൾക്ക് പരിചിതമായിരിക്കും, എന്നാലും കൂടുതൽ കേൾക്കാൻ സാധ്യതയില്ല.
1: അപ്പൊ
0: വെറൈറ്റി ആണ് എന്തായാലും ദേവിജയുടെ സെലക്ഷൻ. അവരുടെ അഭിപ്രായങ്ങൾ പറയട്ടെ. നമുക്ക് ആദ്യത്തെ പാട്ട് കേട്ട ശേഷം മറ്റു വിശേഷങ്ങളിലേക്ക് പോവാം.
1: ഓക്കെ.

0: റേഡിയോ മലബാർ ഇഷ്ടങ്ങൾ ഈണങ്ങളിൽ പാട്ടുകൾക്കായി കാതോർത്തിരിക്കുന്ന ശ്രോതാക്കൾക്ക് വേണ്ടി ദേവിജതയെ അടുത്ത പാട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഏതാണ്?
1: നീ കവിതകളായി എന്നുള്ളൊരു പാട്ടാണ്. മൂവി എനിക്ക് തോന്നുന്നു അധികം ആൾക്കാരും അറിയുന്ന ഒരു മൂവി തന്നെയായിരിക്കും. മരകത നാണയം എന്ന് പറഞ്ഞൊരു മൂവിയാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ദീപു നയനൻ തോമസ്, ആൻഡ് സിംഗർ പ്രദീപ് കുമാർ.
0: ഈ പാട്ട് ഒരു പക്ഷെ ഇപ്പോഴായിരിക്കും ട്രെൻഡിങ് ലിസ്റ്റിലേക്ക് കുറച്ച് കൂടുതലായിട്ട് എത്തിയിട്ടുണ്ടാവുക. റീൽസിലൊക്കെ
1: അതെ അതെ
0: ഏറ്റവും കൂടുതലായിട്ട് സ്ക്രോൾ ചെയ്യുമ്പം കേൾക്കുന്ന
1: ഒരു പാട്ടാണ്
0: ആ ഒരു വേർഷൻ.
1: കൂടുതലൊരു മെലഡി ലവ് ട്രാക്ക് സോങ് ആയതുകൊണ്ട് തന്നെ കൂടുതലും ഇപ്പം റീൽസിലായിക്കോട്ടെ പെട്ടെന്നാണ് അത് ട്രെൻഡിലേക്ക് വന്നത്. അധികം ന്യൂ ഒരു മൂവിയോ അല്ല, അധികം ഓൾഡോ അല്ല, അങ്ങനെ ഒരു മൂവിയാണിത്.
0: പക്ഷെ സിനിമ ഇറങ്ങിയതിലേക്കാളും കൂടുതൽ റീച്ചിലേക്ക് എത്തിയിട്ടുള്ളത്.
1: അതെ അതെ, സിനിമ നോക്കുവാണെങ്കിൽ നമുക്ക് അധികം ലൈക് ഫേമസ് ആണെന്നോ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ അതിലുള്ള പാട്ടുകൾ കൂടുതലും നല്ല പാട്ടുകളാണ്,
0: കേൾക്കാൻ രസമുള്ള പാട്ടാണ്.
1: അതെ അതെ.
0: അതുകൊണ്ട് ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണം തോന്നുന്നുണ്ടോ?
1: പാട്ട് അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്റെ കൊളീഗ്സിന് വേണമെങ്കിൽ ഡെഡിക്കേറ്റ് ചെയ്യാം ഈ പാട്ട്. അതുപോലെ എന്റെ തമിഴ് അറിയുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, എന്റെ കസിൻസ് ഒക്കെ ചെന്നൈയിലാണ്, അപ്പൊ അവൾക്കൊക്കെ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം.
0: ഓക്കെ, അപ്പൊ അവരൊക്കെ ആസ്വദിക്കട്ടെ, നമുക്ക് പാട്ട് കേൾപ്പിക്കാം.
1: ഓക്കെ.

0: ഇത്രയിനങ്ങളിൽ നമുക്ക് ഇതേ അടുത്ത പാട്ട് കേൾക്കാനുള്ള നേരായി. എന്തായാലും ദേവിജ അത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഏതാണെന്ന് പറയാ.
1: ആകാശത്ത് എന്നുള്ളൊരു പാട്ടാണ്.
0: ഓക്കെ,
1: കുക്കു എന്ന് പറഞ്ഞൊരു മൂവിയിൽ നിന്നാണ് പാട്ട്. യുഗാഭാരതി ആണ് ലിറിക്സ് ചെയ്തിരിക്കുന്നത്. സിംഗർ വരുന്നത് കല്യാണി നായർ ആൻഡ് പ്രദീപ് കുമാർ. കൂടുതലും പ്രദീപ് കുമാർ സോങ്സ് ആണ്.
0: അതെ, ഇപ്പൊ നമ്മൾ രണ്ട് പാട്ടുകൾ കേട്ടു, രണ്ടും തമിഴാണ്. ഇനി മൂന്നാമത് കേൾക്കാൻ പോകുന്നതും തമിഴാണ്.
1: അതെ.
0: ദേവിജയുടെ സ്ഥലം എവിടെയാണ് എക്സാക്ട്?
1: സ്ഥലം ഇവിടെ തന്നെ, മൗവേരി ആണ്, കൂത്തുപറമ്പാണ്.
0: ഓക്കെ, അപ്പൊ ചെന്നൈയില് റിലേറ്റീവ്സ് ആണ്.
1: അതെ അതെ, എന്റെ മദറും അതുപോലെ തന്നെ മദറിന്റെ സിബ്ലിങ്സ് എല്ലാരും ചെന്നൈയിലായിരുന്നു പഠിച്ചു വളർന്നതൊക്കെ. അപ്പോ അങ്ങനെയുള്ള ഒരു കണക്ഷൻ ആണിത്.
0: അപ്പൊ അവര് ഇപ്പോഴെവിടെയാണ് കറന്റ്ലി?
1: കറന്റ്ലി രണ്ടുപേര് ചെന്നൈയിൽ തന്നെയാണ്. എന്റെ ഒരു മാമനുണ്ട്, മാമൻ അതുപോലെ എന്റെ ആന്റിയും ചെന്നൈയിലാണ്. രണ്ടാൾക്കാര് നാട്ടിലുണ്ട്, എന്റെ അമ്മയും ഒരാളും നാട്ടിലുണ്ട്.
0: ദേവിജയ്ക്ക് അപ്പോ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ പുറത്തേക്ക് പോകണമെന്ന്, അല്ലെ അവിടെ വർക്ക് ചെയ്യണമെന്ന്?
1: അങ്ങനെ നാട് വിട്ടു പോകണം എന്നുള്ളൊരു അതിയായ ആഗ്രഹം ഒന്നുമില്ല. പക്ഷെ ചെന്നൈ എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. ഒന്നെന്റെ നേറ്റീവ് അല്ലെങ്കിൽ എന്റെ ഫാമിലി മെമ്പേഴ്സ് അവിടെ ഉള്ളത് കൊണ്ടും എനിക്ക് അവിടെ വീണ്ടും വീണ്ടും പോകാൻ ആഗ്രഹമുള്ള സ്ഥലം തന്നെയാണ്.
0: അപ്പൊ എന്തായാലും അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒന്നുകൂടെ നമുക്ക് ഈ ഒരു ഗാനം കൂടെ ഡെഡിക്കേറ്റ് ചെയ്യാം.
1: ഓക്കെ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
1: റേഡിയോ ഇത് മലബാറിന്റെ മധുരസ്വരം. ദേവിജ, നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. അതിനിടയിൽ പറഞ്ഞ കാര്യം സൈക്കോളജിയാണ് സബ്ജക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായി. ഇൻട്രസ്റ്റ് കൊണ്ട് എടുത്തതാണോ? അല്ലെ,
2: ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് തന്നെയാണ് ഒരു സബ്ജക്ട് എടുത്തത്. ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് എടുക്കേണ്ട ഒരു സബ്ജക്ട് അല്ല ആക്ച്വലി സൈക്കോളജി.
1: അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇച്ചിരി കഷ്ടപ്പെടേണ്ടി വരും.
2: അതെ അതെ. അതിപ്പം ഏതൊരു സബ്ജക്ട് ആണെങ്കിലും നമ്മൾ ഇഷ്ടത്തോടെ എടുത്താൽ മാത്രമേ നമുക്കത് പ്രോപ്പറായിട്ട് പഠിച്ച് ഒരു ട്രാക്ക് കിട്ടുള്ളൂ. സൈക്കോളജി എന്ന് മാത്രമല്ല, ഏത് സബ്ജക്ട് ആണെങ്കിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്.
1: അപ്പോൾ സൈക്കോളജി എടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ശരിക്കും സൈക്കോളജിയും മ്യൂസിക്കും തമ്മിൽ കണക്ഷൻ ഉണ്ടാവില്ലേ?
2: കണക്ഷൻ ഉണ്ട്. നമ്മൾ കൂടുതലും നമ്മളൊരു പീസ് അല്ലെങ്കിൽ നമ്മളൊരു റിലാക്സിങ് സ്റ്റേറ്റിലേക്ക് എത്തുകയാണ് ആക്ച്വലി. നമ്മൾ പാട്ട് എന്ന് മാത്രമല്ല, നമ്മൾ ചെറിയ ചെറിയ ഹാബിറ്റ്സ് ഉണ്ടാവുമല്ലോ. ഒരു ഗാർഡനിങ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചെടിക്ക് വെള്ളം വയ്ക്കുകയാണെങ്കിൽ, കുക്കിംഗ് ചെയ്യുകയാണെങ്കിൽ, യോഗ ചെയ്യുകയാണെങ്കിൽ, നമ്മളിങ്ങനെയുള്ള ചെറിയ ചെറിയ റിലാക്സിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെയാണോ നമ്മളെ മൈൻഡ് പീസ്ഫുൾ ആവുന്നത്, അതുപോലെ തന്നെയാണ് നമ്മൾ ആക്ച്വലി പാട്ട് കേൾക്കുമ്പോഴും റിലാക്സ് ആവുന്നത്. നമ്മളെ ബോഡി മൂവ്മെൻറ്റ്സ് ആയിക്കോട്ടെ റിലാക്സ് ആവുകയാണ് ചെയ്യുന്നത്.
1: ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പാട്ട് കേൾപ്പിക്കാം. ഒരു തെറാപ്പി ആവട്ടെ നമ്മുടെ ശ്രോതാക്കൾക്ക്.
2: ഓക്കെ, അടുത്ത പാട്ട് ഹോപ്പ് എന്നുള്ളൊരു പാട്ടാണ്. സർക്കീട്ടാണ് മൂവി,
1: പുതിയ ഫിലിമാണ്.
2: അതെ അതെ. മാത്രമല്ല ഒരുപാട് അതിലും ഈ പറഞ്ഞ പോലെ ADHD ആയിട്ടുള്ള കണക്ഷൻ ഉള്ള ഒരു മൂവിയാണ്. ADHD ഉള്ള ഒരു കുട്ടീനെ കുറിച്ചാണ് ആക്ച്വലി ആ മൂവി പറയുന്നത്. പാരന്റിങ്ങിനെ കുറിച്ചാണ് ആ മൂവി പറയുന്നത്. സോ മ്യൂസിക് ഗോവിന്ദ് വസന്തയുടെ ആണ്. കപിൽ കപിലൻ ആണ് സിംഗർ. ആ
1: മനോഹരമായിട്ടുള്ള ഗാനം ശ്രോതാക്കൾ ആസ്വദിക്കട്ടെ. നമുക്കപ്പോഴേക്കും അടുത്ത പാട്ട് ഏതാന്നുള്ളത് കണ്ടെത്താം.
2: ഓക്കെ.

0: ഇഷ്ടങ്ങളീണങ്ങളിൽ ദേവിജിയാണ് നമ്മോടൊപ്പം ഉള്ളത്. കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾ നമ്മളിപ്പോ പങ്കുവെച്ചു. ഇനിയും പാട്ടുകൾ ദേവിജിയുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഏതാണ് അടുത്തത്?
1: അടുത്ത പാട്ട് വരുന്നത് മായാജാലമേ എന്നുള്ളൊരു പാട്ടാണ്. മൂവി സർവമായ അത്യാവശ്യം ഹിറ്റ് ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു മൂവിയും കൂടെ ആയിരിക്കും. നിവിൻ പോളിയുടെ ഒരു കംബാക്ക് മൂവിയാണ്. ദെൻ മനു മഞ്ജിത് ആണ് ലിറിക്സ്, ജസ്റ്റിൻ പ്രഭാകരൻ ആണ് മ്യൂസിക്, സൂരജ് സന്തോഷ് ആണ് സിംഗർ.
0: ഓക്കെ, മൂവി കണ്ടിട്ടുണ്ടോ? സർവമായ കണ്ടിട്ടുണ്ടോ?
1: മൂവി കണ്ടിട്ടുണ്ട്.
0: ഇഷ്ടായി?
1: ഇഷ്ടായി.
0: പാട്ടാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടത്, മൂവിയാണോ?
1: അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ രണ്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, മൂവി കുറച്ചുകൂടെ ഇഷ്ടമാണ്.
0: സർവമായ എന്നുള്ള മൂവി സൈക്കോളജിക്ക് അപ്പുറത്തേക്ക് ഒരു സൂപ്പർ സ്പിരിച്വൽ ഫോഴ്സിന്റെ ലെവലിലേക്ക് പോകുന്ന ഒരു മൂവിയാണല്ലോ, അത് എത്രത്തോളം അക്സെപ്റ്റബിൾ ആയി ആസ് എ സൈക്കോളജിസ്റ്റ്?
1: ആക്ച്വലി അത് കുറച്ചൊരു പാരാസൈക്കോളജിക്കൽ രീതിയിൽ പോകുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. സൈക്കോളജിനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഫീൽഡല്ല.
0: പക്ഷെ എന്റർടൈൻമെന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. മൂവി അടിപൊളി മൂവിയാണ്. എല്ലാവരുടെയും റിവ്യൂ കേൾക്കുമ്പോൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മൂവിയാണ്.
1: അത്
0: പാട്ടും അതുപോലെ തന്നെ കുഞ്ഞു മക്കളൊക്കെ കൂടുതലും പാടി നടക്കുന്ന രണ്ട് പാട്ടുകളുണ്ട് ആ സിനിമയിൽ.
1: അതെ.
0: പക്ഷെ ദേവിജി അതൊന്നല്ല സെലക്ട് ചെയ്തത്,
1: വേറൊരു
0: പാട്ടാണ്. കേൾക്കാം നമുക്ക്.
1: ഓക്കെ.

0: ഈണങ്ങൾ ഈണങ്ങളിലൂടെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേവിജയുടെ അടുത്ത പാട്ട് ഏതാണ്?
1: അടുത്ത പാട്ട് ഉയിരിൽ എന്നുള്ളൊരു, ഉയിരിൽ തൊടും എന്നുള്ളൊരു പാട്ടാണ്, കുമ്പളങ്ങി നൈറ്റ്സ് മൂവിയുടെ. ദെൻ അൻവർ അലിയാണ് ലിറിക്സ് ചെയ്തിരിക്കുന്നത്. സുഷിൻ ശ്യാം ആണ് മ്യൂസിക്. സൂരജ് സന്തോഷ് ആണ് സിംഗർ.
0: ഈ മൂവി നമ്മുടെ ഷെയ്ൻ നിഗം, സൗബിനൊക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളി മൂവിയാണ് കുമ്പളങ്ങി നൈറ്റ്സ്. കണ്ടുകൊണ്ടിരിക്കാനും രസമുള്ളൊരു മൂവിയാണ്. ദേവിജയുടെ ഒരു ഫീൽഡ് പറഞ്ഞപ്പോഴാണ് അതിലൊരു കഥാപാത്രത്തെ ഞാൻ ഓർക്കുന്നത്. ഷമ്മി എന്ന് പറഞ്ഞിട്ട് ഫഹദ് ഫാസിലി ചെയ്ത ഒരു ക്യാരക്ടർ, സൈക്കോളജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു
1: ഒരു കഥാപാത്രം തന്നെയാണ്. നമ്മളിപ്പം സൈക്കോസിസ് എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിൽ വരുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ഷമ്മിയുടെ കഥാപാത്രം. ആ ഒരു കഥാപാത്രം മാത്രമല്ല, അവരുടെ ഒരു ഫാമിലി എൻവയോൺമെന്റ് ആയിക്കോട്ടെ, അവരുടെ കുടുംബം ആയിക്കോട്ടെ, സ്റ്റെപ് ബ്രദേഴ്സ്, സോ അങ്ങനെയുള്ളൊരു ഫാമിലി സ്ട്രക്ചറിങ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ആക്ച്വലി ആ മൂവിയിലുണ്ട്.
0: നമ്മളൊരു മൂവി കാണുമ്പോഴ് അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ കാണുന്നതിനപ്പുറം നമുക്ക് ചികഞ്ഞെടുക്കാൻ പാകത്തിന് കുറേ സംഭവങ്ങൾ ആ സിനിമയിലോ പാട്ടിലോ ഒക്കെ ആയിട്ടുണ്ടാവും.
1: അതെ അതെ,
0: അത് ഒരു വേറൊരു പെർസ്പെക്റ്റീവ് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ദേവിജിക്ക് ആക്ച്വലി ഈ സൈക്കോളജി എടുത്തതിന് ശേഷം ടീച്ചിങ് ഫീൽഡിലേക്ക് പോയിട്ട് അതിനെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനാണോ കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ ഈ സൈക്കോളജിയുടെ ഭാഗമായിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ മറ്റൊരാളിൽ അപ്ലൈ ചെയ്യാനാണോ കൂടുതൽ ഇഷ്ടം?
1: എപ്പോഴും നമ്മൾ സൈക്കോളജിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് അത് എപ്പോഴും അപ്ലൈ ചെയ്യാനാണ് താല്പര്യം ഉണ്ടാവുക. നമ്മൾ പറഞ്ഞു കൊടുക്കാനും എനിക്ക് ഇഷ്ടമാണ്, കൂടുതലും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് ബാക്കിയുള്ളവർക്ക് ഹെൽപ്ഫുൾ ആവുമല്ലോ എന്നാലോചിക്കുമ്പോൾ അപ്ലൈ ചെയ്യാൻ തന്നെയാണ് മെജോറിറ്റി ആൾക്കാർക്കും ഇഷ്ടം ഉണ്ടാവുന്നത്.
0: അപ്പോൾ എല്ലാവരും ഷമ്മി എന്ന കഥാപാത്രത്തെയൊക്കെ ആലോചിച്ചിരിക്കട്ടെ, നമുക്ക് പാട്ട് കേൾപ്പിക്കാം.
1: ഓക്കെ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780. ഇഷ്ടങ്ങൾ, ഈണങ്ങൾ. അവതാരകരായി ശ്രോതാക്കൾ.

0: കേൾവിയുടെ വസന്തം ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുന്നു. ദേവിജ അടുത്ത പാട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മള് തമിഴ് കേട്ടു, പിന്നെ മലയാളം കേട്ടു, അടുത്തത്
1: ഹിന്ദി.
0: ഹിന്ദി എല്ലാ ഭാഷകളെയും സമന്വയിപ്പിച്ചുകൊണ്ട്
1: അതെ അതെ
0: ഒരു ട്രീറ്റ് ആണ് അല്ലേ. ഏതാണ് മൂവി, ഏതാണ് സോങ്?
1: മൂവി ഹസീത്തോ ഫസി എന്നുള്ളൊരു മൂവിയാണ്. ഇഷ്ക് ബുലാവ എന്നുള്ളൊരു പാട്ടാണ്. സിദ്ധാർത്ഥ് മൽഹോത്രയുടെ ഒരു മൂവിയാണിത്. ആക്ച്വലി ഈ മൂവിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലെ പാട്ടുകളും ഇഷ്ടമാണ്. അതിലൊരു പാട്ടാണ് ഞാനിപ്പം സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പം ശ്രോതാക്കള് മലയാളത്തിലും തമിഴിലൊക്കെ പാട്ട് കേട്ടിങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പം ഹിന്ദിയിലും ഒരു പാട്ട്
0: കേൾപ്പിച്ചു കൊടുക്കുക.
1: അതെ,
0: ദേവിജ നന്നായിട്ട് പാട്ട് പാടുന്ന ആളാണെന്നാണ് എൻ്റെ ഒരു ധാരണ. അങ്ങനെയെങ്കിൽ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാതിരുന്നാൽ അത് മോശമല്ലേ?
1: അത് വേണം.
0: അത് വേണം.
1: ഓക്കെ.

0: കഴിഞ്ഞു, ബെസ്റ്റായിട്ട് പാടിയിട്ടുണ്ടല്ലോ, പിന്നെ എന്ത് പറ്റി? പാടാൻ പറയുമ്പോ പാടണോന്നൊരു ചോദ്യം.
1: ഞാൻ പാട്ടിൽ അത്ര കോൺഫിഡൻ്റ് അല്ല, അതുകൊണ്ടാണ്.
0: ഓക്കെ, പക്ഷെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. നമുക്ക് ഈ പാട്ടല്ല ദേവിജി ആവശ്യപ്പെട്ട ഹിന്ദി സോങ്,
1: അത്
0: ഇഷ്ക് എന്ന് തുടങ്ങുന്ന പാട്ട് കേൾപ്പിക്കാം.
1: ഓക്കെ.

0: ഇഷ്ടങ്ങൾ ഇണങ്ങളിൽ അടുത്ത ഗാനം ദേവിജ സെലക്ട് ചെയ്തത് അവൾ എന്ന് തുടങ്ങുന്നതാണ്. അതും ഒരു തമിഴ് സോങ് ആണ്.
1: അതെ അതെ.
0: ഏതാണ് മൂവി?
1: മൂവി മനിതൻ എന്നുള്ളൊരു മൂവിയാണ്. വിവേക് ആണ് ലിറിക്സ്, പാട്ട് വീണ്ടും സിംഗർ പ്രദീപ് ആണ്, സന്തോഷ് നാരായൺ ആണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്.
0: എന്തായാലും പാടുന്ന ആളാണല്ലോ.
1: അതെ.
0: ക്ലാസ്സിൽ അപ്ലൈ ചെയ്യാറുണ്ടോ മ്യൂസിക് തെറാപ്പി ക്ലാസ് എടുക്കുന്ന സമയത്ത്?
1: ക്ലാസ് എടുക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ ഞാനിങ്ങനെ പാടും, കുട്ടികളെ മുന്നൊന്നും ഇങ്ങനെ പാടും, കുട്ടികളെ കൊണ്ടും പാട്ട് പാടിക്കും. എൻ്റെ ഒരു മെയിൻ ഇൻട്രാക്ഷൻ വേ ആണ് ആക്ച്വലി പാട്ട് എന്നുള്ളത്. ക്ലാസ്സിലാണെങ്കിലും ഇടയ്ക്ക് ബോറടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർക്കൊരു അവർ ഡിസ്ട്രാക്റ്റായി പോകുന്ന സമയത്ത് അവരെ കൊണ്ട് ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിക്കും, പാട്ട് പാടിക്കും. പാട്ട് പാടുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ക്ലാസ്സിലാണെങ്കിലും. അങ്ങനെ ആണ് ഇൻട്രാക്ഷൻസും ആക്ടിവിറ്റീസ് ഒക്കെ നടക്കാറ്.
0: ഒരു ടീച്ചർക്ക് സിംഗർ ആണെങ്കിലേ വേറൊന്നും പറയാനില്ല.
1: അതെ.
0: കാരണം അവർക്ക് ഇത് ഏത് സമയത്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാമല്ലോ.
1: അതെ.
0: അതൊരു വലിയ കഴിവാണ്. എന്തായാലും നമുക്ക് പാട്ട് ദേവിജ ആവശ്യപ്പെട്ട ആ ഒരു പാട്ട് ശ്രോതാക്കളെ കേൾപ്പിക്കാം.

0: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇത് മലബാറിന്റെ മധുരസ്വരം. ദേവിജ, അടുത്ത പാട്ട് ഏതാണ്?
1: തലകോതും എന്നുള്ളൊരു പാട്ടാണ്. ജെയ് ബി മൂവിയിലുള്ള ഒരു പാട്ടാണ്. സൂര്യ അഭിനയിച്ച ചിത്രമാണ്. രാജു മുരുകൻ ആണ് ലിറിക്സ്. സീൻ റോൾഡൻ ആണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഇതും പ്രദീപ് കുമാറിന്റെ പാട്ടാണ്.
0: ഒരുപക്ഷെ റീസെന്റ് ആയിട്ട് പ്രദീപ് കുമാറിന്റെ പാട്ടുകളാണ് തമിഴില് ഹിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പാട്ടും റീൽസിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന
1: ഒരു പാട്ടാണ്,
0: സോങ് ആണ്. അധികം ആൾക്കാരും വീഡിയോസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പാട്ട് കൂടിയാണിത്.
1: കുറച്ചൊരു ഇമോഷണൽ ടച്ച് ഉള്ള ഒരു ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. ആക്ച്വലി തമിഴ് മനസ്സിലാവുന്നവർക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടുള്ള, നമുക്ക് ലൈഫിൽ തന്നെ ഒരു ഹോപ്പ് തരുന്ന ഒരു മൂവിയും പാട്ടുമാണ്.
0: ദേവിജയെ സംബന്ധിച്ച് തമിഴ് പാട്ടുകള് ആസ്വദിക്കുന്നുണ്ട്, ഹിന്ദി ആസ്വദിക്കുന്നുണ്ട്, മലയാളം ആസ്വദിക്കുന്നുണ്ട്. ഏത് കാലഘട്ടത്തിലെ പാട്ടാണ്? ഇപ്പൊ ഒരു 90s ആണോ, അല്ലെങ്കിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇറങ്ങിയതാണോ? ഏതുതരം പാട്ടുകളോടാണ് കൂടുതൽ താല്പര്യം?
1: കാലഘട്ടത്തിനെ കുറിച്ച് ചോദിക്കുമ്പോ, ആക്ച്വലി ഞാൻ ചെറുതായി നിൽക്കുന്ന സമയത്ത് എനിക്ക് ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനത്തെ പാട്ടുകളാണോ ഇറങ്ങുക, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ 8 പഠിക്കുകയാണെങ്കിൽ അന്നേരമുള്ള ന്യൂ ട്രെൻഡിങ് സോങ്സിലോടായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം. ആ സമയത്ത് പഴയ പാട്ടിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കൊരു ബ്രദർ ഉണ്ട്, ബ്രദർ പഴയ പാട്ടൊക്കെ കേൾക്കും. അപ്പം ഞാനിങ്ങനെ ചോദിക്കും, പഴയ പാട്ടിൽ എന്താ ഇപ്പം ഇത്ര ഉള്ളത് എന്ന് ചോദിക്കും. അപ്പം ഞാനും വലുതായപ്പോഴാണ്, ഞാനൊരു പ്ലസ് ടു ഡിഗ്രി ആ ഒരു ഏജ് ആയപ്പോഴാണ് ഞാൻ ആക്ച്വലി പഴയ പാട്ടും ആസ്വദിക്കാൻ വേണ്ടി തുടങ്ങിയത്. ഞാൻ മൂവീസ് അധികം പഴയത് അങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ പോലും പാട്ടുകൾ, പഴയ പാട്ടും ഞാൻ അത്യാവശ്യം കേൾക്കാറുണ്ട്.
0: എങ്കിലും പ്രയോറിറ്റി അപ്പൊ ഇറങ്ങുന്ന പാട്ടുകൾക്ക് തന്നെയാണ്.
1: അങ്ങനെ പറയാനാവില്ല,
0: പാട്ടിന്റെ കാര്യത്തില്
1: അപ്ഡേറ്റഡ് ആണ്. ഇപ്പം ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഇറ്റ് ഡിഫേഴ്സ്. അതായത് പഴയ പാട്ടും ഇഷ്ടമാണ്, അല്ലാതെ ഇപ്പോഴുള്ള പാട്ടും ഇഷ്ടമാണ്. ഭയങ്കര സെലക്റ്റഡ് ആണ്, കൂടുതലും മെലഡി സോങ്സ് ആണ്.
0: ഓക്കെ, അപ്പൊ ദേവിജയുടെ അടുത്ത സെലക്ഷൻ എന്തായാലും ശ്രോതാക്കൾ ആസ്വദിക്കട്ടെ.

0: ഇഷ്ടങ്ങളുടെ ഇണങ്ങളിൽ ദേവിജിയുടെ ഇഷ്ട ഗാനങ്ങൾ തുടരെയാണ്. അടുത്ത പാട്ട് ഏതാണ്?
1: പുഞ്ചിരി തഞ്ചും എന്നുള്ളൊരു പാട്ടാണ്. ബൈസൈക്കിൾ തീവ്സ് ആണ് മൂവി.
0: ആസിഫ് അലിയുടെ മൂവിയാണ്.
1: കൈതപ്രം ആണ് ലിറിക്സ് ചെയ്തിരിക്കുന്നത്. ദീപക് ദേവാണ് മ്യൂസിക്, ശങ്കർ മഹാദേവൻ ആണ് സിംഗർ.
0: മ്യൂസിക്കിന്റെ വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു, അടുത്ത കേൾക്കാനുള്ള പാട്ടും പറഞ്ഞു. പക്ഷെ വീട്ടിൽ ആരൊക്കെയാണുള്ളത് അവരുടെ പേര് മാത്രം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ല. അവരുടെ ഒക്കെ പേര് പറഞ്ഞു പരിചയപ്പെടുത്തിക്കോളൂ.
1: ഓക്കെ, എന്റെ വീട്ടിലിപ്പം അമ്മയും അച്ഛനും ആണുള്ളത്. ബ്രദർ പുറത്താണ്. അമ്മയുടെ പേര് സുജാത, അച്ഛന്റെ പേര് ധനരാജൻ. ഏട്ടനുണ്ട്, ഏട്ടൻ ധീരജ് കുമാർ എന്നാണ് പേര്. ഒരു ഡോഗ് ഉണ്ട് എന്നുള്ളത്, ബീഗിളാണ് ബ്രീഡ്. കാൻഡോ എന്നാണ് പേര്.
0: കാൻഡോ മീനിങ്?
1: അതിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നും അറിയില്ല. ഞങ്ങൾ അതിന് വാങ്ങുന്ന സമയത്ത് അതിന്റെ പേര് അങ്ങനെയായിരുന്നു, കാൻഡോ എന്നായിരുന്നു. CANDO. സോ നമ്മൾ അത് ആക്ച്വലി ക്യാൻ ഡു എന്നുള്ള ഒരു രീതിയിലാണ് ലൈക് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതെ, ഹി ക്യാൻ ഡു. സോ വിളിക്കുന്നത് കാൻഡോ.

0: ദേവിജാ ഇഷ്ടങ്ങളുടെ ഇണങ്ങളിലൂടെ നമ്മൾ ഒരുപാട് പാട്ടുകൾ കേട്ടു. ഇനി ഒരു പാട്ടുകൂടെ കേൾക്കാം. അതിനു മുന്നേ, ഏത് ടൈമിലാണ് ഏറ്റവും കൂടുതൽ പാട്ട് കേൾക്കുന്നത്? ട്രാവലിംഗ് ടൈമാണോ, അല്ലെ എന്ത് ചെയ്യുമ്പോഴാണ് പാട്ട് കേൾക്കാൻ തോന്നുന്നത്?
1: പറഞ്ഞതുപോലെ തന്നെ ട്രാവലിംഗ് ടൈമിലാണ് മോസ്റ്റ്ലി പാട്ട് കേൾക്കുന്നത്. നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ, നമ്മളിപ്പം അടിച്ചു വരാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഒരു പാട്ട് എപ്പോഴും വേണം. ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഒരു പാട്ട് വേണം. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ പാട്ടിടാറുണ്ട്. കൂടുതലും ട്രാവലിംഗ് ടൈമിലാണ് പാട്ട് ഇടാറ്.
0: അങ്ങനെയെങ്കിലും ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു പാട്ട് കൂടെ നമുക്കിപ്പോൾ പറയാം.
1: ഓക്കെ, ആരാധിക എന്നുള്ളൊരു പാട്ടാണ് അമ്പിളി മൂവിയിലുള്ളത്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ട് തന്നെയായിരിക്കും.
0: സൗബിന്റെ
1: അതെ
0: വേറിട്ട പ്രകടനം. അതുവരെ കോമഡി ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് പെട്ടെന്നൊരു ചേഞ്ച് ആണ് അമ്പിളി എന്ന് പറയുന്ന കഥാപാത്രം ടൈറ്റിൽ റോൾ ചെയ്തിട്ടാണല്ലോ ഉള്ളത്.
1: അതില് വിനായക് ശശികുമാർ ആണ് ലിറിക്സ് ചെയ്തിരിക്കുന്നത്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിഷ്ണു വിജയ്, സുരാജ് സന്തോഷ് ആണ് സിംഗർ.
0: അപ്പൊ ഈ പാട്ടും നമുക്ക് ശ്രോതാക്കൾക്കായി സമർപ്പിക്കാം.
1: ഓക്കെ.

0: മലബാർ ഇഷ്ടങ്ങൾ ഈണങ്ങളിൽ ഇത്രയും നേരം ദേവിജിയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ഇഷ്ടപ്പെട്ട കുറച്ചധികം പാട്ടുകൾ ശ്രോതാക്കളെ കേൾപ്പിച്ചു. എന്താണ് ദേവിജിക്ക് പറയാനുള്ളത്?
1: എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്, എന്റെ പാട്ടിന്റെ സെലക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളിപ്പോ കേട്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടോ, ഒരുപാട് മെലഡി സോങ്സ് ആണ്. കുറച്ച് ലൗഡ് ട്രാക്കിലുള്ള സോങ്സും ഉണ്ട്, കുറച്ച് മോട്ടിവേഷണൽ ആയിട്ടുള്ള, കുറച്ച് ഹോപ്പ് തരുന്ന സോങ്സും ഉണ്ട്. സോ ഇതിൻ്റെ ഒക്കെ ഒരു മിക്സ്ചറാണ് ആക്ച്വലി. തമിഴിലായിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, ഹിന്ദി ഒരു പാട്ട് മാത്രമേ എനിക്ക് സെലക്ട് ചെയ്ത് തരാൻ പറ്റിയുള്ളൂ.
0: കുഴപ്പമില്ല, എന്തായാലും നല്ല പാട്ടുകളാണ്, നമ്മുടെ ശ്രോതാക്കൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, അവർ അവരുടെ അഭിപ്രായം അറിയിക്കട്ടെ. എന്നാലും ഇത്രയും നേരം ഇത്രയും പാട്ടുകളായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതിന് ഒത്തിരി നന്ദി, സ്നേഹം.
2: താങ്ക് യു.

0: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം പുനഃപ്രക്ഷേപണം 9:15 ചിത്രപരിചയം.

റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2 മണിക്ക് അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. 5:30 പ്രതികരണം. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവയ്ക്കുള്ള മറുപടിയും. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6 മണിക്ക് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. 9 മണിക്ക് നാടകനേരത്തിൽ നാടകം അസുരഗോത്രം 3-ാം ഭാഗം. നാടകരചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം അശ്വിനി കവിണിശ്ശേരി. തുടർന്ന് നാടകഗാനങ്ങൾ കേൾക്കാം. 10:00 പുത്തൻ പാട്ടുകൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
3: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
4: നമസ്കാരം. ഇന്ന് മേഡം 20 May 3 ഞായറാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. കേരളം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം കാത്തിരിപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് ആരംഭിക്കും. ആദ്യം തപാൽ വോട്ടും 8:30 EVMലെ വോട്ടും എണ്ണിത്തുടങ്ങും. അപ്പോൾ മുതൽ ആദ്യ ഫലസൂചനകൾ കിട്ടിത്തുടങ്ങും. പശ്ചിമേഷ്യൻ സംഘർഷം മൂലം പാചകവാതക ക്ഷാമത്തിന്റെ ദുരിതമനുഭവിക്കുന്ന രാജ്യത്തെ ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയ്ക്ക് വീണ്ടും ഇരട്ടപ്രഹരമായി വാണിജ്യ ആവശ്യത്തിനുള്ള LPGയുടെ വിലക്കയറ്റം. ഹോട്ടലുകൾ പ്രധാനമായും പാചകത്തിനുപയോഗിക്കുന്ന 19 കിലോയുടെ വാണിജ്യ സിലിണ്ടറിന് വെള്ളിയാഴ്ച 993 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ കൊച്ചിയിൽ വാണിജ്യ സിലിണ്ടറിന്റെ വില 3085 രൂപയായി. 5 കിലോയുടെ സിലിണ്ടറിന് 261.50 രൂപ വർധനയുണ്ടായി. 814 രൂപയാണ് കൊച്ചിയിലെ പുതുക്കിയ നിരക്ക്. അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള LPG സിലിണ്ടറിന് വിലയിൽ മാറ്റമില്ല. പെട്രോൾ ഡീസൽ വില വർധന ഒരാഴ്ചക്കകം ഉണ്ടാകുമെന്ന് സൂചന. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 4 രൂപ മുതൽ 5 രൂപ വരെയും LPG സിലിണ്ടറിന് 40 മുതൽ 50 രൂപ വരെയും ഉയർന്നേക്കും. ക്രൂഡ് ഓയിൽ വിലവർധന കാരണം വില ഉയർത്തുന്നതിന് എണ്ണ വിതരണ കമ്പനികളിൽ നിന്ന് ശക്തമായ സമ്മർദ്ദമുണ്ടെന്നാണ് സൂചനകൾ. UAEയിലെ വ്യോമഗതാഗത പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പുനരാരംഭിച്ചതായി UAE ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. ഇറാൻ യുദ്ധത്തെ തുടർന്ന് താൽക്കാലികമായി മുൻകരുതൽ എന്ന നിലയിലായിരുന്നു വ്യോമഗതാഗത പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരുന്നത്. വാൽപ്പാറയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച മലപ്പുറം പാങ് ഗവൺമെന്റ് UP സ്കൂൾ ജീവനക്കാരുടെ ആശ്രിതർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപ നൽകും. ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്തവരായ സ്കൂൾ ബസ് ഡ്രൈവർ നൌഷാദ് അലി, പാചകത്തൊഴിലാളി സാജിദ, റുഖിയ, ഷക്കീല, വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷിഹാം എന്നിവരുടെ ബന്ധുക്കൾക്കാണ് സഹായധനം ലഭിക്കുക. ഇൻഷുറൻസ് ഉള്ളവർക്ക് പരിരക്ഷയ്ക്ക് പുറമെ ചികിത്സയ്ക്ക്

പണം ചെലവായിട്ടുണ്ടെങ്കിൽ ആ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. 500 രൂപ മോഷ്ടിച്ചെന്ന് ആരോപിച്ച് 12 വയസ്സുകാരനെ ഹോസ്റ്റലിൽ മർദ്ദിച്ച് ഫാനിന്റെ കൊളുത്തിൽ കയറുകൊണ്ട് തലകീഴായി കെട്ടിത്തൂക്കിയെന്ന് പരാതി. പുനലൂരിനടുത്ത് വെട്ടിത്തിട്ടയിൽ പ്രവർത്തിക്കുന്ന ലിവിംഗ് വാട്ടേഴ്സ് തിയോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ബൈബിൾ കോളേജിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ബോയ്സ് ഹോമിലാണ് സംഭവം. ഇതുമായി ബന്ധപ്പെട്ട് ജീവനക്കാരായ റാന്നി വെച്ചുച്ചിറ വാഴയിൽ വീട്ടിൽ ലിജു, കുന്നിക്കോട്ട് കുറ്റിക്കോണം തണ്ണിച്ചാലിൽ മേലേതിൽ വീട്ടിൽ ടോം എന്നിവരെ പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡൽഹിയിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റും സിവിൽ ജഡ്ജിയുമായ അമൽകുമാർ ശർമ്മയെ അഫ്ദർജംഗിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. സംസ്ഥാനത്ത് സ്കൂളുകളിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശന നടപടികൾക്ക് തുടക്കമായി. ജൂൺ 1 ക്ലാസ് തുടങ്ങും. 1-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി 5 വയസ്സാണ്. പ്രവേശന പരീക്ഷ നടത്തരുതെന്നും ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും പൊതുവിദ്യാലയങ്ങളിൽ പ്രവേശനം ഉറപ്പാക്കണമെന്നും കർശന നിർദ്ദേശമുണ്ട്. മുണ്ടക്കൈ അതിജീവിതർക്കായി സർക്കാർ നിർമ്മിച്ച ടൗൺഷിപ്പിൽ അവസാനഘട്ടത്തിലെ ഗുണമേന്മാ പരിശോധനയും പൂർത്തിയാക്കി 43 വീട് താമസത്തിന് കൈമാറി. ശനിയാഴ്ച മാത്രം 17 വീടാണ് കൈമാറിയത്. 1-ാം ഘട്ടത്തിൽ പട്ടയവും ഉടമസ്ഥാവകാശവും കൈമാറിയ 178 വീട്ടിലും കുടിവെള്ളവും വൈദ്യുതിയും സജ്ജമാക്കിയിട്ടുണ്ട്. പ്രസാർഭാരതി ചെയർമാനായി കവിയും ഗാനരചയിതാവുമായ പ്രസൂൺ ജോഷിയെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം നിയമിച്ചു. കഴിഞ്ഞ ഡിസംബറിൽ രാജിവെച്ച IAS ഉദ്യോഗസ്ഥൻ നവനീത് കുമാർ സെഗാളിന് പകരമായാണ് ജോഷിയെ നിയമിച്ചത്. മധ്യപ്രദേശിലെ ജബൽപൂരിലെ ബർഗി ഡാമിൽ വിനോദസഞ്ചാര ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 11. കാണാതായ 2 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. വെള്ളിയാഴ്ച 6 മൃതദേഹം കൂടി കണ്ടെടുത്തു. വ്യാഴാഴ്ച വൈകിട്ടാണ് ടൂറിസം വകുപ്പിന്റെ ക്രൂയിസ് ബോട്ട് അപകടത്തിൽപ്പെട്ടത്. 28 പേരെയാണ് ഇതുവരെ രക്ഷപ്പെടുത്തിയത്. മാർവലിന്റെയും DCയുടെയും കോമിക് കഥാപാത്രങ്ങളെ അനശ്വരമാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച എഴുത്തുകാരൻ ഗെറി കോൺവേ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സാമൂഹിക പ്രവർത്തകനും ഉപഭോക്തൃ വിദ്യാഭ്യാസ വിദഗ്ധനുമായ പാലാ പാലക്കാട് കാപ്പിൽ ഡിജോ കാപ്പൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. 46,313 ടൺ LPGയുമായി ഒരു ഇന്ത്യൻ കപ്പൽ കൂടി ഹോർമൂസ് കടലിടുക്ക് കടന്നു. സർവശക്തി എന്ന കപ്പലാണ് ശനിയാഴ്ച ഹോർമൂസ് കടന്നത്. കപ്പൽ May 13 വിശാഖപട്ടണം തീരത്തെത്തും. ഇറാൻ യുദ്ധത്തിലുണ്ടായ ഇന്ധന പ്രതിസന്ധിയിൽ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഒരുങ്ങി US സ്പിരിറ്റ് എയർലൈൻസ്. കമ്പനിയുടെ പ്രതിസന്ധി മറികടക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് $500 മില്യൻ പ്രത്യേക പാക്കേജ് മുന്നോട്ട് വച്ചിരുന്നെങ്കിലും ചർച്ചകൾ പരാജയപ്പെട്ടതോടെയാണ് അടിയന്തര പോർട്ടലിലേക്ക് നീങ്ങുന്നത്. പശ്ചിമബംഗാളിലെ വോട്ടെണ്ണലിന് കേന്ദ്ര സർക്കാർ ജീവനക്കാരെ നിയോഗിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനത്തിനെതിരായ തൃണമൂൽ കോൺഗ്രസിന്റെ ഹർജിയിൽ ഇടപെടാതെ സുപ്രീംകോടതി. കേന്ദ്രത്തിലേതായാലും സംസ്ഥാനത്തേതായാലും ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ കമ്മീഷന് വിവേചന അധികാരമുണ്ടെന്ന് കോടതി പറഞ്ഞു. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മയുടെ ഭാര്യയ്ക്കെതിരെ അപകീർത്തി പരാമർശം നടത്തിയെന്ന കേസിൽ കോൺഗ്രസ് നേതാവ് പവൻ ഖേരയ്ക്ക് സുപ്രീംകോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. ഖേരയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട സാഹചര്യമില്ലെന്ന് ജസ്റ്റിസുമാരായ JK മഹേശ്വരി, അതുൽ S. ചന്ദൂർക്കർ എന്നിവർ ചൂണ്ടിക്കാട്ടി. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറിന്റെ അന്യായ വിലവർദ്ധനയിൽ പ്രതിഷേധിച്ച് 6-ാം തീയതി കേരളത്തിൽ ഹോട്ടലുകളും ബേക്കറികളും അടച്ചിടും. എണ്ണക്കമ്പനി ഓഫീസുകളിലേക്കും ജില്ലാ ആസ്ഥാനങ്ങളിലേക്കും മാർച്ചും നടത്തും. ഈ മാസം 20 മുതൽ കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ജീവനക്കാരുടെ സംയുക്ത സമരസമിതി അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചു. 25% വേതന വർധന അടക്കമുള്ള ആവശ്യങ്ങൾ സർക്കാർ തള്ളിയതിനെ തുടർന്നാണ് സമരം നടത്തുന്നത്. ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗതാഗത മന്ത്രി രാമലിംഗ റെഡ്ഡിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു. 20 രാവിലെ 6 മണി മുതലാണ് പണിമുടക്ക്. സർക്കാരിന്റെ നടപടികളെയോ നയങ്ങളെയോ വിമർശിക്കുന്നത് ജനാധിപത്യത്തിൽ അനിവാര്യമാണെന്നും ഇത് കലാപ പ്രേരണയായി കാണാൻ കഴിയില്ലെന്നും അലഹബാദ് ഹൈക്കോടതി. 2025 നടത്തിയ പ്രസംഗം രാജ്യദ്രോഹമാണെന്ന് കാണിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പേരിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടാണ് അലഹബാദ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ക്ഷേത്രോത്സവങ്ങളും പള്ളിത്തിരുന്നാളുകളും നടക്കുമ്പോൾ തിരക്ക് നിയന്ത്രിക്കുന്നതിനും ഗതാഗത തടസ്സം ഒഴിവാക്കുന്നതിനുമായി സമഗ്ര മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് ഹൈക്കോടതി. ക്രമസമാധാനം ഉറപ്പാക്കാനുള്ള ചുമതല DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥന് നൽകണം. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കണം. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രത്യേക സൗകര്യമൊരുക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് 3 പേർ കൊല്ലപ്പെട്ട 2 കേസുകളിൽ

0: പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതികളുടെ നടപടി ഹൈക്കോടതി ശരിവച്ചു. സർക്കാരും ഇരകളുടെ ബന്ധുക്കളും നൽകിയ അപ്പീലുകൾ തള്ളി. വഡോദര ഘോഡിയാർ നഗറിൽ 2002 ഫെബ്രുവരി 28 കസം ഖാൻ എന്നയാളെ ജീവനോടെ തീയിലിട്ട് കൊന്ന കേസിൽ 5 കുറ്റവിമുക്തരാക്കിയ വഡോര സെഷൻസ് കോടതിയുടെ വിധിയാണ് ഡിവിഷൻ ബെഞ്ച് ശരിവച്ചത്. രാജ്യത്ത് ഇൻഷുറൻസ് മേഖലയിൽ 100% വിദേശ നിക്ഷേപം അനുവദിച്ച് ഔദ്യോഗിക ഉത്തരവിറങ്ങി. ഇൻഷുറൻസ് മേഖലയിൽ വിദേശ നിക്ഷേപകരുടെ പങ്കാളിത്തം ഉയർത്താൻ ലക്ഷ്യമിട്ടാണ് നടപടി. അതേസമയം ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന് പ്രത്യേക മാർഗരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. കലയും സാഹിത്യവും വെറും വിനോദോപാധിയല്ലെന്നും മനുഷ്യത്വത്തെ ഉണർത്താനുള്ള മാധ്യമമാണെന്നും വിശ്വസിച്ച വ്യക്തിയായിരുന്നു മലയാള കലാഗ്രാമം സ്ഥാപകനായ AP കുഞ്ഞിക്കണ്ണനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ജീവകാരുണ്യ പ്രവർത്തകനും കലോപാസകനും വ്യവസായിയുമായിരുന്ന AP കുഞ്ഞിക്കണ്ണന്റെ പൂർണകായ വെങ്കല പ്രതിമ കലാഗ്രാമത്തിന്റെ മുറ്റത്ത് അനാവരണം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. നാളെ ഇടുക്കി, പാലക്കാട് ജില്ലകൾക്കും ചൊവ്വാഴ്ച എറണാകുളം, തൃശൂർ, മലപ്പുറം, വയനാട് ജില്ലകൾക്കും മുന്നറിയിപ്പുണ്ട്. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ തെരഞ്ഞെടുത്ത പഞ്ചായത്തുകളിൽ തയ്യാറാക്കുന്ന സമഗ്ര വികസന രേഖയുടെ ഭാഗമായി പഞ്ചായത്ത് തല വികസന സെമിനാർ ജില്ലയിൽ ആദ്യമായി തില്ലങ്കേരി പഞ്ചായത്തിൽ നടത്തി. മട്ടന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ N. ഷാജിത്ത് ഉദ്ഘാടനം ചെയ്തു. കൊട്ടിയൂർ വൈശാഖോത്സവം 28 തുടങ്ങും. വൈശാഖോത്സവത്തിന്റെ ചടങ്ങുകളും തീയതിയും നിശ്ചയിക്കുന്ന പ്രക്കുഴം ഇക്കരെ കൊട്ടിയൂരിൽ നടന്നു. May 28 നെയ്യാട്ടത്തോടെ വൈശാഖോത്സവം ആരംഭിക്കും. May 23 അക്കരെ കൊട്ടിയൂരിലേക്ക് നീരെഴുന്നള്ളത്ത് നടക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം നടക്കുന്ന സാഹചര്യത്തിൽ തലശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ക്രമസമാധാന പാലനത്തിന്റെ ഭാഗമായി 5 ടർഫ്, കടകൾ എന്നിവ രാത്രി 10 ശേഷം പ്രവർത്തിക്കരുത്. എന്തെങ്കിലും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായാൽ സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തലശ്ശേരി പോലീസ് അറിയിച്ചു. IPL ക്രിക്കറ്റിൽ മുംബൈയെ 8 തോൽപ്പിച്ച് ചെന്നൈ. ISL ഫുട്ബോളിലെ ആവേശ പോരാട്ടത്തിൽ ഇന്റർ കാശിയെ കീഴടക്കി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
2: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: ചിത്ര പരിചയം.
1: കണ്ടുമറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദവ്യാഖ്യാനം.
0: ഏവർക്കും ഇന്നത്തെ ചിത്രപരിചയത്തിലേക്ക് സ്വാഗതം.
2: ആരെന്നും എന്തെന്നും അറിയാതെ കളിതമാശ നന്നല്ലോ.
3: എന്നെ മനസ്സിലായില്ലേ?
2: മനസ്സിലായി.
3: ആരാ ഞാൻ?
2: പൊട്ടൻ
3: തന്നെ, പൊട്ടൻ തന്നെ. പറയാതെ പേരെടുത്ത് കളഞ്ഞല്ലോ. ഇനി പറ ആരപ്പ നിങ്ങള്?
2: കാരികുരുക്കളാണ് ഞാൻ.
3: ഓ, കേട്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. കാരികുരുക്കളെ, ആള് ചെറുത് കുറുതെങ്കിലും കേളി വലിയ ഗുരുക്കളാണ്. അപ്പൊ ഗുരുക്കളെ, ഏത് വലിക്കാൻ അത്തമാതിലേക്ക്?
2: എന്റെ ചാണയിലേക്ക്.
3: കാരിച്ചിട്ടോ? പിന്നെ
2: കാരിച്ചല്ല, വെള്ളച്ചി.
3: വെള്ളച്ചി, വെള്ളച്ചി, വെള്ളച്ചി വിളക്ക് വെച്ച് കാത്തു നിൽക്കുന്നുണ്ടാവല്ലേ.
0: വാഴുന്നൂരുടെ ഭ്രാന്തും നാട്ടുകാരുടെ ആദിയും പങ്കിട്ടുകൊണ്ട്

തിയേറ്ററുകളിൽ എത്തിയ ഒരു ചിത്രമാണ് പുലിജന്മം. കളമശ്ശേരി വാഴുന്നവരുടെ ഭ്രാന്തിലും ചതിയിലും ചവിട്ടിയരയ്ക്കപ്പെട്ട അടിയാള ജനതയുടെ ദുരന്ത ജീവിത പർവം. പുലിജന്മം. നടനായ പ്രിയനന്ദന്റെ മനോഹരമായ സംവിധാനത്തിൽ 2006 പുറത്തിറങ്ങിയ ഈ ചിത്രം പ്രിയനന്ദന്റെ രണ്ടാമത്തെ ചിത്രം കൂടിയാണ്. ആ വർഷം മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ഈ ചിത്രത്തെ തേടിയെത്തി.

0: അതിന്റെ കുറച്ചമ്മയോ നീന്ന ചാളയിലോ?
1: അതെ, മുഖത്തേക്ക് ചാളയൊന്നും മറയൊന്നുമില്ല വെള്ളത്തി, നായനുള്ളതും തീയക്കൊടിയൊന്നുമില്ല വെള്ളത്തി.
0: എന്നാലും എന്റെ ചാളയില്
1: ഭയവത്തിന് വെള്ളത്തി. ഞാനായിട്ടേക്ക് വന്നതല്ലേ, അയ്യോ ഒരു കോലമ്പുണ്ടല്ലെങ്കിലും എന്നും ഞാൻ കൂടെയുണ്ടല്ലോ. എന്റെ ഏതൊരു ചോറും ചെമ്മീൻ കറിയും ആരിത്തടുത്തോ വെള്ളത്തി?
0: ആരിത്തടുത്തു പോയി?
1: അന്തിക്കൽ പുളിച്ചു പോയോ വെള്ളത്തി?
2: അതുല്യ രാഗാനുഭവമാക്കി പുലിജന്മം അരങ്ങേറി. വർഷങ്ങൾക്ക് മുൻപ് എൻ പ്രഭാകരൻ രചിച്ച പുലിജന്മം എന്ന നാടകമാണ് ഈ ചിത്രം. വർത്തമാനകാലത്തും പ്രസക്തമായ പ്രമേയത്തെ ശക്തമായ നാടകാനുഭവമാക്കിയ പുലിജന്മത്തിന്റെ ആദ്യ അവതരണത്തിൽ സാക്ഷിയാകുവാൻ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ അണിനിരന്നു. കുമ്മട്ടിപ്പാടം സിനിമയിലൂടെ മികച്ച സഹനടനുള്ള സംസ്ഥാന അവാർഡ് നേടിയ മണികണ്ഠൻ ആർ ആചാര്യയാണ് നാടകത്തിൽ മുഖ്യ കഥാപാത്രമായ കാരിഗുരുക്കളെ അവതരിപ്പിച്ചതെങ്കിൽ, പുലിജന്മം എന്ന മലയാള ചലച്ചിത്രത്തിൽ ഈ കഥാപാത്രമായി വേഷമിടുന്നത് ഭാവാഭിനയം, ശരീരഭാഷ, ശബ്ദവിന്യാസം എന്നിവ കൊണ്ട് അഭിനയത്തിന് പുത്തൻ സമവാക്യം രചിച്ച സർക്കാർ ഉദ്യോഗസ്ഥനായ മുരളീധരൻ പിള്ളയാണ്.
3: എന്താ പ്രകാശ, എന്തെങ്കിലും വിശേഷമുണ്ടോ?
4: ഏയ് ഒന്നുമില്ല. പണ്ട് ഞാൻ കുറച്ചുകാലം എന്റെ ഒരു ചങ്ങായിന്റെ സായന്ന പത്രത്തിൽ പണിയെടുത്തിരുന്നല്ലേ, ഓം പിന്നെ അതെല്ലാം നിർത്തി ഗൾഫിൽ പോയി. ഇപ്പൊ കുറച്ച് പൈസയാക്കി നാട്ടിൽ വന്നിട്ടുണ്ട്, ഇനി പോകുന്നില്ല എന്നും വെച്ചു. മൂപ്പറ പിന്നെയും പഴയ പത്രം തുടങ്ങാൻ പോവുക. വേറെ ചിലർ ഏർപ്പാടൊക്കെ ഉണ്ട്, പോണം സഹായിക്കണം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കൂട്ടത്തില് ജീവിതം, സ്നേഹം, സമൂഹം എന്നൊക്കെ കുറച്ച് സാഹിത്യവും കച്ചിട്ടുണ്ട്.
3: എന്നാ പിന്നെ പോയി നോക്കടാ, ഒരു ചേഞ്ച് അല്ലേ.
4: ഏ ഇനിയിപ്പോ അമ്മാതിരി മെനക്കെടൊന്നും കഴിയൂല. പിന്നെ നുണയെഴുതി പിടിപ്പിന്ന് ഏർപ്പാടല്ലേ, വേണ്ട. പത്രത്തിന്റെ പണിക്ക് പോയാൽ വേറെ ഒരു സംഗതി നടക്കൂല. എനിക്ക് ചളിയും വെള്ളവും വയലിലെ പണിയും എല്ലാം വേണം. പിന്നെ നമ്മളെ വായനശാല, നാടകം, സമ്മേളനം അതൊന്നും ഇല്ലാണ്ട്.
3: എന്നാലും അങ്ങനെ അല്ലല്ലോ, നീ ഒന്നും ഇങ്ങനെ നാട്ടിലൊതുങ്ങി കൂടി നശിക്കണ്ടോന്നല്ലല്ലോ.
4: നാട്ടിൽ നിന്നാ മോശം, പുറത്തു പോയാൽ ഭയങ്കര കേമം. അങ്ങനെ ഒന്ന് ഉറപ്പിക്കറ വാസുട്ട. എല്ലാരും ലണ്ടനിലും അമേരിക്കയിലും പോയാൽ നമ്മളെ നാട്ടിലെ നെല്ലിനെന്തെങ്കിലും പിന്നാര, വയലിൽ നട്ടു കിടാൻ പിന്നാര. ഇത്ര തലനിര നിൽക്കുന്നില്ലേ.
5: എന്റെ പ്രകാശേത, നമ്മള് കുന്നുംപുറത്തെ സുരേഷ് ഇന്നലെയല്ലേ ഗൾഫിൽ നിന്ന് വന്നത്. ഓൻ കൊണ്ടുവന്ന ഒരു സാധനമുണ്ട്, ഉയരം എന്തെന്നാ ഞാൻ പറയണ്ടേ. അല്ല ഞാൻ ഫിറ്റൊന്നും അല്ല.
2: 2006 തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ മികച്ച ചിത്രത്തിനുള്ള സുവർണ കമലം എന്ന പുരസ്കാരവും ഈ ചിത്രത്തിന് തന്നെ ലഭിച്ചു. സിന്ധു മേനോൻ, വിനീത് കുമാർ, സമൃദ്ധ സുനിൽ, സലീം കുമാർ, ഇർഷാദ് അലി, വിജീഷ്, വി കെ ശ്രീരാമൻ, സന്തോഷ് കെ നായർ, ജോഗി മുല്ലനാഴി എന്നിവർ ഈ ചിത്രത്തിൽ വേഷമിടുന്നു.
5: പ്രകാശേട്ട കെ കെ സീനെ കണ്ടിനാ?
4: ഇല്ല. എന്തേ?
5: അല്ല, ഞായറാഴ്ച കണ്ണൂര് കർഷക സംഘ സമ്മേളനത്തിന് പോണ്ടാരും ഓർമ്മിപ്പിക്കണേന്ന് പറഞ്ഞു.
4: എന്ത് കർഷക സംഘോടും? ഈ നാട്ടിലിപ്പോ ആ കൃഷിപ്പണി ചെയ്യുന്നത് ഈരി കുഞ്ഞമ്പൂ, ഞാനും പിന്നെ ബാലേട്ടൻ മാത്രല്ലേ. ബാലേട്ടനാണെങ്കിലും ജപ്തി കൃഷിണിയില്ല.
6: പക്ഷെ ഞായറാഴ്ച നിങ്ങൾ നോക്കിക്കോ, അങ്ങാടിയിൽ ബസ് പുറപ്പെടാൻ നേരത്ത് ഒരു 50 കർഷകന്മാരെങ്കിലും ഉണ്ടാവും. അഷ്റഫേ, നമ്മളെ ബൈജുന്റെ തോണിയല്ലത്?
7: അതെ. ഇനിയിപ്പോ ഈ പുഴയെന്ന് അധിക കാലം ആരും മീൻപിടിക്കൂല.
4: അതെ.
7: പ്രകാശിട്ട് അറിഞ്ഞിട്ടില്ലേ, നമ്മൾ ഇരിക്കുന്ന സ്ഥലം തൊട്ട് അങ്ങോട്ടേക്ക് 12 സ്ഥലം ഹിമാവി ഹോട്ടൽ ഗ്രൂപ്പിന് വിറ്റുകഴിഞ്ഞേ.
4: വിൽക്കാനോ?
5: അതെ പ്രകാശേട്ടാ, അതിന്റെ ഏർപ്പാട് എല്ലാം കഴിഞ്ഞു. ഇവിടെ ഇപ്പൊ 1 ഒരു ഹോട്ടലും 10-20 കോട്ടേജും വരും. പ്രകാശേട്ടൻ നോക്കിക്കോ, ഒരു കൊല്ലം കഴിയുമ്പോ ടൂറിസ്റ്റുകളെ കൊണ്ടുള്ള കളി

0: എല്ലാ പാർട്ടിക്കാർക്കും പൈസ കൊടുത്തിട്ടുണ്ട് പ്രകാശേട്ടാ, അതുകൊണ്ട് ആരും ഒരു പ്രതിഷേധത്തിനുണ്ടാവില്ല
1: എന്ന് വെച്ച് നമ്മളൊന്നും ചെയ്യാണ്ടിരുന്നൂടാ. തീരദേശ സംരക്ഷണ നിയമപ്രകാരം ഒരു കൺസ്ട്രക്ഷൻ നടത്താൻ പാടില്ല സ്ഥലമായത്. തണ്ണീർത്തടം എന്നൊക്കെ പറഞ്ഞു.

0: ചിത്രത്തിൽ കാരിഗുരുക്കളായ പ്രകാശനാണ് മുരളിയുടെ കഥാപാത്രം. വെള്ളച്ചിയായി സിന്ധു മേനോൻ വേഷമിടുന്നത്. പ്രകാശിന്റെ അനിയത്തിയായാണ് സമൃദ്ധ സുനിൽ. ചിത്രത്തിന്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് എം ജി വിജയിയാണ്. ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം കൈതപ്രം വിശ്വനാഥനാണ്. ഈ ചിത്രത്തിലെ ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത് കൈതപ്രവും കെ സച്ചിദാനന്ദനുമാണ്. കല്ലറ ഗോപനും സംഘവുമാണ് ഇതിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. തിരക്കഥ എൻ പ്രഭാകരനാണ്. പുലിജന്മം എന്ന നാടകത്തിന് അക്കാദമി അവാർഡ് വരെ ലഭിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കാരായ എൻ പ്രഭാകരന്റെയും എൻ ശശിധരന്റെയും തിരക്കഥയാണ് ഈ ചിത്രത്തിന്.
1: അതെ, വേണ്ടാത്ത പണിക്കൊന്നും നിക്കണ്ട.
2: സംഗതിയൊക്കെ മനസ്സിലായി, പക്ഷെ ജപ്തി നടത്താൻ ഞങ്ങൾ സമ്മതിക്കൂല.
1: ഗവൺമെന്റ് ഓർഡറാ.
2: ഓർഡറിന് നോട്ടീസ് എല്ലാം കൈ തന്നെ നിൽക്കട്ടെ. പാലേട്ടൻ ബാങ്കിൽ നിന്ന് കാർഷിക വായ്പ എടുത്തുള്ള ശരിയാ, പക്ഷേ കൃഷി ഇതുണ്ടാക്കുന്ന സാധനത്തിന് വില കിട്ടണ്ടേ? കുടുംബത്തിന് മുഴുവൻ ജീവിച്ചു പോണ്ടേ? പലിശ എന്നും പറഞ്ഞ് കുറെ ബാങ്കിൽ അടച്ചു. അതൊന്നും ഏടെ ആയില്ലാന്ന് പറഞ്ഞിട്ട് മൂപ്പറ നാട് വിട്ടു. ഇന്നേക്ക് 4 ദിവസമായി, ഒരു വിവരവുമില്ല. അതിനിടയിൽ ജപ്തി എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു മര്യാദ വേണ്ടേ?
1: നിങ്ങൾ ഇങ്ങനെ 4-5 ആള് വന്ന് നാട്ടിനായം പറഞ്ഞിട്ട് കാര്യമില്ല. ഓർഡർ ഓർഡറാ, അത് നടപ്പിലാക്കലാ ഞങ്ങളെ ജോലി.
2: നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ ഇതേ ബാങ്കിൽ നിന്ന് 50-60 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ട്. ഓറെല്ലാം വലിയ ബിസിനസ്സുകാരാ. ഓറെ നിങ്ങൾ തൊടൂല, തൊടാൻ വിചാരിച്ചാലും പറ്റൂല. പാലേട്ടൻ വെറും ഒരു കൃഷിക്കാരനായി പോയി.
3: ഈടുന്ന് ഏതായാലും നിങ്ങളെ പണി നടക്കൂല.
4: ജപ്തി നടത്തിട്ട് നിങ്ങടുന്ന് പോവാന്ന് വിചാരിക്കണ്ട.
2: ഏയ്, നിങ്ങളോടാ പറയുന്നത്? ഇപ്പൊ കയ്യിലുള്ള സാധനം ആദ്യം അകത്തുകൊണ്ട് വെക്കുക, പിന്നെ ഇറക്കി വെച്ചാൽ എല്ലായിടത്തും ഉള്ള കൊണ്ടുവെക്കുക. കുഴപ്പത്തിനൊന്നും നിക്കണ്ട, അതാ നല്ലത്.
0: കലാമൂല്യമുള്ള സിനിമയുടെ വക്താക്കൾ പോലും വിപണിയുടെ ഒത്തുതീർപ്പുകളുമായി സന്ധി ചെയ്യുമ്പോൾ പുലിജന്മം പോലെയുള്ള ഒരു ചലച്ചിത്രം അവതരിപ്പിക്കാൻ സാധിച്ച സംവിധായകനും ചലച്ചിത്ര കൂട്ടായ്മയും ഒരു പുതിയ ദൃശ്യബോധത്തിന്റെ തുടക്കക്കാരാണ്. പുരോഗമന പ്രസ്ഥാനങ്ങളടക്കം നേരിടുന്ന അപജയങ്ങളെ വിമർശനാത്മകമായി സമീപിക്കുന്ന ചലച്ചിത്രം സാമൂഹ്യ നിരീക്ഷണത്തിൽ അങ്ങേയറ്റം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. പരിസ്ഥിതി ധ്വംസനത്തിനെതിരെ പരാതി പറയാൻ പാർട്ടി സെക്രട്ടറിയുടെ അടുക്കലെത്തുന്ന പ്രകാശനോട് അയാൾ പറയുന്ന മറുപടി രസകരമാണ്. വെട്ടൊന്ന് തുണ്ടം രണ്ട് എന്ന രീതിയിലുള്ള പാർട്ടി പ്രവർത്തനമൊന്നും ഇനിയുള്ള കാലത്ത് നടക്കുകയില്ലടോ എന്ന മറുപടിയിലൂടെ തന്റെ നിറികെട്ട ഒത്തുതീർപ്പുകളെ ന്യായീകരിക്കുക മാത്രമല്ല, പ്രസ്ഥാനം ചരിത്രത്തിലുടനീളം നടത്തിയ തീവ്ര വിപ്ലവകരമായ മുന്നേറ്റങ്ങളെയാകെ വെറും എടുത്തുചാട്ടമായി നിസാരവൽക്കരിക്കുക കൂടിയാണ് അയാൾ ചെയ്യുന്നത്.

0: ബ്രാഞ്ച് സെക്രട്ടറി എന്നുള്ള നിലക്ക് നിന്നോട് എനിക്കൊരു കാര്യം പറയാണ്ട് നിൽക്കാൻ പറ്റൂല. വെട്ടൊന്ന് മുറി രണ്ട് എന്നുള്ള നിലക്ക് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന കാലെല്ലാം പോയി. ഇമാമി ഹോട്ടൽ ഗ്രൂപ്പിന്റെ ആൾക്കാർ ആരാന്ന് നിങ്ങൾ മനസ്സിലാക്കി? നമ്മളെ പഴയ കൂളിക്കാട്ട് കർഷക സമരത്തിലെ രക്തസാക്ഷി ചാത്തുനായരുടെ മോളെ മോനാ. ഓനങ്ങ് ഗൾഫിലും ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഒക്കെ എന്തെല്ലോ ബിസിനസ് ഉണ്ട്, കൊറേ പൈസയുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർക്ക് പൈസ ഉണ്ടാക്കിക്കൂടാ, ബിസിനസ് നടത്തിക്കൂടാ എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഓന്റെ ഹോട്ടലാടെ വന്നാ അത് പാർട്ടിക്കൊരു ബല. അത് മനസ്സിലാക്കാണ്ട് നീയും കൊറേ ആൾക്കാരും കൂടിയിട്ട് കണ്ടല് പുഴ പരിസ്ഥിതി എന്നൊക്കെ പറഞ്ഞിട്ട്.
1: അപ്പൊ അതൊന്നും നമുക്കൊരു കാര്യമല്ലേ? ഒരു സ്ഥലത്തൊരു പരിസ്ഥിതി പ്രശ്നം ഉണ്ടാവുമ്പോ പാർട്ടി ആരെ ഭാഗത്ത് നിൽക്കുക?
0: പ്രകാശനോട് ഞാനൊരു കാര്യം പറയാം, ഇമാതിരി സംഗതിയിലെല്ലാം പാർട്ടി ഒരു തീരുമാനം എടുത്ത അതെടുത്തു തന്നെയാ. ഇവനൊക്കെ കൂടുതൽ വായിക്കുന്നതിന്റെ കുഴപ്പമാണ്.

0: പത്ത് നാൽപ്പത് കൊല്ലം ഞാനത് നടത്തി. കൊടലിനൊരു ഓപ്പറേഷൻ കഴിഞ്ഞ പിന്നെ നമ്മുടെ ബാപ്പുവിൻ്റെ അടുത്ത് ചന്ദ്രന് വാടക കൊടുത്തു. ഇപ്പൊ കൊല്ലം നാലായി. കഴിഞ്ഞ 14 മാസമായിട്ട് പോൻ വാടക തന്നിട്ടില്ല. ഓനാന്നെങ്കി മുമ്പ് കോൺഗ്രസ്സാ, ഇപ്പൊ നമ്മളെ പാർട്ടിന്റെ ആളാ. രണ്ടു പ്രാവശ്യം ഞാൻ കെക്കിസിനോട് പറഞ്ഞു നോക്കി, നോക്കാ തെരീപ്പിക്കാന്നെല്ലാം പറയുന്നല്ലാണ്ട് ആ ഒരിക്കലും കൂടി ചോദിച്ചു നോക്കാം.
1: എൻ പ്രഭാകരന്റെ പുലിജന്മം എന്ന നാടകത്തിന് എൻ പ്രഭാകരനും എൻ ശശിധരനും ചേർന്നെഴുതിയ തിരക്കഥയിൽ പ്രിയനന്ദൻ സംവിധാനം ചെയ്ത പുലിജന്മം എന്ന ചലച്ചിത്രം ഒരു സാംസ്കാരിക പ്രതിരോധം എന്ന നിലയിൽ ശ്രദ്ധേയമായതും അതുകൊണ്ടുതന്നെയാണ്. അധികാര കേന്ദ്രങ്ങളുടെ ഉന്മാദത്തിൽ അറുതി വരുത്താൻ, അതുവഴി ഭരിക്കപ്പെടുന്നവരുടെ ആദിയും വേദനയും മാറ്റാൻ ഒരുങ്ങിപ്പുറപ്പെടുന്ന കാരിഗുരുക്കളുടെയും പ്രതിലോമ ശക്തികളുടെ അധിനിവേശത്താൽ നിശ്ശേഷ്ടനാക്കപ്പെടുന്ന പ്രകാശൻ എന്ന സാമൂഹ്യ ജീവിയുടെയും ജീവിത ദുരന്തങ്ങളിലൂടെയാണ് പുലിജന്മം കടന്നുപോകുന്നത്.

0: കണ്ട കുരുക്കളേ, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ട്.
1: എന്താ?
0: കുരുക്കൾക്ക് മാറാത്ത പഴമോ ഇണ്ട?
1: ഇല്ല.
0: മറ്റുമല്ല മാറാവ്യാധി ഉണ്ട?
1: ഇല്ല.
0: വെള്ളച്ചൊരുത്തിനെ കൊണ്ട് മതി വരാതണ്ട?
1: ഇല്ല.
2: എന്നാൽ എന്റെ കുരുക്കളെ, ഭ്രാന്ത് നിങ്ങക്കാ. വളർന്നോർക്ക് ഭ്രാന്ത്, മറ്റുള്ളവർക്കൊക്കെ ആദി. കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചൂടെ? ഞാനും എന്റെ ഓളും മോക്കുള്ള മക്കളും എന്ന് നനച്ചൂടെ? ഒരു പൊട്ടകളി കളിച്ചൂടെ എന്റെ കുരുക്കളെ? ആ ഇങ്ങനെ അങ്ങനെ ഉറപ്പിക്കില്ല കുരുക്കളെ. ഈ കളിക്ക് മേലെ ഒരു കളിയില്ല കുരുക്കളെ. കളര് 18 പഠിച്ചാലും പൊട്ടങ്കിളി കളിക്കാതെ ഒരു ഫലവുമില്ല കുരുക്കളെ. എന്നാൽ എന്റെ കുരുക്കളെ, വിദ്യ മറ്റൊന്നുണ്ട്. പുലിവേഷം മാറിയെന്നും പുലിജട കൊണ്ടുവന്നെന്നും വമ്പ് പറഞ്ഞാ മതി, പുലിയെപ്പോലെങ്ങനെ നടന്നാ മതി, അതിലപ്പുറം ഒന്നും വേണ്ട. അതാണ് കുരുക്കളെ നാട്ടുനടപ്പ്, അതാണ് കുരുക്കളെ ബുദ്ധി. നല്ലതിനെ ഞാൻ ചൊല്ലിത്തന്നു, കേൾപ്പാനായിക്കൊണ്ട് മനസ്സില്ലെങ്കിൽ തന്നിഷ്ടം തന്നെ നടന്നു. അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചോ. ഒന്നുകൂടി മനസ്സിരുത്തണ്ട കുരുക്കളെ, മറ്റൊന്നും വേണ്ട, ഒരു പൊട്ടങ്ങിളി ഇങ്ങനെ.
3: ഒരു ദേശത്തിന്റെ ആകെ സാംസ്കാരിക സത്തയായ നാടോടി വിജ്ഞാനീയത്തെ, ഫോക്ലോർ മിത്തുകളെ കാലത്തിനനുസൃതമായ ചമ്പേദങ്ങളോടെ തന്റെ സർഗാത്മിക മാധ്യമത്തിലൂടെ അവതരിപ്പിക്കുക എന്നുള്ളതും, അത്തരം ശ്രമങ്ങൾ സാമ്രാജ്യത്വ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി ഉണ്ടായിത്തീരുന്ന സാംസ്കാരിക അധിനിവേശങ്ങൾക്കെതിരെയുള്ള ശക്തമായ പ്രതിരോധമായി തീർക്കുക എന്നതും പുതിയ കാലത്ത് ശ്രദ്ധേയമാകുന്ന ഒന്നാണ്.
1: അനിലേ, ഇതൊക്കെ എന്തെന്ന സാധനങ്ങള്? നീ ഇതൊക്കെ ഇടുന്ന
4: സംഘടിപ്പിച്ചേട്ടൻ? എന്താ അങ്ങനെ ചോദിച്ചേ?
1: അല്ല, നിന്റെ ബോട്ടണി എംഎസ് ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ലല്ലോ.
4: ഓ.

0: പെണ്ണീന.
1: അല്ല കഞ്ഞരേട്ടാ, വെള്ളച്ചി ശരിക്കും കാരിഗുരുക്കള ഭാര്യ അല്ലെന്നാണോ പറയുന്നത്?
0: ഞങ്ങൾ പാടുന്ന കഥയിലല്ല, ഭാര്യ ആവാൻ പോന്ന പെണ്ണ്, കഞ്ഞൂടി മംഗലം കഴിച്ചു വെച്ച പെണ്ണ്, ശരിക്കുള്ള മംഗലായിട്ടില്ല. ഞങ്ങൾ പാടുന്ന ഓരോരുത്തർ അങ്ങനെയാണ്. പിന്നെ കാരിഗുരുക്കള കഥ തന്നെ രണ്ടു മൂന്ന് നേരത്തെ പാടുന്നുണ്ടല്ലോ.
1: അത് ശരിയാ. ആ പിന്നെ ഞാൻ ചോദിക്കാൻ മറന്നുപോയി, നിങ്ങൾ തെയ്യം കെട്ടുമ്പോൾ പൊന്തും പരിശയില്ലേ? ഒരു സംശയം തീർക്കാനാ, ഒന്ന് കാണുന്നായിരുന്നു.
0: ആ അതേ ഉണ്ട്.
1: ഒന്ന്

0: എന്താ ഈ പ്രകാശ പുലിജന്മം?
1: നല്ലോണം മെനക്കെടണം. നമ്മളെ കാഞ്ഞിരട്ടിനടുത്ത് പോയി കുറച്ചും കൂടി പഠിക്കാനുണ്ട്. നടീന്റെ കാര്യം ഇതുവരെ ശരിയായിട്ടില്ല. റോള് ചെറുതാണെങ്കിലും നല്ലൊരു നടി വേണം. വെറും പ്രൊഫഷണലായിരുന്നു മതിയാവില്ല. ശങ്കരേട്ട, ഒരു ചായ. നമ്മളെ പരിചയത്തിലുള്ളവരൊന്നും ഒരു ശരി ഒന്നുമില്ല. ആരെങ്കിലും ഉണ്ടോ മാഷേ?
0: നമ്മുടെ മരിച്ചുപോയ അഹമ്മദ് മാഷ മോളൊരു കുട്ടിയില്ല, ഷഹനാസ്. പണ്ട് കുറച്ച് നാടകത്തിലെല്ലാം കളിച്ചിട്ടുണ്ട്. പിന്നെ കല്യാണം കഴിഞ്ഞു, ഒരു കൊല്ലത്തിനുള്ള ഡൈവേഴ്സ്. ആ കുട്ടി കഴിഞ്ഞ മാസം എടക്കേപ്പുറത്ത് ഒരു കലാസമിതിയിലെ നാടകത്തിൽ കളിച്ചിട്ടുണ്ട്. മുമ്പ് ഞാൻ കണ്ടതാ, ഒന്നാന്തരം ആക്ടിങ്ങാ. എന്റെ ഈ നാടകത്തിന് പറ്റുമെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞ ഓള് വരും, നാളെ തന്നെ നീ ഒന്ന് കണ്ടുവെക്ക.
2: ഒരു കഥാപാത്രത്തിലേക്ക് രൂപപരിണാമം സംഭവിക്കുകയാണ് ഈ ചിത്രത്തിലെ പ്രധാന പ്രമേയം. കാരി മാസ്റ്റർ മുരളിയുടെ കഥാപാത്രത്തിനാണ് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. പുലയ വിഭാഗത്തിലെ ഗുരുക്കളായ കാരി ഗുരുക്കൾ അവസാനം പുലിയായി രൂപാന്തരപ്പെടുന്നു എന്ന തരത്തിലാണ് ഈ സിനിമ പോകുന്നത്. പ്രകാശൻ മാസ്റ്റർ എന്ന മുരളിയുടെ കഥാപാത്രം കാരി ഗുരുക്കളെക്കുറിച്ചുള്ള ഒരു നാടകം എഴുതുകയാണ്. ആ നാടകത്തിലെ കഥാപാത്രങ്ങളാണ് കാരിഗുരുക്കളും വെള്ളച്ചിയുമൊക്കെ. മുരളി തന്നെ പതിയെ കാരിഗുരുക്കളായി രൂപാന്തരപ്പെടുന്നു എന്ന മിത്തിലൂടെയൊക്കെയാണ് ഈ സിനിമ പോകുന്നത്. ഒരേ സമയം പ്രസന്റിലൂടെയും അതേസമയം നായകൻ എഴുതുന്ന കഥയിലൂടെയുമൊക്കെ സിനിമ പോകുന്നത് പോലെയാണ് സിനിമ കാണുമ്പോൾ നമുക്കൊക്കെ അനുഭവപ്പെടുന്ന ഒരു കാര്യം. നായകന്റെ സഹോദരിയായി സമൃദ്ധ സുനിൽ വരുന്നുണ്ട് ഈ ഒരു ചിത്രത്തിൽ. ഇർഷാദ്, സലീം കുമാർ, വിനീത് കുമാർ, സിന്ധു മേനനൊക്കെ ഇതിലെ കഥാപാത്രങ്ങളാണ്. മൊത്തം ഒരു കണ്ണൂർ ഭാഷയാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറെ കണ്ടൽ കാടുകളുടെ പശ്ചാത്തലങ്ങൾ അങ്ങോളം ഇങ്ങോളം ഈ ചിത്രത്തിൽ കാണാനുണ്ട്. തലശ്ശേരി, ധർമ്മടം, കണ്ണൂർ എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ് ഈ ചിത്രം ചിത്രീകരിച്ചിരിക്കുന്നത്. കണ്ടൽക്കാടിന്റെ വൈവിധ്യം നിറഞ്ഞു നിൽക്കുന്നു ഈ ചിത്രത്തിലുടനീളം. ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ നാട്ടിലെ പൊളിറ്റിക്സ് കൂടി ഇതിൽ പറഞ്ഞു വെക്കുന്നുണ്ട് പിന്നണിക്കാർ. നാട്ടിലെ ഹിന്ദു മുസ്ലിം സംഘർഷം സിനിമയുടെ ഒപ്പം തന്നെ പോകുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. പ്രകാശൻ മാസ്റ്റർ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഒരു ലൈഫിന്റെ ഒരു പരിച്ഛേദം കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്.
1: നാടകം വായിക്കുന്നതിന് മുമ്പ് കാരി ഗുരുക്കളുടെ കഥ വിശദമായിട്ടൊന്ന് പറയാം, അതല്ലേ നല്ലത്?
0: അതെ,
1: പഴയ കഥയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പാഠഭേദങ്ങളുണ്ട്. അതില് ഈ നാടകത്തിന് ഏറ്റവും ആവശ്യമുള്ള കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതെന്റെ ഒരു കാഴ്ചപ്പാടാണ് കൂട്ടിക്കും. ഏത് പുരാവൃത്തമായാലും അങ്ങനെ തന്നെയാണല്ലോ. ഓരോ തലമുറയും അതിനാവശ്യമുള്ളത് അതിൽ നിന്ന് എടുക്കും.

0: അമർന്ന അമർത്തിയിൽ എടുത്തു വെച്ച് വരുത്തിയ കുട്ടി വലത് പുറകോട്ട് മാറി എടുത്തെടുത്ത് കൂട്ടി വാങ്ങി അമർന്ന
1: നമ്മളെ കുഞ്ഞള്
0: നേർന്ന
1: ഈ കളരിയിലെല്ലാം പഠിച്ചിട്ട് എന്തെന്നാ ഒരു കൊണം ചാമ ഐറ്റേലും പഠിക്കിട്ട് കാര്യനെ കാണുന്നില്ലേ അങ്ങനെയായാ നല്ലതല്ലേ ഓന്റെ ഒരു ഒരത്തുമ്പളല്ലേ നമ്മൾ നിക്കുന്നു കൈക്കോമാർക്കും കൂടി ഓന്റെ സഹായം വേണ്ടേ അത് പിന്നൊന്ന് പറയാനുണ്ടാ ഏതെല്ലാം കളരി പോയി പഠിച്ചോരാ ഓൻ കളരിയിലെ പഠിപ്പ് മാത്ര എന്തെല്ലാം അറിയോ ഓന് നമ്മളെ ജാതിയിൽ ഉണ്ടായില്ലേ ഇങ്ങനെ ഒരുത്തൻ ഓന്റെ ഒരു നിഞ്ഞൂക്കോ എന്ത് കണ്ടാലും ഓനിണ്ടാ ഒരു പേടി
0: വലത്ത് നേരെ ഇടത്ത് നേരെ വലത്ത് നേരെ തിരിഞ്ഞാടി അമർന്ന അമർത്തിയിൽ എടുത്തു വെച്ച് വരുത്തിയ കുട്ടി വലത്ത് പുറകോട്ട് മാറി
1: ഇരുവേരിയനല്ലേ ഇത് ഭയത്തൂരിന്ന് ചമനിയാൻ കൊണ്ടുവന്നല്ലേ മയിലേത് കേളം കേക്കോരന്നെ മുന്നിലാരാന്നപ്പാ.

0: വാഴുന്നവർക്ക് പ്രാന്ത. ചികിത്സ കൊണ്ടൊന്നും ഫലം കണ്ടില്ല. രാശി വെച്ച് നോക്കി. പുലിപാതാളത്തിൽ പോയി പുലിവേഷം മറഞ്ഞ് പുലിജടയും പുലിവാലും കൊണ്ടുവന്ന് വാഴുന്നവരെ ഉഴിയണം, നാടിനെ ഉഴിയണം. എന്നാലേ പ്രാന്ത് പോവൂ. പുലിപാതാളത്തിൽ പോവേണ്ടത് കാര്യ. രാശിയിൽ കണ്ടു.
1: മലബാറിലെ പുലിയ സമുദായത്തിന്റെ തൊണ്ടച്ചൻ, ദൈവങ്ങളിൽ പ്രമുഖമായ പുലിമറഞ്ഞ തൊണ്ടച്ചൻ അഥവാ കാരിഗുരുക്കൾ. തെയ്യത്തിന്റെ കഥയിലൂടെയാണ് കീഴാള സമൂഹത്തിന്റെ ജീവിതഭ്യത അരങ്ങിൽ നിറയുന്നത്. 18 കളരിയിലും പഠിച്ച് ആയുധാഭ്യാസവും അക്ഷരാഭ്യാസവും ഒടിവിദ്യയും അറിഞ്ഞ ആളാണ് കാരിഗുരുക്കൾ.
2: വെള്ളച്ചി വിളക്ക് വെച്ച് കാത്തു നിൽക്കുന്നുണ്ടാവല്ലേ? വെള്ളച്ചിക്ക് വിളക്കിനേക്കാൾ ചൂടും വെളിച്ചവും ഉണ്ടാവല്ലേ? പാതിരാത്രി കഴിഞ്ഞു പോയതിന്റെ പരിതാപം ഉണ്ടാവല്ലേ? അപ്പൊ കുരുക്കളേ, ചാളയില് പോയിട്ട് എന്താ ഇപ്പൊ ചെയ്യ? കുരുക്കളെ,
3: വെള്ളച്ചൂട് ഞാൻ വിട പറയും.
2: അയ്യോ, കുരുക്കളെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോ നിങ്ങൾ ഒരു പൊട്ടനാണല്ലോ കുരുക്കളെ. അയ്യോ, ഇങ്ങനെ ഉള്ള ഒരു കുളിരി കാലത്ത് ഇരുളും മുമ്പേ കുടിയടക്കി വെളുക്കുവോളം വെള്ളച്ചിന്റെ അടുത്ത് കിടക്കേണ്ട നിങ്ങള് പാതിരാവുമ്പോ കയറി ചെന്ന് മുന്നും മുന്നും നോക്കാതെ വിട പറയേ. അതിന് മാത്രം എന്ത് ഉണ്ടായി കുരുക്കളെ?
3: വാഴുന്നോർക്ക് പ്രാന്ത്, മറ്റുള്ളവർക്കൊക്കെ ആധി.
2: വാഴുന്നവർക്ക്
3: പ്രാന്ത്, മറ്റുള്ളവർക്കൊക്കെ ആധി.
2: ഓ, അതിന് വഴിയെന്തിട്ട് കുരുക്കളെ? വാഴുന്നവരുടെ പ്രാന്തും മറ്റുള്ളവരുടെ ആധിയും മാറ്റാൻ കുരുക്കളെ വിചാരിച്ചാ പറ്റുക? ഓ, പറഞ്ഞില്ലല്ലോ എന്തിന്റെ കുരുക്കളാ നിങ്ങള്? എയ്ത്തിന്റെ കുരുക്കളാ, പൊയ്ത്തിന്റെ കുരുക്കളാ, മന്ത്രത്തിന്റെ കുരുക്കളാ?
3: എയ്ത്തിനും പൊയ്ത്തിനും മന്ത്രത്തിനും ഞാൻ കുരുക്കൾ.
2: എന്നങ്ങ് പറഞ്ഞാ പോരല്ലോ, പഠിച്ചുറച്ച കളരിക്കൊരു പേരില്ല കുരുക്കളെ.
3: കളരി 18 ഞാൻ പഠിച്ചിട്ടുണ്ട്.
2: എന്നങ്ങ് പറഞ്ഞാ പോരല്ലോ, കളരി 18 പേരില്ല കുരുക്കളെ.
3: പാടായി കളരി, നെക്കണ്ടം കളരി, നെടുകളരി, എടക്കളം കളരി, തലക്കളം കളരി, ഉത്തില്ലം കളരി, പുതിയടം കളരി, കളരിയാൽ കളരി, വയ്യഴി കളരി, ചിറ്റോത്ത് കളരി, കുറുമ്പറ കളരി, പണിയറ കളരി, തുറക്കറ കളരി, വയതക്കളരി, അങ്കക്കളരി, തൊടുവൂർ കളരി, എരികക്കളരി, ചോദ്യാൻ കളരി.
2: സമ്മതിച്ചു കുരുക്കളെ, സമ്മതിച്ചു. എന്നെ പറ, അമ്മ ആരാണ്, അച്ഛൻ ആരാണ്?
3: വിരുന്തിയാണെന്റെ അമ്മ, കരിമ്പനാണെന്റെ അച്ഛൻ.
2: വിരുന്തി അമ്മയായും കരിമ്പൻ അച്ഛനായുള്ള കുരുക്കളെ, ഈ കേട്ട കളരിയിലെല്ലാം പഠിച്ചുറച്ച കുരുക്കളെ, പിറപ്പിച്ചോർ അച്ഛനും പെറ്റോർ അമ്മക്കും പരിതാപം വളർത്താതെ, പോയി പഠിച്ച കളരികൾക്കൊന്നും പെരുദോഷം വരുത്താതെ, നാൽവർ ശിഷ്യന്മാരെ വെച്ചും കൊണ്ട് അവരെ എഴുത്തും പൊയ്ത്തും മന്ത്രവാദവും പഠിപ്പിച്ച് എട്ട് ദിക്കലും കേളി വരുത്തിക്കൊണ്ട് അടങ്ങി ഒതുങ്ങി ഇരുന്നാ പോരെ എന്റെ കുരുക്കളെ. വാഴുന്നവരുടെ ഭ്രാന്തും മറ്റുള്ളവരുടെ ആദ്യം നനച്ച് നട്ടപ്പാതിരക്ക് ഇങ്ങനെ തെക്ക് വടക്ക് നടക്കേണ്ടതുണ്ടോ എന്റെ കുരുക്കളെ?
3: വാഴുന്നവരുടെ ഭ്രാന്ത് ഞാൻ മാറ്റും, മറ്റുള്ളവരുടെ ആദി ഞാൻ മാറ്റും.
1: നാട്ടുവഴിയിലൂടെ ഭ്രാന്തും അതുവഴി നാടിനുണ്ടായ ആദിയും തീർക്കാൻ പുലിജടയും പുലിവാലും കൊണ്ടുവരാൻ ഗുരുക്കൾ പുലിവേഷം സ്വീകരിക്കുന്നു. പൊട്ടൻ, കുറുത്തി, ഗുളികൻ തുടങ്ങിയ തെയ്യങ്ങൾ ഗുരുക്കളെ പ്രലോഭിപ്പിച്ച് യാത്ര തടയാൻ ശ്രമിച്ചിട്ടും ഗുരുക്കൾ ദൌത്യം പൂർത്തിയാക്കുന്നു. എന്നാൽ മനുഷ്യരൂപം പ്രാപിക്കാനാകാതെ ചതിയിൽപ്പെടുന്നു. കളരിയും തെയ്യവും അടിയാള നൃത്തങ്ങളും ചേർന്നതാണ് 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള നാടകത്തിലെ ചുവടുകൾ. തുടി, മരം, തങ്കച്ചിലമ്പ് തുടങ്ങിയ അടിയാള വാദ്യങ്ങൾ പിന്നണി.

0: പതിനാറാം നാളും കൂടുന്നെല്ലാം പണ്ടത്തെ പറച്ചിലായി പോയില്ലേ. ഇപ്പൊ നോക്കിയാൻ ആകാശം തേച്ചു പഠിച്ച പോലെ അല്ലേ ഉള്ളത്.
1: നമുക്ക് മാത്രമേ മഴ ഇല്ലാണ്ടുള്ളൂ. റേഡിയോയില് പറയുന്ന കേട്ടില്ലേ, നല്ലോണം ഒന്ന് പെയ്ത് കിട്ടിയെങ്കിൽ രണ്ടു ദിവസം കോളേജിൽ പോകണ്ടിട്ട് കുത്തിരിക്കേനു.
0: അല്ല, എപ്പ നോക്കിയാലും വീട്ടിൽ കാണാത്ത നിന്റെ ഏട്ടൻ എന്താ പീഡത്തിനെ ഇരിക്കുന്നത്?
1: ഏട്ടൻ വെറുതെ ഇരിക്കുന്നു എന്നല്ല, നാടകണ്ട് തലക്കേറിയിട്ട് ഓണം കഴിഞ്ഞ പാട് കളിക്കണം എന്നെല്ലാം പറയുന്ന ഏട്ടന്.
0: നിന്റെ ഏട്ടനല്ലേ, ഒന്ന് കഴിയുമ്പോ മറ്റൊന്ന് മുടി അയക്കാൻ നേരം ഉണ്ടാവൂല.

0: ഓ, നാടകത്തിന്റെ ചിത്രം അല്ലേ? ഇത് ആരാട്ടാ?
1: ഇത് കാരി, ഇത് പൊട്ടൻ. എന്താ പിടിച്ചില്ലേ? എന്താ?
0: ഓ, ഇതോ നിക്കാലത്ത് ശരിയാവും തോന്നില്ല. കാലം ഒരുപാട് മാറിയില്ലേ? ഈ പൊട്ടനും കുരുടനുള്ള നാടകം കളിയൊക്കെ ആരാ കണ്ടു നിക്ക? ഇല്ലേട്ടാ, കാരി കൂരി പൊട്ടൻ അങ്ങനത്തെ ആരും ഇപ്പൊ ഇല്ല. അവരെ ഒന്നും കാണാനില്ല, കാണികളും ഇല്ല.
1: ഉണ്ട്, എനിക്കറിയാഞ്ഞിട്ടാണ്. അവരെല്ലാരും ഉണ്ട്.
0: ഓ, എനിക്കിലൊന്നും വിശ്വാസമില്ല.

0: പ്രകാശേട്ടാ,
1: എന്താ
0: നമ്മളെ പുല്ലാഞ്ഞോട്ട ദിനേശ് തെങ്ങുമെന്ന് പോകും. നടുവിന് നല്ലോണം പറ്റിയിട്ടുണ്ട്, ഇപ്പൊ തന്നെ ആസ്പത്രിയിൽ എത്തിക്കണം.
2: മറ്റുള്ളവർക്ക് ഇരുമ്പിടിക്കും, അവനവന് വേണ്ടി തവിടും കൂടി അടിക്കില്ല.
3: എന്തുണ്ടോ? അല്ല, പുല്ലാനിയോട്ട ദിനേശം തെങ്ങുമെന്ന് വീണെന്ന് കേട്ടല്ലോ, കാര്യമായിട്ട് എന്തെങ്കിലും പറ്റുമോ?
1: ആ, ഇടത്തെ തുടേന്റെ എല്ല് പൊട്ടിയിട്ടുണ്ട്, പിന്നെ ആടെയിടയൊക്കെ നല്ലോണം അടി പറ്റിയിട്ടുണ്ട്. എന്തായാലും രണ്ടാഴ്ചയെങ്കിലും കിടക്കേണ്ടി വരും. ഞാനിന്ന് ഉച്ചക്ക ആസ്പത്രിയിൽ നിന്ന് വന്നത്, ഇനി രാത്രി പോണം. ഓന്റെ വീട്ടിൽ സഹായത്തിന് പറ്റുന്ന ആരുമില്ലല്ലോ.
4: എന്താ ചെയ്യാ, തെങ്ങുമല പാഞ്ഞു കയറുമ്പോ സൂക്ഷിക്കേണ്ട ഇവനെല്ലാം. ഇനി ആസ്പത്രിയിൽ ചെലവല്ല, ആരാ നോക്കുക?
1: എന്തായാലും കുറച്ച് പൈസ ആവും, നമ്മള് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വരും.
4: ആ, നാടകം ചെയ്യാൻ എത്തിയിട്ട് പിന്നൊന്നും ആയില്ലല്ലോ.
1: നടീന്റെ കാര്യത്തിലാ ബുദ്ധിമുട്ട്, റിഹേഴ്സൽ തുടങ്ങണമെങ്കിലും നടീം കൂടി വേണം.
3: അപ്പൊ നടീനെയും കിട്ടില്ല അല്ലേ? ഞാൻ അന്നേ പറഞ്ഞതല്ലേ, തെക്കന്മാരെ ഏതെങ്കിലും നാടകം ബുക്ക് ചെയ്താൽ മതി. നാട്ടുകാരെന്നെ നാടകം കളിക്കുന്ന നിങ്ങൾ തന്നെയല്ലേ തീരുമാനിച്ചത്?
0: പ്രകാശ, ഒരു കത്തുണ്ടല്ല.
1: കത്താ? എനക്കാ?

0: നല്ല അപ്പം.
1: അങ്ങട്ടല്ല പ്രദീപന്റെ ഭാര്യ വീട്ടിന്ന് കൊണ്ടുവന്നതാ, ഓളെ ഇന്നലെ കൂട്ടിക്കൊണ്ടുവന്നു. നിന്റെ കാര്യം ഇപ്പൊ എല്ലാരും പറയുന്നു. വേറൊന്നുമല്ല, ഇനിയും നീ ഇങ്ങനെ ഒറ്റത്തടിയിൽ നടക്കുന്നതിന് ഒരു മോശമില്ലേ?
0: എന്തോ മോശം അതൊന്നുമില്ല മേ, എനിക്ക് നാട്ടിൽ എന്തെല്ലാം പണിയുണ്ട്, ഇല്ല നേരം തന്നെ ഒന്നിനും തികയുന്നില്ല. അപ്പളാ

0: കൃത്യം ഒരു മണിക്കൂർ നേരത്തെ എത്തി. സാധാരണ നടികൾ രണ്ടു മൂന്ന് മണിക്കൂർ വൈകിയേ എത്തല്.
1: ഞാനൊരു സാധാരണ നടിയല്ല എന്ന് വിചാരിച്ചാ മതി.
0: ഇന്നലെ റിഹേഴ്സൽ കഴിഞ്ഞ് നേരത്തെ എത്തിയ?
1: എത്തുമ്പോ 6 ആയി. ഉമ്മക്ക് എപ്പോഴേ ബേജാറ് തുടങ്ങിയിരുന്നു.
0: വീട്ടിലപ്പോ ഉമ്മ മാത്രമേ ഉള്ളൂ?
1: ഇപ്പൊ ഉമ്മ മാത്രമേ ഉള്ളൂ. ഇക്കാക്കൊരാളുണ്ട്. മൂപ്പര് പക്ഷെ എപ്പോഴും ഭാര്യ വീട്ടിലാ. പിന്നെ ഒരു അനിയനുണ്ട്, ഓൻ ബോംബെയില.
0: ഷഹനാസ് കുറച്ചാലും ഗൾഫിലുണ്ടായിരുന്നില്ലേ? കാര്യങ്ങളൊക്കെ സുകുമാരമാഷ് പറഞ്ഞിരുന്നു. പിന്നെ ജബ്ബാറുമായിട്ട് ലീഗലായിട്ട് തന്നെ ഡൗസായ.
1: അതൊക്കെ അന്നേ കഴിഞ്ഞില്ലേ?

0: ശേട്ടാ, നമ്മളെ കാഞ്ഞിരട്ടൻ മരിച്ചു പോയി.
1: രണ്ടു ദിവസമായിട്ട് നല്ല ശ്വാസം മുട്ടലുണ്ടായിരുന്നു പോലും. ഇന്ന് ഉച്ചയ്ക്ക് ആശുപത്രി കൊണ്ടുപോകുന്നതിനൊക്കെ മരിച്ചു.
2: ഭാവം നാടകത്തിന്റെ കാര്യത്തിൽ വലിയ താല്പര്യമായിരുന്നു. റിഹേഴ്സൽ കാണണം, എന്തായാലും വരുന്നുണ്ടെന്നെല്ലാം കഴിഞ്ഞ ഞായറാഴ്ചയും കൂടി പറഞ്ഞതാ.
1: പ്രകാശേട്ടാ, കാഞ്ഞിരേട്ടൻ ഓറ ഈ പരമത്തന്നെ ദഹിപ്പിക്കണമെന്ന് കടപ്പിലായിരം തൊട്ട് പറയുന്നു. ഓറ മക്കളായി തന്നെ മുറുക്കെ പിടിക്കുന്നു. അപ്പുറത്തെ ഉമ്മച്ചാരെ ഭാഗത്ത് വിടാനോ ആളുണ്ട്. ഈടപ്പ് പ്രശ്നം എന്താണെന്ന് വെച്ചാല് അവതൊക്കെ കിടപ്പിലാ. പിന്നെ വീട്ടിലുള്ളത് ഓരോ ഭാര്യയും രണ്ട് പെൺകുട്ടികളാ. ഭാര്യയ്ക്ക് പണ്ടേ ലേശം മിസ്റ്റേക്ക് ഉണ്ട്, പേടിന്റെ കൂടെ. മക്കളെ കാര്യമാണെങ്കിൽ പിന്നെ പറയും വേണ്ട. ഇതിപ്പം ഇവിടെ ദഹിപ്പിച്ചാല് പറമ്പാകെ 5 സെന്റിലുള്ളൂ. അവതക്കാന്റെ വീടാണെങ്കിൽ കിളേന്റെ അപ്പുറത്ത് നേരെ പടിഞ്ഞാറും.
3: പഞ്ചായത്ത് ശ്മശാനത്തേക്ക് എടുക്കണമെന്ന ഊറ് പറയുന്നു. പുക മുഴുവൻ വീട്ടിൻ്റെ അകത്തേ കയറി വരും. അങ്ങനെയെല്ലാം പറഞ്ഞാല്
1: പ്രകാശേട്ടാ, നിങ്ങൾ ഇതിനൊരു തീരുമാനം എടുക്കണം. അതെന്തായാലും ഞാൻ കൂടെ ഉണ്ടാവും.
2: എനിക്കപ്പോ ഇതിൽ സംശയമൊന്നുമില്ല. തൊട്ടപ്പുറത്ത് പഞ്ചായത്ത് ശ്മശാനമുണ്ട്, അങ്ങോട്ട് എടുത്താൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത്രയും അടുത്തൊരു വീടുണ്ടാകുമ്പോ ഈടെ ദഹിപ്പിക്കുന്നത് ശരിയല്ല. പിന്നെ മരിച്ചുപോയ സുഖമല്ലോ നമ്മൾ നോക്കണ്ടേ? ജീവിച്ചിരിക്കുന്നവരെ മനസമാധാനമല്ലേ? അതെ, ഈടെ വേണ്ട, ശ്മശാനത്തിലേക്ക് എടുക്കാം.

0: ഓ, അപ്പൊ നമ്മളങ്ങാടിയിൽ വാങ്ങിന്റെ പീഡിയ.
1: ഇത് നമ്മളെ ഹിമാമി ഹോട്ടൽ ഗ്രൂപ്പുകാരുടെ പണിയേറ്റെടുത്ത ഡി സി കോൺട്രാക്ടേഴ്സിന്റെ ജെ സി ബി ആണ്. ഈ മണ്ണ് കൊണ്ടുപോയിട്ടാ പുഴക്കര നേരത്തുന്നത്.
2: നമ്മൾ നോക്കി നോക്കി നിൽക്കുന്നതിനിടയിൽ ആടെ ഒരു സ്റ്റാർ ഹോട്ടലും ഹോളിഡേ റിസോർട്ട്സ് ഒക്കെ പൊന്തി വരും.
3: നമ്മളിപ്പോ എന്താ ചെയ്യ? ഒരു പാർട്ടിക്കാരോടും പറഞ്ഞിട്ട് കാര്യമില്ല. ഹിമാമിക്കാരുടെ പൈസ എത്തേണ്ട ഇടത്തല്ല, നേരത്തെ എത്തി.
4: പ്രകാശൻ മാസ്റ്ററുടെ കൂടെ നിൽക്കുന്നത് ഇർഷാദും വിനീത് കുമാറുമാണ്. അങ്ങനെ ആ നാട്ടിലൊരു ഹിന്ദു മുസ്ലിം സംഘർഷം വന്നപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ പരിണാമം എന്ന രൂപത്തിലും ഇതിനെ നമുക്ക് കാണാം. ഒരു ജാതിയും മതവും ഒന്നുമില്ലാത്ത പ്രകാശൻ മാസ്റ്റർ തന്റെ സുഹൃത്തായ ഇർഷാദിന്റെ വീട്ടിലെ സ്ഥിരം സന്ദർശകനായിരുന്നു. അങ്ങനെ ഇരിക്കെ ഹിന്ദു മുസ്ലിം സംഘർഷം നടന്നപ്പോൾ ആ വീട്ടിലേക്ക് എത്തുന്ന പ്രകാശൻ മാസ്റ്ററോട് ഇർഷാദിന്റെ പിതാവ് പ്രകാശ നീ ഇവിടെ ഇനി വരരുത് എന്ന് പറയുന്നു. ഇത് കേട്ട് ഇർഷാദ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് മൗനം സമ്മതം എന്ന രീതിയിൽ നമുക്ക് കണക്കാക്കാം. സംഘർഷത്തിനു ശേഷം ഇതിന്റെ മറ്റൊരു വശം നമുക്ക് കാണാൻ കഴിയുന്നത് പ്രകാശൻ റോഡിലൂടെ നടന്നു പോകുമ്പോൾ കാവ്യൊക്കെ എടുത്ത് കുറെ സ്വാമികളുടെ കൂടെ നടന്നു പോകുന്ന വിനീതിന്റെ ആ കഥാപാത്രം പ്രകാശനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പ്രകാശനെ കടന്നു പോകുന്നുണ്ട്. രാഷ്ട്രീയ സംഘർഷത്തിനു ശേഷം രണ്ട് വ്യത്യസ്ത മേഖലകളിലൂടെയാണ് ഈ സിനിമ കടന്നു പോകുന്നത്. പ്രിയനന്ദന്റെ മിത്തുകൾ തന്നെയാണ് ഈ സിനിമ. ഒരു സാമൂഹിക വിമർശനം ലക്ഷ്യമിടുന്ന ഒരു സിനിമ കൂടിയാണ് പുലിജന്മം. എല്ലാത്തിനെയും വിമർശിക്കുന്നുണ്ട് ഈ ഒരു ചിത്രത്തിൽ. കുമാറിന്റെ കഥാപാത്രത്തിന്റെയും ഇർഷാദിന്റെ കഥാപാത്രത്തിന്റെയും മാറ്റങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ അനില എന്ന കഥാപാത്രത്തെയാണ് സംപ്രദാ സുനിൽ ഇതിൽ ധന്യമാക്കുന്നത്. അനിലയെ ഒരു ദിവസം കാണാതാവുന്നു. പ്രകാശൻ മാസ്റ്റർ തന്റെ സഹോദരിയെ അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ എത്തിപ്പെടുന്നത് ഒരാശ്രമത്തിലാണ്. ഇതിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും സംപ്രദാ സുനിലിന്റെ കഥാപാത്രം നമ്മുടെ അമൃതാനന്ദമയ്യയുടെ രൂപത്തിന് സാമ്യമുള്ള ഒരു കഥാപാത്രമാണ്. പ്രകാശൻ മാസ്റ്റർ അന്വേഷിച്ചു ചെന്നപ്പോൾ അനിലയെ അറിയില്ലെന്ന് ആശ്രമവാസികൾ ഒരു ചെറു ചിരിയോടെ പറയുന്നു. എങ്കിലും അദ്ദേഹം തിരിച്ചറിയുന്നു തന്റെ സഹോദരി ഈ ഒരു ആശ്രമത്തിൽ ഉണ്ടെന്നും. അനില പിന്നീട് തിരിച്ചു വരാതിരിക്കുന്നു. അനിലയുടെ തിരോധാനത്തോടുകൂടി പ്രകാശൻ മാസ്റ്ററുടെ അമ്മയ്ക്ക് ഭ്രാന്താവുകയാണ്. പിന്നീട് നായികയായ ഷഹനാസായിട്ട് വേഷമിടുന്നത് സിന്ധു മേനോനാണ്. പ്രകാശൻ മാസ്റ്റർ ഷഹനാസിനെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ ഷഹനാസ് പറയുന്നു വരണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ നിലവിലെ സാമൂഹിക പരിസ്ഥിതി ഒക്കെ കണക്കാക്കി വരുന്നില്ലെന്ന് പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു സമാന്തര

0: സിനിമ കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാവും. സാമൂഹിക വിമർശനങ്ങൾ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഒപ്പം ഒരു ദേശീയോദ്ഗ്രഥന ചിത്രം കൂടിയാണിത്. കുറെ മേഖലയിൽ പറഞ്ഞുവെക്കുന്ന നല്ലൊരു സിനിമയാണ് പുലിജന്മം. മുരളിയുടെ അഭിനയ ജീവിതത്തിലെ എക്കാലത്തെയും നല്ലൊരു ചിത്രം കൂടിയാണ് പുലിജന്മം.
1: ഈ എന്റെ ധർമ്മദേവേ, ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ.

0: വഴിമാറാൻ വഴിമാറാൻ ആത്മം കൊണ്ട് എന്റെ വഴി തരുന്ന ആരാന്ന് എനിക്കറിയാം. കാര്യഗുരുക്കളാന്ന് പറയുന്നത് എനിക്കുള്ള ഒരു വഴി തരണം കൊറത്തെ.
1: നേരം ഇത് പാതിരാവ് കഴിഞ്ഞു, എനിക്കുള്ളോരാട്ടക്കളമാണിത്,
0: എനിക്കുള്ള ഒരു വഴിയാണിത്.
1: എങ്കിലോ എന്റെ ഗുരുക്കള എന്റെ ആട്ടം കഴിയും വരെ കാത്തിരിക്കണം.
0: കാത്തിരിക്കാൻ എനിക്ക് നേരമില്ല, ആട്ടം കാണാൻ എനിക്ക് മനസ്സുമില്ല.
1: ഇത്രക്കുമേൽ എനിവരും കൊണ്ട് എങ്ങോട്ടാണ് ഗുരുക്കളേ?
0: എന്റെ ചാളയിലേക്ക്.
1: നേരം തെറ്റിയ നേരത്ത് ചാളയിൽ ചെന്നിട്ട് എന്ത് ചെയ്യും ഗുരുക്കളേ?
0: ഞാൻ എന്റെ വെള്ളച്ചൂട് വിട പറയും.
1: കടുവാക്ക് പറയരുത് ഗുരുക്കളേ, കരിവറ്റൊരു കാര്യവും ചെയ്യരുത് ഗുരുക്കളേ.
0: പരിമാറാം.

0: പോയോ? എന്റെ ചാളയിലോ?
1: അതെ, ഉറത്തേക്ക് ചാളയൊന്നും മറിയൊന്നുമില്ല വെള്ളത്തി. നായര് വീണതും തീയക്കൊടിയൊന്നുമില്ല വെള്ളത്തി.
0: എന്നാലും എന്റെ ചാളയില്
1: ഭയവേദന വെള്ളത്തി. ഞാനായിട്ടേക്ക് വന്നതല്ലേ, അയ്യോ ഒരു കോലമുണ്ടല്ലെങ്കിലും എന്നും ഞാൻ കൂടെയുണ്ടല്ലോ. ആര് കുരുക്കൾ വരുന്നേരം നീ എങ്കിലും ഒന്ന് തെളിച്ചിരിക്കും വെള്ളച്ചി.
0: എന്റെ കാര്യക്കുരുക്കൾ വരുന്നുണ്ടാ?
1: വരുന്നുണ്ട് വെള്ളത്തി, വരുന്നുണ്ട്. എന്നാലോ ഇരക്കൊരു സന്തോഷത്തിന് വകയില്ല വെള്ളത്തി. വന്നപാട് ഉരുക്കൾ നിന്നോട് വിട പറയും വെള്ളത്തി.
0: വിട പറയാനോ?
1: അതെ വെള്ളത്തി, ഉരുക്കൾ പുലി ഊരി കൊന്നിൽ പുലിവേഷം മാറാൻ പോണ്. ഒരു തടയും പുലിവാളും കൊണ്ടുവരാൻ പോണ്.
0: സമ്മതിക്കില്ല ഞാന്.
1: സമ്മതിക്കരുത് നീ. ഒട്ടനം ഞാൻ വഴി തുടഞ്ഞു ആവുന്നതൊക്കെ ചെയ്തു നോക്കി.
0: എന്ത് ചെയ്യും എന്റെ ദൈവങ്ങളെ?
1: നീ നിന്റെ പെരുമുല കൊണ്ട് വഴി തുടങ്ങണം വെള്ളത്തി.
0: അതുകൊണ്ട് ഒട്ടടങ്ങിയില്ലെങ്കില്
1: നീ നിന്റെ അടിവയറും തുടക്കാമും കൊണ്ട് വഴി തടയണം വെള്ളത്തി.
0: എന്നിട്ടും അടങ്ങിയില്ലെങ്കില്
1: ഗർഭത്തിലെ കരുവേ ചൊല്ലി നീ കണ്ണിയിൽ എറിയണം വെള്ളത്തി.

എന്തായാലും ഞാൻ പോവും വിളച്ചി. പുലിപാതാളത്തിലേക്ക്. വരുന്നോർക്ക് ഭ്രാന്ത. ഭ്രാന്ത് മാറാൻ പുലിവേഷം മാറി പുലിജടയും പുലിവാലും കൊണ്ടുവരണം. പോണ്ടത് ഞാനാ.

പുലിവേഷം മറഞ്ഞ് ഞാൻ വരും. പുലിയാന്ന് വെച്ച് നീ പേടിച്ചോടിക്കളയർ. അരിക്കാടി വെള്ളവും അടിമാച്ചിലും നീ നേരത്തെ എടുത്തു വെക്കണം. പുലിയായി വന്ന് ഞാൻ അലറുമ്പോ അരിക്കാടി വെള്ളം നീ എന്റെ മോത്തൊഴിക്കണം. അടിമാച്ചിലുകൊണ്ട് നീ എന്നെ അടിക്കണം. അതുകൊണ്ടേ ഞാൻ കാര്യാവൂ ഇളച്ചി. എന്നാലേ എനക്കെന്റെ മനുഷ്യക്കോലം മടക്കി കിട്ടൂ. വെള്ളച്ചി പോകുന്നു. വെള്ളച്ചി ഞാൻ പോകുന്നു.

0: വെള്ളച്ചി, ഇനി എന്റെ ജന്മം നിന്റെ കയ്യും വരാ.
1: അപകടങ്ങളെല്ലാം അറിയുമായിരുന്നിട്ടും പൊട്ടന്റെയും ഗുളികന്റെയും കുറത്തിയുടെയും വാക്കുകൾ ഗൗനിക്കാതെ, സ്വന്തം ഭാര്യ വെള്ളച്ചിയുടെ കണ്ണീർ പോലും കാണാതെ നെഞ്ചുറപ്പോടെ കാരിഗുരുക്കൾ പുറപ്പെടുന്നു.
2: അയ്യോ എന്റെ കുരുക്കളെ, ഈ ജന്മത്തിനൊരു പുലിജന്മം വേണോ കുരുക്കളെ?
0: വാഴുന്നവരുടെ പ്രാന്തിനും മറ്റുള്ളവരുടെ ആധിക്യം മരുന്നു മറ്റൊന്നില്ല.
2: മരുന്നെന്തിന് കുരുക്കളെ? വാഴ്ച തന്നെ ഒരു പ്രാന്തല്ല കുരുക്കളെ? അത് ഈ നാട്ടിലും മറുനാട്ടിലും അങ്ങനെ തന്നെയല്ലേ? വാഴ്ചയുണ്ടെങ്കിൽ പ്രാന്ത് വേണം, വാഴ്ചയില്ലടത്തൊക്കെ ആദ്യം വേണം. കുരുക്കൾ ഒരാളെ വിചാരിച്ചാ വേണ്ടുന്നത് വേണ്ടാതാവോ? പിന്നെ എന്റെ കുരുക്കളെ, വാഴുന്നവർക്ക് ഭ്രാന്ത്, മറ്റുള്ളവർക്കൊക്കെ ആദി. ഒക്കെ ഒരു തോന്നലല്ലേ കുരുക്കളെ? ഭ്രാന്തിന്റെ കാര്യമൊക്കെ പോട്ടെ, ആർക്കാ ഇവിടെ ആദി? പകരന്തിയോളം പണിത്തിരക്കല്ലേ, കുടിക്കാനായിക്കൊണ്ട് കടുങ്കല്ലേ, പിന്നെ തെയ്യും തെറയും കൂക്കിവിളിയുമില്ലേ? അത് കഴിഞ്ഞാ തന്റെ ഒരു പെണ്ണിനെ, അല്ലെങ്കിൽ ആരാന്റെ ഒരു പെണ്ണിനെ ഒത്തിപ്പിടിച്ചൊരു കിടത്തം അല്ലേ? പിന്നെ ആർക്കാ ഇവിടെ ആദി?
3: എന്തായാലും നാടകം മാറ്റി വെക്കണം.
4: നാടകത്തിന്റെ ഉള്ളിൽ വേറെ ചില നാടകം നടക്കുന്നുണ്ടെന്നാണല്ലോ കേട്ട് കേൾവി.
5: എന്താ കേട്ടത്?
6: കേട്ടത് മുഴുവൻ പറയാൻ പറ്റൂലല്ലോ.
3: കാര്യം കാര്യം പോലെ ഞാൻ പറയാം, കേട്ടതും കേൾക്കാത്തതൊന്നും ഇവിടെ പ്രശ്നമല്ല. നീ ഒരുത്തംകാരനായി കുഴപ്പം മുഴുവൻ ഉണ്ടായത്, നിന്റെ നാടകം ഏതായാലും വേണ്ട, വാർഷികം തന്നെ നടത്തണമെന്ന് പിന്നെ ആലോചിച്ച് തീരുമാനിക്കാം.

0: എന്റെ വഴി തടഞ്ഞു. ഇനിയുള്ളോ ഒരു ദൈവമേ, കാര്യഗുരുക്കൾക്ക് പിന്നറ അറിയില്ല.
1: പൊട്ടനും പുറത്തെയും അകത്താണ് കുരുക്കളെ, ഉളികൻ തറ പുറത്താണ് കുരുക്കളെ.
0: അകമെന്നും പുറമെന്നും ഒരു അന്തരം എനിക്കില്ല ദൈവമേ.
1: എന്റേതൊരു താറ്റാൽ സ്വരൂപം നീ കണ്ടിട്ടില്ല.
0: ഏതു രൂപത്തിലും എനിക്കൊരുപോലെയാണ്.
1: എല്ലാം കണ്ടും കേട്ടും മനസ്സറിഞ്ഞും തന്നെയോ നിന്റെ ഈ പുറപ്പാട്?
0: അതെ,
1: ഈ വിധത്തിൽ പുറപ്പെട്ട് നീ എങ്ങു പോകും?
0: പുലിയൂര് കുന്നിൽ ഞാൻ പോയിട്ടെല്ലും.
1: പുലിയൂര് കുന്നൊരു കൊടുങ്കാടെന്ന് നീ അറിയുമോ?
0: അറിയും.
1: ആടിനകം ചെന്ന് നീ എന്തു ചെയ്യും?
0: പുലിവേഷം മാറി ഞാൻ പുലിജടയും പുലിവാലും കൊണ്ടുവരും.
1: അതിലുള്ള ഒരു വനവും നീ ചൊല്ലിത്തരുമോ?
0: വാഴുന്നവരുടെ ഭ്രാന്ത് മാറും, മറ്റുള്ളവരുടെ ആദി മാറും.
1: ഭ്രാന്ത് അങ്ങനെ മാറില്ല, ആദിയും അങ്ങനെ മാറില്ല.
0: ഉറച്ചൊരു വഴിയിൽ നിന്ന് ഞാൻ മാറില്ല. എനിക്കെന്റെ വഴി തരണം. പുലിയൂര് കുന്നിലേക്ക് വഴി തരണം. ചൊല്ലിയും കേട്ടു നിൽക്കാൻ ഇനി നേരമില്ല.

നരജന്മം തന്നു, അതിന്റെ ഭംഗികൾ കണ്ടമില്ല, അതിന്റെ ആനന്ദത്തിന് അതിരില്ല. എങ്കിലും ഞാൻ പോകുന്നു. പുലിയൂരു കുന്നിൽ പോകാൻ പിന്നൊരാളില്ല, പുലിതടയും പുലിവാലും തേടാൻ പിന്നൊരാളില്ല.

എന്തുകൊണ്ടാണ് പ്രകാശൻ കാലത്തിന് അനഭിമന്ധനാകുന്നത്? പ്രകാശനെയും കാരിഗുരുക്കളെയും തിരിച്ചറിയാനാകാത്ത വിധം നമ്മളെങ്ങനെ മാറിപ്പോകുന്നു? ഉണ്ടുമുറങ്ങിയും ബോഗിച്ചും വെറും പൊട്ടക്കളി കളിച്ചും നാം ഒളിച്ചോടുന്നത് ഏത് ദുരന്തത്തിലേക്കാണ്? കാരിയുടെ ആത്മനൊമ്പരങ്ങളിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ടുന്ന തിരിച്ചറിവുകളുടെ സാമൂഹ്യ പാഠങ്ങളാണ് പുലിജന്മത്തിന്റെ അവശേഷിപ്പുകൾ. ഒരു ചലച്ചിത്രകാരൻ നിർവഹിക്കുന്ന പുരോഗമനപരമായ സർഗാത്മക ദൗത്യവും അതുതന്നെ.

0: എന്താ കുറച്ച് ക്ഷമിച്ചാല്?
1: കൊറേ നേരമായി ക്ഷമിക്കുന്നു, നീ എന്ത് ചെയ്യുന്നത്?
0: ഞാൻ യോഗ ചെയ്യായിരുന്നു.
1: യോഗ
0: എന്താ യോഗ ചെയ്യാൻ പാടില്ലേ?
1: യോഗ ചെയ്യുന്നതും ചെയ്യാണ്ടിരിക്കുന്നതല്ല ഓരോരുത്തരുടെ ഇഷ്ടം.
0: അപ്പൊ എന്റെ ഇഷ്ടത്തിന് എന്തോ കുഴപ്പമുണ്ട് അല്ലേ? ഏട്ടനൊരു വിചാരമുണ്ട്, ഏട്ടൻ ചിന്തിക്കുന്ന നീ പറയുന്നേ മാത്രമുള്ളൂ ശരിയെന്ന്. അതിന്റെ അപ്പുറത്തും ഉണ്ട് കൊറേ കാര്യങ്ങള്. യോഗ, മനസ്സ്, ആത്മാവ്, അതൊന്നും അത്ര എളുപ്പത്തിൽ മനസ്സിലാവൂല.
1: നീ ഇങ്ങനെ വലിയ വലിയ കാര്യമല്ല എന്തിനാ പറയുന്നത്? എനിക്കിപ്പോ അത്യാവശ്യം ഒരു സ്കെയിൽ വേണം. എന്റെ മേശപ്പുറത്ത് വെച്ചിരുന്ന് കാണുന്നില്ല. ഈ ഇടിപ്പോ അത്രേ പ്രശ്നം.

0: നീ എന്താ നോക്കി പഠിപ്പിക്കുന്നേ?
1: ഓ, ആ പ്രകാശന്റെ പണുണ്ടല്ലേ. പക്ഷേ നീ അത്ര വലിയ കളി കളിക്കണ്ട,
2: അതൊക്കെ അങ്ങ് വീട്ടിലാ നിന്റെ പുറക്ക്.
0: ഏയ്, എന്തായിട്ട് ബാല്യക്കാരെ, ഒരു പെൺകുട്ടിയല്ലേ, എന്തിനാ ഇനിങ്ങനെ ഇടങ്ങാറാക്കുന്നത്?
2: പോറാക്കാ, പോയി പറിവോക്ക്.
0: ബാല്യക്കാറ്റുകളെ കാണുമ്പോ ഇളക്കം വരുന്നുണ്ടല്ലേ.
2: പോട്ട് ഞങ്ങളെ, നിങ്ങൾക്കും ഇല്ലേ അമ്മയും പെങ്ങന്മാരല്ലോ.
0: പോറാ, പോയി പറിവോക്ക്.
3: മതിയോ, നിർത്തിയിട്ട് വേഗം വീട്ടിൽ പോയിക്കോ. ആവിപ്പാലത്തിന്റെ അടുത്ത് എന്തോ കശമിശ ഉണ്ടായിട്ടുണ്ട്. പോലീസ് ജീപ്പ് അപ്പൊ അങ്ങ് പോയിട്ടുള്ളു.
4: എന്താ എന്താ പ്രശ്നം?
3: എന്ത് പ്രശ്നമോ, നട്ടപ്പെരാൻ തന്നെ വർഗീയം. ഏതായാലും കുൽമാലിനും നിക്കണ്ട, പൂട്ടിട്ട് വേഗം സ്ഥലം വിട്ടോ.
5: കാര്യം കുറെ കടുപ്പ പ്രകാശട്ട, മണികണ്ഠൻ ടാക്കീസിന്റെ അപ്പുറത്ത് പുരച്ചയ്ക്ക് 4 മണിക്കൊരു വീട്ടിന് നേരെ ബോംബറുണ്ടായിന്. എറിഞ്ഞ കൂട്ടത്തിൽ ഒരുത്തിന് 10 മിനിറ്റിൽ കുത്തുകൊണ്ടു. ഇപ്പൊ അപ്പുറം ഇപ്പുറം എത്ര ആക്ക എന്തൊക്കെ പറ്റിയെന്ന് പറയാൻ പറ്റില്ല. ഒരു 12 വീടെങ്കിലും കത്തിയിട്ടുണ്ട്. നമ്മുടെ ശ്യാമിന്റെ അമ്മാവിന്റെ വീടുണ്ടായ സ്ഥലത്ത് ഇപ്പം കുറെ കരിഞ്ഞ ഇഷ്ടികയും ഇരുമ്പിന്റെ ഫ്രെയിമേ കാണാനല്ലോ. മൂസാക്കാന്റെ അരിമില് ഇപ്പം കത്തിക്കൊണ്ടിരിക്കുന്നു.
6: നമ്മളാൾക്കാരെ കിട്ടിയില്ലേ?

0: നീ ഇതിലൊന്നും അധികം തലകൊടുക്കേണ്ട പ്രകാശ, പട്ടികളെല്ലാം ഏറ്റെടുത്ത വലിയ കുരുമാല.
1: നിങ്ങൾ എന്തായി പറയുന്നത്? ജാതി മതവും നോക്കി മനുഷ്യന്മാർ തമ്മിലടിക്കുമ്പോ കണ്ടിക്കാൻ പറ്റുമോ?
0: ആ ഞാൻ പറയാനുള്ളത് പറഞ്ഞു, നീ എന്ത് പറഞ്ഞു ചെയ്തോ.

0: രാവിലെ ഞാൻ വായനശാലയിൽ എത്തിയപ്പോ വല്ലാണ്ട് പേടിച്ചു പോയി. ആ ഭാഗത്തൊന്നും ഒറ്റ മനുഷ്യരുമില്ല.
1: സത്യം പറഞ്ഞ അഷറഫ് ഒന്ന് ഉരം പറഞ്ഞപ്പോ റിഹേഴ്സിന്റെ കാര്യം ഞാനും അങ്ങ് മറന്നു.
0: ഭാഗ്യത്തിന് നമ്മളെ കെ കെ സി വന്ന് മൂപ്പര എന്നെ സുമാരമാഷ വീട്ടിലെത്തിച്ച്. അയാൾക്കാണെങ്കിൽ എന്നെ കണ്ടപ്പോ ആകെ ഒരു വിറയല്.
1: സുമാരമാഷുവിനെ പേടിന്റെ ഒരാളാ.
0: പേടിക്കാണ്ട് കഴിയില്ലല്ലോ.
1: ഇരുട്ടാവുന്നതിന് മുമ്പ് ഞെത്തിക്കിട്ടിയത് ഭാഗ്യം.
0: ഈ വൈ വന്നോണ്ട് ദൂരം കുറഞ്ഞു കിട്ടി. പക്ഷെ ഇലൂട്ടാവുമ്പോ ആ കാടും കടന്നിട്ടല്ലേ എനിക്ക് പോവാൻ പറ്റൂ.

ഷാനാസ്, ഇന്നിത് പറയാൻ പറ്റിയ ദിവസമൊന്നുമല്ല. പക്ഷേ ഞാൻ നേരത്തെ ഒരു കാര്യം ആഗ്രഹിക്കുകയും തീരുമാനിക്കുകയും ചെയ്തു. ഷഹനാസിനെ അതറിയിക്കാൻ ഇനി മറ്റൊരു ദിവസത്തേക്ക് ആക്കണം തോന്നുന്നില്ല. നമ്മൾ തീരെ ചെറുപ്പക്കാരൊന്നുമല്ലല്ലോ. വളച്ചു കെട്ടാതെ ഞാൻ സംഗതി പറയാം. നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ?

0: അനില കോളേജിൽ പോയിട്ട് ഇതേവരെ എത്തിയിട്ടില്ല പ്രകാശ. സന്ധ്യ മുതൽ ദേവിയെടുത്ത് നിലവിളി തന്നെയാണ്. എവിടെ മോനെ ഇനി ഓളെ അന്വേഷിക്കാൻ?
1: എല്ലാം നടങ്ങി വിചാരിച്ചപ്പോൾ പിന്നെയും തുടങ്ങിയത്
2: എന്താ ശരിക്കും സംഭവിച്ചേ?
1: എന്തൊക്കെയാ നിനക്കറിയില്ല. ഞാൻ ബാലിന്റെ പീടിയിൽ നിന്ന് ചായ കുടിക്കായിരുന്നു. കമലാ ബേക്കറിന് മുമ്പ് നിലവിളി കേട്ടത് ആരോ ഒരാൾ കുത്തോട്ട് വീണിട്ടുണ്ട്. ഈ നാട്ടുകാരനല്ലാന്നോ തോന്നുന്നു.
2: ആരായാലും അയാളെ ആസ്പത്രി എത്തിക്കേണ്ട കാര്യമല്ലേ നോക്കണ്ടേ?
1: പ്രകാശേട്ടാ, അമ്മാതിരി മനുഷ്യ സ്നേഹം നേനെ എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങളൊപ്പം നടക്കുന്നുണ്ടെന്ന് ഞാനീടെ എല്ലാവരും നോട്ടപ്പുള്ളിയാ. നിങ്ങൾക്ക് ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല. ഞാൻ ബല്ലോന്റെ ചവിട്ടോ കുത്തോ കൊണ്ട് ചത്തുപോയ തായിരണ്ട് പെങ്ങുമാറുള്ളതാ മതി. എന്നെ നിങ്ങൾ അയിലൊന്നും പിടിച്ചിടണ്ട.
3: തന്റെ ഗ്രാമത്തിൽ ആദ്യത്തെ പൂജാ സ്റ്റോർ പ്രത്യക്ഷപ്പെട്ടപ്പോഴും പൊടുന്നനെ ഒരു നാൾ തന്റെ പെങ്ങൾ ആൾദൈവങ്ങളുടെ കൈകളിലേക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോഴും ചെങ്കൽക്കുന്നിന്റെ ഉച്ചിയിലെ അവസാനത്തെ പച്ചപ്പും മണ്ണുമാന്തി യന്ത്രം കശക്കിയെറിയുമ്പോഴും ഇന്നലെ വരെ തന്റെ കൂടെ കാണുമ്പോഴും ഗ്രാമത്തിൽ വർഗീയ ധ്രുവീകരണത്തിന്റെ കാട്ടുതീ പടരുമ്പോഴും അതിലെരിഞ്ഞെരിഞ്ഞ് ഷഹനാസുമായുള്ള തന്റെ പ്രണയമില്ലാതായപ്പോഴും ചരിത്രത്തിന്റെ തിരിച്ചൊഴുക്കിൽ പ്രതിലോമതയുടെ ചുഴലിക്കാറ്റിൽ പ്രകാശൻ എന്ന മനുഷ്യന്റെ ജീവിതം തന്നെ നിരർത്ഥകമായി തീരുന്നതിന്റെ ദൈന്യതയാണ് പുലിജന്മത്തിലൂടെ ചലച്ചിത്രകാരൻ തുറന്നുകാട്ടുന്നത്. കഥാന്ത്യത്തിൽ വെള്ളച്ചിയുടെ അടുക്കലേക്ക് തിരിച്ചെത്തുന്ന കാരിഗുരുക്കളുടെ പുലിജന്മമായി തീർന്ന് തിരിച്ചറിയപ്പെടാതെ പോകുന്നവന്റെ ദൈന്യത, നടന്റെ മെയ്വഴക്കം കൊണ്ടും ശബ്ദസാധ്യത കൊണ്ടും സത്യസന്ധമായി ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഛായാഗ്രാഹകന്റെ കൂടുതൽ ആത്മാർപ്പണത്തോടെയുള്ള ഇടപെടൽ ചലച്ചിത്രത്തെ കുറെ കൂടി മികവുറ്റതാക്കുമായിരുന്നു. പുനരുത്ഥാനവാദത്തെയും ആത്മീയ ഫാഷിസത്തെയും ഒരുപോലെ പുൽകുന്ന മധ്യവർഗ സംസ്കാരത്തിന്റെ പ്രതിലോമ തരംഗത്തിൽ പ്രകാശിനെപ്പോലെ ആശയവ്യക്തതയും ദൃഢതയുമുള്ള ഒരു സാംസ്കാരിക പ്രവർത്തകന്റെ പരിണാമഗുപ്തി എങ്ങനെയായിരിക്കും?
4: പ്രകാശിട്ട് പോയിക്കോ, ഇവിടെ നിൽക്കണ്ട. നിങ്ങൾ ജീവിച്ചിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാ പറയുന്നത്. പ്രകാശിട്ട് പോയിക്കോ.

പുലിമടയിൽ പോയി തിരിച്ചെത്തുമ്പോഴേക്കും വെള്ളച്ചി പോലും കാര്യയെ തിരിച്ചറിയുന്നില്ല. ഒരു പുലിജന്മമായി തിരിച്ചറിയപ്പെടാത്തവന്റെ വിലാപമായി മാറുന്ന കാരിഗുരുക്കൾ.

0: പ്രകാശന്റെ ദൈന്യതയിലേക്ക് ക്യാമറ തിരിച്ചു പിടിക്കുമ്പോൾ ചലച്ചിത്രകാരൻ ഏറെ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കാം. കാഴ്ചക്കാരിൽ നിന്ന്, തെരുവുകളിൽ നിന്ന്, കലാലയങ്ങളിൽ നിന്ന് പ്രകാശനെ തിരിച്ചറിയുന്നവരുടെ കൂട്ടായ്മയാണ് ചലച്ചിത്രത്തിന്റെ വിജയം.
1: പുലിജന്മം എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ഇതുവരെ നിങ്ങളോടൊപ്പം ചന്ദ്രലേഖ മല്ലശ്ശേരി.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: സ്ത്രീതരംഗം, പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ സ്ത്രീ തരംഗത്തിലേക്ക് സ്വാഗതം. സ്ത്രീ തരംഗത്തിൽ ഇന്ന് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിലൂടെ ശ്രദ്ധേയയായ

ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ഗ്രാൻഡ് ഓൾഡ് ലേഡി എന്നും അറിയപ്പെട്ടിരുന്ന അരുണ ആസഫ് അലിയുടെ വിശേഷങ്ങൾ കേൾക്കാം. ആയിരത്തി തൊള്ളായിരത്തി 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനിയിൽ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തി ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ച വിപ്ലവകാരി. 1909 ജൂലൈ 16 പഞ്ചാബിലെ കൽക്കയിലാണ് അരുണ ആസഫ് അലി ജനിച്ചത്. കൽക്ക ഇപ്പോൾ ഹരിയാന സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. അരുണയുടെ മാതാപിതാക്കൾ ഉപേന്ദ്രനാഥ് ഗാംഗുലിയും അംബാലികാദേവിയുമായിരുന്നു. അംബാലികാദേവിയുടെ മകളായിരുന്നു ത്രൈലോക്യനാഥ് സന്യാൽ, ബ്രഹ്മസമാജത്തിൻ്റെ ഒരു പ്രമുഖ നേതാവായിരുന്നു. നാനിറ്റാളിലെ ഓൾ സെയിന്റ് കോളേജിലാണ് അരുണ തൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. കൊൽക്കത്തയിലെ ഗോഖലെ മെമ്മോറിയൽ സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്യുമ്പോഴാണ് അവർ ഭാവി ഭർത്താവ് ആസഫ് അലിയെ കണ്ടുമുട്ടുന്നത്. ആസഫ് അലി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഒരു അംഗമായിരുന്നു. കുടുംബപരമായ എതിർപ്പുകൾക്കിടയിലും അവർ ഇരുവരും വിവാഹിതരായി. സ്വാതന്ത്ര്യ സമരത്തിൽ അവർ സജീവ പങ്കാളികളായിരുന്നു. ഉപ്പു സത്യാഗ്രഹ വേളയിൽ അരുണ ആസഫ് അലി നിരവധി അഹിംസാ സമരങ്ങളിൽ പങ്കെടുത്തു. ഇതിന്റെ പേരിൽ കൊളോണിയൽ അധികാരികൾ അവരെ ഉടൻ അറസ്റ്റ് ചെയ്തു. 1931 ഉണ്ടാക്കിയ ഗാന്ധി ഇർവിൻ ഉടമ്പടി ഉപ്പു സത്യാഗ്രഹത്തിനിടെ അറസ്റ്റിലായ എല്ലാവരെയും മോചിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. എന്നാൽ അരുണ ആസഫ് അലി അവരിലുണ്ടായിരുന്നില്ല. മറ്റ് വനിതാ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും മഹാത്മാഗാന്ധിയുടെയും ശക്തമായ പ്രതിഷേധം മാത്രമാണ് അരുണയുടെ മോചനത്തിന് സഹായിച്ചത്. മോചിതയായ ശേഷം അവർ രാഷ്ട്രീയമായി സജീവമായിരുന്നില്ല. എന്നാൽ 1942 അവസാനത്തോടെ അവർ രഹസ്യ പ്രസ്ഥാനത്തിൽ സജീവ അംഗമായി. 1942 ഓഗസ്റ്റ് 8 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കി. ഇതിനു മറുപടിയായി പ്രസ്ഥാനത്തെ മുൻകൂട്ടി തകർക്കുന്നതിനായി കൊളോണിയൽ സർക്കാർ പ്രസ്ഥാനത്തിലെ പ്രധാന നേതാക്കളെ അറസ്റ്റ് ചെയ്തു. പ്രധാന നേതാക്കളും പാർട്ടിയും നിരവധി പ്രവർത്തകരും ജയിലിലായിരുന്നിട്ടും അരുണ ആസഫ് അലി പാർട്ടിയുടെ ബാക്കി ഭാഗത്തെ നയിച്ചു. ഗോവാലിയ ടാങ്ക് മൈതാനിയിൽ കോൺഗ്രസ് പതാക ഉയർത്തി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. പോലീസ് ജനക്കൂട്ടത്തിനു നേരെ വെടിയുതിർത്തു. പക്ഷേ അപകടത്തെ നേരിടാൻ അരുണ ധൈര്യപ്പെട്ടു. മുതിർന്ന നേതൃത്വത്തിന്റെ അഭാവം രാജ്യമെമ്പാടും പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ദേശീയതയുടെ വേലിയേറ്റത്തെ തടയാൻ കാര്യമായൊന്നും ചെയ്തില്ല. അവരുടെ പേരിൽ ഒരു അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചുവെങ്കിലും അവർ അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു. ഒളിവിൽ കഴിയുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു മാസികയായ ഇൻക്വിലാബ് എന്ന മാസിക അവർ എഡിറ്റ് ചെയ്തു. നിഷ്ക്രിയ പ്രവർത്തനങ്ങളിലൂടെയല്ല, മറിച്ച് സജീവമായ വിപ്ലവത്തിലൂടെ സ്വാതന്ത്ര്യത്തിനായി പോരാടാൻ അവർ യുവാക്കളെ ആഹ്വാനം ചെയ്തുകൊണ്ടിരുന്നു. ബ്രിട്ടീഷുകാർ അവരെ പിടികൂടുന്നവർക്ക് 5000 രൂപ പാരദോഷികം പ്രഖ്യാപിച്ചു. മഹാത്മാഗാന്ധി കീഴടങ്ങാൻ ആവശ്യപ്പെട്ടിട്ടും ആ ലക്ഷ്യത്തോടുള്ള കടമ നിർവഹിച്ചുവെന്ന് പറഞ്ഞെങ്കിലും 1946 അവരുടെ പേരിലുള്ള അറസ്റ്റ് വാറണ്ട് പിൻവലിച്ചതിനു ശേഷം മാത്രമാണ് അവർ ഒളിവിൽ നിന്ന് പുറത്തു വന്നത്. സോഷ്യലിസ്റ്റ് ചായ്വുള്ള പ്രവർത്തകർക്കായി കോൺഗ്രസ് പാർട്ടിയിലെ വിഭാഗങ്ങളായ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ അംഗമായിരുന്നു അരുണ ആസഫ് അലി. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി വിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ ചേർന്നു. 1953 ആസഫ് അലി മരിച്ചപ്പോൾ അവർക്ക് വ്യക്തിപരമായ ഒരു ദുരന്തം നേരിടേണ്ടി വന്നു. 1954 നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വുമൻ രൂപീകരിക്കുന്നതിൽ അരുണ ആസഫ് അലി നിർണായകമായ പങ്കുവഹിച്ചു. CPI വനിതാ വിഭാഗമായിരുന്നു ഇത്. എന്നിരുന്നാലും 1956 ജോസഫ് സ്റ്റാലിൻ്റെ മരണശേഷം നികിത ക്രൂഷ്ചേവിൻ്റെ ഉയർച്ചയെ തുടർന്ന് അവർ CPI വിട്ടു. 1958 അരുണ ആസഫ് അലി ഡൽഹിയുടെ ആദ്യ മേയറായി. സ്വാതന്ത്ര്യാനന്തരം അവർ ഒരു സ്ഥാനവും തേടിയില്ല, മറിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും പുരോഗതിക്കും വികസനത്തിനുമുള്ള സാമൂഹിക പ്രസ്ഥാനങ്ങളിൽ മുഴുകി. യുവാക്കൾക്ക് നേതൃത്വം നൽകി. മീററ്റ്, ഭിവണ്ടി, ബഗൽപൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ എവിടെയെല്ലാം ബാധിക്കപ്പെട്ടോ അവിടെയെല്ലാം അവർ പ്രവർത്തിച്ചു.
ഭീകരവാദത്തിന്റെ കാലത്ത് പഞ്ചാബിലെ തരൺ, അമൃതസർ ജില്ലയിലെ മറ്റ് സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലെ ഗുരുതരമായ ബാധിത പ്രദേശങ്ങൾ അവർ സന്ദർശിച്ചു. സമാധാന മാർച്ചുകൾക്ക് നേതൃത്വം നൽകി നിരാശരായ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ആത്മവീര്യം പകർന്നു. നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വുമൺ എന്ന സംഘടനയുടെ പ്രസിഡന്റായി അവർ വർഷങ്ങളോളം സേവനമനുഷ്ഠിച്ചു. ലിങ്ക് എന്ന വാരികയും പാട്രിയറ്റ് എന്ന പേരിൽ ഒരു ദിനപത്രവും സ്ഥാപിച്ച് നടത്തിയിരുന്നു.

ജൂലൈ 29 87 വയസ്സിൽ ന്യൂഡൽഹിയിൽ വെച്ച് അന്തരിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ അവരുടെ പങ്കിന് 1992 പത്മവിഭൂഷണും 1997 മരണാനന്തരം ഭാരതരത്നയും നൽകി ആദരിച്ചു. അവരുടെ ബഹുമാനാർത്ഥം അഖിലേന്ത്യാ ന്യൂനപക്ഷ മുന്നണി വർഷം തോറും ഡോക്ടർ അരുണ ആസഫ് അലി സദ്ഭവൻ അവാർഡ് നൽകി വരുന്നു. പ്രിയ ശ്രോതാക്കളെ, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിലൂടെ ശ്രദ്ധേയയായ സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ഗ്രാൻഡ് ഓൾഡ് ലേഡി എന്നും അറിയപ്പെട്ടിരുന്ന അരുണ ആസഫ് അലിയെക്കുറിച്ചായിരുന്നു സ്ത്രീതരംഗത്തിലൂടെ ഇതുവരെ കേട്ടത്.

0: ഇതോടുകൂടി ഇന്നത്തെ സ്ത്രീ തരംഗം ഇവിടെ പൂർണ്ണമാകുന്നു.
1: സ്ത്രീ തരംഗം,
2: പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.
1: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. കേരളം അടക്കം 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നാളെ. വോട്ടെണ്ണലിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രതിപക്ഷ പാർട്ടികൾ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഗവൺമെന്റ് ഏജൻസികളെയും മാധ്യമങ്ങളെയും ആക്രമിക്കുകയാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. നീറ്റ് യുജി മെഡിക്കൽ പ്രവേശന പരീക്ഷ ഉച്ചയ്ക്ക് 2 ആരംഭിക്കും. കേരളത്തിൽ പലയിടങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വാർത്തകൾ വിശദമായി. കേരളം അടക്കം 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 ആരംഭിക്കും. കേരളത്തിന് പുറമെ തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം എന്നിവിടങ്ങളിലും നാളെയാണ് വോട്ടെണ്ണൽ. ആദ്യ ഫലസൂചനകൾ രാവിലെ 9 ലഭ്യമാകും. നാളത്തെ വോട്ടെണ്ണലിന് എല്ലാ ജില്ലയിലും ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കൌണ്ടിംഗ് സൂപ്പർവൈസർമാർ, കൌണ്ടിംഗ് അസിസ്റ്റന്റുമാർ, മൈക്രോ ഒബ്സർവർമാർ എന്നിവരുടെ മണ്ഡലം തിരിച്ച രണ്ടാംഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായി. വോട്ടെണ്ണലിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഇന്ന് വൈകിട്ട് 6 മുതൽ മറ്റന്നാൾ രാവിലെ 9 വരെ താൽക്കാലിക മദ്യനിരോധനം ഏർപ്പെടുത്തി. കള്ളുഷാപ്പുകൾ, ബിവറേജ് ഔട്ട്ലെറ്റുകൾ, വിദേശ മദ്യവിൽപ്പന കേന്ദ്രങ്ങൾ, ബാറുകൾ, ബിയർ വൈൻ പാർലറുകൾ തുടങ്ങിയവ അടച്ചിടണം. രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെയും അവകാശവാദങ്ങൾക്ക് വിരാമം കുറിക്കുന്ന വിധി വരുന്നതോടെ 5 സംസ്ഥാനങ്ങളുടെയും ഭരണസാരഥ്യം ആർക്കെന്ന് നാളെ ഉച്ചയോടെ അറിയാം. കണ്ണൂർ ജില്ലയിലെ 11 മണ്ഡലങ്ങളിലും വോട്ടെണ്ണലിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. 3 സുരക്ഷാ കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജില്ലയിൽ ഒരുക്കുന്നത്. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ്, ഇരിക്കൂർ എന്നീ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ തളിപ്പറമ്പ് സർ സയ്യിദ് ഹയർ സെക്കൻഡറി സ്കൂളിലും അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, മട്ടന്നൂർ, പേരാവൂർ എന്നീ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ ചാല ചിന്തക്കിലും വെച്ചാണ് നടക്കുക. തലശ്ശേരി, കൂത്തുപറമ്പ് മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലും നടക്കും. ഫലപ്രഖ്യാപനത്തിന് ശേഷം ഉണ്ടായേക്കാവുന്ന അക്രമങ്ങൾ തടയാൻ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 28 കേന്ദ്രങ്ങളിൽ കനത്ത സുരക്ഷ ഒരുക്കുന്നുണ്ട്. ചില സ്ഥാനാർത്ഥികൾക്കും അവരുടെ വീടുകൾക്കും പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാർട്ടി ഓഫീസുകൾ, വീടുകൾ എന്നിവ പോലീസ് നിരീക്ഷണത്തിലാണ്. ജില്ലയിലേക്കുള്ള എല്ലാ അതിർത്തികളിലും പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സ്ട്രൈക്കിംഗ് ഫോഴ്സ് രൂപീകരിച്ചിട്ടുണ്ട്.
0: വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പരാമർശത്തിൽ നേരത്തെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അത്തരം പരാമർശങ്ങൾ പാടില്ല എന്നാണ് അഭിപ്രായമെന്നും KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ പറഞ്ഞു. സംസ്ഥാനത്ത് UDF അധികാരത്തിൽ വരുമെന്നും മലപ്പുറത്ത് മുഴുവൻ സീറ്റുകളും കിട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ 3 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെയും പരിസരങ്ങളിൽ ആളുകൾ കൂട്ടം ചേരുന്നത് വിലക്കി ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉത്തരവിറക്കി. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ 163 വകുപ്പ് പ്രകാരമാണ് നടപടി. ഇന്ന് വൈകിട്ട് 6 മുതൽ മെയ് 5 രാവിലെ 9 വരെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ 200 മീറ്റർ ചുറ്റളവിലാണ് നിരോധന ഉത്തരവ്. തമിഴ്നാട്ടിൽ വോട്ടെണ്ണലിന് 62 കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 4624 നിരീക്ഷകരടക്കം 10545 കൌണ്ടിംഗ് ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണൽ ജോലിക്കായി നിയോഗിച്ചത്. വോട്ടെണ്ണലിന്റെ ഭാഗമായി തമിഴ്നാട്ടിലുടനീളം കർശന സുരക്ഷ ഉറപ്പാക്കി. സംസ്ഥാന പോലീസിനു പുറമെ കേന്ദ്ര സായുധ സേനയുടെ 65 കമ്പനികളെയും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. പശ്ചിമബംഗാളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ 8 ആരംഭിക്കും. സംസ്ഥാനത്തെ 77 കേന്ദ്രങ്ങളിൽ കർശന സുരക്ഷയോടെയാണ് വോട്ടെണ്ണൽ. വോട്ടെണ്ണലിന് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായും സുതാര്യത ഉറപ്പാക്കാൻ മൾട്ടിലെയർ സുരക്ഷ ഒരുക്കിയതായും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. വോട്ടെടുപ്പ് ഫലവും പ്രവണതകളും ജനങ്ങളിലെത്തിക്കാൻ ആകാശവാണി രാവിലെ 8 മുതൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകൾ പ്രക്ഷേപണം ചെയ്യും. തത്സമയ പാനൽ ചർച്ചകളും വിലയിരുത്തലുകളും വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതുവരെ കേരള നിലയങ്ങൾ ശ്രോതാക്കളിലെത്തിക്കും. കോൺഗ്രസ് അടക്കം പ്രതിപക്ഷ പാർട്ടികൾ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഗവൺമെന്റ് ഏജൻസികളെയും മാധ്യമങ്ങളെയും തുടർച്ചയായി ആക്രമിക്കുകയാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ കിരൺ റിജിജു കുറ്റപ്പെടുത്തി. ഇപ്പോൾ ജുഡീഷ്യറിയെയാണ് അവർ ലക്ഷ്യമിട്ടിരിക്കുന്നതെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ ജനാധിപത്യത്തിന്റെ ഉൾക്കാമ്പിനെയാണ് ആക്രമിക്കുന്നതെന്ന് അവർ അറിയുന്നില്ലെന്നും റിജിജു അഭിപ്രായപ്പെട്ടു. നീറ്റ് UG മെഡിക്കൽ പ്രവേശന പരീക്ഷ ഉച്ചയ്ക്ക് 2 ആരംഭിക്കും. വൈകിട്ട് 5 വരെയാണ് പരീക്ഷ. പരീക്ഷാർത്ഥികൾ 1:30 മുൻപ് പരീക്ഷാ കേന്ദ്രങ്ങളിലെത്തണം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് 2019 മുതൽ നീറ്റ് പരീക്ഷ നടത്തുന്നത്. പരീക്ഷാർത്ഥികൾ അഡ്മിറ്റ് കാർഡിനോടൊപ്പം ഏതെങ്കിലും ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖയും കരുതണമെന്ന് ഏജൻസി അറിയിച്ചു. വോട്ടർ ഐഡി, ആധാർ, റേഷൻ കാർഡ് എന്നിവ ഇതിനുപയോഗിക്കാം. ഡൽഹിയിലെ വിവേക് വിഹാറിൽ പുലർച്ചെ തീപിടുത്തത്തിൽ 9 പേർ മരിക്കുകയും 15 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തീ നിയന്ത്രണ വിധേയമാക്കിയതായി ഡൽഹി പോലീസ് അറിയിച്ചു. തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. സംഭവത്തിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ തരൺജിത് സിംഗ് സിന്ധുവും മുഖ്യമന്ത്രി രേഖാ ഗുപ്തയും അഗാധമായ ദുഃഖം അറിയിച്ചു. റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായി രോഹിത് ജെയിനെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. നിലവിൽ RBI എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ജെയിനിന് 3 വർഷം വരെ പുതിയ പദവിയിൽ തുടരാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കേരളത്തിൽ പലയിടങ്ങളിലും മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഒപെക് പ്ലസ് രാജ്യങ്ങൾ ജൂൺ മാസത്തിൽ എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ തത്വത്തിൽ തീരുമാനിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലാണ് തുടർച്ചയായ 3-ാം മാസവും ഉത്പാദനം 1,88,000 ബാരലായി വർദ്ധിപ്പിക്കാൻ ധാരണയായത്. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലാണ് മത്സരം. 2-ാം മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ അഹമ്മദാബാദിൽ നേരിടും. വൈകിട്ട് 7:30 മത്സരം. 63-ാമത് സംസ്ഥാന സീനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് കോഴിക്കോട്ട് ആരംഭിച്ചു. മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. May 6 വരെയാണ് ചാമ്പ്യൻഷിപ്പ്. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഇന്ന് ഗോകുലം കേരള ഈസ്റ്റ് ബംഗാളിനെ നേരിടും. കൊൽക്കത്തയിൽ രാത്രി 8:00 മത്സരം. കഴിഞ്ഞ ദിവസം അന്തരിച്ച പൊതുപ്രവർത്തകൻ ഡിജോ കാപ്പിന്റെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് കോട്ടയം പാലാ ചെറുപുഷ്പം പള്ളി സെമിത്തേരിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തും. കാർ അപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു ഡിജോ കാപ്പിന്റെ അന്ത്യം. അന്താരാഷ്ട്ര സ്വതന്ത്ര ചലച്ചിത്രമേള കോഴിക്കോട്ട് ഈ മാസം 6 ആരംഭിക്കും. ഈസ്റ്റ് ഹിൽ കൃഷ്ണൻ നായർ മ്യൂസിയത്തിൽ സ്പാനിഷ് ഗായകൻ കാർലോസ് അലാസ്ട്രോയി ഉദ്ഘാടനം ചെയ്യും. മേള 10 അവസാനിക്കും. ദേശീയപാതയിൽ പള്ളിക്കുളത്ത് പുലർച്ചെ KSRTC ബസും ബൈക്കും കൂട്ടി ഒരാൾ മരിച്ചു. പള്ളിക്കുന്ന് സ്വദേശി ഷിജിലാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ മംഗലാപുരത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടിയിൽ സവാരിക്കിടെ കാറിടിച്ച് യുവാവ് മരിച്ചു. എരുമപ്പെട്ടി സ്വദേശി അണ്ടേക്കാട് പീടികയിൽ അബു താഹിറാണ് മരിച്ചത്. തൃശൂർ പാലക്കാട് ജില്ലാ അതിർത്തിയായ വാണിയമ്പാറയിൽ 25 ഗ്രാം MDMA രണ്ടുപേരെ എക്സൈസ് ഇന്റലിജൻസ് പിടികൂടി. തിരുവനന്തപുരം സ്വദേശി ബിബിൻ രാജ്, കുരിയച്ചിറ സ്വദേശി ഷയൻ ജോസ് എന്നിവരെ മയക്കുമരുന്ന് കടത്തിയ കാർ സഹിതം അറസ്റ്റ് ചെയ്തു. കണ്ണൂർ ചാല തന്നടയിൽ സ്ഫോടക വസ്തുക്കൾ പിടികൂടി. 5 ഗുണ്ടുകളും 3 കിലോയിലധികം വെടിമരുന്നുമാണ് പിടികൂടിയത്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഇന്ന് ലോക ചിരി ദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ് ചിരിദിനമായി ആഘോഷിക്കുന്നത്. ചിരിയിലൂടെ സമാധാനവും നല്ല ആരോഗ്യവും പ്രചരിപ്പിക്കുക എന്നതാണ് ദിനാചരണ ലക്ഷ്യം. 1998 ഇന്ത്യയിൽ ഡോക്ടർ മദൻ കടാരിയയാണ് ചിരിയോഗ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ആദ്യ ദിനാചരണം സംഘടിപ്പിച്ചത്. ചിരിയിലൂടെ ലോകസമാധാനം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. കൊട്ടിയൂർ വൈശാഖോത്സവം May 28 നെയ്യാട്ടത്തോടെ ആരംഭിക്കും. വൈശാഖോത്സവത്തിന്റെ ചടങ്ങുകളും തീയതിയും നിശ്ചയിക്കാൻ ഇക്കരെ കൊട്ടിയൂരിൽ ചേർന്ന പ്രക്കൂടത്തിന്റെ തീരുമാനപ്രകാരമാണ് ഉത്സവകാലം നിശ്ചയിച്ചത്. May 23 അക്കരെ കൊട്ടിയൂരിലേക്ക് നേരെടുന്നള്ളത്ത് നടത്തും. കണ്ണൂർ അയ്യൻകുന്നിൽ കാട്ടാനശല്യം തടയുന്നതിനായി സ്ഥാപിക്കുന്ന സോളാർ തൂക്കുവേലിയുടെ നിർമ്മാണം ഈ മാസം 31 പൂർത്തിയാക്കും. തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കാൻ പ്രദേശവാസികളെ വേലി നിർമ്മാണത്തിൽ പങ്കാളികളാക്കാനും ഉന്നതതല അവലോകന യോഗത്തിൽ തീരുമാനിച്ചു. ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യ ദിനം. സ്വതന്ത്ര മാധ്യമങ്ങളുടെയും ജനാധിപത്യത്തിന്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. സമാധാനത്തിന്റെ ഭാവി രൂപപ്പെടുത്തൽ, മനുഷ്യാവകാശങ്ങൾ, വികസനം, സുരക്ഷ എന്നിവയ്ക്കായി പത്രസ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കൽ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം അടക്കം 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നാളെ. വോട്ടെണ്ണലിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രതിപക്ഷ പാർട്ടികൾ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഗവൺമെന്റ് ഏജൻസികളെയും മാധ്യമങ്ങളെയും ആക്രമിക്കുകയാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. നീറ്റ് UG മെഡിക്കൽ പ്രവേശന പരീക്ഷ ഉച്ചയ്ക്ക് 2 ആരംഭിക്കും. കേരളത്തിൽ പലയിടങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 മണിക്ക് റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2 മണിക്ക് അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവയ്ക്കുള്ള മറുപടിയും. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6 മണിക്ക് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. 9 മണിക്ക് നാടകനേരത്തിൽ നാടകം അസുരഗോത്രം 3-ാം ഭാഗം. നാടകരചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം അശ്വിനി കവിണിശ്ശേരി. തുടർന്ന് നാടകഗാനങ്ങൾ കേൾക്കാം. 10:00 പുത്തൻ പാട്ടുകൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. കേരളം ഉൾപ്പെടെ നാല് സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 മണി മുതൽ. വിപുലമായ ക്രമീകരണങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് സർവീസ് വോട്ടുകൾ ഉൾപ്പെടെ ആകെ പോളിംഗ് 79.70% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൾക്കർ. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 285 പോളിംഗ് ബൂത്തുകളിൽ ഈ മാസം 21 വോട്ടെടുപ്പ്. 46,313 മെട്രിക് ടൺ LPG ഇന്ത്യയിലേക്കുള്ള MT സർവശക്തി കപ്പൽ ഹോർമോസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നു. സമാധാന ഭാവിക്ക് രൂപം നൽകൽ എന്ന സന്ദേശവുമായി ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യദിനം. പോൾവോൾട്ടിൽ ദേശീയ റെക്കോർഡ് കുറിച്ച് മധ്യപ്രദേശ് താരം കുൽദീപ് കുമാർ. വാർത്തകൾ വിശദമായി. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നാളെ. ഏറെ പ്രതീക്ഷയിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. വോട്ടെണ്ണൽ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. ഒരു റിപ്പോർട്ട്.
1: രാജ്യമൊറ്റുനോക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള 4 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി നാളെ അറിയാം. കേരളം 140, പശ്ചിമബംഗാൾ 294, തമിഴ്നാട് 234, അസം 126, പുതുച്ചേരി 33 എന്നിങ്ങനെയാണ് ആകെ സീറ്റുകൾ. മാർച്ച് 15 തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നിലവിൽ വന്നതിനുശേഷം രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തമായ പ്രചാരണ പരിപാടികൾക്കാണ് സംസ്ഥാനങ്ങൾ വേദിയായത്. കേരളത്തിൽ LDF തുടർഭരണം ലക്ഷ്യമിടുമ്പോൾ അധികാരവഴിയിൽ തിരിച്ചെത്താൻ UDFും ശക്തമായ സാന്നിധ്യമാകാനുള്ള പ്രതീക്ഷയിലാണ് NDAയും. തമിഴ്നാട്ടിൽ DMKയും തുടർഭരണമാണ് ലക്ഷ്യമിടുന്നത്. ഭരണത്തിൽ തിരിച്ചെത്തുന്നതിന് AIADMKയും അട്ടിമറി വിജയത്തിനായി TVKയും കളത്തിലുണ്ട്. പശ്ചിമബംഗാളിൽ 4-ആം ഊഴം എന്ന പ്രതീക്ഷയോടെയാണ് തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഫലത്തെ നോക്കിക്കാണുന്നത്. ശക്തമായ പ്രചാരണം നടത്തിയത് വോട്ടുകളിൽ പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയിലാണ് BJP. അധികാരം തിരിച്ചു പിടിക്കാമെന്ന പ്രതീക്ഷ CPMഉം കോൺഗ്രസും പങ്കുവയ്ക്കുന്നു. അസമിൽ

0: അധികാര തുടർച്ച ബി ജെ പി ലക്ഷ്യമിടുമ്പോൾ ഭരണം തിരിച്ചു പിടിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. പുതുച്ചേരിയിലും സമാന രാഷ്ട്രീയ അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള എല്ലാ ഒരുക്കങ്ങളും സംസ്ഥാനത്ത് പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സംസ്ഥാനത്ത് വോട്ടെണ്ണൽ നടത്തുന്ന 43 സ്ഥലങ്ങളിലെയും അവസാനഘട്ട ഒരുക്കങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർ വിലയിരുത്തി. 140 നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണലിലാണ് ഈ 43 കേന്ദ്രങ്ങളിലായി നടത്തുന്നത്. കനത്ത സുരക്ഷാ സന്നാഹങ്ങളാണ് ഈ കേന്ദ്രങ്ങളിലും പരിസരങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുള്ളത്. നാളെ രാവിലെ 6 മണിക്ക് ഉദ്യോഗസ്ഥർ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്തും. കൌണ്ടിംഗ് ഏജന്റുമാർ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് എത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുതായി അവതരിപ്പിച്ച QR പതിപ്പിച്ച തിരിച്ചറിയൽ കാർഡുകൾ റിട്ടേണിംഗ് ഓഫീസർമാർ അടക്കം എല്ലാവർക്കും ഇത്തവണ നിർബന്ധമാക്കിയിട്ടുണ്ട്.
1: സർവീസ് വോട്ടർമാർ ഉൾപ്പെടെ സംസ്ഥാനത്തെ ആകെ പോളിംഗ് 79.70% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൾക്കർ. ഈ മാസം 6 തീയതി വരെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ 32,301 പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. കേന്ദ്രസേനയെയും വിന്യസിച്ചിട്ടുണ്ടെന്നും ശ്രീ രത്തൻ യു കേൾക്കർ അറിയിച്ചു. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീ പോളിംഗ് നടത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. സൌത്ത് 24 പർഗാനാസ് ജില്ലയിൽ ഉൾപ്പെട്ട മണ്ഡലമായ ഫാൾട്ടയിലെ 285 ബൂത്തുകളിലും ഈ മാസം 21 വീണ്ടും വോട്ടെടുപ്പ് നടക്കും. May 24 വോട്ടെണ്ണൽ. കഴിഞ്ഞ മാസം 29 നടന്ന വോട്ടെടുപ്പിൽ മണ്ഡലത്തിൽ ക്രമക്കേടുകൾ നടന്നെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. അഖിലേന്ത്യാ മെഡിക്കൽ ബിരുദ പ്രവേശന പരീക്ഷയായ നീറ്റ് ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 വരെയാണ് പരീക്ഷ. മെഡിക്കൽ ബിരുദ കോഴ്സുകളിലെ പ്രവേശനം ലക്ഷ്യമിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് 2019 മുതൽ നീറ്റ് പരീക്ഷ നടത്തിവരുന്നത്. ജമൈക്ക, സുരിനാം, ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ എന്നിവിടങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ജമൈക്കയിലെ കിങ്സ്റ്റണിലെത്തി. ജമൈക്കൻ വിദേശകാര്യമന്ത്രി കാമിന ജെ സ്മിത്ത് തന്നെ സ്വാഗതം ചെയ്തതായി ശ്രീ ജയശങ്കർ സാമൂഹ്യ മാധ്യമത്തിൽ അറിയിച്ചു. പ്രമുഖ വ്യവസായ നേതാക്കളുമായും ഇന്ത്യൻ പ്രവാസികളുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും. പ്രസാർഭാരതി ചെയർമാനായി ചലച്ചിത്ര പരസ്യ നിർമ്മാണ മേഖലയിലെ വിദഗ്ധൻ പ്രസൂൺ ജോഷിയെ വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം നിയമിച്ചു. പരസ്യം, സാഹിത്യം, കല, സിനിമ എന്നീ മേഖലകളിലൂടെ ലോകപ്രശസ്തനാണ് ശ്രീ ജോഷിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മുംബൈയിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർപേഴ്സണായി പ്രസൂൺ ജോഷി മുൻപ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിൽ എത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വോട്ടെണ്ണൽ ദിനമായ നാളെ രാവിലെ 9 മണി മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്താ പ്രക്ഷേപണത്തിന് പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തെരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: 46,313 മെട്രിക് ടൺ LPGയുമായി ഇന്ത്യയിലേക്കുള്ള MT സർവശക്തി കപ്പൽ ഹോർമോസ് കടലെടുക്ക് സുരക്ഷിതമായി കടന്നു. 18 ഇന്ത്യക്കാർ ഉൾപ്പെടെ 20 ജീവനക്കാരുള്ള കപ്പൽ ഈ മാസം 13 വിശാഖപട്ടണത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ഹോർമോസ് മേഖലയിലുള്ള ഇന്ത്യൻ പതാകയുള്ള കപ്പലുകളും ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ OPEC+ രാജ്യങ്ങൾ തത്വത്തിൽ തീരുമാനിച്ചു. അടുത്ത മാസം മുതൽ എണ്ണ ഉൽപാദനം പ്രതിദിനം ഏകദേശം 1,80,000 ബാരൽ വർദ്ധിപ്പിക്കാനാണ് 7 OPEC+ രാജ്യങ്ങൾ തീരുമാനിച്ചത്. പശ്ചിമേഷ്യയിലെ സംഘർഷവും ഒപെക്കിൽ നിന്നും UAE പിന്മാറിയതുമാണ് തീരുമാനത്തിന് പിന്നിൽ. പ്രഥമ ഇന്ത്യൻ ഇൻഡോർ ഓപ്പൺ കമ്പൈൻഡ് ഇവന്റ്സ് ആൻഡ് പോൾ വോൾട്ട് മത്സരത്തിൽ മധ്യപ്രദേശ് താരം കുൽദീപ് കുമാറിന് ദേശീയ റെക്കോർഡ്. ഭുവനേശ്വറിൽ നടന്ന മത്സരത്തിൽ ആദ്യ ശ്രമത്തിൽ തന്നെ 5.41 മീറ്റർ ഉയരം ചാടിയാണ് 21-കാരനായ കുൽദീപ് റെക്കോർഡ് കുറിച്ചത്. ദേവകുമാർ മീണ സ്ഥാപിച്ച 5.40 മീറ്റർ എന്ന മുൻ ദേശീയ റെക്കോർഡാണ് കുൽദീപ് മറികടന്നത്. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3:30 ഹൈദരാബാദിൽ നടക്കുന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. രാത്രി 7:30 നടക്കുന്ന 2-ാമത്തെ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും. ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യ ദിനം. സമാധാന ഭാവിക്ക് രൂപം നൽകൽ എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ പ്രമേയം. മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ ഉതകുന്ന വിവിധ മുന്നേറ്റങ്ങൾക്ക് അവസരമൊരുക്കാൻ പ്രോത്സാഹനം നൽകുന്നത് ലക്ഷ്യമിട്ടാണ് ഈ ദിനം ലോകമെങ്ങും ആഘോഷിക്കുന്നത്. അന്താരാഷ്ട്ര സൂര്യദിനത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ റൺ ഫോർ സൺ മാരത്തോൺ സംഘടിപ്പിച്ചു. സൌരോർജ്ജത്തിൽ നിന്ന് പരമാവധി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് അവബോധം സൃഷ്ടിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്ത കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം സെക്രട്ടറി സന്തോഷ് കുമാർ സാരംഗി പറഞ്ഞു.
4: ഇന്റർനാഷണൽ സൺ ഡേ സെലിബ്രേഷൻ

0: किस तरह से हम लोग 1 करोड़ हाउस होल्ड को कवर कर पाए, उसके लिए जो अवेयरनेस चाहिए, जो आउटरीच चाहिए, उसके बारे में आज के मैराथन था। तो उसी के वजह से आज रन फॉर द सन किया गया।
1: കേരളത്തിൽ വിവിധയിടങ്ങളിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഡൽഹിയിലെ വിവേക് വിഹാർ പ്രദേശത്ത് 4 നില കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ 9 പേർ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. അഗ്നിശമന സേനയുടെ 14 സംഘങ്ങൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സംഭവത്തിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ തരൺജീത് സിംഗ് സന്ധു ദുഃഖം രേഖപ്പെടുത്തി. 2nd അന്താരാഷ്ട്ര മൈഗ്രേഷൻ അവലോകന ഫോറം നാളെ മുതൽ ഈ മാസം 8 വരെ അമേരിക്കയിലെ ന്യൂയോർക്കിൽ നടക്കും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പങ്കെടുക്കും. ന്യൂയോർക്കിൽ നടക്കുന്ന IMRF പ്ലീനറി സെഷനിൽ അദ്ദേഹം പ്രസ്താവന നടത്തും. റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായി രോഹിത് ജെയിനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിൽ കേന്ദ്ര ബാങ്കിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ജെയിന് 3 വർഷം വരെ പുതിയ പദവിയിൽ തുടരാനാകും. ബ്രസീലിൽ ശക്തമായ മഴയെ തുടർന്ന് 6 പേർ മരിക്കുകയും 1000 കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. ബ്രസീലിന്റെ വടക്കുകിഴക്കൻ പ്രദേശങ്ങളിൽ 2 ദിവസമായി മഴ തുടരുകയാണ്. വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലുമാണ് മരണം റിപ്പോർട്ട് ചെയ്തത്. ആഫ്രിക്കൻ രാജ്യമായ മാലിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ ആയുധധാരികളായ 200-ലധികം ഭീകരവാദികളെ കൊലപ്പെടുത്തിയതായി ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. രാജ്യത്തിന്റെ അതിർത്തി മേഖല കടന്ന് ആക്രമിക്കാനെത്തിയവരെയാണ് ലക്ഷ്യമിട്ടതെന്ന് പട്ടാളത്തെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ അറിയിച്ചു. കഴിഞ്ഞ മാസം നടന്ന മറ്റൊരാക്രമണത്തിൽ 100-ലധികം ഭീകരവാദികളെ പട്ടാളം കൊലപ്പെടുത്തിയിരുന്നു. രാജ്യത്തുടനീളമുള്ള സായുധ സംഘങ്ങളുടെ 1-ലധികം ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ മാലിയിലെ ഇന്ത്യൻ എംബസി രാജ്യത്ത് താമസിക്കുന്ന എല്ലാ ഇന്ത്യക്കാരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഇന്ന് ഗോകുലം കേരള ഈസ്റ്റ് ബംഗാളിനെ നേരിടും. കൊൽക്കത്തയിൽ രാത്രി 8-നാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 മണി മുതൽ. വിപുലമായ ക്രമീകരണങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്തെ സർവീസ് വോട്ടുകൾ ഉൾപ്പെടെ ആകെ പോളിംഗ് 79.70% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 285 പോളിംഗ് ബൂത്തുകളിൽ ഈ മാസം 21 വോട്ടെടുപ്പ്. 46,313 മെട്രിക് ടൺ LPGയുമായി ഇന്ത്യയിലേക്കുള്ള MT സർവശക്തി കപ്പൽ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നു. സമാധാന ഭാവിക്ക് രൂപം നൽകൽ എന്ന സന്ദേശവുമായി ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യദിനം. പോൾവോട്ടിൽ ദേശീയ റെക്കോർഡ് കുറിച്ച് മധ്യപ്രദേശ് താരം കുൽദീപ് കുമാർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹസ്വാഗതം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനും അത് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ നമ്പറിൽ വിളിക്കാം. 0494 9708 896. ഇന്നത്തെ ആദ്യത്തെ കോളർ ആരാ നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ
2: ഹലോ
1: നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: ഹലോ, ബിജു ആണ്.
1: ബിജുവേട്ടൻ വെളിയമ്പ്രന്ന്. എത്ര കാലായി നമ്മള് സംസാരിച്ചിട്ട്? ഒരുപാടായില്ലേ. എന്തുണ്ട് വിശേഷം അവിടെ? മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു? നല്ല മഴ പെയ്തോ? പക്ഷെ മഴ പെയ്തതിന്റെ പിറ്റേന്ന് പിന്നെ വീണ്ടും ചൂട് തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? ഓക്കേ, അപ്പൊ ഈ ചൂടൊക്കെ അവിടെ നിക്കുമ്പോ തണുപ്പിക്കാനായിട്ട് ഏത് പാട്ടാ കേക്കണ്ടേ?
2: മറ്റേ ചൂളേ പാട്ടില്ലേ? ചൂള താരകെന്ന്.

0: ആ യേശുദാസ് പാടിയ പാട്ട്, പാട്ട് പാടുന്നോ? രണ്ടുപേരി പാടിക്കോ.
1: കണ്ണീരുമായി
0: ഇത്രയേ ഉള്ളൂ? ആർക്കും വേണ്ടി ചോദിച്ചത്?
1: ഓക്കെ,
0: അപ്പൊ എല്ലാവരും പാട്ട് ആസ്വദിക്കട്ടെ, നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാം അല്ലേ?
1: ഓക്കെ,
0: താങ്ക് യു.
1: താങ്ക് യു.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്.

0: ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0492 473630. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ഇഷ്ടഗാനങ്ങളിലെ അടുത്ത കോളർ റെഡി ആയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ
3: ഹലോ
1: ഹലോ, നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ആരാണ്?
3: വട്ടിപ്പുറത്തുനിന്നാണോ?
1: എന്തൊക്കെ ഉണ്ട് ശോഭേച്ചി വിശേഷം?
3: നല്ല വിശേഷല്ലേ, ഭയങ്കര ചൂടാണ് ഇവിടെ.
1: ഓക്കേ, അപ്പൊ ഇന്ന് പോയിട്ടില്ല തൊഴിലുറപ്പിന്?
3: ഇല്ല, തൊഴിലുറപ്പ് കഴിഞ്ഞു, ഇനി 10ാം തീയതി കഴിഞ്ഞിട്ടേ ഉള്ളൂ.
1: ഓ ആണോ?
3: ആ
1: ഓക്കേ, അപ്പൊ വീട്ടിൽ തന്നെ ആയിരിക്കും അല്ലേ?
3: ചന്ദ്രേച്ചി എല്ലാം ടൂർ പോയിട്ടാണല്ലോ വയനാട്ടില്.
1: അതെയോ? ഓക്കേ, അപ്പൊ ചന്ദ്രേച്ചി വിളിച്ച അന്വേഷണം പറയാ. ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
3: ഓ,
1: ഏത് പാട്ടാ ഇന്ന് കേൾക്കണ്ടേ?
3: ഞാൻ പറഞ്ഞ ആ പാട്ടില്ല, പിന്നെ ഇന്നെന്റെ കരളിലെ പൊന്നണി പാടത്തൊരു പുന്നാര പനന്തത്തെ പറന്നു വന്നു.
1: ആർക്കു വേണ്ടി പാട്ട് ചോദിച്ചത്?
3: ഇതെന്റെ മോക്ക് വേണ്ടിട്ടാണ്.
1: മോളുണ്ടോ അവിടെ?
3: മോള് എറണാകുളത്താണ്.
1: ഓക്കേ, അപ്പൊ മോളടുത്ത് പറയാ ഇങ്ങനെ പാട്ട് ചോദിച്ചിട്ടുണ്ട്, പാട്ട് വെച്ച് തന്നൊന്നും പറയണം. ഓക്കേ,
3: ആയിക്കോട്ടെ.
1: വിളിച്ചാൽ ഒത്തിരി സന്തോഷം. പാട്ട് കേൾക്കാം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780. റേഡിയോ മലബാർ. ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ
2: ഹലോ, ഞാനാണ്
1: അശ്വിനി. സുമിത്രേച്ചി അല്ലേന്ന് ഞാൻ അങ്ങോട്ടേക്ക് ചോദിക്കാൻ വരുവായിരുന്നു. ഇതെന്താ ഉഷാറ് കുറവ്?
2: ഉത്സാഹ കുറവൊന്നുമില്ല, ഞാൻ കൊറേ ആയില്ല വിളിക്കാറ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് വെറുതെ ഒക്കെ പോകുന്ന ഉത്സവക്കാണ്.
1: ഇന്ന് സൺഡേ ആയതുകൊണ്ട് കട തുറന്നിട്ടുണ്ടാവൂല്ലേ? അല്ലേ,
2: ഇല്ല, ഇന്ന് ലീവാണ്.
1: ഓക്കേ, ചോറൊക്കെ കഴിച്ചാ?
2: ചോറ് ഇന്നൊരു ബിരിയാണിയുടെ പരിപാടി ഉണ്ടേനെ, അവിടെ ബിരിയാണി വാങ്ങിയിരുന്നു.
1: അതെന്താ സ്പെഷ്യൽ ആയിട്ട് ബിരിയാണി?
2: അത് ഒരാള് പറഞ്ഞ് പിന്നെ ബിരിയാണി ഉണ്ട് നിങ്ങക്ക് വേണാന്ന് വെച്ചിട്ട് നമ്മള് രണ്ടാളും വാങ്ങി, ഞാനും പ്രേമിച്ചും വാങ്ങി,
1: രണ്ടുപേരും വാങ്ങിച്ചു. ഇന്ന് ഇല്ല, ഇന്ന് ഉച്ചക്ക് അങ്ങോട്ടേക്ക് വരാൻ തോന്നുന്നു.
2: പോയി ഇഷ്ടം പോലെ ഉണ്ട്.
1: അപ്പൊ കൊറേ വാങ്ങിച്ചാ?
2: ആ, രണ്ടു മൂന്നാല് മൂന്നെണ്ണം വാങ്ങി നോക്കുമ്പോ അത് വേണ്ട, രണ്ടെണ്ണം നമുക്ക് മൂന്നാക്കുമ്പോണ്ട്.
1: ഓ, അതെയാ?
2: വീട്ടില് ഞാനും എന്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ. മോനേടിയോ മട്ടന്നൂരാങ്ങാനം പോയിനി. ആ, ഒരു മോനേടിയില്ല, അവൻ ചെന്നൈയില് ജോലി ആയിട്ട് പോയിന്. ചെറിയ അവൻ പോയിട്ട് മൂന്നാല് മാസായി. വിഷുവിനൊന്നും പറഞ്ഞില്ല, ഇനി ഓണത്തിന് വരാന്ന് പറഞ്ഞ് കേൾക്കലാ.
1: പിന്നെ ഏത് പാട്ടാ? കൊറേ കാലം കൂടിട്ട് വിളിക്കല്ലേ, ഏത് പാട്ടാ കേക്കണ്ടേ?
2: നിങ്ങക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വെച്ചാൽ ഞാൻ ഒന്നും ഒരു പാട്ടൊന്നും കണ്ടിട്ടില്ല.
1: പെട്ടെന്ന് വിളിച്ചതാണ്?
2: പെട്ടെന്ന് വിളിച്ച് നിങ്ങളെ ഒന്ന് ഒച്ച കേൾക്കാന്ന് വെച്ച് വിളിച്ചതാണ്.
1: അപ്പൊ നിങ്ങക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നിങ്ങക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത്.
2: എല്ലാരും പറഞ്ഞു, നിങ്ങള്
1: പറഞ്ഞു,
2: എല്ലാരും പറയുന്നുണ്ട് നിങ്ങള് ഇപ്പം വിളിക്കുന്നില്ല വിളിക്കുന്നില്ലെന്ന് പറയുന്നുണ്ട്.
1: ചോദിക്കുന്നുണ്ടാ?
2: പറഞ്ഞോ,
1: നമ്മള് വിളിച്ചു വിളിച്ചു തുടങ്ങിന്ന് പറഞ്ഞോ. ഓ, എല്ലാവർക്കും സുഖം. എന്തായാലും പ്രേമേശ്വര അടുത്ത് ചോദിച്ചെന്ന് പറയണ കേട്ടോ.
2: അതെയാ?
1: ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ ഈ പാട്ട് എന്തായാലും ഒരു നല്ല പാട്ട് നിങ്ങൾക്ക് രണ്ടാക്കും വേണ്ടിയിട്ട് ഇന്ന് ഞങ്ങള് കേൾപ്പിച്ചു. എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പൊ വിളിച്ചാൽ ഒത്തിരി സന്തോഷം. ഇനി വിളിക്കാം.
2: ആയിക്കോട്ടെ.
1: ഓക്കേ.

0: എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ സി ബി എസ് ഇ വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
2: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: പാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
2: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
1: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
2: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
1: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
2: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
1: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
2: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742-473-630, 0490-2-473-630.
3: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിൻ്റെ സസ്യശാതുലതയും, തലയെടുപ്പിൻ്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
4: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.
5: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ, ഹലോ,
6: ഇത് മട്ടന്നൂർ ഒത്തിയൂരുന്ന് സിനിയാണേ.
5: മട്ടന്നൂർ ഒത്തിയൂരുന്ന് സിനി ചേച്ചി, ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
6: അല്ല, ഇത് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം, കുറച്ച് മാസം മുമ്പ്
5: വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്താ, ഒരു പേടിയുണ്ടോ സംസാരിക്കുമ്പോ?
6: പേടിയില്ല.
5: പിന്നെന്ത് പറ്റി?
6: അത് കുട്ടികളെ ഒറ്റ കൊണ്ട് ഞാൻ ഇങ്ങോട്ട് കുറച്ച് മേലോട്ട് കയറി, കുന്നു കയറി. അതുകൊണ്ട് ഒറ്റയില് കേൾക്കൂല, ഞാൻ കുറച്ച് മാറി നിന്നു.
5: അങ്ങനെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
6: അത് കുട്ടികൾക്ക് വേണ്ടിട്ട് പാട്ട് ചെയ്യുമ്പോൾ വീട്ടില് നല്ല
5: പാട്ടാണ് കേൾക്കേണ്ടത്. ഓക്കെ, ആരൊക്കെ ഉള്ളത് വീട്ടില്?
6: വീട്ടില് പിന്നെ അച്ഛൻ, അമ്മ, പിന്നെ എന്റെ അനിയത്തിമാരുണ്ട്, പിന്നെ അവരെ മക്കളും.
5: ഓക്കെ, വെക്കേഷൻ അടിച്ചു പൊളിക്കാനാണ് തീരുമാനം?
6: അവര് ഇന്നലെ വന്നതേ ഉള്ളൂ, ഇന്ന് പോകും. അടിച്ചു പൊളിക്കാൻ നിൽക്കൂല.
5: ഇന്നലെ വന്നിട്ട് ഇന്ന് പോകുന്നുണ്ട്?
6: ഒരു ദിവസം വന്നതാ.
5: ആണോ? കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞിട്ടായിരുന്നോ?
6: അതിനൊന്നും അവർക്ക്
5: സമയം ഉണ്ടാവില്ല അല്ലേ. സിനിയച്ച എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
6: ഞാൻ മട്ടന്നൂർ ഒരു കടയിൽ വർക്ക് ചെയ്യുന്നുണ്ട്.
5: പോകുന്നുണ്ട്. മക്കളോ? മക്കള് പഠിക്കല്ലേ?
6: മോള്, ആ മോള് ഇപ്പോ ഇനി 8-ാം ക്ലാസ്സിലേക്ക്.
5: എവിടെയാ ചേരുന്നത്?
6: മട്ടന്നൂർ ഹയർ സെക്കൻഡറിയില്.
5: മട്ടന്നൂർ തന്നെ. ഒരാളേ ഉള്ളൂ? മോള് മാത്രമേ ഉള്ളൂ?
6: ഒരാളേ ഉള്ളൂ.
5: ഓക്കെ, എന്താ മോളുടെ പേര്?
6: മോളുടെ പേര് അവന്തിക.
5: അവന്തിക. അപ്പൊ അവന്തിക കുട്ടിയോടും അനിയത്തിമാരോടും അവരുടെ മക്കളോടൊക്കെ ചോദിച്ചെന്ന് പറയണം. ഭക്ഷണം ഇഷ്ടമാണോ വിളിക്കുന്നേ? ഓക്കെ, അപ്പൊ ഈ പാട്ടൊക്കെ ആസ്വദിച്ചുകൊണ്ട് കഴിക്കാം. കേക്കുന്നുണ്ടാവില്ലേ കുട്ടികള്? ഇത് കേൾക്കാൻ വേണ്ടിട്ട് അവിടെ അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പൊ അവരടുത്തൊക്കെ ചോദിച്ചു എന്ന് പറയണം. ഒപ്പം ഈ പാട്ട് കൂടെ നമുക്ക് അവർക്ക് വേണ്ടിട്ട് കേൾപ്പിച്ചു കൊടുക്കാം.
6: ഓക്കെ,
5: വിളിച്ചല്ലോ, ഒത്തിരി സന്തോഷം സിനിയച്ചി.
6: ഓക്കെ, താങ്ക് യു.

0: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
1: കേൾവിയുടെ കേളിക്കുട്ടിനെ ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
0: റേഡിയോ മലബാർ ഇഷ്ട ഗാനങ്ങൾ തുടരുന്നു. അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ.
2: ഹലോ,
0: നമസ്കാരം. ആരാ സംസാരിക്കുന്നേ?
2: ശിവപ്രസാദ്.
0: ഓക്കെ, എവിടുന്ന വിളിക്കുന്നേ? ഓക്കെ, അപ്പൊ മുന്നേ വിളിച്ചിട്ടുണ്ടെന്ന്
2: തോന്നുന്നു അല്ലേ?
0: ഓക്കെ, ഏത് പാട്ടാ കേൾക്കണ്ടേ?
2: എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാഴത്തൂവിലെ തൂക്കി ചുവന്ന കരങ്ങളോടെ.
0: വെറൈറ്റി സെലക്ഷൻ ആണല്ലോ ഇത്. സ്വന്തം സെലക്ഷൻ ആണോ അല്ല ആരെങ്കിലും പറഞ്ഞു തന്നെയാണോ? ഈ പാട്ട് ഇഷ്ടാണ്? ഓക്കെ, അതുകൊണ്ട് ചോദിച്ചതാണ് അല്ലേ. എങ്ങനെയുള്ള പാട്ടുകളാ പൊതുവെ കേൾക്കാൻ ഇഷ്ടം?
2: പൊതുവെ എനിക്ക് താല്പര്യം ക്ലാസിക്
0: പാട്ടുകളൊക്കെ
2: ഇഷ്ടമാണ്. ഇപ്പം കുറച്ച് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ആയതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് പറഞ്ഞത്.
0: ഓക്കെ, പാട്ട് പാടുന്ന രണ്ടുപേരി?
2: അല്ല, പാട്ട് ഞാൻ പാടാറില്ല. അങ്ങനെ
0: ഇല്ല, സാരില്ല, പോട്ടെ. ഇത് ആർക്ക് വേണ്ടിയാ ചോദിച്ചത് ഈ പാട്ട്?
2: ഇത് നമ്മുടെ ആശയാഘോഷത്തിലുള്ള എല്ലാ സ്റ്റാഫിനും
0: വേണ്ടിട്ടാണ്.
2: അടുത്ത് നിങ്ങളെ സിനിമ വിളിച്ചോണ്ടിങ്ങനെ പ്രേമേട്ടനുണ്ട്.
0: പ്രേമേട്ടനുണ്ട്, അപ്പൊ പ്രേമേട്ടനെ ചോദിച്ചു എന്ന് പറയണം.
2: അവിടെയുള്ള
0: എല്ലാ സ്റ്റാഫിനും വേണ്ടിയിട്ട് ഈ ഒരു പാട്ടും കൂടെ നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാം.
2: ഓക്കെ,
0: താങ്ക് യു.
2: താങ്ക് യു.

0: Your Majesty, calamity.
1: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
2: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
1: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
2: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: ഇഷ്ടഗാനങ്ങളിലെ അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം.
1: അബ്ദുറഹ്മാൻ,
0: ഇക്ക എന്തുണ്ട്, സുഖാണോ?
1: അടിപൊളിയായിട്ട്
0: പോകുന്നു അല്ലേ?
1: പോകുന്നു. അതെ.
0: ചൂടാണോ മഴയാണോ എന്താണ് അവസ്ഥ? പക്ഷെ ഇപ്പോഴത്തെ മഴക്ക് 3 കിലോമീറ്ററിലും 3 തരത്തിലായിരിക്കും വെയിലും ചൂടൊക്കെ ഉള്ളത്. ഇപ്പൊ എന്താണ്, നല്ല ചൂടായിരിക്കും അല്ലേ?
1: ഓക്കെ,
0: ഏത് പാട്ടാ കേൾക്കണ്ടേ? നല്ലൊരു പാട്ട്. ആർക്കു വേണ്ടി ചോദിച്ചത്? എല്ലാവർക്കും വേണ്ടിയിട്ട്. ഭക്ഷണം കഴിച്ചിട്ടാണോ വിളിക്കുന്നേ?
1: ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നേ.
0: എന്താ ഇന്നത്തെ സ്പെഷ്യൽ, സൺഡേ സ്പെഷ്യൽ?

0: സ്പെഷ്യലൊന്നുമില്ല, സൺഡേ സ്പെഷ്യൽ കല്യാണമുണ്ട്.
1: ആണോ? അപ്പൊ അവിടുന്നാണോ ഫുഡ്? അതെല്ലേ. ഇനി പാട്ടൊക്കെ കേട്ടിട്ടാണോ കല്യാണത്തിന് പോകുന്നേ? ഓക്കെ, അപ്പൊ ഒന്ന് അധികം വൈകിക്കണ്ട, നമുക്ക് പാട്ട് കേൾക്കാം, അതും കഴിഞ്ഞ് അടിപൊളിയായി കല്യാണത്തിനൊക്കെ പോയിട്ട് തിരിച്ചു വരൂ.
0: ഓക്കെ,
1: വിളിച്ചാൽ ഒത്തിരി സന്തോഷം.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഇഷ്ടഗാനങ്ങളിലെ അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
2: ഞാനിത് ഇരിട്ടി വിളമനയിൽ നിന്നും ഉഷ പ്രദീപാണ്.
1: ഉഷേച്ചി, സുഖാണോ?
2: സുഖാണ്.
1: ഓക്കെ, ചേച്ചിയുടെ പേര് പറയുമ്പോ എന്തായാലും നമ്മുടെ ശ്രോതാക്കൾക്ക് അറിയാം, നാടകത്തിലൊക്കെ ഗംഭീരായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കല്ലേ.
2: ആണോ? ഞാൻ ഇതുവരെ കേട്ടില്ല.
1: നാടകം കേട്ടില്ല?
2: കേൾക്കാൻ പറ്റിയില്ലായിരുന്നേ. ഫസ്റ്റ് ദിവസം ഞാൻ തൊടുപുഴ പോയായിരുന്നു, അതുകൊണ്ട് എനിക്ക് കേൾക്കാൻ പറ്റിയില്ലായിരുന്നു.
1: ആണല്ലേ? അപ്പൊ അടുത്ത എപ്പിസോഡുകൾ ഓരോന്നോരോന്നായിട്ട് വരുന്നുണ്ടല്ലോ. ഇന്ന് രാത്രി ഉണ്ട് 3-ാം ഭാഗം. ഇപ്പൊ പറ്റുന്നത് കേൾക്കും.
2: കഴിഞ്ഞ ആഴ്ച കേട്ടായിരുന്നു, കഴിഞ്ഞ 6 ആഴ്ചയിൽ കേട്ടിരുന്നു.
1: ഓക്കെ, എല്ലാരും എന്ത് പറഞ്ഞു?
2: അതില് പ്രതികരണത്തെ കൂടെ കുഴപ്പമില്ലാന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ നാടകം കേട്ടില്ല.
1: കേട്ടില്ല അല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് മുതല് കേട്ടോളൂ. ഏത് പാട്ടാണ് ഇന്ന് കേൾക്കേണ്ടത്?

0: പിന്നെ ചിരിദിനമല്ലേ, അതുകൊണ്ട് ഒരു ചിരി കണ്ടാൽ ഒരു മൊഴി കേട്ടാൽ എന്നുള്ള ആ പാട്ടാണ് വേണ്ടത്.
1: ഓക്കെ, അപ്പോ ചിരിക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാം.
0: ചിരിക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും, മധുരവാണിയിലെ എന്റെ എല്ലാ കൂട്ടുകാർക്കും, പിന്നെ എന്റെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് ഈ പാട്ട് വെച്ച.
1: ഓക്കെ, അപ്പൊ എല്ലാവരും ഈ പാട്ട് ആസ്വദിക്കട്ടെ ഈ ചിരിദിനത്തില്.
0: ഓക്കെ
1: ഓക്കെ, ഒത്തിരി സന്തോഷം വിളിച്ചല്ലേ.
0: ഓക്കെ, താങ്ക് യു. കൊറേ ട്രൈ ചെയ്തിട്ട് കിട്ടിയതാ.
1: ആണോ, അതിന്റെ സന്തോഷമാണ് അപ്പൊ വാക്കുകളിൽ കേൾക്കുന്നത് അല്ലേ.
0: തീർച്ചയായിട്ടും,
1: നമ്മള് രണ്ടുപേരും ഇത്രയും നേരം ചിരിച്ചോണ്ടല്ലേ സംസാരിച്ചത്.
0: അതെ അതെ.
1: അപ്പൊ പാട്ട് കേൾപ്പിക്കാം.
0: ഓക്കെ, താങ്ക് യു.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ ഇഷ്ട ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കോളർ, ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ആരാ സംസാരിക്കുന്നേ? കുന്നോത്ത്. ഏത് പാട്ടാ കേൾക്കണ്ടേ ഷീനേച്ചി?
1: മേദിനം എന്ന സിനിമയിലെ എത്രനാളായി കാത്തിരിക്കുന്നുണ്ട്.
0: മേദിനം കഴിഞ്ഞോണ്ടാണോ ഈ പാട്ട് സെലക്ട് ചെയ്തത്?
1: ഈ പാട്ട് കുറച്ചായി ഞാൻ കേൾക്കാത്തത്, അതുകൊണ്ടാണ്
0: ചോദിച്ചത്. അതുകൊണ്ടാണ് ചോദിച്ചത്. ആർക്ക് വേണ്ടി ഡെഡിക്കേഷൻ? എങ്ങനെയാണ്? ജേഷ്മ ചേച്ചി, ഷൈജ. ഓക്കെ, ഇവർക്കൊക്കെ വേണ്ടിട്ടാണ് പാട്ട് ചോദിച്ചത്. എല്ലാരും കേക്കുന്നുണ്ടാവുമല്ലോ?
1: കേക്കുന്നുണ്ട്.
0: അപ്പൊ അവർക്കൊക്കെ വേണ്ടിട്ട് നമുക്ക് ഈ പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം.
1: അതുപോലെ നേരത്തെ ഒരു പാട്ട്, മലാകമാർ വന്ന് പുഞ്ചിരിച്ചുള്ള ഒരു പാട്ടില്ലേ, അപ്പൊ കുറച്ചു നേരത്തെ ഞാൻ വിചാരിച്ചിട്ടേ അപ്പൊക്കൊന്ന് മലബാറിൽ കേട്ടത്
0: ചോദിച്ചു.
1: സന്തോഷമായി.
0: അതുകൊണ്ട് ഇന്ന് നമുക്ക് ഇഷ്ടഗാനങ്ങളിൽ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് പാട്ടല്ലേ കേൾക്കാൻ പറ്റിയേ?
1: അതെ അതെ.
0: ഓക്കെ, അപ്പൊ ആ രണ്ട് പാട്ടും ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട പാട്ട്, അതിലൊന്ന് നമുക്ക് ഇപ്പൊ കേൾക്കാം. ഡെഡിക്കേറ്റ് ചെയ്ത് എല്ലാവരും ആസ്വദിക്കട്ടെ.
1: അടിപൊളി
0: കുഞ്ഞു ശബ്ദാണ്, നല്ല രസമുണ്ട് അതില് കേൾക്കാൻ. ഓക്കെ, അപ്പൊ പാട്ട് പാടിയതും കേൾക്കാൻ ആഗ്രഹിക്കുന്നതും ഒക്കെ നമുക്ക് നമ്മൾ ആസ്വദിച്ചു. ഇനി എല്ലാരെയും കൂടെ കേൾപ്പിക്കാം.
1: ഓക്കെ,
0: താങ്ക് യു.

0: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: ഇഷ്ടഗാനങ്ങളിലെ ലാസ്റ്റ് കോളർ ആരാ നോക്കാം. ഹലോ
2: ഹലോ,
1: നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
2: നമസ്കാരം,
1: ഏത് പാട്ടാണ് കേൾക്കണ്ടേ?
2: പാട്ട് ക്രോണിക് ബാച്ചലറിലെ ചിരി ചിരിയോ ചിരി ചിരിയോ എന്നൊരു പാട്ടില്ലേ,
1: ചിരിദിനം സ്പെഷ്യൽ ആണ്.
2: ചിരിദിനം പ്രമാണിച്ചിട്ട് വിളിച്ച, അപ്പോ നേരത്തെ ഉഷാദി വിളിച്ചു പുളമന.
1: അതെ അതെ,
2: അപ്പൊ ആ ചിരിക്ക് അത്ര സ്ട്രോങ് സ്ട്രെങ്ത് പോരാന്നുള്ളതുകൊണ്ട്
1: രണ്ടാമതൊരു ചിരിപ്പാട്ട് കൂടി
2: ചോദിച്ചു.
1: അതെ, അപ്പോ രണ്ട് ചിരിപ്പാട്ടുകളും കൂടെ ചേരും. ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് ഉഷാറായി. ഡബിൾ പവർ ആയല്ലോ. അപ്പോ അപ്പൊ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിട്ടായിരിക്കുമല്ലോ ഇന്ന് പാട്ട് ചോദിച്ചിട്ടുണ്ടാവുക.
2: അതെ, എല്ലാ ശ്രോതാക്കൾക്കും, പിന്നെ നമ്മളെ മധുരവാണി ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിലുള്ളവർക്കും സഹപ്രവർത്തകർക്കും റേഡിയോ മലബാറിന്റെ
1: നിലയംഗങ്ങൾക്കും
2: എല്ലാവർക്കും വേണ്ടി.
1: അപ്പൊ നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാം അല്ലേ? എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതല്ലേ, നമുക്ക് ഒരുമിച്ചിരുന്ന് ആസ്വദിക്കാം. വിളിച്ചാൽ ഒത്തിരി സന്തോഷം. ഒപ്പം ചിരി ദിനത്തിൽ നമുക്ക് ചിരിയിലുള്ള ഒരു പാട്ടോടുകൂടെ തന്നെ ഇന്നത്തെ ഇഷ്ടഗാനങ്ങൾ ഇവിടെ പൂർത്തിയാക്കാം.
2: ശരി,
1: ഓക്കെ, താങ്ക് യു.
2: താങ്ക് യു.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 മെഗാഹെഡ്സിൽ ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം കളഭക്കുറി.

പാടിയ കമ്പലം തീർത്തതിൽ എണ്ണ വിളക്കു കൊളുത്തേണം. ലുമ്പിൾ കപാടിയ കമ്പലം തീർത്തതിൽ എണ്ണ വിളക്കു കൊളുത്തേണം. അടൂർ ബാസിയ

കാറ്റു വിതച്ചോ നുമ്മറിക്കൊരു നേർച്ചയൊരുക്കാൻ പോകേണം. കാറ്റു വിതച്ചോ നുമ്മറിക്കൊരു നേർച്ചയൊരുക്കാൻ പോകേണം. കാട്ടു തുളസിയിലെ സത്യനു വേണ്ടിയ രോചന പാട്ടും പാടേണം. ദൈവം വന്നു വിളിച്ചാൽ പോലും ഞാൻ

0: ചലച്ചിത്രഗാനങ്ങളാണ് ഇപ്പോൾ കേട്ടത്.
1: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
3: എല്ലാ ശ്രോതാക്കൾക്കും ഈ ആഴ്ചയിലെ പ്രതികരണ പരിപാടിയിലേക്ക് സ്വാഗതം.
4: സ്വാഗതം.
3: ആദ്യ പ്രതികരണം സഞ്ജീവ് അക്കാനശ്ശേരിയുടേതാണ്. നാടകത്തെ കുറിച്ചാണ് അല്ലേ?
4: അതെ. പാഞ്ചാലി ഒരു മുൻകോപക്കാരിയോ, അസുരഗോത്രത്തിൽ എല്ലാ കഥാപാത്രങ്ങളും ശക്തമായ രീതിയിൽ അഭിനയിക്കുന്നുണ്ട്. നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. ആശംസകളോടെ സഞ്ജീവ് അക്കാനശ്ശേരി.
3: ആശംസകൾക്ക് നന്ദി. പാഞ്ചാലിയുടെ മുൻകോപത്തെ കുറിച്ച് തുടർന്നുള്ള ഭാഗങ്ങളിൽ കൂടി കേട്ട് നമുക്ക് ഒരു മറുപടി പറയാമല്ലേ. സഞ്ജീവ് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്
4: സർഗജാലകത്തെ കുറിച്ച്.
3: അയ്യല്ലൂർ കെ ആന്റി മാസ്റ്റർ അവതരിപ്പിച്ച സ്വന്തം കവിത നല്ല നിലവാരം പുലർത്തി. നന്ദാത്മജൻ കൊതേരി അവതരിപ്പിച്ച കഥയിലെ നാരായണിയെടുത്തിയെ പോലുള്ളവർ എല്ലാ നാട്ടിലും ഉണ്ടെന്ന് തോന്നുന്നു. ഇനിയും നല്ല നല്ല കഥകൾ അവതരിപ്പിക്കാൻ നന്ദാത്മജന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് സഞ്ജീവ് അക്കാനശ്ശേരി കത്ത് ചുരുക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെയും ആശംസകൾ. വീണ്ടും നാടകത്തെ കുറിച്ചാണ്. ആരാണ്?
4: കൃഷ്ണൻ, പുഷ്പജ കൃഷ്ണൻ മേറ്റടി.
3: പ്രതികരണത്തിലേക്ക് പതിവായി എഴുതുന്നവരല്ല എന്നാണ് തോന്നുന്നത്. ഏതായാലും റേഡിയോ മലബാർ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വായിക്കാം.
4: അസുരഗോത്രം നാടകം രണ്ടാം ഭാഗവും കേട്ടു. ഹസ്തിനപുരിയുടെ അകത്തളങ്ങളിൽ നടക്കുന്ന രംഗങ്ങൾ വളരെ ഗംഭീരമായി, ഓരോ രംഗങ്ങളിലും വളരെ ഗംഭീരമായാണ് ഓരോ കഥാപാത്രങ്ങൾക്കും ശബ്ദം നൽകിയത്. ഗാന്ധാരിയായ റേഡിയോ മലബാറിന്റെ സ്വന്തം ചിന്നമ്മു ശിവദാസ് നന്നായി അവതരിപ്പിച്ചു. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുന്നു.
3: സർഗജാലകത്തിൽ നന്ദാത്മജൻ കൊതേരി എഴുതി അവതരിപ്പിച്ച കഥ സരോജിനിയുടെ യാത്ര കേട്ടപ്പോ ഞങ്ങളുടെ എല്ലാം ബാല്യകാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. വയലും കാലേപൂട്ടലും ഞാറ് നടലും. മാത്രമല്ല, ഒരു സംഭവകഥ ഹൃദയസ്പർശിയായി എഴുതി അവതരിപ്പിച്ചപ്പോ ഉള്ളിലെവിടെയോ ഒരു വീങ്ങൽ. അല്ലെങ്കിലും നന്ദാത്മജന്റെ കഥകളും കവിതകളും എല്ലാം അനുഭവത്തിന്റെ നേർക്കാഴ്ചയായി എഴുതുന്നത് തന്നെയാണല്ലോ. അയ്യല്ലൂർ കെ ആന്റി മാസ്റ്റർ എഴുതി അവതരിപ്പിച്ച കവിത ജോയ് മാഷ്ക്കുള്ള ഒരു സമർപ്പണവുമായി. എല്ലാം ഗംഭീരം. കൃഷ്ണൻ, പുഷ്പജ കൃഷ്ണൻ മേറ്റടി. വിവിധ പരിപാടികളെ കുറിച്ചാണ് ഇദ്ദേഹം അഭിപ്രായം അറിയിച്ചിരിക്കുന്നത്. ഏതായാലും നാടകത്തിന് നല്ല മാർക്കുണ്ട്. തുടർഭാഗങ്ങളും കേൾക്കുക അവസാനം വരെ. സർഗജാലകത്തിലെ വിവിധ പരിപാടികളും ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സന്തോഷം. ബാബു ആണിക്കേരിയുടെ പ്രതികരണമാണ് അടുത്തത്. വായിച്ചോളൂ.
4: ഇഷ്ടത്തോടെ പ്രതികരണത്തിന്. അസുരഗോത്രം നാടകം രണ്ടാം ഭാഗവും ശ്രദ്ധയോടെ കേട്ടു. ഒന്നാം ഭാഗത്തിലെ കഥാപാത്രങ്ങൾക്ക് വിശ്രമം അനുവദിച്ചുകൊണ്ട് പുതിയ കഥാപാത്രങ്ങൾ രംഗപ്രവേശം ചെയ്തു. ഗാന്ധാരിയുടെ വേഷം ചെയ്ത ചിന്നമ്മു ശിവദാസ് അമ്മ വേഷം ഗംഭീരമാക്കി. ദ്രൗപദിയായി കാവ്യയും ശകുനിയായി സിനി രാമദാസും കലക്കി. ദുര്യോധന വേഷം ചെയ്ത ഷാജി മാലൂരും കർണന്റെ വേഷം ചെയ്ത കെ ടി സനൽകുമാറും അർജുനനായി അനിൽകുമാർ ശിവപുരവും നന്നായി ചെയ്തു. പുതുമുഖ കഥാപാത്രങ്ങളെ വെച്ച് ഇത്രയും ഗംഭീരമായി അസുരഗോത്രം അണിയിച്ചൊരുക്കിയ റേഡിയോ മലബാറിനും അണിയറ ശില്പികൾക്കും അഭിനന്ദനങ്ങൾ.
3: സന്തോഷം ബാബു അണിക്കരി. ഒരുപക്ഷെ നാടകത്തിൽ, പ്രത്യേകിച്ചും റേഡിയോ നാടകത്തിൽ ആദ്യമായി ശബ്ദം നൽകിയ ആളുകൾക്ക് ഉള്ള ആശങ്ക അകറ്റുന്ന ഒരു പ്രതികരണമാണിത്. അവരവതരിപ്പിച്ച കഥാപാത്രങ്ങൾ റേഡിയോയിലൂടെ ഒരുപാട് ആളുകൾ കേട്ടു.

0: ഇങ്ങനെ നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു പ്രോത്സാഹനമാണ്, ഞങ്ങൾക്ക് അഭിനന്ദനവും. തുടർന്നും എഴുതുക, അടുത്ത പ്രതികരണം കെ പി ജാനകി പരിപ്പായി അയച്ചതാണ്, വായിച്ചോളൂ.
1: ഏപ്രിൽ 26-ാം തീയതി ഇഷ്ടങ്ങൾ ഈണങ്ങളിൽ ഷൈജുമാഷി തിരഞ്ഞെടുത്ത് അവതരിപ്പിച്ച ഗാനങ്ങൾ ഇഷ്ടമായി.
0: അശ്വിനിയുടെ അവതരണവും കൂടെ വളരെ നന്നായി. രണ്ടുപേർക്കും 1000 അഭിനന്ദനങ്ങൾ. നമ്മുടെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ പരിപാടിയുടെ ഒരു ചുവടുമാറ്റം ഇവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത്.
1: അതെ,
0: അവതാരകരെ സ്വയം പരിപാടി അവതരിപ്പിക്കുന്നതിന് പകരം അവർക്ക് ചെറിയൊരു സപ്പോർട്ടോടുകൂടി ഞങ്ങൾ കൂടി ഇടപെട്ട് കൊണ്ടുള്ള അവതരണ രീതിയാണ് കെ പി ജാനകി പരിപ്പായിക്കും ഇഷ്ടപ്പെട്ടത്. സന്തോഷം. നാടകത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ.
1: നാടകം അസുരഗോത്രം 2-ാം ഭാഗവും കേട്ടു, വളരെ ഇഷ്ടമായി. പാഞ്ചാലിയായി ശബ്ദം നൽകിയ കാവ്യ നല്ല അഭിനയം കാഴ്ചവെച്ചു. അതുപോലെ എല്ലാ കഥാപാത്രങ്ങളും നന്നായി അവതരിപ്പിച്ചു. നാടകരചയിതാവ് കൃഷ്ണകുമാർ മാഷിനും സംവിധായകൻ രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം ചെയ്ത അശ്വിനി, ഒപ്പം റേഡിയോ മലബാറിനും 1000 അഭിനന്ദനങ്ങൾ.
0: വളരെ സന്തോഷം. നാടകത്തിന്റെ തുടർഭാഗങ്ങളും ശ്രദ്ധാപൂർവം കേൾക്കുക. അടുത്ത പ്രതികരണം എളമ്പാറയിൽ നിന്ന് സുജാത മേറ്റഡിയാണ്. ഞാൻ വായിച്ചു തുടങ്ങാം. അസുരഗോത്ര നാടകം കേട്ടു, വളരെ ഇഷ്ടമായി. എല്ലാ കഥാപാത്രങ്ങളും നന്നായി അവതരിപ്പിച്ചു. അതിൽ പാഞ്ചാലിയായി ശബ്ദം നൽകിയ കാവ്യ ശ്രദ്ധേയമായ അഭിനയമാണ് ശ്രോതാക്കളുടെ കാതോരങ്ങളിൽ എത്തിച്ചത്. 5 ഭർത്താക്കന്മാരുടെ ഭാര്യ ആകേണ്ടി വന്ന പാഞ്ചാലിയുടെ ദയനീയ അവസ്ഥ കാവ്യ നന്നായി അവതരിപ്പിച്ചു. അഭിനന്ദനങ്ങൾ. ആ നാടകം രചന നിർവഹിച്ച കൃഷ്ണകുമാർ മാഷിനും സംവിധായകൻ രാമകൃഷ്ണൻ പഴശ്ശിക്കും ശബ്ദമിശ്രണം ചെയ്ത അശ്വിനിക്കും ഒപ്പം റേഡിയോ മലബാറിനും 1000 അഭിനന്ദനങ്ങൾ.
1: ബേണി ഇഗ്നേഷ്യസ് ഗാനങ്ങളുമായി വന്ന ഗാനലയം വളരെ ഇഷ്ടമായി. ബൈജു സാറിന്റെയും സൂര്യയുടെയും നല്ല അവതരണം. തിരഞ്ഞെടുത്ത ഗാനങ്ങൾ വളരെ ഇഷ്ടമായി. ആ പരിപാടി അവതരിപ്പിച്ച രണ്ടുപേർക്കും 1000 അഭിനന്ദനങ്ങൾ.
0: ആയിരക്കണക്കിന് അഭിനന്ദനങ്ങളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. സന്തോഷം സുജാത മാറ്റഡി. ഈ പ്രതികരണം കെ പി ജാനകി പെരുപ്പായിയും സുജാത മാറ്റഡിയും കൂടി കുറച്ചുകൂടി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, നമുക്കൂടി നമുക്ക് നോക്കാം.
1: ഏപ്രിൽ 27-ാം തീയതി ജനകീയത്തിൽ കൃഷ്ണകുമാർ മാഷ് അവതരിപ്പിച്ച വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകൾ വളരെ വിജ്ഞാനപ്രദമായി. ഏപ്രിൽ 28-ാം തീയതി ജനകീയത്തിൽ മാഷ് അവതരിപ്പിച്ച പാമ്പിനെ കുറിച്ച് ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകളും വളരെ ഉപകാരപ്രദമായി. ആ പരിപാടി അവതരിപ്പിച്ച മാഷിന് 1000 അഭിനന്ദനങ്ങൾ.
0: ഏപ്രിൽ 29 ഉത്സവമേളത്തിൽ വേട്ടക്കുരു മകൻ ദൈവത്തെക്കുറിച്ച് മാഷ് അവതരിപ്പിച്ച പരിപാടി വളരെ ഇഷ്ടപ്പെട്ടു. ഉത്ഭവവും ഗാനങ്ങളും കോർത്തിണക്കി നല്ല രീതിയിൽ അവതരിപ്പിച്ചു. വേട്ടക്കുരു മകന്റെ കഥ കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ഒത്തിരി നാളായി മാഷോട് ആ കഥ ചോദിക്കണമെന്ന് വിചാരിച്ചു. കാരണം എന്റെ മേറ്റടി നാടിന്റെ പ്രധാന ദൈവം വേട്ടക്കുരുമകനാണ്. ആ പരിപാടി അവതരിപ്പിച്ച മാഷ്ക്കും റേഡിയോ മലബാറിനും 1000 അഭിനന്ദനങ്ങൾ. സന്തോഷം. അഭിനന്ദനങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നു സുജാത കെ പി ജാനകി പരിപ്പായി.
1: അടുത്തത് കാർഡാണ്.
0: നമ്മുടെ നഫീസ കുഞ്ഞിപ്പപ്പന്താപുരായിരിക്കും.
1: അതെ. പാട്ടും പൊരുളും പരിപാടിയിൽ ഏപ്രിൽ 25-ാം തീയതി ഡോക്ടർ ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ എന്നിവർ അവതരിപ്പിച്ച 68-ൽ പുറത്തിറങ്ങിയ തിരിച്ചടിയിലെ ഗാനങ്ങൾ ഏറെ ശ്രദ്ധേയമായ ഗാനങ്ങളായിരുന്നു.
0: അതുപോലെ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹിന്ദി അധ്യാപകൻ ഷൈജു മാഷ് പങ്കെടുത്ത ഇഷ്ടങ്ങൾ ഇണങ്ങൾ, അത് ശ്രുതിമധുരമായ ഗാനങ്ങളായിരുന്നു. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി എന്ന ആ സുന്ദര ഗാനത്തോട് കൂടി തുടങ്ങിയ ആ പരിപാടി ഏറെ ശ്രദ്ധേയമായി എന്നാണ് നഫീസ കുഞ്ഞിപ്പ പന്താവൂർ അറിയിച്ചിരിക്കുന്നത്. വളരെ സന്തോഷം നഫീസ കുഞ്ഞിപ്പ. സുനിത അശോക് മരുതായിയുടെ ഒരു പ്രതികരണമുണ്ട്, വായിച്ചോളൂ.
1: നാടകം സൂപ്പർ, ശ്രോതാക്കളാണോ അവതരിപ്പിക്കുന്നത് എന്ന് തോന്നി. അത്രയും നല്ല അവതരണം. പിന്നെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ,
0: ശ്രോതാക്കൾ തന്നെയല്ലേ അവതരിപ്പിക്കുന്നല്ലേ.
1: അതെ അതെ. പിന്നെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ, ഹായ്, എന്ത് നല്ല ഗാനങ്ങൾ. ഷൈജുമാഷിന്റെ ആലാപനം കൂടെ അശ്വിനിയുടെ അവതരണവും നന്നായി. രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ. കൂടാതെ നന്ദാത്മജൻ കൊതേരിയുടെ സരോജിനിയുടെ യാത്ര എന്ന കഥയും നന്നായി. മെയ് 1 മധുരഗീതത്തിൽ കൃഷ്ണകുമാർ സാറിന്റെ അവതരണത്തിൽ എല്ലാ ഗാനങ്ങളും നന്നായി.
0: മെയ് ദിനത്തിന്റെ വിപ്ലവ ഗാനങ്ങളായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടോ.
1: അതെ. ചാരുകസേരയിൽ കാമദേവന്റെ കഥ മാഷിന്റെ അവതരണത്തിൽ ആസ്വദിച്ചു. മാഷിനും കുട്ടികൾക്കും അഭിനന്ദനം. പാട്ടും പൊരുളും ഡോക്ടർ ജയരാജും ലീന ജയരാജും നല്ല ഗാനങ്ങളായിരുന്നു തിരഞ്ഞെടുത്തത്. രണ്ടുപേരും നല്ല അവതരണം കാഴ്ചവെച്ചു. ഇങ്ങനെ നല്ല പരിപാടി ശ്രോതാക്കളിൽ എത്തിക്കുന്ന റേഡിയോ മലബാറിനും അണിയറ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ.
0: വളരെ വളരെ സന്തോഷം സുനിത അശോകം മരുതായി. അടുത്ത പ്രതികരണം
1: ദിലീപ് വി മുഹമ്മദ്
0: മൂവാറ്റുപുഴയുടെ ഒരു ദീർഘമായ പ്രതികരണം കൂടിയുണ്ട്, വായിക്കാം.
1: താഴമ്പു മണമുള്ള തണുപ്പുള്ള രാത്രി എനിക്കൊരു സ്വപ്നം മാത്രമാണ്. അതെനിക്ക് ഭാവനയിൽ കാണാനേ കഴിയുന്നുള്ളൂ. എങ്കിലും താഴമ്പു മണമില്ലാതെ കടുത്ത ചൂടുള്ള ഒരു രാത്രി വീണു കിട്ടി.
0: എങ്ങനെയാണ് കിട്ടിയത്?
1: കുറെ താഴമ്പു ഗാനങ്ങളുമായി. എത്രയോ സുന്ദര ഗാനങ്ങൾ, എല്ലാം വളരെ ചടുലമായി ബൈജുവേട്ടൻ പറഞ്ഞ് അവതരിപ്പിച്ചു. ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദനങ്ങൾ.
0: ഇത് നല്ല ഭാഷ തന്നെയാണ്. സന്തോഷത്തോടുകൂടി ആ ഹൃദയ ഭാഷ സ്വീകരിക്കുന്നു. നാക്ക് കൊണ്ട് ഇരപിടിക്കുന്ന ജീവിയാണ് പാമ്പ്. എന്നാൽ നാക്ക് കൊണ്ട് പാമ്പിനെ ഓടിക്കാൻ കഴിവുള്ള ജീവി ഏതാണെന്ന് അറിയാമോ? പിണങ്കിലെങ്ങ് പറയാം, അതാണ് നമ്മുടെ ആമന താത്ത. ആമന താത്ത രാവിലെ തന്നെ ഓടി പാഞ്ഞു വന്ന് കരണനെ കൊണ്ട് ജനലടപ്പിക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോ സത്യം പറഞ്ഞാൽ ഇങ്ങനെ കളിയാക്കാനൊന്നും തോന്നിയിട്ടില്ല. ഉദ്ദേശശുദ്ധിക്ക് 100-ൽ 100 മാർക്ക് നൽകാൻ

0: ആണ് തോന്നിയത്. കുട്ടിരാമേട്ടൻ കൂടി വന്നപ്പോ കാര്യത്തിന് ഗൗരവം കൂടി. അങ്ങനെ നല്ലൊരു സ്റ്റഡി ക്ലാസ് പോലെയായി ആ ചിരിയും ചിന്തയും. വിഷപ്പാമ്പുകളുടെ ആക്രമണത്തെ കുറിച്ചുള്ള ഒരു പരിപാടിയായിരുന്നു അന്ന് ചിരിയും ചിന്തയിൽ നമ്മൾ അവതരിപ്പിച്ചത്, അല്ലേ?
1: അദ്ദേഹം കത്ത് തുടരുന്നുണ്ട്. അമിതമായ ചൂടിന്റെ പ്രശ്നം ഒരു വശത്ത്, മുൻപെങ്ങുമില്ലാത്ത വണ്ണം വിഷപ്പാമ്പുകളുടെ കടന്നാക്രമണം മറ്റൊരു വശത്ത്. ഈ രണ്ട് പ്രശ്നങ്ങളെയും നമ്മൾ കൈക്കൊള്ളേണ്ട മുൻകരുതലുകളെയും കുറിച്ച് കൃഷ്ണകുമാർ സാറ് തയ്യാറാക്കി അവതരിപ്പിച്ച ജനകീയത്തിലെ പ്രഭാഷണങ്ങൾ ഒട്ടേറെ വിലപ്പെട്ട കാര്യങ്ങൾ പങ്കുവെക്കുന്നതായി. പാമ്പിനെ പ്രതിരോധിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ സൂക്ഷ്മമായി തന്നെ പറഞ്ഞു തന്നു.
0: വളരെ സന്തോഷം. അസുരഗോത്രം നാടകത്തിന്റെ രണ്ടാം ഭാഗം കേട്ടു. ദ്രൗപദി തൊടുത്തുവിടുന്ന വാക്സരങ്ങൾ തന്നെയാണ് ഈ ഭാഗത്ത് ആകർഷണീയമായത്. ചോദ്യം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അവമതിക്കപ്പെടുന്ന സ്ത്രീ സമൂഹത്തിന്റെ ആഗമാനമുള്ള പ്രതികരണങ്ങളായാണ് ഓരോ ചോദ്യവും വന്ന് തറക്കുന്നത്. തുടർഭാഗങ്ങളും ശക്തമായിരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ശക്തമായിരിക്കുമല്ലേ?
1: തീർച്ചയായും.
0: എല്ലാവർക്കും ഈ ആഴ്ചത്തെ ദ്രൗപദിയുടെ വാക്കുകളിലും അഭിനയത്തിലാണ് വളരെയധികം ഇഷ്ടം തോന്നിയിരിക്കുന്നത്, അല്ലേ? മഹാഭാരതത്തിൽ ഒരു വല്ലാത്ത ദുരന്ത കഥാപാത്രമാണല്ലോ ദ്രൗപദി. മാത്രമാണോ ദുരന്ത കഥാപാത്രം?
1: അല്ല, ദ്രൗപദിയെ കുറിച്ച് പറയുമ്പോൾ മഹാഭാരതത്തിൽ ഓർക്കേണ്ടുന്ന വേറെയും ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്.
0: ആരെയാണ് കവി ഉദ്ദേശിക്കുന്നത്?
1: മറുപക്ഷത്ത് ദുര്യോധനനും കർണനും ഒക്കെ ഭാര്യമാരുണ്ടല്ലോ.
0: പക്ഷെ അവരുടെ ഭാര്യമാരൊന്നും പുരാണത്തിൽ അത്ര ചിരപരിചിതരല്ല.
1: ചിരപരിചിതരല്ലെങ്കിലും അവർക്കും ഹൃദയവും വേദനകളൊക്കെ ഉണ്ടാവില്ലേ മാഷേ?
0: തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം കൗരവ യുവരാജാവാണ് ദുര്യോധനൻ, അമ്മ ആദ്യം മരിച്ചതാണല്ലേ.
1: അതെ.
0: അപ്പോ അനുജന്മാരുടെ ഒക്കെ ചുമതലയുള്ള എട്ടത്തെ അമ്മയാണ് ദുര്യോധനന്റെ ഭാര്യ. ദുര്യോധനന്റെ ഭാര്യയുടെ പേരെന്താണ്?
1: ഭാനുമതി.
0: ഭാനുമതി.
1: പക്ഷെ ഒരു കാര്യം കൂടെ.
0: അല്ല, പ്രതികരണത്തിൽ പറയേണ്ട കാര്യമാണോ?
1: പ്രതികരണത്തിൽ പറയേണ്ടതല്ല, എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായി.
0: നാടകത്തെ കുറിച്ചാണ്?
1: നാടകത്തെ കുറിച്ച് പറയുമ്പോ ചോദിച്ചത്.
0: എന്താണ്, ദ്രൗപദി മാത്രല്ല ദുഃഖപുത്രികളെന്നാണോ?
1: അതെ, അത് തന്നെ.
0: എന്നിട്ട്
1: മറ്റുള്ള കഥാപാത്രങ്ങളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നാടകം പ്രതീക്ഷിച്ചൂടേന്ന്.
0: ആരെയാണ് പ്രതീക്ഷിക്കേണ്ടത് നമ്മള്?
1: ദുര്യോധനന്റെ ഭാര്യയുണ്ട്, കർണന്റെ ഭാര്യയുണ്ട്.
0: അങ്ങനെ കൊട്ടാരത്തിലെ മറ്റു ചില ഭാര്യമാരുടെ വ്യാകുലതകളൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു നാടകം അല്ലേ.
1: അതെ.
0: മറ്റൊരു മഹാറാണി അല്ലെങ്കിൽ മറ്റൊരു നിഗുംഭില.
1: അതെ.
0: ശ്രോതാക്കൾക്കെന്ന് നമുക്ക് ഉറപ്പ് കൊടുക്കാം. അപ്പം തീർച്ചയായിട്ടും അശ്വിനി നാടകത്തിന്റെ സഹസംവിധായക ആയതുകൊണ്ട് തന്നെ അസുരഗോത്രം പലവരും കേൾക്കേണ്ടി വരുന്നുണ്ട്. അപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് ശ്രോതാക്കൾ പറഞ്ഞ കാര്യം ശരിയാണ്.
1: തീർച്ചയായിട്ടും.
0: ദ്രൗപദിക്ക് മാത്രല്ല, ഗാന്ധാരിയുണ്ട്, കർണപത്നിയുണ്ട്, ദുര്യോധന പത്നിയുണ്ട്, ദുശ്ശലയുണ്ട്. ഇങ്ങനെ ഒരുപാട് പേരുടെ ആത്മസംഘർഷങ്ങളൊക്കെ ഉണ്ടല്ലേ.
1: അതെ.
0: അതൊന്നും നമ്മൾ കാണാതെ പോവാനും പാടില്ല. നമുക്ക് എന്തായാലും ഈ നാടകമൊക്കെ കഴിയട്ടെ, നമുക്ക് ആലോചിക്കാം ഗൗരവമായിട്ട് ഭാനുമതിയുടെ ആത്മവിലാപങ്ങൾ.
1: അപ്പൊ
0: നമുക്ക് കത്തിലേക്ക് പോവാം. മുഹമ്മദ് തീർത്തിട്ടില്ല.
1: മെയ് ദിനത്തിൽ പ്രക്ഷേപണം ചെയ്ത സുധാമണി ടീച്ചറുടെ കവിതാ സ്വാദനവും തുടർന്ന് പ്രക്ഷേപണം ചെയ്ത മെയ് ദിനം ആചരിക്കുന്നതിന് പിന്നിലെ ചരിത്രവും മെയ് ദിനാചരണത്തിന്റെ പ്രസക്തിയും പറഞ്ഞു തന്ന പ്രഭാഷണവും ആ ദിനത്തിന്റെ മാറ്റുകൂട്ടി.
0: ശ്രീ പി പുരുഷോത്തമന്റെ പ്രഭാഷണമായിരുന്നു അത്.
1: അതെ. 8 മണിക്ക് പ്രക്ഷേപണം ചെയ്ത മധുരഗീതങ്ങളിൽ ഉൾപ്പെടുത്തിയ തൊഴിലാളി ജീവിതം പ്രമേയമാക്കിയ സിനിമകളിലെ ഗാനങ്ങളെല്ലാം ഏറെ സുപരിചിതവും വിപ്ലവാവേശം പകരുന്നതുമായി.
0: അങ്ങനെ മേദിനം ഗംഭീരമായി റേഡിയോ മലബാറിൽ എന്നാണ് ദിലീപ് പറയുന്നത്. ഒരു കാര്യം കൂടി ദിലീപ് പറഞ്ഞുകൊണ്ടാണ് കത്ത് ചുരുക്കുന്നത്. ബേണി ഇഗ്നേഷ്യ സംഗീതം നൽകിയ ഗാനങ്ങൾ ഉൾപ്പെടുത്തി അവതരിപ്പിച്ച ഗാനലയം വളരെ വളരെ ഹൃദ്യമായി. ഇന്നത്തെ കത്തുകളെല്ലാം സമാപിക്കുകയാണ്. ദിലീപിന്റെ എഴുത്താണ് നമ്മൾ ഒടുവിൽ വായിച്ചിരിക്കുന്നത്. വളരെ നന്ദി ദിലീപ്. വീണ്ടും എഴുതുക. ഒരുപാട് പേര് നാടകത്തെ കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ 3-ാം ഭാഗം ഇന്ന് കേൾക്കാം. ഇനിയും ഒരു 3 ഭാഗങ്ങൾ കൂടി ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് കേൾക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയുക. വിലാസം: പ്രതികരണം കെയറോ സ്റ്റേഷൻ ഡയറക്ടർ, റേഡിയോ മലബാർ, അയ്യല്ലൂർ, മട്ടന്നൂർ.
1: വാട്സ്ആപ്പ് നമ്പർ 9037008960.
2: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
1: മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പ്രത്യേക അറിയിപ്പ്. തീയതി 4/5/2026 ഇലക്ഷൻ കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളതും ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലെ ചാവശ്ശേരി വില്ലേജിലുള്ളതുമായ രാത്രി വൈകി പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും 9 മണിക്ക് തന്നെ ക്ലോസ് ചെയ്തുകൊണ്ട് സഹകരിക്കേണ്ടതാണ്.
2: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 സർഗജാലകം, 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 റേഡിയോ എഡ് സ്കൂൾ, 9:00 നാടകനേരത്തിൽ നാടകം അസുരഗോത്രം 3-ാം ഭാഗം, രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി കവിണിശ്ശേരി. നാടകത്തിന്റെ ഈ ഭാഗത്ത് ശബ്ദം നൽകിയവർ ചിന്നമ്മൂ ശിവദാസ്, ഷാജി മാലൂർ, സിനി രാംദാസ്, കാവ്യ രാമചന്ദ്രൻ അയ്യല്ലൂർ, ഗോപി ചാലിൽ കാഞ്ഞിലേരി, നാദം മുരളി, മിലൻ ഷാ, രതീഷ്, വിനോദ് മാസ്റ്റർ ശിവപുരം. 10:00 പുത്തൻ പാട്ടുകൾ. നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പത്മിനി ടീച്ചർ. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കവിധാരയിൽ കുമാരനാശാന്റെ അമ്പിളി എന്ന കവിത, തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:25 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷം. ഇതിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം, AKG ഹോസ്പിറ്റലിൽ ലഭ്യമായ ഡോക്ടർമാരുടെ സേവനങ്ങൾ. 7:10 വിശുദ്ധിയുടെ തീർത്ഥാടനം, ഹജ്ജ് യാത്രയോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. സംസാരിക്കുന്നു കണ്ണൂർ ഹജ്ജ് ഹൌസ് നോഡൽ ഓഫീസർ ശ്രീ അബ്ദുൽ ഗഫൂർ MCK. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ എഡ് സ്കൂൾ. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:15 നാടകനേരം, നാടകം അസുരഗോത്രം 3-ാം ഭാഗം, രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി കവിണിശ്ശേരി. നാടകത്തിന്റെ ഈ ഭാഗത്ത് ശബ്ദം നൽകിയവർ ചിന്നമ്മൂ ശിവദാസ്, ഷാജി മാലൂർ, സിനി രാംദാസ്, കാവ്യ രാമചന്ദ്രൻ അയ്യല്ലൂർ, ഗോപി ചാലിൽ കാഞ്ഞിലേരി, നാദം മുരളി, മിലൻ ഷാ, രതീഷ്, വിനോദ് മാസ്റ്റർ ശിവപുരം. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 പ്രിയരാഗം ചലച്ചിത്ര ഗാനങ്ങൾ. 2:00 ഒരു വട്ടം കൂടി ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ കലിക്കാലത്തെക്കുറിച്ച് കേൾക്കാം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 വിശുദ്ധിയുടെ തീർത്ഥാടനം, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. 5:45 നാടൻ പാട്ടുകൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 വായനശാല. 9:30 സംഗീത നിശ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.
1: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. ചതുർണാം രാജ്യാനാം

0: ഏഹ നിരന്തരം പര്യവേക്ഷണം ജായമാനമസ്തി. പ്രിയാഹ ശ്രോതാരഹ, സംസ്കൃത വാർത്തായാഹ സംസ്കരണമിദം ഇദാനീം ആകാശവാണിതഹ പ്രസാരയതേ. സമമേവ അയം കാര്യക്രമഃ ആകാശവാണ്യാഹ അന്തർജാലപട്ടലേ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ എ ഐ ആർ ചലദൂരഭാഷീയതന്ത്രാംശേ അപി ഉപലബ്ധോ ഭവിഷ്യതി. പശ്ചിമേഷ്യാ ക്ഷേത്രെ ജായമാനസ്യ സംഘർഷസ്യ മധ്യേ ഒപെക് പ്ലസ് ദേശൈഹ് ജൂൺ മാസെ തൈലോത്പാദനസ്യ ലക്ഷ്യം വർദ്ധയിതും സൈദ്ധാന്തിക രൂപേണ സഹമതിഃ പ്രകടിതാ. പ്രതിവേദനാനുസാരം സപ്ത ഒപെക് പ്ലസ് ദേശാഃ ആഗാമി മാസെ തൈലോത്പാദനസ്യ ലക്ഷ്യം പ്രതിദിനം പ്രായഃ അഷ്ടാശീതി സഹസ്രാധികൈക ലക്ഷ്യം വൈരല പരിമാണേന വർദ്ധയിതും സഹമതാഃ സന്തി. ഭൂരാജനൈതിക സങ്കടസ്യ തഥാ ഒപെക് സമൂഹാത് സംയുക്ത അറബ് അമീരാതസ്യ നിർവർത്തനസ്യ മധ്യേ അയം അനവരതം തൃതീയഃ മാസിക വൃദ്ധിക്രമഃ അസ്തി. അദ്യ വിശ്വ പ്രസ് സ്വാതന്ത്ര്യദിവസഃ അസ്തി. അയം ദിവസഃ താവത് പ്രസ് സ്വാതന്ത്ര്യസ്യ സമർത്ഥനാർത്ഥം വികാസാർത്ഥം സഹൈവ വിശ്വസ്മിൻ പ്രസ് സ്വാതന്ത്ര്യസ്യ സ്ഥിതേഃ ആകലനസ്യവസരം പ്രയക്ഷതി. അസ്യ വർഷസ്യ വിഷയഃ ശാന്തിപൂർണ ഭവിഷ്യസ്യ നിർമ്മാണം ഇതി വർത്തതേ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ അവദത് യത് ഗാലക്സ് ഐ ഇത്യസ്യ മിഷൻ ദൃഷ്ടിഃ ഭാരതസ്യ അന്തരിക്ഷയാത്രായാം മഹതോപലബ്ധിഃ അസ്തി. വിശ്വസ്യ പ്രഥമസ്യ ഓപ്ടോസാർ ഇത്യസ്യ ഉപഗ്രഹസ്യ ഭാരതസ്യ ബൃഹത്തമസ്യ നിജി നിർമ്മിതസ്യ ഉപഗ്രഹസ്യ ച സഫല പ്രക്ഷേപണം നവകൽപ്പനായ രാഷ്ട്രനിർമ്മാണായ ച യൂനാം ഉത്സാഹസ്യ പ്രമാണമസ്തി ഇതി ശ്രീമോദിനാ സാമാജികാന്തർജാലീയ പട്ടലെ ഉക്തം. തേന ഗാലക്സ് ഐ ഇത്യസ്യ സംസ്ഥാപകേഭ്യഃ സമ്പൂർണദലായ ച അഭിനന്ദിതം. കേന്ദ്രീയ സംസദീയ കാര്യമന്ത്രി തഥാ വരിഷ്ഠ ഭാജപാ നേതാ കിരൺ റിജിജു ഇത്യനേന ആരോപിതം യത് സർവാണി വിപക്ഷിദലാനി നിരന്തരം ശാസകീയ സംസ്ഥാസു നിർവാചനായോഗേ ഇവിഎം യന്ത്രേഷു പ്രസാരമാധ്യമേഷു ച ആക്ഷേപം കൃത്വാ സമ്പ്രതി ന്യായപാലികായാം ദോഷാരോപണം കുർവന്തി. സാമാജിക സഞ്ചാലീയ മാധ്യമേ സ്വസ്യ സന്ദേശേ ശ്രീ റിജിജു ഇത്യമുനാ ഉക്തം യത് ഏതാനി ദലാനി ഏതത് നാവഗച്ഛന്തി യത് ഏതാദൃശാനാം ആക്ഷേപാണാം മാധ്യമേന തേ വസ്തുതഃ ദേശസ്യ ലോകതന്ത്രസ്യ മൂല ആത്മനി പ്രഹാരം കുർവന്തി. ഇറാൻ സർവകാരേണ ലെബ്നാൻ ദേശം സമേത്യ സർവസ്തരേഷു യുദ്ധ സമാപ്തേഃ ഉദ്ദേശ്യേന അമേരിക്ക സർവകാരായ ചതുർദശ സൂത്രീയ യോജന പ്രസ്തുത. ഇറാനസ്യ പ്രസ്താവാനുസാരം ഏതേഷാം വിഷയാണാം സമാധാനം ത്രിംശത് ദിനാനാം അനന്തരം ഭവിതവ്യം. അസ്മിൻ ബലം പ്രദത്തം യത് കൂടനീതിക പ്രയത്നേഷു യുദ്ധവിരാമസ്യ വിസ്താരഃ ന ഭവേത് അപിതു യുദ്ധസ്യ സമ്പൂർണ സമാപ്തേഃ പ്രാഥമികതാ സ്യാത്. അമേരിക്കയാഃ രാഷ്ട്രപതിനാ ഡൊണാൾഡ് ട്രംപേന അസ്യ പ്രസ്താവസ്യ വിഷയേ സ്വ അസന്തോഷഃ പ്രകടീകൃതഃ. തേന സഞ്ചേതനാ പ്രദത്താ യത് സൈന്യ വികൽപ്പാഃ അധുനാപി വിചാര പരിധൌ ഉപസ്ഥിതാഃ സന്തി. ഭാരത ഋതു വിഭാഗേന അദ്യ പൂർവോത്തര ഭാരത്തെ കേരളം രാജ്യേ മാഹേപ്രദേശേ പശ്ചിമബംഗേ സിക്കിമേ തമിഴ്നാടു പ്രദേശേ പുതുച്ചേരി പ്രദേശേ ച പൃഥക് പൃഥക് സ്ഥാനേഷു പ്രചണ്ഡവൃഷ്ടേഃ പൂർവാനുമാനം പ്രകടിതം. ജമ്മുകശ്മീരെ ലഡാഖേ ഛത്തീസ്ഗഡേ തടീയ ആന്ധ്രപ്രദേശേ ച അദ്യ മേഘവൃഷ്ടേഃ വിദ്യുത് സ്ഖലനസ്യ ച സംഭാവന വിദ്യതേ. അദ്യ ഹരിയാണായാം ചണ്ഡീഗഡേ ദില്ലിയാം ബിഹാരേ ഒഡീഷായാം കേരളം പ്രദേശേ പഞ്ചാബേ മധ്യപ്രദേശേ ചാപി തഥൈവ സ്ഥിതേഃ സംഭാവന വർത്തതേ. വിഭാഗേന അദ്യ തടീയ ആന്ധ്രപ്രദേശസ്യ കേഷുചിത് സ്ഥാനേഷു ഉഷ്ണതരംഗസ്യ സ്ഥിതേഃ അനുമാനം പ്രകടിതം. ഐപിഎൽ ക്രിക്കറ്റ് ക്രീഡായാം ആതിഥേയ ഗുജറാത്ത് ടൈറ്റൻസ് ദലം അഹമ്മദാബാദസ്യ നരേന്ദ്രമോദി ക്രീഡാംഗണെ പഞ്ചാബ് കിങ്സ് ദലം സമ്മുഖീകരിഷ്യതി ഇതി വാർത്താഃ.
1: ആകാശവാണി സമയം 6:30. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്.

0: പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. വിജയപ്രതീക്ഷയിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യുഖേൽക്കർ. മാതൃകാ പെരുമാറ്റച്ചട്ടം ബുധനാഴ്ച വരെ തുടരും. കേരളത്തിന് പുറമെ തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം എന്നിവിടങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണൽ നാളെ. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ 14 ഇന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ച് ഇറാൻ. നിർദ്ദേശം പുനഃപരിശോധിക്കുമെന്ന് US. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 166 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. ജനഹിതമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് കഴിഞ്ഞ് 24 ദിവസത്തെ കാത്തിരിപ്പിനും കണക്കുകൂട്ടലുകൾക്കുമാണ് നാളെ വിരാമമാകുന്നത്. നാളെ രാവിലെ 8 വോട്ടെണ്ണൽ ആരംഭിക്കും. 140 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 43 ഇടങ്ങളിലായാണ് നടക്കുന്നത്. ഹാട്രിക് വിജയപ്രതീക്ഷയുമായി LDFും ഭരണം തിരിച്ചുപിടിക്കുമെന്ന് ഉറപ്പിച്ച് UDFും നിയമസഭയിൽ മികച്ച സാന്നിധ്യമുണ്ടാവുമെന്ന് NDAയും പ്രതീക്ഷയിലാണ്. കേരള രാഷ്ട്രീയത്തിൽ ഭരണമാറ്റമോ ഭരണത്തുടർച്ചയോ അതോ പുതുചരിത്രമോ എന്ന് നാളെ അറിയാം. കേരളത്തിന് പുറമെ പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ വോട്ടെണ്ണലും നാളെയാണ്. പശ്ചിമബംഗാൾ 294, തമിഴ്നാട് 234, അസം 126, പുതുച്ചേരി 33 എന്നിങ്ങനെയാണ് അവിടുത്തെ സീറ്റുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള എല്ലാ ഒരുക്കങ്ങളും സംസ്ഥാനത്ത് പൂർത്തിയായി. 43 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ അവസാനവട്ട ഒരുക്കങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർ വിലയിരുത്തി. കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും പരിസരങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുള്ളത്. നാളെ രാവിലെ 6 മണിക്ക് ഉദ്യോഗസ്ഥർ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുതായി അവതരിപ്പിച്ച QR കോഡ് പതിപ്പിച്ച ഫോട്ടോ തിരിച്ചറിയൽ കാർഡ് റിട്ടേണിംഗ് ഓഫീസർമാർ ഉൾപ്പെടെ എല്ലാവർക്കും നിർബന്ധമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ആകെ പോളിംഗ് സർവീസ് വോട്ടർമാർ ഉൾപ്പെടെ 79.70% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യുഖേൽക്കർ. കേന്ദ്രസേനയ്ക്ക് പുറമെ 32,301 പോലീസ് ഉദ്യോഗസ്ഥരെയും സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. ഈ മാസം 6 തീയതി വരെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കും. സർവീസ് വോട്ടുകൾ സംബന്ധിച്ച് തപാൽ വകുപ്പിന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
1: ശനിയാഴ്ച ഞായറാഴ്ച ആണെങ്കിലും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റോടും നമ്മൾ കൃത്യമായിട്ട് ഹോൾഡ് ചെയ്തിട്ടുള്ള പോസ്റ്റൽ ബാലറ്റ്സ് സർവീസ് വോട്ടേഴ്സിന്റെ വരുവാണെങ്കിൽ അവധിയുടെ ദിവസം കൂടി അവർ നമുക്ക് തരുന്ന വിധത്തിലുള്ള അറേഞ്ച്മെന്റ്സ് ഓൾറെഡി നമ്മൾ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഇന്ന് വരുന്ന എല്ലാ പോസ്റ്റൽ ബാലറ്റ്സ് കൃത്യമായിട്ട് റിട്ടേണിംഗ് ഓഫീസേഴ്സിന് കൈമാറാൻ വേണ്ടിയിട്ടുള്ള നടപടി നമ്മുടെ ഭാഗത്തിന് ഉണ്ടായിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് മുഖാന്തരം നമ്മൾ കൃത്യമായിട്ട് സർവീസ് വോട്ടേഴ്സിലെ വരുന്ന എല്ലാ പോസ്റ്റൽ ബാലറ്റ്സ് റിട്ടേണിംഗ് ഓഫീസേഴ്സിന് കൈമാറാൻ വേണ്ടിയിട്ടുള്ള നടപടി നമ്മൾ എടുത്തിട്ടുണ്ട്.
0: ആദ്യം എണ്ണിത്തുടങ്ങുന്നത് തപാൽ വോട്ടുകളായിരിക്കും. ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഫലസൂചനകൾ ലഭിച്ചു തുടങ്ങും. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിൽ സ്ഥാനാർത്ഥികളുടെ പേരും ഏത് റൌണ്ടാണ് എന്നതും പ്രദർശിപ്പിക്കും. ഓരോ കൌണ്ടിംഗ് ടേബിളിനടുത്തും മൈക്രോ ഒബ്സർവർ ഉണ്ടായിരിക്കും. ഒരു റൌണ്ട് പൂർത്തിയാക്കുന്നതിന് ശരാശരി 5 മുതൽ 8 മിനിറ്റ് വരെ സമയമാണ് കണക്കാക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ വോട്ടെണ്ണലിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. നാലാഞ്ചിറ മാർ ഇവാനിയൂസ് വിദ്യാനഗറിലാണ് ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രം സജ്ജീകരിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: തിരുവനന്തപുരം ജില്ലയിലെ ആകെ 14 നിയോജക മണ്ഡലങ്ങളിലെ 3173 ബൂത്തുകളിലെ വോട്ടുകളാണ് എണ്ണുന്നത്. 17 മുതൽ 20 വരെ റൌണ്ടുകൾ പൂർത്തിയാകുമ്പോൾ മുഴുവൻ ഫലവും അറിയാനാകും. വോട്ടെണ്ണലിനായി സൂപ്പർവൈസർമാർ, സൂക്ഷ്മ നിരീക്ഷകർ, കൌണ്ടിംഗ് അസിസ്റ്റന്റുമാർ ഉൾപ്പെടെ 930 ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. കൌണ്ടിംഗ് ഹാളിലേക്കുള്ള പ്രവേശനം QR കോഡ് പതിച്ച തിരിച്ചറിയൽ കാർഡ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. പ്രത്യേക പാർക്കിംഗിനുള്ള സൌകര്യം കൌണ്ടിംഗ് കേന്ദ്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ 3 ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കും. വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ കുടുംബശ്രീയുടെ ഫുഡ് കോർട്ടും സജ്ജീകരിക്കും.
0: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പ്രവർത്തനങ്ങളുടെ സുഗമമായ നടത്തിപ്പ് ഉറപ്പുവരുത്തുന്നതിനായി കോട്ടയം ജില്ലയിൽ നാളെ ഡ്രൈ ഡേ പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഉത്തരവായി. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി നൽകിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ 16 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെണ്ണലിനായി 1456 കൌണ്ടിംഗ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ജില്ലയിൽ 7 ഇടങ്ങളിലായാണ് നാളെ വോട്ടെണ്ണൽ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു.
3: ജില്ലയിൽ കൊണ്ടോട്ടി, ഏറനാട്, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം എന്നീ നിയമസഭാ മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ മലപ്പുറം ഗവൺമെന്റ് കോളേജിലാണ് നടക്കുക. നിലമ്പൂർ, വണ്ടൂർ മണ്ഡലങ്ങളിലൂടെ നിലമ്പൂർ അമൽ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് നടക്കും. വേങ്ങര, വള്ളിക്കുന്ന്, തിരുവങ്ങാടി എന്നീ മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ യഥാക്രമം തിരുവങ്ങാടി KM മൗലവി മെമ്മോറിയൽ ഓർഫനേജ് അറബിക് കോളേജ്, തിരുവങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, തിരുവങ്ങാടി ഓർഫനേജ് അപ്പർ പ്രൈമറി സ്കൂൾ എന്നിവിടങ്ങളിൽ

0: നടക്കും. താനൂർ, തിരൂർ, കോട്ടക്കൽ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ തിരൂർ SSM പോളിടെക്നിക്കിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. തവനൂർ, പൊന്നാനി മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പൊന്നാനി അച്യുതവാര്യർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും.
1: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിലെത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വോട്ടെണ്ണൽ ദിനമായ നാളെ രാവിലെ 9 മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്താ പ്രക്ഷേപണങ്ങൾക്കു പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തെരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം ജില്ലകളിലാണ് മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 166 runs വിജയലക്ഷ്യം. ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ കൊൽക്കത്ത 14 ഓവറിൽ 1 wicket നഷ്ടത്തിൽ 129 run എടുത്തിട്ടുണ്ട്. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും. ലെബനൻ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും യുദ്ധം അവസാനിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള 14 നിർദ്ദേശങ്ങൾ ഇറാൻ അമേരിക്കയ്ക്ക് സമർപ്പിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മുൻഗണന നൽകിക്കൊണ്ട് പ്രശ്നങ്ങൾ 30 ദിവസത്തിനുള്ളിൽ പരിഹരിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. ശാശ്വത സമാധാനം ലക്ഷ്യമിട്ടാണ് ഈ നിർദ്ദേശമെന്ന് ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം ഇറാന്റെ നിർദ്ദേശത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശങ്ങൾ പുനഃപരിശോധിക്കുമെന്ന് പ്രതികരിച്ചു. ലക്ഷദ്വീപിലെ കവരത്തിയിൽ BR അംബേദ്കർ ITIയിലെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലഗൂൺ ബീച്ച് ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ലേബർ ആന്റ് എംപ്ലോയ്മെന്റ് വകുപ്പ് സെക്രട്ടറി സോമശേഖർ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ കാർ ലോറിയുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കണ്ണൂർ സ്വദേശികളായ 3 പേർ മരിച്ചു. കണ്ണൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് വിനോദയാത്ര പോയ 7-അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. 4 പേർക്ക് പരിക്കേറ്റു. കണ്ണൂരിൽ വാഹനാപകടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു. ചെറുവാഞ്ചേരിക്ക് സമീപം വൈദ്യുത തൂണിൽ ബൈക്കിടിച്ചായിരുന്നു അപകടം. കോഴിക്കോട് AR ക്യാമ്പിലെ ഷാമിൽ റഹ്മാനാണ് മരിച്ചത്. അഖിലേന്ത്യാ മെഡിക്കൽ ബിരുദ പ്രവേശന പരീക്ഷയായ നീറ്റ് ഇന്ന് നടന്നു. ഉച്ചയ്ക്ക് 2 മുതൽ 5 മണിവരെയായിരുന്നു പരീക്ഷ. നീറ്റ് പരീക്ഷയ്ക്ക് ദുബായിലും ഷാർജയിലും പരീക്ഷാ കേന്ദ്രങ്ങൾ ഒരുക്കിയിരുന്നു. ദുബായിലെ ഇന്ത്യൻ ഹൈസ്കൂളിലും ഷാർജയിലെ ഇന്ത്യൻ സ്കൂളിലുമാണ് പരീക്ഷ നടന്നത്. ദുബായിലെ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിലായിരുന്നു പരീക്ഷ. മെഡിക്കൽ ബിരുദ കോഴ്സുകളിലെ പ്രവേശനം ലക്ഷ്യമിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 2019 മുതലാണ് നീറ്റ് പരീക്ഷ നടത്തിവരുന്നത്. പഞ്ചായത്ത് വികസന പദ്ധതികൾ തയ്യാറാക്കുന്നതിനെക്കുറിച്ച് കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയം സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ ദേശീയ ശില്പശാലയ്ക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. അടിസ്ഥാനതലത്തിൽ ഡാറ്റ അധിഷ്ഠിത ആസൂത്രണം ശക്തിപ്പെടുത്തുക എന്നതാണ് ശില്പശാലയുടെ ലക്ഷ്യം. കണ്ണൂർ അയ്യൻകുന്നിൽ കാട്ടാനശല്യം തടയുന്നതിനായി സ്ഥാപിക്കുന്ന സോളാർ തൂക്കുവേലിയുടെ നിർമ്മാണം ഈ മാസം 31 പൂർത്തിയാക്കും. തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കാൻ പ്രദേശവാസികളെ വേലി നിർമ്മാണത്തിൽ പങ്കാളികളാക്കാനും ഉന്നതതല അവലോകന യോഗം തീരുമാനിച്ചു. തൃശൂർ വാണിയമ്പാറയിൽ കാറിൽ കടത്തിയ 25 ഗ്രാം MDMA രണ്ടുപേരെ എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സ്വദേശി ബിബിൻ രാജ്, കുരിയച്ചിറ സ്വദേശി ഷൈൻ ജോസ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. കൊട്ടിയൂർ വൈശാഖോത്സവം May 28 നെയ്യാട്ടത്തോടെ ആരംഭിക്കും. വൈശാഖോത്സവത്തിന്റെ ചടങ്ങുകളും തീയതിയും നിശ്ചയിക്കുന്ന പ്രക്കൂടം ഇക്കരെ കൊട്ടിയൂരിൽ നടന്നു. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. വിജയപ്രതീക്ഷയിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. മാതൃകാ പെരുമാറ്റച്ചട്ടം ബുധനാഴ്ച വരെ തുടരും. കേരളത്തിന് പുറമെ തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം എന്നിവിടങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണൽ നാളെ. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ 14 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് ഇറാൻ. നിർദ്ദേശം പുനഃപരിശോധിക്കുമെന്ന് US. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 166 runs വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.

0: സന്ധ്യാഗീതങ്ങളാണ് ഇതുവരെ കേട്ടത്. സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര. ഫോൺ നമ്പർ 9742473630, 0490247360. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
0: മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പ്രത്യേക അറിയിപ്പ്. തീയതി 4/5/26 ഇലക്ഷൻ കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളതും ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലെ ചാവശ്ശേരി വില്ലേജിലുള്ളതുമായ രാത്രി വൈകി പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും 9 തന്നെ ക്ലോസ് ചെയ്തുകൊണ്ട് സഹകരിക്കേണ്ടതാണ്.
3: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ദീപു SL. പ്രധാന വാർത്തകൾ. ജനഹിതമറിയാൻ മണിക്കൂറുകൾ മാത്രം. കേരളത്തിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കാത്ത് തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളും. കേരളത്തിൽ ഭരണ തുടർച്ച പ്രതീക്ഷിച്ച് LDF അധികാരത്തിലേറുമെന്ന് UDF. മികച്ച വിജയം നേടുമെന്ന് NDA. ലോകത്തിലെ ആദ്യത്തെ മൾട്ടി സെൻസർ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ മിഷൻ ദൃഷ്ടിയുടെ വിക്ഷേപണം വിജയം. അഭിനന്ദിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. പശ്ചിമേഷ്യൻ സംഘർഷം.

0: ത്തിന്റെ പശ്ചാത്തലത്തിൽ എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തത്വത്തിൽ തീരുമാനിച്ച് ഒപെക് പ്ലസ് രാജ്യങ്ങൾ. കേരളത്തിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 7 വിക്കറ്റ് വിജയം. 2 മത്സരത്തിൽ ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ വിശദമായി. കേരളം, പശ്ചിമ ബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 ആരംഭിക്കും. വിജയപ്രതീക്ഷയിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. സർവീസ് വോട്ടർമാർ ഉൾപ്പെടെ കേരളത്തിൽ ആകെ പോളിംഗ് 79.7% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഈ മാസം 6 വരെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ നടപ്പാക്കിയ QR അധിഷ്ഠിത തിരിച്ചറൽ കാർഡ് സംവിധാനം ഇത്തവണ തെരഞ്ഞെടുപ്പ് നടന്ന എല്ലാ സംസ്ഥാനങ്ങളിലും കമ്മീഷൻ നടപ്പാക്കിയിട്ടുണ്ട്. ഈ തിരിച്ചറൽ കാർഡ് ഉള്ളവരെ മാത്രമേ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: കഴിഞ്ഞ പാർലമെന്ററി ഇലക്ഷനിലെ കാസർഗോഡ് ജില്ലയിലെ ഒരു QR ബേസ്ഡ് ID കാർഡ് ഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു മോഡൽ ആയിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈ പ്രാവശ്യം എല്ലാ പോൾ ഗോയിങ് സ്റ്റേറ്റ്സിലും QR ബേസ്ഡ് ID കാർഡ്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. കൌണ്ടിംഗ് ഹാളിലെ എൻട്രി നടക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡിസ്ട്രിബ്യൂഷൻ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. റിട്ടേണിംഗ് ഓഫീസറുടെ നേതൃത്വത്തിൽ എല്ലാ കാൻഡിഡേറ്റ്സിനും അവരുടെ കൌണ്ടിംഗ് ഏജൻസിനും വേണ്ടിയിട്ടുള്ള എല്ലാവിധ ട്രെയിനിങ് അവർക്കുള്ള ഒരു ബോധവൽക്കരണം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാർഡ്സ് ഓൾറെഡി ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയിട്ടുണ്ട്.
0: കേരളത്തിൽ 140 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. പശ്ചിമബംഗാളിൽ 294, തമിഴ്നാട്ടിൽ 234, അസമിൽ 126, പുതുച്ചേരി 33 എന്നിങ്ങനെയാണ് മറ്റിടങ്ങളിലെ നിയമസഭാ സീറ്റുകൾ. കേരളത്തിൽ തുടർ ഭരണം നേടുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന വിശ്വാസത്തിൽ UDF നേതൃത്വവും. അതേസമയം മാറി മാറി ഭരിക്കുന്ന മുന്നണികളിൽ നിന്നുള്ള മാറ്റത്തിന് കളമൊരുങ്ങുന്ന തെരഞ്ഞെടുപ്പാകും ഇതെന്ന് NDA കരുതുന്നു. തമിഴ്നാട്ടിൽ തുടർഭരണം ലക്ഷ്യമിടുകയാണ് DMK. ഭരണത്തിൽ തിരിച്ചെത്താൻ AIADMKയും അട്ടിമറി വിജയത്തിനായി TVKയും കളത്തിലുണ്ട്. സുഗമമായ വോട്ടെണ്ണൽ ഉറപ്പാക്കാൻ എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാക്കിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രക്രിയ തടസ്സപ്പെട്ടതായി ആരോപിച്ച് DMK, TVK പാർട്ടികൾ കമ്മീഷന് കത്തെഴുതി. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് 4-ആം ഊഴം എന്ന പ്രതീക്ഷയിലാണ്. ശക്തമായ പ്രചാരണം വോട്ടിൽ പ്രതിഫലിക്കുമെന്ന വിശ്വാസത്തിലാണ് BJP. അധികാരം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷ CPM കോൺഗ്രസും പങ്കുവയ്ക്കുന്നു. അസമിൽ BJP അധികാര തുടർച്ച ലക്ഷ്യമിടുമ്പോൾ ഭരണം തിരികെ പിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. പുതുച്ചേരിയിലും സമാനമായ അവസ്ഥയാണ്. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. സൌത്ത് 24 പർഗാനാസ് ജില്ലയിലെ മണ്ഡലമായ ഫാൾട്ടായിൽ 285 ബൂത്തുകളിലും ഈ മാസം 21 വീണ്ടും വോട്ടെടുപ്പ് നടക്കും. വോട്ടെണ്ണൽ മെയ് 24. കഴിഞ്ഞ മാസം നടന്ന വോട്ടെടുപ്പിൽ മണ്ഡലത്തിൽ ക്രമക്കേട് നടന്നെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിയ ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിലേക്ക് കടക്കും. 5 മണ്ഡലങ്ങളിലായി 411 ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണൽ പ്രക്രിയയ്ക്കായി ജില്ലയിൽ നിയോഗിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: ഇടുക്കി ജില്ലയിൽ വോട്ടെണ്ണലിനായി 3 കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. തൊടുപുഴ, ഇടുക്കി, ഉടുമ്പഞ്ചോല മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ പൈനാവ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലും പീരുമേട് മണ്ഡലത്തിലേത് കുട്ടിക്കാനം മരിയഗിരി EMHS ദേവികുളം മണ്ഡലത്തിലേത് മൂന്നാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് നടക്കുന്നത്. ആകെ 411 ഉദ്യോഗസ്ഥരെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. ഒരു റൌണ്ടിൽ പരമാവധി 14 ബൂത്തുകളിലെ യന്ത്രങ്ങളാണ് എണ്ണുക. കൂടാതെ കൃത്യത ഉറപ്പാക്കാൻ ഓരോ റൌണ്ടിലെയും 2 വീതം വോട്ടിംഗ് യന്ത്രങ്ങളും 5 ബൂത്തുകളിലെ VVPAT നിർബന്ധമായി എണ്ണും.
0: വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിലെത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. നാളെ രാവിലെ 9 മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്താ പ്രക്ഷേപണത്തിന് പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തെരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ലോകത്തിലെ ആദ്യത്തെ മൾട്ടി സെൻസർ ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ മിഷൻ ദൃഷ്ടിയുടെ വിക്ഷേപണം വിജയം. ഒരേ

0: പ്ലാറ്റ്ഫോമിൽ ഒപ്റ്റിക്കൽ റഡാർ സെൻസറുകൾ സംയോജിപ്പിക്കുന്ന ആദ്യ ദൌത്യമാണിത്. ഏത് കഠിനമായ കാലാവസ്ഥയിലും ഭൂമിയുടെ വ്യക്തമായ ചിത്രങ്ങൾ നൽകാൻ ദൃഷ്ടിക്ക് സാധിക്കും. ബംഗളൂരു ആസ്ഥാനമായ ബഹിരാകാശ സ്റ്റാർട്ടപ്പ് ഗാലക്സ് ഐ ആണ് ഉപഗ്രഹം വികസിപ്പിച്ചത്. ദൃഷ്ടിയുടെ വിജയകരമായ വിക്ഷേപണത്തെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അനുമോദിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയിലെ പ്രധാന നേട്ടമാണ് മിഷൻ ദൃഷ്ടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. ലോകത്തിലെ ആദ്യത്തെ ഒപ്റ്റാസോർ ഉപഗ്രഹത്തിന്റെയും ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ഉപഗ്രഹത്തിന്റെയും വിജയകരമായ വിക്ഷേപണം രാഷ്ട്രനിർമ്മാണത്തിനുള്ള യുവാക്കളുടെ അഭിനിവേശത്തിന്റെ തെളിവാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തത്വത്തിൽ തീരുമാനിച്ച് ഒപെക് പ്ലസ് രാജ്യങ്ങൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. അടുത്ത മാസം മുതൽ എണ്ണ ഉൽപാദനം പ്രതിദിനം ഏകദേശം 188,000 ബാരൽ വർദ്ധിപ്പിക്കാനാണ് 7 ഒപെക് പ്ലസ് രാജ്യങ്ങൾ തീരുമാനിച്ചത്. ലെബനൻ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും യുദ്ധം അവസാനിപ്പിക്കുന്നതടക്കമുള്ള 14 നിർദ്ദേശങ്ങൾ ഇറാൻ അമേരിക്കയ്ക്ക് സമർപ്പിച്ചു. പ്രശ്നങ്ങൾ 30 ദിവസത്തിനുള്ളിൽ പരിഹരിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. കുട്ടികളിലെ പ്രമേഹത്തെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശ രേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. പൊതുജനാരോഗ്യ ദേശീയ ഉച്ചകോടിയിലാണ് രേഖ പുറത്തിറക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
1: കുട്ടിക്കാലത്തെ പ്രമേഹത്തിന്റെ സ്ക്രീനിംഗ്, രോഗനിർണയം, ചികിത്സ, ദീർഘകാല മാനേജ്മെന്റ് എന്നിവയ്ക്കായി ഘടനാപരവും നിലവാരമുള്ളതുമായ ദേശീയ ചട്ടക്കൂട് ഈ മാർഗനിർദ്ദേശത്തിൽ ഉറപ്പാക്കുന്നു. കുട്ടികളിലെ പ്രമേഹം നേരത്തെ കണ്ടെത്തി മരണനിരക്ക് കുറയ്ക്കൽ, സങ്കീർണതകൾ തടയൽ, പ്രമേഹബാധിതരായ കുട്ടികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തൽ എന്നിവയുൾപ്പെടെ ഗണ്യമായ പൊതുജനാരോഗ്യ ആനുകൂല്യങ്ങൾ മാർഗരേഖ ഉറപ്പാക്കും. ജനനം മുതൽ 18 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സാർവത്രിക ആരോഗ്യ പരിശോധന ഉറപ്പാക്കുന്നതിന് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ലക്ഷ്യമിടുന്നു. പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിൽ സൌജന്യവും സമഗ്രവുമായ പരിചരണ പാക്കേജ് നൽകുന്നതാണ് പ്രധാന സവിശേഷത. ഇൻസുലിൻ ഉപയോഗം, രക്തത്തിലെ പഞ്ചസാര നിരീക്ഷണം, അടിയന്തര പ്രതികരണം, ദൈനംദിന രോഗപരിപാലനം എന്നിവയിൽ കുടുംബങ്ങളെയും പരിചാരകരെയും ശാക്തീകരിക്കുന്നതിനും പരിശീലിപ്പിക്കുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ ഊന്നൽ നൽകുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ വിവിധയിടങ്ങളിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 7 വിക്കറ്റ് വിജയം. രണ്ടാം മത്സരത്തിൽ ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ ബാറ്റിംഗിനയച്ചു. മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം യുക്രൈനിയൻ താരം മാർത്ത കോസ്തുക്കിന്. ഫൈനലിൽ മിറ ആൻഡ്രീവയെ പരാജയപ്പെടുത്തി. ഈ വർഷം അവസാനത്തോടെ ആധാർ വിവരങ്ങൾ വെറും ഫോട്ടോയും QR കോഡും മാത്രമായി മാറ്റുമെന്ന റിപ്പോർട്ടുകളും സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളും നിഷേധിച്ച് ഇലക്ട്രോണിക് വിവര സാങ്കേതിക മന്ത്രാലയം. അത്തരം മാറ്റങ്ങൾക്ക് പദ്ധതിയില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഇത്തരം റിപ്പോർട്ടുകൾ ജനങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതിനാൽ ഔദ്യോഗിക വിശദീകരണം മാത്രമേ പരിശോധിക്കാവൂ എന്നും മന്ത്രാലയം വ്യക്തമാക്കി. അഖിലേന്ത്യാ മെഡിക്കൽ ബിരുദ പ്രവേശന പരീക്ഷയായ നീറ്റ് ഇന്ന് നടന്നു. പരീക്ഷയ്ക്ക് ദുബായിലും ഷാർജയിലും കേന്ദ്രങ്ങൾ ഒരുക്കിയിരുന്നു. മെഡിക്കൽ ബിരുദ കോഴ്സുകളിലെ പ്രവേശനം ലക്ഷ്യമിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 2019 മുതലാണ് നീറ്റ് പരീക്ഷ നടത്തിവരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജനഹിതമറിയാൻ മണിക്കൂറുകൾ മാത്രം. കേരളത്തിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കാത്ത് തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളും. കേരളത്തിൽ ഭരണ തുടർച്ച പ്രതീക്ഷിച്ച് LDF അധികാരത്തിലേറുമെന്ന് UDF. മികച്ച വിജയം നേടുമെന്ന് NDA. ലോകത്തിലെ ആദ്യത്തെ മൾട്ടി സെൻസർ ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ മിഷൻ ദൃഷ്ടിയുടെ വിക്ഷേപണം വിജയം. അഭിനന്ദിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തത്വത്തിൽ തീരുമാനിച്ച് ഒപെക് പ്ലസ് രാജ്യങ്ങൾ. കേരളത്തിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 7 വിക്കറ്റ് വിജയം. രണ്ടാം മത്സരത്തിൽ ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയലൂർ മട്ടന്നൂർ മലബാറിന്റെ മധുരസ്വരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗജാലകത്തിലേക്ക് സ്വാഗതം. ഇന്ന് സർഗജാലകത്തിൽ നമുക്ക് കേൾക്കാം മുയ്യം മനോജ് രചന നിർവഹിച്ച് സംഗീതം പകർന്ന ഭക്തിഗാനം.

0: മുയം മനോജ് രചന നിർവഹിച്ച് സംഗീതം പകർന്ന ഭക്തിഗാനമാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് തന്മയ സുജിത്ത്. സർഗജാലകത്തിൽ ഇനി രൂപേഷ് പൂവത്തൂർ എഴുതിയ ജലതരംഗം മോഹിച്ച കാൽച്ചിറങ്ക എന്ന കഥയാണ്. അവതരിപ്പിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി.
1: ജന്മം എനിക്കിത് കൊടും ശാപം തന്നെ. ഈ പഴയ തറവാടാകട്ടെ ഒരു ശാപക്ഷേത്രവും. ഇവിടെ വിളക്കുകൾ കൊളുത്താറില്ല. ദീപാരാധന വെറും സങ്കല്പവചനം. പൂജാപുഷ്പങ്ങളാവട്ടെ ദുഃഖങ്ങൾ നിറഞ്ഞതും ദേവപാദങ്ങളെ പാടെ മറന്നുപോയതുമാകുന്നു. എല്ലാം കൂടി കത്തിക്കരിഞ്ഞ അരക്കില്ലത്തിൻ്റെ മുഖം പോലെ ഭീകരം. ദൈവനിശ്ചയത്തിൻ്റെ കാൽച്ചുവട്ടിലമർന്ന ഒരു കൊച്ചുകുട്ടിയാണല്ലോ ഞാൻ. എല്ലാം അനുഭവിച്ച് തീർക്കുക തന്നെ. അവൾ ഇനിയും വന്നില്ലല്ലോ. ഈ കണ്ണടയുന്നതിന് മുമ്പ് അവൾ വന്നിരുന്നുവെങ്കിൽ. അയാളുടെ ഓർമ്മകളെ തട്ടിയുണർത്തിക്കൊണ്ട് തൊട്ടരികിൽ അവളുടെ ശബ്ദമുയർന്നു. എഴുത്തുകാരാ, നീ വന്നോ? സമാധാനമായി. തനിച്ചാണോ വന്നത്? അല്ലെങ്കിലും നമ്മുടെ വരവും പോക്കുമെല്ലാം തനിച്ചു തന്നെയാണല്ലോ അല്ലേ? എന്താ രസിക്കുട്ടി ഒന്നും മിണ്ടാത്തത്? എനിക്കൊന്നും അറിയില്ല. അവളുടെ ശബ്ദത്തിൽ പരിഭവം കലർന്നിരുന്നു. യാത്ര ചെയ്ത് ക്ഷീണിച്ചു കാണും. അടുക്കളയിൽ അമ്മയുണ്ട്. നീ അങ്ങോട്ട് ചെന്ന് വല്ലതും കഴിച്ചിട്ട് വാ. മറുത്തൊന്നും പറയാതെ അവൾ അനുസരണയോടെ അടുക്കളയിലേക്ക് നീങ്ങിയപ്പോൾ അയാൾ ആത്മഗതം പുലമ്പിക്കൊണ്ടിരുന്നു. എൻ്റെ നർത്തകിയുടെ സാമീപ്യത്തിൽ എന്തൊരാശ്വാസം. യമുനയിലെ ഓളങ്ങൾ എൻ്റെ ശരീരത്തെ ആലിംഗനം ചെയ്യും പോലെ, മായക്കണ്ണൻ്റെ പുല്ലാങ്കുഴൽ വിളിയുടെ മാധുര്യം കാതുകളിൽ അലിഞ്ഞു ചേരുന്നതുപോലെ, സ്വർഗത്തിൽ നിന്നും ഏതോ മാലാഖ അരികിൽ വന്ന് നിന്നതുപോലെ, ഇപ്പോൾ എൻ്റെ നർത്തകിയുടെ കയ്യിൽ ഈ നശിച്ച രോഗാണുക്കളെ കൊല്ലാനുള്ള ദിവ്യൌഷധമുണ്ടെന്ന് തോന്നും വിധം എന്തൊരാശ്വാസം. രസിക്കുട്ടിയുടെ പദചലനങ്ങൾ അയാളെ ചിന്തകളിൽ നിന്ന് തട്ടിയുണർത്തി. നല്ലൊരു ചായ കുടിച്ച് ക്ഷീണം പമ്പകടന്നു. പറയാനുള്ളതൊക്കെ പറഞ്ഞോളൂ എന്ന ഭാവത്തിൽ അവൾ അയാൾക്ക് മുന്നിലിരുന്നു. എഴുത്തുകാരൻ ഒരു ദീർഘനിശ്വാസത്തോടെ തുടരുകയാണ്. ജീവിതത്തിൻ്റെ ഇരുണ്ട തടവറയിൽ നിന്നും എന്നെ മോചിപ്പിച്ചത് നീയാണല്ലോ. പിന്നീട് ഒരു തൂലികയും കയ്യിൽ തന്ന് കഥകളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും, അങ്ങനെ ഒരുപാട് മനുഷ്യരുടെ കണ്ണീരും കിനാക്കളും അക്ഷരങ്ങളായി ചെത്തിമിനുക്കി വായനക്കാർക്ക് കൊടുക്കുവാനും നിന്റെ സാമീപ്യം എന്നെ സഹായിച്ചു. ഒപ്പം നിന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് വളർത്തിയെടുക്കാനുള്ള എൻ്റെ പരിശ്രമവും വിജയം കണ്ടു തുടങ്ങിയ നാളുകൾ. അലങ്കരിച്ച ഒരുപാട് നൃത്തമണ്ഡപങ്ങളിൽ നിന്റെ കാൽച്ചിലമ്പുകൾ ആസ്വാദകരെ ഉണർത്തിയപ്പോൾ ഞാനും അനുഭൂതിയുടെ ശീതള സ്പർശത്തിനുള്ളിൽ മറ്റൊരു ചിലമ്പായി മാറുകയായിരുന്നു. നീ ആടിയ വേഷങ്ങളൊക്കെ രോഗാണുക്കൾ കാർന്നു തിന്ന ഈ ശരീരത്തിനുള്ളിൽ എവിടെയോ ആടിത്തിമർക്കുന്നുണ്ടിപ്പോഴും. അതുകൊണ്ടാണ് ഈ ശരീരത്തിൽ നിന്ന് ജീവൻ പറിച്ചു കൊണ്ടുപോവാൻ കാലൻ വരെ മടിച്ചു നിൽക്കുന്നത്. കഥ കൊള്ളാലോ. യാഥാർത്ഥ്യം കഥയുടെ രൂപത്തിലാക്കി അരങ്ങിൻ്റെ പിരിമുറക്കം കുറക്കാനുള്ള അവളുടെ ശ്രമം വിജയം കണ്ടില്ല. എഴുത്തുകാരൻ തുടരുകയാണ്. ഒരെഴുത്തുകാരനാണെങ്കിലും സംഗീതത്തെ ഒരുപാട് സ്നേഹിക്കുന്നതായി നിനക്കറിയാലോ. ഒരുപക്ഷെ എൻ്റെ നടനമയൂരവും സംഗീതവും താളലയങ്ങൾ തന്നെ. സായം സന്ധ്യകളിൽ വരാന്തയിൽ ചമ്രം പടിഞ്ഞിരുന്ന് ജലതരംഗം വീട്ടുമ്പോൾ മുന്നിലാട്ടമാടുന്ന മോഹിനി നീ തന്നെ. ഒരു ദിവസം ആ ജലതരംഗത്തിന് നീ അവകാശവാദം ഉന്നയിച്ചപ്പോൾ ഞാൻ നിരസിക്കുകയായിരുന്നില്ലേ? അതുകൊണ്ട് എനിക്ക് നഷ്ടമായത് ആ വിലപ്പെട്ട കാൽച്ചിലങ്ക. ആ ചിലങ്കകൾ ഇനി ആർക്കു മുന്നിലും ശബ്ദിക്കില്ല. അവളുടെ വാക്കുകളിൽ വിഷാദം ഘനീഭവിച്ചിരുന്നു. വേണ്ട കുട്ടി, ഈ ഹൃദയത്തിനുള്ളിൽ ആ ചിലങ്ക ഇപ്പോഴുമുണ്ട്. മരിക്കുന്നതുവരെ അതിൽ നിന്നും നാദമൊഴുകും. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ഞാൻ മരണത്തോട് കൂടുതൽ അടുക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ കഥകളും മണ്ണടിഞ്ഞു പോകരുത്. എൻ്റെ തൂലികയിൽ തുളുമ്പി അക്ഷരക്കൂട്ടുകളും പിന്നെ നീ ആവശ്യപ്പെട്ട ജലതരംഗവും ഇതാ നീ ഏറ്റുവാങ്ങിക്കൊള്ളുക. ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് ആ നാദമലയടിക്കുമ്പോൾ കുഴിമാടത്തിനുള്ളിൽ നിന്നും ഞാൻ ഒരുപാട് സന്തോഷിക്കും. കണ്ണുകൾ ഇറുക്കിയടച്ച് കണ്ണീർത്തുള്ളികളെ നിയന്ത്രിക്കാൻ പാടുപെടുമ്പോഴും അവളുടെ ഹൃദയ ചിലമ്പുലി നേർത്ത തേങ്ങലായി അലയടിക്കുന്നത് അയാൾ അറിയാതിരിക്കാൻ വൃഥ പാടുപെടുകയായിരുന്നു.
0: രൂപേഷ് പൂവത്തൂർ എഴുതിയ ജലതരംഗം മോഹിച്ച കാൽച്ചിലങ്ക എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് രാമകൃഷ്ണൻ പഴശ്ശി. സർഗജാലകത്തിൽ ഇനി ശ്രീനിത് മാസ്റ്റർ മുണ്ടേരി രചിച്ച് നാദം

ശ്രീനിത് മാസ്റ്റർ മുണ്ടേരി രചിച്ച് നാദമുരളി സംഗീതം പകർന്ന് ആലപിച്ച ഗാനമാണ് ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ ഇനി രാധാകൃഷ്ണൻ തലച്ചങ്ങാട് എഴുതി അവതരിപ്പിക്കുന്ന കവിത ഓർമ്മക്കുറിപ്പുകൾ.

എന്നെയോർക്കുന്നുവോ നീ കൂട്ടുകാര, എന്നോ മറഞ്ഞ കാലത്തിൻ്റെ അങ്ങേ തലയ്ക്കൽ നിന്നെന്തിനോ പാടുന്ന പക്ഷിയായി, എന്നോ കരിഞ്ഞ പച്ചപ്പിൻ്റെ ഓർമ്മയിൽ എന്തിനോ തേടിത്തളർന്നു പോം കണ്ണുമായി, നിന്നെ ഞാൻ ഓർക്കുന്നു കൂട്ടുകാര, എന്നെ അറിയുന്നുവോ നീ. നിന്നെ ഞാൻ ഓർക്കുന്നു കൂട്ടുകാര, എന്നെ അറിയുന്നുവോ നീ. കപടവർണ്ണങ്ങളാൽ ചപലവാക്യങ്ങളാൽ കുടിലതകൾ വാഴുന്ന വർത്തമാനങ്ങളിൽ ഒരു നിലാപ്പൊട്ടിൻ വെളിച്ചം വിതയ്ക്കുന്ന നിഴലായി വെളിച്ചമായി കിനിയുന്നതോർമ്മകൾ, പൂവണിച്ചിങ്ങത്തിലോണമെത്തും നാളിലാവണിത്തുമ്പികൾ പാറുന്ന തൊടികളിൽ പച്ചിലക്കുമ്പിളിൽ പൂനിറയ്ക്കാൻ മത്സരിച്ചവർ നമ്മൾ മറന്നുപോയോ? കനകം പൊലിക്കുന്ന കന്നിമാസങ്ങളിൽ കൊയ്ത്തുകൂടാൻ വരും കൂരിയാറ്റക്കിളിക്കൂട്ടങ്ങളെ തെളിച്ചാട്ടുവാൻ പാഞ്ഞതും കൂടുപൊട്ടിച്ചതും തോട്ടിൽ മതിച്ചതും മേഘങ്ങൾ അഗ്നിവർഷിക്കും തുലാവർഷസന്ധ്യയിൽ മീനിനെ കുത്തിപ്പിടിച്ചതും ഗുളികനും കാളിയും തുള്ളുന്ന വൃശ്ചികക്കാവിൽ കടുങ്കാപ്പി പങ്കിട്ടെടുത്തതും ധനുമാസരാവുകൾ തിരുവാതിരപ്പാട്ടുപാടുന്ന പെണ്ണായി കുളിച്ചു വന്നെത്തവേ, നിഴൽ വീണക്കാവിൽ പുളഞ്ഞു നിന്നാടുന്ന നഗ്നസർപ്പങ്ങളെ കാണാതെ കണ്ടതും ഓർക്കാതിരിക്കുവാനാവുന്നതെങ്ങനെ? ഓർമ്മകൾ നോവായി തുളുമ്പുമീ വേളയിൽ, ഓർമ്മയിൽ തീക്കാറ്റു വീശുമീ വേളയിൽ, ഓർത്തുപോവുന്നു ഞാൻ പിന്നെയും പിന്നെയും. കുരുമുളകും ഇഞ്ചിയും ഉണങ്ങിയ കളങ്ങളിൽ മകരസംക്രാന്തികൾ ഭജന പാടിയിടവേ, ശിവരാത്രി നോമ്പുമായെത്തുന്ന കുംഭത്തിൽ മേലേറി കത്തുന്ന ചൂടിൽ തപിച്ചു നാം, മീനക്കൊടും വെയിലിൽ ഉച്ചനേരം വീശുമുഷ്ണവാദത്തിൻ ചിലമ്പിട്ട കാലുകൾ നാട്ടുമാവിൻ കൊമ്പുലച്ചേയുതിർക്കുന്ന മധുരക്കുടങ്ങൾ പെറുക്കുവാൻ പാഞ്ഞു നാം, മേടം വിഷുക്കണിയുമായി വന്നുണർത്തവേ, താക്കോൽ പടക്കങ്ങളാഘോഷമാക്കവേ, കണിവെള്ളരിപ്പൂക്കൾ പൂത്ത പാടങ്ങളിൽ ചുടുചോര വീണ ചരിത്രങ്ങൾ കേട്ടു നാം. തച്ചോളിമേപ്പയിൽ കുഞ്ഞോദേനൻ ചാപ്പനൊത്തേ നടന്നൊരാഞ്ഞാറ്റുകണ്ടങ്ങളിൽ ഇടവം വിഷാദമായി പെയ്തിറങ്ങിയിടവേ, ഇടയരായി പൈക്കളെ മേച്ചേ നടന്നു നാം. മിഥുനമുന്മാതിയായി മുടിയഴിച്ചാടവേ, മൃതിഭയം കുത്തിച്ചുളാൻ വിതച്ചിടവേ, പാതിരാ നേരത്ത് ചോരുന്ന കൂരയിൽ ചാണകത്തറയിൽ പകച്ച കണ്ണായി നാം. ആടിപാടാൻ വരും കർക്കിടകമാസത്തിലാതുരർ പട്ടിണിക്കാരായിരുന്നു നാം. പച്ചരിക്കഞ്ഞിക്ക് റേഷൻ കടയ്ക്കു നേർക്കെപ്പോഴും കൺപാർത്ത് കാതോർത്തു നിന്നു നാം. ഓർത്തുപോവുന്നു ഞാൻ കൂട്ടുകാര, വീണ്ടും ഓർത്തുപോവുന്നു ഞാൻ, പട്ടിണിക്കാരായിരുന്നു നാം. അന്നെത്ര നോവുകൾ പങ്കിട്ടെടുത്തവരാണു നാം. പൊട്ടിയ സ്ലേറ്റിൽ നാലക്ഷരം കോർക്കുവാൻ, പൊട്ടക്കിനാവുകൾ കണ്ടേ ചിരിക്കുവാൻ കൂട്ടായിരുന്നവർ നാം ഒരേ തോണിയിൽ യാത്രയായോർ, പിന്നെയെന്നോ പിരിഞ്ഞവർ. കരിന്തിരി കത്തും വിളക്കായി മാറി കാലം പുകഞ്ഞു മുഷിഞ്ഞു നിൽക്കുന്നു. പാതയോരത്തെ
കെട്ട കാഴ്ചകൾ നേർത്ത നോവായി നനഞ്ഞു മുഷിഞ്ഞു നിൽക്കുന്നു. യൗവന കൺകളിൽ പീളമൂടുമ്പോൾ സ്വപ്നങ്ങളിൽ കരിന്തേളുകുത്തുന്നു. സൗഹൃദങ്ങൾ ചീഞ്ഞ സന്ദേശവാക്യമായി വാത്സ്യായനങ്ങളിൽ മുങ്ങി നിൽക്കുന്നു. ചോരച്ചു നീലിച്ച ശവമായി ബന്ധങ്ങൾ കുഴിമാടമില്ലാതെ ചീഞ്ഞുനാറുന്നു. ചത്തൊടുങ്ങുമ്പോഴും ചാവു കാണാനൊരാൾ പോലുമില്ലാത്ത മഹാശാപജന്മമായി കത്തിയൊടുങ്ങാത്തൊരസ്ഥി കൂടം പോലെ ഓർമ്മകൾ ചുടലയിൽ നീറി നിൽക്കുമ്പോൾ കത്തിയൊടുങ്ങാത്തൊരസ്ഥി കൂടം പോലെ ഓർമ്മകൾ ചുടലയിൽ നീറി നിൽക്കുമ്പോൾ കാണാമറയത്ത് നിന്നു നീയിപ്പോഴും നിന്റെ പുല്ലാങ്കുഴൽ പാട്ടുപാടുന്നു. നിന്റെ സ്നേഹാർദ്രമാം ഗീതിമൂളുന്നു. ഞാനതിൻ നൈർമ്മ

രാധാകൃഷ്ണൻ തലച്ചങ്ങാട് എഴുതി അവതരിപ്പിച്ച ഓർമ്മക്കുറിപ്പുകൾ എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. സർഗജാലകം.

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പ്രത്യേക അറിയിപ്പ്. തീയതി 4/5/26 ഇലക്ഷൻ കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളതും ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലെ ചാവശ്ശേരി വില്ലേജിലുള്ളതുമായ രാത്രി വൈകി പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും 9 മണിക്ക് തന്നെ ക്ലോസ് ചെയ്തുകൊണ്ട് സഹകരിക്കേണ്ടതാണ്.
1: സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
2: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
3: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
2: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
3: ഫോൺ 7999447-6836,
2: 9447-371-836,
3: 8078-502-836.
4: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 1.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656-12002. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
5: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
6: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
5: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
6: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
5: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
6: 5ാം തരം മുതൽ 10ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
5: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

0: റേഡിയോ അറ്റ് സ്കൂൾ. എല്ലാ കൂട്ടുകാർക്കും റേഡിയോ അറ്റ് സ്കൂളിലേക്ക് സ്വാഗതം. കാഞ്ഞിലേരി യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ കൂട്ടുകാർ കേട്ടിരിക്കുമല്ലോ. അതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: ഹലോ മാഷേ.
2: യെസ്, ആരോൺ. ആറ് എ ക്ലാസ്സിലാണ്. അപ്പൊ പേരെന്ന് ഇച്ചിരി ഗാംഭീരമുള്ള ആരോൺ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു വെറൈറ്റി പേര് എനിക്ക് ഫീൽ ചെയ്താണ് ആരോണിന്. ഇവര് ട്യൂൺസ് ആണ് ക്ലാസ്സിൽ, ആരോണും അമുദയും. ഇവിടെ ഇല്ല അമുദ, ഇവിടെ ഇല്ല
1: അമുദ,
2: രണ്ട് ട്യൂൺസ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ പഠിപ്പിച്ച സ്കൂളിൽ വെച്ചിട്ട് ട്യൂൺസിനെ ആദ്യമായിട്ട് പഠിപ്പിക്കുന്നത് ഈ സ്കൂളിലാണ്. ഇവിടെ നിന്ന് കാണുന്നു ഞാൻ ട്യൂൺസിന്. പക്ഷെ എന്നെ കാണുമ്പോൾ അങ്ങനെ സിമിലാരിറ്റീസ് വലിയ ഒന്നുമില്ല, അത് ആൺകുട്ടിയും പെൺകുട്ടി ആയതുകൊണ്ട്. രണ്ടാളും ഈ പറഞ്ഞ പോലത്തെ ഒന്നും മെച്ചാണ്. പിന്നെ ഇവൻ്റെ ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാസ് ഒരു കൺട്രോൾ ചെയ്യാനും, ഇനി പറഞ്ഞ പോലെ എന്തെങ്കിലും ആ ദേഷ്യം വന്ന് കുട്ടികളോട് തിരിച്ചു പറയാണ്ട് ആ ഒരു പ്രശ്നം വരുന്ന സമയത്ത് കാര്യങ്ങളെ കൃത്യമായിട്ട് ടീച്ചേഴ്സിനോട് പറയാനും, ടീച്ചേഴ്സിനോട് വന്നിട്ട് പറയും. ഇവനായിട്ട് തിരിച്ചങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഒരു ശീലമില്ല. സ്വതവേ ക്ലാസ്സിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, അത് സ്കൂളിൽ എന്തെങ്കിലും രീതിയിൽ ഈ പറയുന്ന കുട്ടികൾ പ്ലാസ്റ്റിക് കൊണ്ടിടുന്ന എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ കൃത്യമായി ടീച്ചറോട് വന്നിട്ട് പറയും. എന്നാൽ അവനായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു പരിപാടി അവനില്ല. അത് നല്ലൊരു ക്വാളിറ്റി എനിക്ക് തോന്നുന്നുണ്ട്. കാരണം
1: നമ്മുടെ
2: ഡ്യൂട്ടി പോയി പറയാ, ടീച്ചേഴ്സ് അവരുണ്ട്. അപ്പൊ അവരോട് വന്നിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. കാരണം ഇവനായിട്ട് മറ്റുള്ള കുട്ടികളെ കൈകാര്യം ചെയ്യുക, എല്ലാവരോട് മോശമായിട്ട് സംസാരിക്കുക, അങ്ങനെ യാതൊരു തരത്തിലുള്ള സ്വഭാവം ഇല്ല. നല്ലൊരു കുട്ടിയാണ്. പിന്നെ ഈ പറയുന്ന പോലെ കലാമേളയിൽ, പ്രവൃത്തി പരിചയ മേളയിൽ ഉഡ്കാർവിംഗ് മരത്തിൽ കൊത്തുപണി, അതിൽ ഫസ്റ്റ് പ്ലേസ് ആയിരുന്നു. അങ്ങനെയുള്ള എല്ലാ കഴിവുകളും ഉള്ള ഒരാൾ കൂടിയാണ്.
1: പിന്നെ എന്തിന്റെ വിശേഷം? നല്ല വിശേഷം. സ്കൂൾ അടച്ച്, ഇനി എന്താ പരിപാടി?
3: നാളെ തൃശ്ശൂർ പോകും.
1: നാളെ തൃശ്ശൂർ പോകുന്നുണ്ടോ? എന്തിനു വേണ്ടിട്ട്?
3: അമ്മേന്റെ വീട്ടില്.
1: ഓക്കെ, തൃശ്ശൂരാണ് അമ്മേന്റെ വീട്. പോവാറുണ്ടോ ഇടക്ക് തൃശ്ശൂര്? തൃശ്ശൂര് സ്ലാങ് വരാറുണ്ടോ സംസാരിക്കുമ്പോഴേ? ഇടക്ക് വരും. അവിടെ പോയി വന്നു കഴിഞ്ഞപാട് വരാറുണ്ട്. അവിടെ ആരൊക്കെയുള്ളത്?
3: അച്ചാച്ചനുണ്ട്, അമ്മമ്മയുണ്ട്, മാവനുണ്ട്.
1: തൃശ്ശൂരാണോ ഇഷ്ടം? മോൻ ഇവിടെയാണോ? കണ്ണൂരാണോ ഇഷ്ടം?
3: തൃശ്ശൂര്.
1: എന്താണ്ടാ തൃശ്ശൂര് ഇഷ്ടം? നല്ല നാടാണ്. അവിടെ പഠിക്കണമെന്ന് പറയാറുണ്ടോ? അത് വേണ്ട, പോവാനേ ഇഷ്ടമുള്ളൂ, നിൽക്കാൻ ഇവിടെയാണ് ഇഷ്ടം. ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്?
3: അച്ഛൻ, അമ്മ, അനിയത്തി.
1: എന്താ ചെയ്യുന്നത്?
3: ആറില്
1: പഠിക്കുന്നത്. ട്യൂൺസ് പറഞ്ഞത്? ട്യൂൺസ് ആണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ, നിങ്ങൾ രണ്ടുപേരെ ഉള്ളു. ഓക്കെ, മോളെ ഇന്ന് കൂട്ടാഞ്ഞി തന്നെയാണോ?
3: ഓള് സ്കൂളിൽ വന്നിട്ടില്ല.
1: വന്നിട്ടില്ല. ഓക്കെ, എന്ത് പറ്റി?
3: ഇരുന്നില്ല,
1: മടിച്ച്. ഓക്കെ ഓക്കെ, നിങ്ങൾ എങ്ങനെയാണ്? എല്ലാത്തിനും സാമ്യമുണ്ടോ പൊതുവേ?
3: ഇല്ല
1: ഇല്ല. ചെയ്യുന്ന കാര്യങ്ങൾ, പഠിക്കുന്ന കാര്യത്തിലുള്ള ഒരുപോലെ തന്നെയാണോ? അതെല്ലാം ഒരുപോലെയാണ്, ഒരുപോലെ തന്നെയാണ്. ഓക്കെ, അടിയാക്കാറുണ്ടോ പൊതുവേ? ട്യൂൺസ് അങ്ങനെ അടിയാക്കലില്ല എന്നാണ് കേൾക്കാറ്. നല്ല സ്നേഹ അറ്റാച്ച്മെന്റ് ആയിരിക്കും. അങ്ങനെയാണോ? അല്ല, അതും വ്യത്യാസമാണ്. അടിയാക്കൂ? ആരാ തുടങ്ങി വെക്ക? എന്ത് എന്ത് എന്തിനായിരിക്കും മെയിൻ ആയിട്ട്
3: അടിയാവുകയില്ലെങ്കിൽ?
1: അങ്ങോട്ടും പറയും, വിട്ടുകൊടുക്കൂല. അമ്മയച്ഛനും പറയാറുണ്ടോ ഒന്ന് നിർത്തുമെന്ന് പറയാറുണ്ടോ? സമാധാനം കൊടുക്കൂല. അപ്പൊ ഇനിയിപ്പം പറയൂ, രണ്ടു മാസം എങ്ങനെയാ ഈശ്വര ഭഗവാനെ കഴിച്ചു കൂട്ടണ്ടെന്ന് പറയല്ലേ? ഇന്ന് സ്കൂള് തുറന്നാ മതിയെന്ന് പറയല്ലേ? ഇനി അമ്മേന്റെ പേരെന്താ പറഞ്ഞു?
3: ബിന്ദു.
1: ബിന്ദു എന്താ ചെയ്യുന്നത്? അച്ഛനോ? മോനിപ്പോ പറഞ്ഞല്ലോ, ആനന്ദ് മാഷു പറഞ്ഞില്ലേ പ്രവൃത്തി പരിചയ മേളയില്. എങ്ങനെയാ ഇതിന് പരിശീലിച്ചെടുത്തത്? എങ്ങനെയാണ് ഇതിന് വേണ്ടിയിട്ട് പഠിപ്പിച്ചതാ? ഓക്കെ, താല്പര്യമുണ്ട് മോൻ ആ ഒരു ഐറ്റംസ് ചെയ്യാനൊക്കെ? ഉണ്ട്. എന്തൊക്കെ തയ്യാറെടുപ്പാ ഉണ്ടായത് മത്സരത്തിന് പങ്കെടുക്കുമ്പോ? ചെയ്യണം. ഓക്കെ, ഡെയിലി ചെയ്യണം. എന്നാൽ ആ പ്രാക്ടീസ് കൂടുമ്പോ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആവും അല്ലെ എല്ലാ ഇതുപോലെ. ഓക്കെ, എന്താ ആവണ ആഗ്രഹം?
3: മിലിറ്ററി.
1: മിലിറ്ററി ആണ്. രണ്ട് മിലിറ്ററിക്കാർ കിട്ടി ടീച്ചർമാരെ, കൊറേ ടീച്ചർമാരിൽ രണ്ട് മിലിറ്ററിക്കാർ കിട്ടി. മിലിറ്ററി ആണ്. ഓക്കെ, അമ്മക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? മോൻ എന്താവണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. രക്ഷപ്പെട്ട് മിലിറ്ററി പോണെന്ന് പറഞ്ഞാൽ അപ്പോഴത്തെ തന്നെ പോവാലോ. ഓക്കെ, ഇപ്പൊ ഏത് ക്ലാസ്സിലാ?
3: ആറില്.
1: ആറില്. അപ്പൊ ഏഴും കഴിഞ്ഞ് ഇനി എട്ടിൽ എവിടെയാ പഠിക്കാം? മങ്ങാട്ടുവേല തന്നെയാണ്. ഓക്കെ, യാത്ര ഇഷ്ടമാണോ?

0: അറിയില്ല.
1: യാത്ര ഇഷ്ടമാണോ?
0: ആ
1: എവിടെയാ പോയേ ലാസ്റ്റ്?
0: ലാസ്റ്റ് സ്കൂളിലെ ടൂറ്.
1: ടൂറ് എവിടെയാ പോയിന്? സ്കൂളിലെ ടൂറ്?
0: വയനാട്.
1: വയനാട്? എത്ര ഒരു ദിവസത്തെ പരിപാടിയെന്നോ? രാവിലെ പോയി വൈകുന്നേരം വന്നോ? ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തായിരുന്നു ആ ടൂറിൽ?
0: വയനാട് വൈത്തിരി പാർക്കിൽ പോയി.
1: പാർക്കില്? അതാണ് ഇഷ്ടമായ യാത്ര. എങ്ങനെയുണ്ടായിരുന്നു ബസ്സിലുള്ള?
0: നല്ല യാത്രയേനു.
1: ഡാൻസ് ഒക്കെ കളിച്ചു? കളിക്കാറുണ്ട്. പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിച്ചു? ഓക്കെ. ഫുൾ ടൈം എൻജോയ് ചെയ്തു? ഓക്കെ. ഏത് പാട്ടാണ് എനിക്ക് പാടിത്തരുന്നേ?
0: പാട്ട് പാട്ട്
1: നോക്കിയിട്ടില്ല. എന്നാ പിന്നെ പാട്ട് നമ്മൾ കേൾപ്പിക്കാൻ പോകും. പാടുന്നില്ലെങ്കിൽ ഏത് പാട്ടാ
0: കേൾക്കണ്ടേട്ട?
1: ആർക്കും ആ പാട്ട് പാടാനറിയോ? ആരും പാടുന്നില്ല. ഒച്ചത്ത് പാടിയേ. അവിടുന്ന് പാടിയേ ഒച്ചത്തില്.
0: ഓക്കെ,
1: എല്ലാം രണ്ടുപേരും അടിച്ചു വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. ആദി വിനായക്. ഓക്കെ, അപ്പൊ ഈ പാട്ട് ആർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നേ? അപ്പൊ ഞാൻ എടുത്തോളാം. ആർക്കെങ്കിലും വേണ്ടി അപ്പൊ ഞാൻ എടുത്ത്. അപ്പൊ എനിക്ക് വേണ്ടിട്ട്. ഓക്കെ, ശരി. എന്നാല് പാട്ട് കേട്ടോളൂ. ഓക്കെ, താങ്ക് യു.

0: ശ്രിതിന്റെ ചങ്ങായി വന്നിട്ടുണ്ട് മാഷേ, എന്തെങ്കിലും പറയാനുണ്ട്
1: ഇവരെ കുറിച്ച്? അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതിൻ്റെ അതേ ക്വാളിറ്റി തന്നെയാണ്. ആ മുഖം കണ്ടാൽ നമുക്ക് അറിയാം ഏകദേശം ഒരു ചിരിക്കുന്ന മുഖവും കാര്യങ്ങളൊക്കെയാണ്. എപ്പോഴും അങ്ങനെ തന്നെയാണ്, വളരെ സ്മാർട്ടാണ്. പിന്നെ ആരോണ്, ശ്രുതിൻ, മയൂബ് ഈ മൂന്നാളും ഏകദേശം ഒരുപോലെ തന്നെ ഈ കാര്യങ്ങൾ, ഒരു സ്കൂളിൻ്റെ കാര്യങ്ങൾ നോക്കാനും ക്ലാസ് മാനേജ് ചെയ്യാനും കൃത്യമായിട്ട് അവർ ചെയ്യുന്ന കൂട്ടത്തിലാണ്. നീ പറഞ്ഞ പോലെ അവർക്കിടയിൽ അങ്ങനെ വേറെ വിഷയങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഇപ്പോൾ സ്കൂള് കൃത്യമായിട്ട് സ്കൂൾ എന്തെങ്കിലും പരിസ്ഥിതി ചുറ്റുപാട് നോക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് കൊണ്ട് ഇടുക അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മൂന്നംഗ സംഘം കൂടിയാണ് ഇവർ മൂന്നാളും. യെസ്, അങ്ങനെ തന്നെയാണ്. ആറാം ക്ലാസ്സിലാണ്, അടുത്ത വർഷം.
0: എന്താണ് പറയാനുള്ളത്? ഇങ്ങനെയൊന്നുമില്ല, ഇവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ ആണ്. അടിപൊളി. നിങ്ങൾ എങ്ങനെയാ മൂന്ന് പേരും നല്ല ചങ്ങായിമാരായ?
2: നമ്മള് എൽ പി സ്കൂൾ മുതലേ ഒപ്പരം പഠിച്ച, രണ്ടാം ക്ലാസ് മുതൽ ഒപ്പരം പഠിച്ചതാ. ആറുപേരെത്തി ഇങ്ങനെയെല്ലാം നല്ല ഫ്രണ്ട്സ് ആയി.
0: ഫ്രണ്ട്സ് ആയി. ആരെങ്കിലും നിങ്ങളെ ഇടയിൽ കയറ്റിട്ട് ചങ്ങാത്തം കൂടി കഴിഞ്ഞാൽ നിങ്ങള് സമ്മതിക്കുവാ? സമ്മതിച്ചു, സമ്മതിച്ചു കൊടുക്കൂ. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല, ആർക്കും അങ്ങനെ പ്രശ്നമൊന്നുമില്ല. വേറെ ആളെ കമ്പനി ആയാലും സെൽഫിഷ് ഒന്നും ഇല്ല. ഇല്ല ഇല്ല, നല്ല നല്ല ക്വാളിറ്റി അത്. ഓക്കെ, ഇപ്പൊ മാഷ് പറഞ്ഞു എന്തെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാല് റിപ്പോർട്ടൊക്കെ ചെയ്യുന്നു. അവിടെ സ്കൂളിലെല്ലാം കുറെ ചെടികളും അതുപോലെ പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ടാവൂലേ? ആരാന്ന് വെള്ളമെല്ലാം നനക്കല്?
2: നമ്മള് മൂന്നാള് വൈകിട്ട് ആകുമ്പോ.
0: നിങ്ങൾ മൂന്നാള് തന്നെ അത് ഏറ്റെടുത്ത്, സ്വയം ഏറ്റെടുത്തതാണോ ആരെങ്കിലും തന്നതാണ്? സ്വയം ഏറ്റെടുത്തിട്ട് തന്നെ ചെയ്തതാണ്. അപ്പൊ നല്ലൊരു കയ്യടി കൊടുത്തൂടെ, അടിപൊളി. എന്നിട്ട് എല്ലാം നനച്ച് വെള്ളം നനച്ചിട്ട് വീട്ടിലേക്ക് പോകും. വീട്ടിലെത്തിക്കഴിഞ്ഞാ എന്താ ചെയ്യാം?
2: വീട്ടിലെത്തി ഏട്ടന്റെ അപ്പുറം കുറച്ച് കളിക്കാം. അമ്മമ്മേന്റെ വീട്ടില് പോവാ. വീട്ടില് അമ്മ പണിക്ക് പോകുന്നോണ്ട് ആരും ഉണ്ടാവില്ല.
0: അടുത്തടുത്താണോ അമ്മമ്മേന്റെ വീട്?
2: അമ്മേന്റെ വീട് അടുത്തടുത്താ. അവിടെ പോയി വായനശാല കേരംശാലം കളിക്കും.
0: വായനശാല ഏട്ടൻ എവിടെ പഠിക്കുന്നത്?
2: ഏട്ടൻ തോക്കിലങ്ങാടി.
0: നല്ല കമ്പനിയാണ് ഏട്ടന്. ഓക്കെ, എന്താ കൂടുതലായിട്ടും കളിക്ക? രണ്ടുപേരും കാരംസ്?
2: കാരംസ്
0: ഇഷ്ടാണ്, ഇഷ്ടാണ്. അമ്മ എത്ര മണിയാവും എത്താൻ വീട്ടില്?
2: അമ്മ ആറര.
0: കഴിഞ്ഞാല് ഇങ്ങോട്ടേക്ക്
2: വീട്ടില്.
0: ഓക്കെ, വായിക്കോ? ഏത് ടൈപ്പ് ഇതാണ് വായിക്കാൻ ഇഷ്ടം?
2: ബാലരമ.
0: പത്രം വായിക്കാറുണ്ടോ?
2: സ്കൂളിൽ നിന്ന് രാവിലെ
0: ഡെയിലി വായിക്കും. സ്കൂളിൽ നിന്നാണ് അത് വായിക്കുക?
2: രാവിലെ ക്ലാസ്സിൽ എല്ലാ സമയം പത്രം
0: ആണല്ലേ. ക്ലാസ്സിൽ പത്രം
2: വരുത്തണം.
0: നിങ്ങൾക്ക് എപ്പോഴാണ് സമയം കിട്ടുക വായിക്കാൻ?
2: ഉച്ചക്ക് ചോറ് ബ്രേക്കുണ്ടാവും, പിന്നെ രാവിലെ ഒരു ഇന്റർ.
0: എല്ലാരും ഓരോ പേജ് എടുത്ത് പോവാ? എങ്ങനെയാ?
2: ഞാൻ അവിടെ ഇരുന്നിട്ട്
0: നോക്കിയാശയമല്ലേ. അങ്ങനെ വായിക്കും. ഓക്കെ, പിന്നെ ബാലരമ? വേറെ എന്തെങ്കിലും വായിക്കാറുണ്ടോ?
2: വേറെ കഥാപുസ്തകം കിട്ടിയാ വായിക്കും. വാഞ്ചാല വായിക്കും.
0: എഴുതാനുള്ള ഇഷ്ടമാണോ? എന്തൊക്കെയാണ് സ്വന്തമായിട്ട് നിങ്ങൾ കവിതയോ കഥകളോ എഴുതിയിട്ടുണ്ടോ?
2: തായ സ്കൂളിൽ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്.
0: ആണോ? ഓർമ്മയുണ്ടോ വരികള് എന്താണ് എഴുതിയെന്ന്? തീം ഓർമ്മയുണ്ടോ?
2: ഓർമ്മയില്ല.
0: തീം ഓർമ്മയുണ്ടോ? എന്താ?
2: അത്തിപ്പഴം കൊത്തുന്ന തത്വമാണോ?
0: സ്വന്തമായിട്ട് എഴുതിയതാണ്. ഓക്കെ, പിന്നെ എഴുതാൻ ശ്രമിച്ചിട്ടില്ലേ? എന്തേ കിട്ടിയില്ല? അപ്പം മാഷ നോട്ട് ചെയ്തോ, അടുത്ത തവണ കഥാരചന കവിതാരചന എല്ലാം ഉണ്ടെങ്കിൽ പൊക്കിയിട്ട് കൊണ്ടുപോയിക്കോ. എഴുതുന്നയാളാണ്. ഓക്കെ, ആരാണ് എഴുതാനൊക്കെ പ്രോത്സാഹിപ്പിക്കാറ്?
2: അച്ഛനും അമ്മയും
0: ചെയ്യും. എന്താ ചെയ്യുന്നവര്? അമ്മ ജോലിക്ക് പോകുന്നുണ്ട്.
2: സൂപ്പർ മാർക്കറ്റില് പാക്കിംഗ്. അച്ഛൻ ഓട്ടോ ഡ്രൈവർ.
0: എവിടെ ഓട്ടോ?
2: കരേറ്റ തന്നെ. കരേറ്റ
0: എവിടെ ഒക്കെ വന്നിട്ടുണ്ടാവോ അറിയില്ല.
2: ഇവിടെ ഷേവിങ്ങോട്ടെല്ലാം വരുത്തുണ്ട്. അയ്യല്ലൂരെല്ലാം.
0: പേരെന്താ അച്ഛൻ്റെ എന്ന് പറഞ്ഞ?
2: കൃഷ്ണൻ.
0: അമ്മയുടെ?
2: ബീന.
0: ഓക്കെ, അമ്മമ്മേന്റെ വീട് അടുത്ത് തന്നെയാണ്?
2: അടുത്ത് തന്നെയാ.
0: അമ്മമ്മേന്റെ വീട്ടില് വേറെ ആരാള്?
2: അച്ചാച്ചെ, മാമ, മാമി, മാമന്റെ മോൻ, ഏട്ടന്റെ.
0: സ്കൂളിന്ന് എത്തുമ്പോഴേക്ക് അമ്മ വരുമ്പോഴേക്ക് ലേറ്റ് ആവില്ലേ? അപ്പം ചായ ഒക്കെ ആരാക്കി
2: വെക്കാം?
0: എന്തൊക്കെയാ ആക്കി തരിയ കടി?
2: ആഹാ,
0: അടിപൊളി. അപ്പൊ അമ്മമ്മേന്റെ അടുത്ത് ആയതുകൊണ്ട് നല്ല നല്ല പലഹാരങ്ങളൊക്കെ കിട്ടും. അമ്മയാണെങ്കിൽ വരുമ്പോഴേക്ക് ലേറ്റ് ആവും. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ? അടയാണോ പഴംപൊരിയാണോ?
2: അട.
0: അട. അമ്മമ്മ കഥകളൊക്കെ പറഞ്ഞുതരുമോ?
2: സമയം കിട്ടുമ്പോ.
0: അമ്മമ്മ എന്താ ചെയ്യുന്നത്?
2: അമ്മ വീട്ടിൽ തന്നെ.
0: വീട്ടിൽ തന്നെ. ഓക്കെ, വേറെന്താ? യാത്ര ഇഷ്ടമാണ്?
2: യാത്ര ഇഷ്ടം.
0: ഇഷ്ടമാണ്. എവിടെയാണ് പോകണം എന്ന് ആഗ്രഹമുള്ള സ്ഥലം ഏതെങ്കിലും?
2: എവിടെയാലും
0: പോവും. നമുക്ക് പോയാ മതി, എവിടെയാന്നൊന്നും ഇല്ല. എന്നാലും നമ്മള് വലുതായിട്ടാകുമ്പോ നമുക്ക് ഉണ്ടാവില്ല ഇന്നേ സ്ഥലത്ത് എനിക്ക് ഈ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കണം, കേരളം മുഴുവൻ സഞ്ചരിക്കണം എന്നെല്ലാം ചില ആള് പറയുന്നതെല്ലാം കേൾക്കൂല. അതുപോലെ എന്തെങ്കിലും ആഗ്രഹം
2: ഉണ്ടാവില്ല?
0: വരുന്നിടത്ത് വെച്ചാണ്. എന്താവണം എന്ന് ആഗ്രഹം?
2: ഫോറസ്റ്റ്
0: ഫോറസ്റ്റിനോട് ഇത്ര ഇഷ്ടം? ഇഷ്ടമായിപ്പോയി. അതെങ്ങനെയായിപ്പോയി? എന്തെങ്കിലും കാണുമ്പോഴേ സിനിമയൊക്കെ കാണലുണ്ടോ ടി വിന്ന്? ഓക്കെ, ഏത് സിനിമയാണ്, ഏത് ടൈപ്പ്?

0: സിനിമ ഇഷ്ടം? പുതിയ പുതിയ സിനിമയാണോ പഴയ സിനിമ?
1: ഇഷ്ടമാണ്.
0: ഇഷ്ടപ്പെട്ട നടനോ നടി ആരെങ്കിലും ഉണ്ടോ? മോഹൻലാൽ ഫാൻ ആണ്. എത്ര പേരുണ്ട് ഇവിടെ മോഹൻലാൽ ഫാൻസ്? പകുതി പകുതി പറയാ അല്ലേ. മോഹൻലാലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ?
1: നരസിംഹം.
0: സംഭവം അതിലത്തെ ഡയലോഗ് ആ ഒരു ഇങ്ങനെ നിന്നിട്ടൊരു അല്ലേ, ഇറങ്ങി വരുന്ന പുഴയിൽ കയറി വരുന്ന ഒരു രംഗമില്ലേ, അതെല്ലാം ഭയങ്കര മാസാന്നല്ലേ. ഓക്കെ, മോഹൻലാലിന്റെ പടങ്ങളെല്ലാം കണ്ടിട്ടുണ്ടോ? ഒരുവിധ
1: എല്ലാം കണ്ടിട്ടില്ല, അത്യാവശ്യം
0: കണ്ടിട്ടുണ്ട്. ഓക്കെ, ടാക്കീസ് പോയിട്ട് തന്നെയാണോ സിനിമ കാണാറ്?
1: അല്ലേ,
0: നമുക്ക് മോഹൻലാലിനെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് രണ്ടുപേരും പാടാം. മോഹൻലാലിന്റെ സിനിമയിലെ ഏതെങ്കിലും
1: രണ്ടുപേരും
0: പാടിക്കോ. എല്ലാരും സപ്പോർട്ട് ചെയ്യണേ, പാടണേ. അറിയുന്ന പോലെ പാടിയാ മതി, കുഞ്ഞുമക്കളല്ലേ, ആരും ഒന്നും പറയില്ല.
1: കംപ്ലൈന്റ്
0: എനിക്ക് ഏത് പാട്ടാ പഠിത്തത്?
1: തരക പെണ്ണാളേ കതിരാടും വിളിയാണേ തമ്പുരാനെത്തിയിടും മുമ്പേ കരിങ്കോല പറിച്ചാട്ടേ.

0: ഇനി കേൾക്കാം നാടോടി കഥകൾ.
1: മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിച്ച് പരിഹാസനായി തീർന്ന കുരങ്ങച്ചാരാണ് ഈ കഥയിലെ നായകൻ. കുണ്ടും കൊടുത്തും കുട്ടിക്കുരങ്ങൻ, കുസൃതിക്കുരങ്ങൻ. ഒരു നാൾ അവൻ്റെ വാലിലൊരു മുരിക്കും മുള്ളു കൊണ്ടു. വേദനയാണെങ്കിൽ സഹിക്കാൻ വയ്യ. വാലിലെ മുള്ളെടുക്കാൻ ആരാനും വരാനുണ്ടോ എന്ന് നോക്കി കുറേ നേരം ഇരുന്നു. അപ്പോഴതാ ഒരറവുകാരൻ കൊലക്കത്തിയുമായി വരുന്നു. അറവുകാരൻ ചേട്ട, എൻ്റെ വാലിലെ മുരിക്കുമുള്ളൊന്ന് എടുത്തു തരുമോ? കുട്ടിക്കുരങ്ങൻ കെഞ്ചി നോക്കി. അതിനെന്താ? അറവുകാരൻ കൊലക്കത്തി കൊണ്ട് മുള്ളിരിക്കണ സ്ഥലത്ത് ആഞ്ഞൊരു വെട്ട്. മുള്ളു പോയി, ഒപ്പം വാലിൻ്റെ അറ്റം പോയി. ചോരിയൊലിപ്പിച്ച് അവൻ അറവുകാരനോട് തട്ടിക്കയറി. എൻ്റെ വാല് മുറിച്ച ദുഷ്ട, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഒന്നുകിൽ വാല് കൂട്ടിച്ചേർത്ത് തരണം, അല്ലെങ്കിൽ നിന്റെ കൊലക്കത്തി എനിക്ക് തരണം. കുട്ടിക്കുരങ്ങൻ്റെ മാന്ത് പിടിച്ച് അറവുകാരൻ കൊലക്കത്തി അവന് കൊടുത്ത സ്ഥലം വിട്ടു. മുറിവാലും കൊലക്കത്തിയുമായി അവൻ നടന്നു. കുറേ ചെന്നപ്പോഴുണ്ട് ഒരു ചെക്കൻ ചക്കര മാമ്പഴം എറിഞ്ഞു വീഴ്ത്താൻ നോക്കുന്നു. പലതവണ കല്ലും കോലും എറിഞ്ഞിട്ടും ഒരു കണ്ണിമാങ്ങ പോലും താഴെ വീണില്ല. അതുകൊണ്ട് കുട്ടിക്കുരങ്ങൻ പറഞ്ഞു, ചെക്ക, ഈ കത്തി കൊണ്ടൊന്ന് എറിഞ്ഞു നോക്ക്, മാമ്പഴം വീഴണത് അപ്പോൾ കാണാം. ചിക്കൻ സന്തോഷത്തോടെ കൊലക്കത്തി വാങ്ങി മാമ്പഴക്കുല നോക്കി എറിഞ്ഞു. മൂന്ന് നാല് കുല ചക്കര മാമ്പഴം പൊതുവോ ഒന്ന് താഴെ വീണു. പക്ഷേ കത്തി ദൂരെ എവിടെയോ ചെന്നു വീണു. അതുകൊണ്ട് കുട്ടിക്കുരങ്ങൻ ചെക്കനോട് ദേഷ്യപ്പെട്ടു. ദേ ചക്ക, മര്യാദയ്ക്ക് എൻ്റെ കൊലക്കത്തി തന്നോ, അല്ലെങ്കിൽ നിലത്തു വീണ മാമ്പഴം മുഴുവനും തന്നോളൂ. കുട്ടിക്കുരങ്ങൻ ആക്രമിച്ചാലോ എന്ന് ഭയന്ന് മാമ്പഴക്കുല മുഴുവനും അവന് കൊടുത്ത് അവിടം വിട്ടു. മൂന്നാല് മാമ്പഴം തിന്നും ബാക്കി അടുക്കി പിടിച്ചും കുട്ടിക്കുരങ്ങൻ ചാടിപ്പോയി. വഴിയിൽ വെച്ച് എള്ളുകറ്റ കൊയ്യുന്ന കൃഷിക്കാരനെ കണ്ടു. അയാൾ ആകെ പണിയെടുത്ത് ക്ഷീണിച്ചിരുന്നു. കുട്ടിക്കുരങ്ങൻ അയാളുടെ അടുത്ത് ചെന്ന് കുശലം ചോദിച്ച ശേഷം പറഞ്ഞു, കൊയ്ത്തുകാരൻ ചേട്ട, ഈ മാമ്പഴം നിന്ന് വിശപ്പകറ്റിക്കോളൂ. കൃഷിക്കാരൻ സന്തോഷത്തോടെ കരക്ക് കയറി ആ മാമ്പഴം ഒന്നൊഴിയാതെ തിന്നു തീർത്തു. അപ്പോഴേക്കും കുട്ടിക്കുരങ്ങൻ്റെ ഭാവം മാറി. അവൻ അയാൾക്കുനേരെ ആക്രോശിച്ചു. ഞാൻ കഷ്ടപ്പെട്ട് പെറുക്കിയ മാമ്പഴം മുഴുവൻ നീ തിന്നില്ലേ? എനിക്ക് ഇപ്പോൾ തന്നെ മാമ്പഴം തിരിച്ചു തരണം, അല്ലെങ്കിൽ ഈ എള്ളുകറ്റ തരണം. കുട്ടിക്കുരങ്ങനെ പിടിച്ച് കൃഷിക്കാരൻ എള്ളുകറ്റ മുഴുവനും അവൻ്റെ തലയിൽ വെച്ച് കൊടുത്തു. വീണ്ടും കൊയ്യാനിറങ്ങി. കുട്ടിക്കുരങ്ങൻ മൂളിപ്പാട്ടും പാടി മുന്നോട്ട് നടന്നു. വഴിമധ്യേ അവൻ ചക്കാട്ടുന്ന ചക്കാലനെ കണ്ടു. എള്ളുകറ്റ നിലത്ത് വെച്ച് അവൻ അതും നോക്കി നിന്നു. ആ സമയം ചക്കാലത്തി വന്ന് എള്ളുകറ്റയും എടുത്ത് അകത്തേക്ക് പോയി. നിമിഷ നേരം കൊണ്ട് അവൾ കറ്റ തല്ലി എള്ളെടുത്തു. ഈ വിവരം പറഞ്ഞ് കുട്ടിക്കുരങ്ങൻ ചക്കാലിന് നേരെ ചീറി ചെന്നു. എൻ്റെ എള്ളുകറ്റ ഇപ്പോൾ തന്നെ മടക്കി തരണം, അല്ലെങ്കിൽ ആവോളം എണ്ണ തരണം. കുട്ടിക്കുരങ്ങൻ്റെ ഭീഷണി കേട്ട് പരിഭ്രമിച്ച ചക്കാലൻ ഒരു ഭരണി എണ്ണ അവന് കൊടുത്ത് പ്രശ്നം തീർത്തു. അവൻ അതുമായി പോകുമ്പോഴുണ്ട് വഴിയരികിലെ ഒരു വീട്ടിൽ അമ്മൂമ്മ അപ്പം ചുടുന്നു. അപ്പം കരിയുന്ന മണം വന്നതിനാൽ അവൻ അവിടെ ചെന്നു നോക്കി. അപ്പച്ചട്ടിയിൽ എണ്ണയില്ലാത്തതാണ് കാരണമെന്ന് മനസ്സിലാക്കി അവൻ പറഞ്ഞു, അമ്മൂമ്മേ, ദാ ഈ എണ്ണ കൊണ്ട് അപ്പം കരിയാതെ ചുട്ടോളൂ. അമ്മൂമ്മ സന്തോഷത്തോടെ ആ എണ്ണ പുരട്ടി നല്ല അപ്പം ചുട്ടു. അതുകൊണ്ട് കുട്ടിക്കുരങ്ങൻ അമ്മൂമ്മയെ ശാസിച്ചു, എൻ്റെ എണ്ണ വേഗം തന്നു, അല്ലെങ്കിൽ ഇപ്പം ചുട്ട അപ്പം മുഴുവനും തന്നു. കുട്ടിക്കുരങ്ങൻ്റെ ഉള്ളിലിരിപ്പ് കണ്ട് ഭയന്ന അമ്മൂമ്മ അപ്പം മുഴുവനും അവന് പൊതിഞ്ഞു കൊടുത്തു. എന്നിട്ട് വിശപ്പകറ്റാൻ വേറെ അപ്പമുണ്ടാക്കാൻ തുടങ്ങി. അപ്പവുമായി പോയ കുട്ടിക്കുരങ്ങൻ ഒരു പാവം അലക്കുകാരൻ പുഴക്കരയിൽ തളർന്നിരിക്കുന്നത് കണ്ടു. അവൻ അപ്പം അയാൾക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, അലക്കുകാരൻ ചെങ്ങാതി, ദാ ഈ അപ്പം

0: ഒന്ന് വിശപ്പ് മാറ്റിയിട്ട് ഇനി അലക്കിയാൽ മതി. കുട്ടിക്കുരങ്ങൻ്റെ വാക്ക് കേട്ട് ആശ്വസിച്ച് അലക്കുകാരൻ ഒറ്റയിരിപ്പിന് അത് മുഴുവനും തിന്നു തീർത്തു. അതോടെ അവൻ അടവ് മാറ്റി. എൻ്റെ അപ്പം തീർത്ത അലക്കുകാരാ, വേഗം അത് തിരിച്ചു തന്നു, അല്ലെങ്കിൽ ഒന്നാം തരം ഒരു ജഗന്നാഥൻ മുണ്ട് തന്നോളൂ. കുട്ടിക്കുരങ്ങൻ ദേഷ്യം മൂത്ത് കടിച്ചാലോ എന്ന് ഭയന്ന് അലക്കി തേച്ച ഒരു ജഗന്നാഥൻ മുണ്ട് തന്നെ കൊടുത്തു. അവനതുമായി വീണ്ടും നടന്നു. പിന്നീടവൻ കണ്ടത് പഴഞ്ചൻ മുണ്ടെടുത്ത് ചെണ്ട കൊട്ടുന്ന ഒരു മാരാരയാണ്. അവൻ ജഗന്നാഥൻ മുണ്ടുമായി മാരാരെ സമീപിച്ച് പറഞ്ഞു, മാരാരെ, അമ്പലത്തിലൊക്കെ പോയി കൊട്ടാനുള്ളതല്ലേ, ഈ പഴന്തുണിയെടുത്ത് നാലാൾക്ക് മുമ്പിൽ പോകാൻ പറ്റൂ, അതുകൊണ്ട് ഈ ജഗന്നാഥൻ മുണ്ടെടുത്ത് ചെണ്ട കൊട്ടിക്കൊള്ളു. മാരാർ പഴന്തുണി പറിച്ചെറിഞ്ഞ് പകരം ജഗന്നാഥൻ മുണ്ട് കുടഞ്ഞെടുത്തു. അതുകണ്ട് കുട്ടിക്കുരങ്ങൻ കോപത്തോട് നാല് ചാട്ടം, എൻ്റെ മുണ്ടെടുത്ത് ചെണ്ട കൊട്ടാൻ നിങ്ങളോട് ആര് പറഞ്ഞു? ഒന്നുകിൽ എൻ്റെ മുണ്ട് പഴയ പോലെ തിരിച്ചു തരണം, അല്ലെങ്കിൽ ചെണ്ടയും ചെണ്ടക്കോലും തരണം. കുട്ടിക്കുരങ്ങൻ്റെ ആക്രമണം ഭയന്ന് ചെണ്ടക്കാരൻ ചെണ്ടക്കോലും ചെണ്ടയും കൊടുത്ത് മറ്റൊരു പണി തേടിപ്പോയി. കുട്ടിക്കുരങ്ങനാകട്ടെ ചെണ്ട കൊട്ടി പാടാനും തുടങ്ങി. വാല് പോയി കത്തി കിട്ടി, കത്തി പോയി മാമ്പഴമായി, മാമ്പഴം പോയി എള്ളു കിട്ടി, എള്ളു കൊടുത്തു എണ്ണ വാങ്ങി, എണ്ണ പോയി അപ്പം കിട്ടി, അപ്പം കൊടുത്തു മുണ്ട് വാങ്ങി, മുണ്ട് പോയി ചെണ്ടയായി, ഡും ഡും ഡുണ്ടും പി പി പി, ഡുണ്ടും ഡുണ്ടും പി പി പി.
1: ഇത് നാടോടി കഥകളുടെ നേരം. ഇന്നത്തെ റേഡിയോ സ്കൂൾ ഇവിടെ പൂർണ്ണമാകുന്നു.

0: റേഡിയോ ആറ്റ് സ്കൂൾ.
1: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറക് വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കർ വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ.
2: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: പാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
2: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
1: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
2: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
1: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
2: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
1: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
2: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490243630.
0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിൻ്റെ സസ്യശാതുലതയും തലയെടുപ്പിൻ്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.

0: ഈ കാട്ടിലുള്ളതെല്ലാം നിനക്കുള്ളതല്ലേ? ഈ പക്ഷിയും നിനക്കുള്ളത്. ഈ പൂ നല്ല ഗന്ധം, മണത്തു നോക്കേ.
1: വാരണാവധത്തിലെ അരക്കില്ലത്തിൽ നിന്നും രക്ഷപ്പെട്ട് കുന്തിദേവിയും പാണ്ഡവനും വന്നെത്തിയത് ഹിഡുംബവനത്തിലായിരുന്നു. രാക്ഷസരായ ഹിഡുംബനും സോദര ഹിഡുംബിയും സൂര്യവിഹാരം ചെയ്യുന്ന ഹിഡുംബവനം.
0: ഈ കാട്ടിൽ മനുഷ്യഗന്ധമോ? അതെ, മനുഷ്യഗന്ധം.
2: ഈ കാട് വാഴുന്ന ഹിഡുംബനെ എന്റെ ഏട്ടനെ ഭയമില്ലാത്ത മനുഷ്യരോ?
1: തങ്ങളുടെ വാസസ്ഥലത്തെത്തിയ മനുഷ്യഗന്ധമറിഞ്ഞ

0: ഹിഡുംബൻ അവരെ കൊല്ലുവാൻ സോദരി ഹിഡുംബിയെ ഏൽപ്പിക്കുകയാണ്. ഒരു വലിയ മരച്ചുവട്ടിന് ചുവടെ വിശ്രമിക്കുന്ന കുന്തിദേവിയെയും മക്കളെയും ഹിഡുംബി കാണുന്നു. കൂട്ടത്തിൽ സോദരർക്കും അമ്മയ്ക്കും കാവലായി നിൽക്കുന്ന ഭീമസേനോട് ഹിഡുംബിക്ക് അനുരാഗമുണ്ടാകുന്നു. എന്നാൽ ഭീമസേനും ഹിഡുംബനും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഹിഡുംബൻ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. അനാഥിയായ ഹിഡുംബിയെ സംരക്ഷിക്കാൻ കുന്തിദേവി ഭീമസേനോട് പറയുന്നു. പകൽ മുഴുവൻ ഭീമസേനും ഹിഡുംബിയും കാട്ടിച്ചോലകളിൽ ഉല്ലസിച്ചു കഴിയും. രാത്രികാലങ്ങളിൽ കുന്തിദേവിക്കും സഹോദരങ്ങൾക്കും കാവലായി നിൽക്കും. ഹസ്തിനാപുരത്തിൽ നിന്നും വിദുരന്റെ സന്ദേശമെത്തി. ഏകചക്രിയിലേക്ക് നീങ്ങുവാൻ നിർദ്ദേശം വന്നു. പൂർണ്ണഗർഭിണിയായ ഹിഡുംബിയെ ഉപേക്ഷിച്ച് പോകരുതെന്ന് പറഞ്ഞ ഭീമസേനനെ പിന്തിരിപ്പിക്കുകയാണ് കുന്തിദേവിയും യുധിഷ്ഠിരനും അർജുനനുമൊക്കെ. നിസ്സഹായാവസ്ഥയിലുള്ള ഭീമസേനനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഹിഡുംബി അവരെ യാത്രയാക്കുന്നു. വനത്തിൽ ഒറ്റപ്പെട്ടു പോയ ഹിഡുംബി ഒരാൺകുഞ്ഞിന് ജന്മം നൽകുകയാണ്. ഘടോൽക്കചൻ. കുസൃതിയും കുറുമ്പുമുള്ള ഘടോൽക്കചൻ വന്യമൃഗങ്ങളോട് കൂട്ടുചേർന്ന് കളിച്ച് രസിക്കുകയാണ്. അലായുധൻ എന്ന രാക്ഷസൻ ഹിഡുംബിയെ സ്വന്തമാക്കാൻ വന്നപ്പോൾ ബാലഘടോൽക്കചന്റെ ഉഗ്രപ്രഹരമേൽക്കേണ്ടി വരികയാണ്. രാക്ഷസന്മാർ തിമർക്കുന്ന കാടിന്റെ ഇരുളിമയിൽ നിന്ന് നഗരത്തിന്റെ വെളിച്ചത്തിലേക്ക് നമുക്ക് നടന്നു ചെല്ലാം. അധികാരത്തിന്റെ അടിയൊഴുക്കുകളും നിഴൽ നാടകങ്ങളും അരങ്ങേറുന്ന ഹസ്തിനാപുരിയിലേക്ക്.
1: വാരണാവതത്തിൽ അരക്കില്ലത്തോടൊപ്പം കത്തി അമർന്നെന്ന് സമാധാനിച്ചതായിരുന്നു. വീണ്ടും അവതരിച്ചിരിക്കുന്നു പാണ്ഡവർ.
0: വാരണാവതത്തിൽ അരക്കില്ലത്തിൽ നിന്നും പാണ്ഡവർ അത്ഭുതകരമായി രക്ഷപ്പെട്ട കാര്യം ദുര്യോധനനും ശകുനിയും കർണനും അറിയുകയാണ്. ദ്രുപദ രാജപുത്രിയായ പാഞ്ചാലിയെ സ്വയംവരം ചെയ്ത് പാണ്ഡവർ ഹസ്തിനപുരത്തിലേക്ക് വരുന്നു.
2: പക പുറത്ത് കാട്ടാതെ ചിരിക്കണം. പാഞ്ചാലിയെ വേട്ട ബ്രാഹ്മണൻ അർജുനനാണെന്ന് അറിഞ്ഞിരുന്നില്ല നമ്മൾ. നഷ്ടമായെന്ന് കരുതിയ സഹോദരങ്ങൾ തിരിച്ചെത്തുന്നതിൽ സന്തോഷം.
0: പാഞ്ചാലി സമേതം വരുന്ന പാണ്ഡവരെ എതിരേൽക്കുവാൻ ഹസ്തിനാപുരി ഒരുങ്ങുകയാണ്. പുതിയ സാഹചര്യത്തിൽ ദുര്യോധനനും സംഘവും ആ വരവേൽപ്പിന് കൂടെ നിൽക്കുന്നു. അച്ഛനില്ലാത്ത തന്റെ മക്കളെ ദുര്യോധനനും മറ്റും ഉപദ്രവിക്കുന്നു എന്ന് കുന്തിദേവി ഗാന്ധാരിയോട് പരാതി പറയുന്നു. ഗുണദോഷിക്കാൻ ചെന്ന ഗാന്ധാരിയോട് മകൻ ദുര്യോധനൻ ആക്ഷേപവാക്കുകൾ പറയുകയാണ്.
3: ശരിയാണ്, തെറ്റെന്റേതാണ്. അനുസരണമുള്ള മക്കളെ വളർത്താൻ ആരും ഗാന്ധാരിയാവരുത്.
0: അഞ്ചുപേരും പങ്കിട്ടെടുക്കണമെന്ന കുന്തിദേവിയുടെ നിലപാടിനോട് പാഞ്ചാലി പ്രതിഷേധിക്കുകയാണ്.
4: ഓർമ്മയില്ലേ, വർഷങ്ങൾക്ക് മുമ്പ് പടയുമായി വന്ന് പിടിച്ചുകെട്ടി ഗുരുവിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്ത ഒരു രാജാവിനെ, എന്റെ പിതാവ് ദ്രുപദനെ.
5: ദ്രൗപദി
0: അർജുനനോട് തന്റെ അനിഷ്ടം തുറന്നു പറയുകയും ചെയ്യുന്നു.
5: അമ്മ പറഞ്ഞതല്ലേ പതിവ് പോലെ ഭിക്ഷ പങ്കിട്ടെടുക്കാൻ.
4: പങ്കിട്ടെടുക്കാൻ പാത്രത്തിൽ വിളമ്പിയ പായസമാണോ സ്ത്രീ?
0: ഹസ്തിനാപുരിയിലെ അകത്തളങ്ങളിൽ ശകുനിയുടെയും ദുര്യോധനന്റെയും മനസ്സിൽ പാണ്ഡവർക്കെതിരെയുള്ള പകയുടെ പുകയുയരുമ്പോൾ പ്രാർത്ഥന മാത്രം ആഗ്രഹിച്ച പാഞ്ചാലിയുടെ മനസ്സിലും നിരാശ നിറയുകയാണ്.
4: സുഖത്തിലും ദുഃഖത്തിലും തുണയാകുമെന്ന് ഉറപ്പു തന്ന കൃഷ്ണൻ.
0: പിണക്കങ്ങളും പരിഭവങ്ങളും കൊണ്ട് ഹസ്തിനാപുരിയിലെ നാളുകൾ നീങ്ങവേ അശനിപാതമായി ഒരു രാജവിനോദം. സപ്തദോഷങ്ങളിലൊന്നായ ചൂതുകളി. ചൂതുകളി ഒരു ദൗർബല്യമായ യുധിഷ്ഠിരൻ ശകുനിയും ദുര്യോധനനും വിരിച്ച് വലയിൽ വീഴുകയായിരുന്നു. കളിഭ്രാന്ത് പിടിച്ച മനസ്സിൽ നിന്ന് അരുതായ്മകൾ ഏറെയുണ്ടായി. സമ്പത്തുകൾക്കൊപ്പം സഹോദരങ്ങളെയും പ്രിയപത്നിയെയും പണയവസ്തുവാക്കി മാറ്റി. മഹാഭാരതത്തിലെ ദുരന്തപൂർണമായ ഒരു അധ്യായം അങ്ങനെ ഹസ്തിനാപുരത്തിന്റെ രാജ്യസഭയിൽ അരങ്ങേറി. പാഞ്ചാലി വസ്ത്രാക്ഷേപം. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ദാരുണമായ രംഗം കണ്ട് മഹാരഥന്മാരും പിതാമഹന്മാരും മൗനം അവലംബിച്ചപ്പോൾ ഗാന്ധാരി മാതാവ് വിലാപത്തിന് ഒരു അറുതി വരുത്തി. ചൂതുകളിയിലൂടെ തന്റെ മകൻ നേടിയ എല്ലാം പാഞ്ചാലിക്ക് വിട്ടുകൊടുത്തു. പരാജയമേറ്റുവാങ്ങിയെങ്കിലും ശകുനിയുടെ മനസ്സ് അടങ്ങിയിരുന്നില്ല. മുൻകൂട്ടി തയ്യാറാക്കിയ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ ഹസ്തിനാപുരിയിലെ രാജ്യസഭയിൽ ചതുരംഗപ്പല്ല പിന്നെയും തയ്യാറായി. ജയിക്കുന്നവർ രാജ്യം വാഴും. 12 വർഷത്തെ വനവാസം, 1 വർഷത്തെ അജ്ഞാതവാസം. അജ്ഞാതവാസകാലത്ത് പിടിക്കപ്പെട്ടാൽ ആവർത്തിക്കുന്ന വനവാസം. ശകുനിയുടെ കൈകളിലെ പകിടകൾ വിജയം മാത്രം കൊയ്തു. യുധിഷ്ഠിരൻ പരാജിതനായി. പരാജിതന്റെ കരാർ പാലിക്കാനായി പാണ്ഡവർ പത്നീസമേതം കാനനത്തിലേക്ക് പോവുകയാണ്. അസുരഗോത്രം നാടകം 3-ാം ഭാഗം.

0: നാടകത്തിൻ്റെ ഈ ഭാഗത്ത് അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: ചിന്നമ്മോ ശിവദാസ്, ഗാന്ധാരി, കാവ്യ, ദ്രൗപദി, ഷാജി മാലൂർ, ദുര്യോധനൻ, സിനി രാമദാസ്, ശകുനി, രാമചന്ദ്രൻ അയ്യല്ലൂർ, യുധിഷ്ഠിരൻ, ഗോപിചാലിൽ കാഞ്ഞിലേരി, ജഡൻ, നാദം മുരളി, ഭീമസേനൻ, മിലൻ ഷാ, ഘടോൽക്കജൻ, രതീഷ് പി പി, നകുലൻ, വിനോദ് മാസ്റ്റർ ശിവപുരം, സഹദേവൻ, ഇ കെ അനിൽ ശിവപുരം, അർജുനൻ. നാടകരചന കൃഷ്ണകുമാർ. സഹസംവിധാനം, ശബ്ദമിശ്രണം അശ്വിനി കവണിശ്ശേരി. നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. അസുരഗോത്രം.
1: അമ്മേ, സഞ്ജയനെ എങ്ങോട്ടാണ് പിതാവ് അയച്ചത്?
2: പിതാവോട് ചോദിക്കാമായിരുന്നില്ലേ?
1: മുഖം കാണിക്കാൻ ആരെയും വിടണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്.
2: ആരും സ്വസ്ഥത നൽകുന്നില്ലല്ലോ അദ്ദേഹത്തിന്.
1: സ്വസ്ഥതക്ക് വേണ്ടി തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഇളയച്ചൻ വിദുരൻ പിണങ്ങിപ്പോയത് മുതൽ സ്വസ്ഥത പൂർണ്ണമായിരുന്നു.
2: വിദുരനെ തിരിച്ചു വിളിക്കാനാണ് സഞ്ജയൻ പോയത്.
1: എന്തിന്? 13 ദിവസം 13 വർഷമായി കണ്ട് പാണ്ഡവരെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞ രാജ്യദ്രോഹിയായ ഇളയച്ചൻ.
2: സുയോധന, നിന്നെ മാത്രം അനുസരിച്ചാൽ പോരാ അച്ഛന്.
1: ഓഹോ, മുത്തച്ഛൻ ഭീഷ്മർ പറഞ്ഞിട്ടുണ്ടാകും.
2: അതേടാ, ദേശരക്ഷക്ക് വേണ്ടി രാജാവിനനുസരിക്കേണ്ടി വരും.
1: മകന്റെ രക്ഷയല്ലോ ദേശരക്ഷയിലെ എല്ലാവർക്കും മുഖ്യം.
2: മകനെ ഓർക്കാത്തത് കൊണ്ടാണോ നിന്റെ ഓരോ ആവശ്യത്തിനും ഞങ്ങൾ ഒപ്പം നിന്നത്, കുറ്റപ്പെടുത്തലുകൾ കേൾക്കുന്നത്?
1: വല്ല വിധേനയും അമ്മാവന്റെ ഉപായം കൊണ്ടും എന്റെ അടിമകളാക്കിയതായിരുന്നില്ലേ? അമ്മ പറഞ്ഞിട്ടല്ലേ എല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വന്നത്?
2: അതെ, അമ്മ പറഞ്ഞു. പാഞ്ചാലിയുടെ ശാപവചനങ്ങൾ കൊണ്ട് നീയൊക്കെ ചാമ്പലാവാതിരിക്കാൻ അമ്മ മാപ്പിരുന്നു. സുയോധന, പണയവസ്തുക്കളായി നീ സ്വന്തമാക്കിയ രാജ്യവും സമ്പത്തും പാണ്ഡവരെയും പാഞ്ചാലിയെയും തിരിച്ചേൽപ്പിച്ചപ്പോൾ ശാപമേ വേണ്ടെന്ന് വെച്ചുള്ളൂ. ശപഥങ്ങൾ അങ്ങനെ തന്നെയുണ്ട്.
3: മരുമകനെ ഭയപ്പെടുത്തില്ലേ സോദരി?
2: ശകുനി അന്ധനവേട്ട സോദരിക്ക് സാന്ത്വനമാകാനാണ് വന്നത്. പക്ഷേ ഹസ്തിനപുരത്തിന്റെ ദുഷഗുണമെന്നാണ് നീ അറിയുന്നത്.
3: ഞാനത് കാര്യമാക്കുന്നേയില്ല. കാരണം മരുമകനാണ് എന്റെ കാര്യം.
1: അമ്മാവ, ആ വിദുരരെ തിരിച്ചു വിളിക്കുന്നു പിതാവ്.
3: വരട്ടെ, വരട്ടെ വിദുരർ. സുയോധന, അകത്തിരിക്കുന്ന ശത്രുവ പുറത്തിരിക്കുന്ന ശത്രുവേക്കാൾ അപകടം.
2: വിദുരർ ശത്രുവല്ല ശകുനി. മഹാരാജാവിനെ വിട്ടെങ്ങും പോകില്ല.
3: പാണ്ഡവ മാതാവ് വിദുരഗ്രഹത്തിൽ.
2: സുയോധന വേണ്ട, അങ്ങനെയൊന്നും പറയരുത്.
3: സോദരി, സ്വന്തം മകന്റെ ആഗ്രഹം എല്ലാറ്റിനും മേലെ അതാവണം.
1: മറ്റുള്ളവരുടെ മക്കളുടെ ആഗ്രഹമല്ലേ അമ്മയ്ക്ക് കാര്യം.
2: നീ ഇത് പറയണം. കൊള്ളരുതായ്മകൾ ഓരോന്നും ചെയ്തു കൂട്ടുമ്പോഴും മക്കളുടെ സന്തോഷം കൊതിച്ച് സമാധാനിക്കുന്ന ഞങ്ങളോട് നീ ഇത് തന്നെ പറയണം. സഭാതലത്തിലെ നീചകൃത്യം മനസ്സിൽ നിന്നകലും മുമ്പേ ചൂത് കളിക്കാൻ പാണ്ഡവരെ വീണ്ടും വിളിച്ചുകൊണ്ടുവന്ന നിന്റെ അച്ഛനെ കുറിച്ചും അങ്ങനെ തന്നെ പറയണം.
3: പെങ്ങളെ,

0: ആത്മഹത്യ. സുയോധന, നിന്റെ അന്ത്യശാസനങ്ങളിൽ ആത്മഹത്യക്കും അടർക്കളത്തിലെ ആത്മാഹുതിക്കും വിട്ടുകൊടുക്കാതെ വീണ്ടും ചൂതു നടത്താൻ നിശ്ചയിച്ച നിന്റെ അച്ഛനമ്മമാർക്ക് മക്കളുടെ ആഗ്രഹം തന്നെയാണ് മുഖ്യം.
1: ശരിയാണ്, ശരിയാണ്. ഇപ്പൊ എല്ലാം ശാന്തമായി. നാം വിചാരിച്ച പോലെ തന്നെ നടന്നു. പാണ്ഡവർ കാടുവാഴുന്നു, കൗരവർ നാടുവാഴുന്നു.
0: ശകുനി, കാടുവാഴുന്ന കഷ്ടപ്പാടും പന്തിയേഴാണ്ട് കാലത്തെ വനവാസവും കുന്തിപുത്രയുടെ ശരീരം തളർത്തിയേക്കും. പക്ഷേ ദുശ്ശാസനൻ വലിച്ചിഴക്കുമ്പോൾ അഴിഞ്ഞു വീണ തലമുടി കെട്ടിയിട്ടില്ല വാഞ്ചാനി. കൗരവസഭയിൽ തലകുനിച്ചിരുന്ന പാണ്ഡവരുടെ അഭിമാനത്തിൽ നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഉണ്ടാക്കിയ മുറിവുകളും ഉണങ്ങിയിട്ടില്ല. 13 സംവത്സരങ്ങൾ ഹസ്തിനപുരിയിൽ സ്വസ്ഥതയുണ്ടാക്കാൻ പ്രാർത്ഥിക്കുകയാണ് ഗാന്ധാരി. ശംഭോ മഹാദേവ.

0: നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ഇന്ന് കുറച്ച് ദൂരമേ സഞ്ചരിച്ചുള്ളൂ. അപ്പോഴേക്കും എല്ലാവരും തളർന്നു. ഇനിയും ഏറെ ദൂരം താണ്ടാനുണ്ട്. ഇങ്ങനെയായാൽ എന്തു ചെയ്യും?
1: അറിയില്ല.
0: വെള്ളം അന്വേഷിച്ചു പോയ ഏട്ടനെയും കാണുന്നില്ലല്ലോ. ഇരുട്ട് പരക്കാൻ തുടങ്ങിയാൽ യാത്രയും പറ്റില്ല. വല്ലാത്ത പ്രതിസന്ധി തന്നെ.
1: ഏത് മുജ്ജന്മ പാപം തീർക്കാനാ ഈ പദയാത്രയെന്ന് അറിയില്ല.
2: മുജ്ജന്മ പാപമല്ല, ഈ ജന്മപാപം തന്നെ.
1: ദ്രൗപദി
2: കാട്ടുപാതകളിലൂടെ നഗ്നപാതയായി ആശ്രമങ്ങൾ തേടിയുള്ള യാത്ര. മഹാറാണി പാഞ്ചാലിക്ക് ഈ പദയാത്ര വിധിച്ചത് ആര്?
0: നമുക്ക് കുറച്ചു നേരം കൂടി വിശ്രമിക്കാം.
2: എവിടെ? പാഞ്ചാലത്തെ പട്ടുമെത്തയിലും ഇന്ദ്രപ്രസ്ഥത്തിലെ ഹംസതൂലികാ തൽപ്പത്തിലും അന്തി ഉറങ്ങി ശീലിച്ച ഞാൻ വിശ്രമിക്കേണ്ടത് എവിടെയാ? പറയൂ.
1: പ്രിയേ, നീ നമ്മെ കുറ്റപ്പെടുത്തുകയാണോ?
2: തീർച്ചയായും. പൊറുക്കാനാവാത്ത തെറ്റല്ലേ നിങ്ങൾ ചെയ്തത്? രാജ്യവും സമ്പത്തും പോലെ ഭാര്യയെയും സോദരയെയും പണയം വെക്കുക. അഞ്ചിലൊരവകാശം മാത്രമുള്ള അങ്ങ് എന്തധികാരത്തിലാ, എന്ത് നീതിബോധത്തിലാ എന്നെ പണയ വസ്തുവാക്കിയത്?
0: ക്ഷമിക്കണം, അങ്ങനെ പറയരുത്.
2: പറയരുതെന്നോ? പണയപ്പണ്ടമാകേണ്ട വെറും മാംസപിണ്ഡമാണ് പെണ്ണെന്ന് കരുതിയോ നിങ്ങൾ? സഭാവാസികൾക്ക് മുന്നിൽ രജസ്വലയായ ഒരു കുലപത്നിയുടെ തുണി ഒരിയുന്നത് നോക്കി നിന്ന ഭർത്താക്കന്മാർക്ക് ഇപ്പൊ എവിടെ നിന്ന് വന്നു അഭിമാനബോധം?
3: നാമാണ് അപരാധി. നമ്മോട് ക്ഷമിക്കൂ പാഞ്ചാലി.
2: പറ്റില്ല യുവരാജ, ഒരു സ്ത്രീ എന്ന നിലയിൽ ക്ഷമിക്കാൻ പറ്റില്ല. വസ്ത്രമഴിച്ച ദുശ്ശാസനോളം അപരാധിയാണ് ഭാര്യയെ പണയം വെക്കാൻ മടിക്കാത്ത അങ്ങ്. പകിടയേറിലെ ചതി തിരിച്ചറിഞ്ഞ് പിന്മാറാനുള്ള സാമാന്യ ബോധം പോലും ചൂതുകളി തലക്ക് പിടിച്ച അങ്ങേക്കുണ്ടായില്ല. അനുഭവത്തിന്റെ അറിവുണ്ടായിരുന്നെങ്കിൽ, രണ്ടാം ക്ഷണത്തിലെ അപകടമറിഞ്ഞ് പിന്മാറിയിരുന്നെങ്കിൽ നമുക്ക് ഈ ഗതി വരുമായിരുന്നോ?
3: അരുത്, ഇനിയും കേൾക്കാൻ വയ്യ, തകർന്നു പോകും. പാഞ്ചാലത്തിന്റെ മഹാസൗഭാഗ്യത്തിൽ നിന്ന് ഘോരവനത്തിന്റെ ദുരന്തത്തിലേക്ക് നിപതിക്കേണ്ടി വന്നതിന് ഈ ഗതികേടിന് ഹസ്തിനാപുരം യുവരാജൻ യുധിഷ്ഠിരൻ.
0: ജ്യേഷ്ഠാ,

0: എന്താ ചിരിക്കുന്നത്?
1: നടക്കാത്ത കാര്യം പറഞ്ഞത് കേട്ടപ്പോ ചിരിച്ചതാ.
2: നടക്കാത്ത കാര്യമോ?
1: അതെ, ഈ പെണ്ണിനെയും കൊണ്ട് ഈ കാട്ടിലൂടെ നിങ്ങൾക്ക് ബദരിയാശ്രമത്തിൽ എത്താനാവില്ല.
2: കാരണം?
1: കാട്ടുവാസികളും കാട്ടുമൃഗങ്ങളും നിങ്ങളെ കൊല്ലും. മാത്രമല്ല, ചെങ്കുത്തായ കയറ്റവും ഇറക്കവും കുത്തിയൊഴുകുന്ന പുഴയും ഇതൊന്നും താങ്ങാനുള്ള കരുത്തൊന്നും നിങ്ങൾക്കില്ല.
3: കാട്ടിക്കൊടുക്ക നിങ്ങളുടെ കരുത്ത്.
1: ഊക്കിനേക്കാൾ കരുത്തുള്ള വാക്ക്. കുലമഹിമയിൽ ഊറ്റം കൊള്ളുന്നവരാണെന്ന് വ്യക്തം. ഒന്നോർത്തോ, ഈ മണ്ണ് കാടിന്റെ മക്കളുടെ. ഇവിടെ അതിക്രമിച്ചെത്തി അധികാരം സ്ഥാപിച്ച് ഞങ്ങളെ അടിച്ചമർത്താമെന്ന് മോഹിക്കണ്ട. കാടും നാടും മുടിക്കുന്ന ചതിയന്മാരും കൊള്ളക്കാരുമാണ് നിങ്ങൾ.
0: നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്? ഞങ്ങളെ കൊല്ലണോ?
1: കൊല്ലണം. ഈ കാട് മുടിയാതിരിക്കാൻ കൊല്ലണം. അതിനു മുമ്പ് ഒന്നറിഞ്ഞാൽ കൊള്ളാം. ആരാണ് നിങ്ങൾ? എന്തിനിവിടെ വന്നു?
4: പറഞ്ഞില്ലെങ്കിൽ നീ എന്ത് ചെയ്യും?
1: പറഞ്ഞാലും ഇല്ലെങ്കിലും ചെയ്യും. കൊല്ലും, കൊല്ലും ഞാൻ.
4: നിനക്കത് ആവില്ലട കാട. എന്റെ അനിയന്മാരുടെ ദേഹത്ത് തൊടില്ല നീ.
1: അനിയന്മാരുടെ മാത്രമല്ല, ചേട്ടന്റെ ദേഹത്തും കൈവെക്കും ഞാൻ. പക്ഷേ കൂടെ ഒരു സ്ത്രീ ഉണ്ടെന്ന പരിഗണന.
0: ഓഹോ, സ്ത്രീകളോട് അത്രയ്ക്ക് മര്യാദയോ?
1: അതെ, പെണ്ണ് പെറ്റുണ്ടായവൻ തന്നെയാ ഞാനും. എനിക്കും ഒരു അമ്മയുണ്ട്. അതുകൊണ്ട് പറയുകയാ, നിങ്ങൾ പോയിക്കൊള്ളുക. കാട്ടുവാസികളും കാട്ടുമൃഗങ്ങളും നിങ്ങളെ വെറുതെ വിടില്ല. അതുകൊണ്ട് ലക്ഷ്യത്തിലെത്തണമെങ്കിൽ ഞങ്ങൾ സഹായിക്കാം.
3: വേണ്ട, ഇവിടെ കിടന്ന് മരിക്കേണ്ടി വന്നാലും ഈ കാടന്മാരുടെ സഹായം എനിക്ക് വേണ്ട.
1: എങ്കിൽ മരിക്കാൻ ഒരുങ്ങിക്കൊള്ളൂ, അല്ലെങ്കിൽ വെല്ലുവിളി സ്വീകരിച്ച് യാത്ര തുടർന്നു നോക്ക്.
4: എടാ, വെല്ലുവിളികൾ ഏറെ പിന്നിട്ടാ ഇവിടെ എത്തിയത്. പോകും മുമ്പേ ഞങ്ങളെ വഴിയിൽ തടഞ്ഞതിലുള്ള ശിക്ഷ കൂടി വാങ്ങിക്കൊള്ളൂ. ഭീമസേനന്റെ ശിക്ഷ. എന്താടാ, എവിടെ പോയി നിന്റെ ശൗര്യം? ഭീമസേനൻ എന്ന പേര് കേട്ടപ്പോൾ തന്നെ തളർന്നോ?
3: കൊല്ലവനെ, കൊല്ലേ.
4: എന്താടാ നീ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്?
1: അങ്ങ് ആരാന്നാ പറഞ്ഞേ?
4: ഞാൻ കുന്തിപുത്രൻ ഭീമസേനൻ.

0: ആരാണ് നിങ്ങൾ? എന്തിനീ കാട്ടിൽ വന്നു?
1: അത് ചോദിക്കാം, നിങ്ങൾ ആരാ?
0: അന്നങ്ങിപ്പോകരുത്. ഞങ്ങളുടെ കാട്ടിൽ വന്ന് ഞങ്ങൾ ആരെന്നു? കൊന്നുകളയും. പറ, നിങ്ങളാരാ?
2: ഞങ്ങൾ ബദരിയാശ്രമത്തിലേക്കുള്ള യാത്രയിലാണ്.

0: കടുംബിപുത്രൻ ഘടോൽഗജൻ.
1: നീ
0: അച്ഛാ

ആര്യപുത്ര, അങ്ങെവിടെയാണ്? കുടകപ്പാലപ്പൂ കൊണ്ട് കോർത്ത ഈ മാല്യമണിയാൻ അങ്ങ് വരില്ലേ? അന്ന് സ്വയംവര ദിനത്തിലും ഇതുപോലെ കാത്തിരുന്നു ഞാൻ. കിരീടധാരികൾക്കിടയിൽ കണ്ടില്ല, പക്ഷേ കുടുമയിൽ അരിമുല്ലപ്പൂ ചുറ്റിയ കറുത്ത താടിക്കാരൻ ബ്രാഹ്മണകുമാരന്റെ വേഷങ്ങൾക്കുള്ളിൽ ഞാൻ എന്റെ രാജകുമാരനെ കണ്ടെത്തിയിരുന്നു. ഭരണമാല്യവും അർജുന, കാമ്യകത്തിലെ കുളിരിന് കൂട്ടിരിക്കാൻ വരില്ലേ അങ്ങ്?

0: സൗഗന്ധികങ്ങളാണോ ദ്രൗപദി?
1: അല്ല, കാട്ടുപൂക്കളാ.
0: ശിവപൂജയ്ക്ക് നേരിക്കാം.
1: മുടിയെ ചൂടാന്ന് പറഞ്ഞില്ലല്ലോ.
0: ഗന്ധമാതനം ധാരാളം പൂക്കളുള്ള സ്ഥലമാണ്.
1: ഗന്ധമാതനോ?
0: ഇളയച്ഛന്റെ ദൂത് വന്നു, ഇവിടം വിടേണ്ട സമയമായി.
1: ഇളയച്ഛനെ ദൂതയക്കല്ലേ വേണ്ടു? യാത്ര ഇനിയും വയ്യ.
0: ഇളയച്ഛൻ നമ്മുടെ ഗുണകാംക്ഷിയല്ലേ, അനുസരിക്കണ്ടേ?
1: അനുസരിക്കണം, പക്ഷേ കാടുമേടും താണ്ടാനുള്ള ആരോഗ്യം ഇല്ല എനിക്ക്.
0: അതോർത്ത് നീ വിഷമിക്കേണ്ട. ഒരടി പോലും നടക്കാതെ ലക്ഷ്യത്തിലെത്തിക്കാൻ പ്രാപ്തിയുള്ളവർ കൂടെ ഇല്ലേ?
1: ആര്? ഭീമസേനോ?
0: ഭീമപുത്രൻ, ഘടോൽക്കജനും സംഘവും. ഏത് ദുർഘടപാതയും അവർക്ക് നിസാരം.
1: വേണ്ട, ഹിഡുംബി പുത്രന്റെ സഹായം വേണ്ട എനിക്ക്. കാട്ടാളന്മാരുമായുള്ള സഹവാസം വേണ്ട.
0: പാഞ്ചാലി,
1: പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. അവരുടെ സാമീപ്യം പോലും ദുസ്സഹമാണ് എനിക്ക്. ഇനി വയ്യ.
0: കാട്ടുപാതകൾ അറിയുന്നവർ, എത്ര ഭാരവും ചുമക്കാൻ കരുത്തുള്ളവർ. ഞാൻ അത്രയേ ഉദ്ദേശിച്ചുള്ളൂ.
1: ഭാര്യ ഒരു ഭാരമായി തോന്നുമ്പോഴാണ് പരസഹായത്തിന് ആളുകളെ തേടുക. പാണ്ഡവർക്കൊരു ഭാരമായി പാഞ്ചാലി അല്ലേ?
2: പരസഹായത്തിന് ആളെ തേടി വിഷമിക്കേണ്ട, ഞാനുണ്ട്.
0: ആരാണ് നീ? നിനക്കിവിടെ എന്ത് കാര്യം? ജീവൻ വേണമെങ്കിൽ പോയിക്കോ.
2: ഉത്തരങ്ങൾ ഓരോന്നായി പറയാം. ചോദ്യം, ആരാണ് നീ? ജഡനാണ് ഞാൻ, ജഡൻ. അടുത്ത ചോദ്യം, നിനക്കിവിടെ എന്ത് കാര്യം? ഉത്തരം, ഈ കാടിന്റെ അധിപനാണ് ഞാൻ. ജീവനിൽ കൊതിയുണ്ട്, എന്റെ ജീവനിലല്ല, ഈ ജീവനിൽ.
0: എടാ, നിനക്ക് അത്രയ്ക്ക് അഹങ്കാരം? എന്നെ ഞാൻ
3: ജഡാസുര, നിന്റെ അതിമോഹം ഇന്ന് അവസാനിപ്പിക്കും. എന്റെ മകൻ ഘടോൽഖജന ഈ കാട്ടിൽ ഞങ്ങൾക്ക് തുണ. അറിയോ നിനക്ക്?
2: ഘടോൽഖജൻ അറിഞ്ഞില്ല. ആളറിയാതെ ഞാൻ ചെയ്തു പോയതാണ്. മാപ്പാക്കണം.
3: മതി, പോയിക്കോ വേഗം. നമ്മുടെ കൺവെട്ടത്ത് പോലും കണ്ടുപോകരുത്.
2: ഞാൻ പോയേക്കാം, ഇനി വരില്ല. മാപ്പ്.

0: ദുഷ്ടനെ നിങ്ങൾ കൊല്ലാതെ വിട്ടു അല്ലേ?
1: ജീവനു വേണ്ടി യാചിക്കുന്നവരെ കൊല്ലാറില്ല നാം.
0: എന്റെ ജീവനു വേണ്ടി ചോദിച്ചവനാണവൻ, അവനെ നിങ്ങൾ വെറുതെ വിട്ടു അല്ലേ?
1: ആളറിയാതെയാണെന്ന് പറഞ്ഞില്ലേ, ഇനി അവന്റെ ശല്യം ഉണ്ടാവില്ല.
0: അല്ലെങ്കിലും കാട്ടാളന്മാരോട് എന്നും കരുണയാണല്ലോ അങ്ങേക്ക്.
1: ദ്രൗപദി
0: മടുത്തു, ഈ കിരാതന്മാരുടെ ദുർമുഖം കണ്ട് മടുത്തു.
2: അമ്മേ,
0: വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ പലവട്ടം?
2: പാഞ്ചാലി, പ്രഥമ പാണ്ഡവ പുത്രനല്ലേ ഇവൻ?
0: പാഞ്ചാലി പുത്രനല്ലോ രാജൻ.
1: നിനക്കെന്താണ് വേണ്ടത് ദ്രൗപദി?
0: അസുരന്മാർക്കും വനവാസികൾക്കും ബന്ധുവാവാൻ എനിക്ക് വയ്യ. അതിഥികളായവരെത്താതിരിക്കണം. അതിനെ അങ്ങയുടെ ഈ മകൻ ഇവിടെ വരാതിരിക്കണം.
1: ദ്രൗപദി, നീ
3: വേണ്ട, ഞാൻ പോയിക്കോളാം. ഇനി വരാതെ നോക്കാം.
2: പാഞ്ചാലി പറഞ്ഞതാ ശരി.

0: കൊള്ളും. വനവാസികളുടെ ഗന്ധം, അതാണ് അവൾക്ക്.
1: ഏട്ടാ, മനസ്സിലായി, ഇത് കാടിന്റെ ഗന്ധമാണ്. സുഗന്ധലേപനങ്ങൾ കൊണ്ട് പൊളിപ്പിച്ചിട്ടില്ല ഈ മണം. ഞങ്ങൾക്കത് അസഹ്യമല്ലാത്തത് കൊണ്ട് മറ്റുള്ളവരുടെ പ്രയാസം ഓർത്തില്ല. മഹാറാണി ക്ഷമിക്കണം.
2: മോനെ, എടുവൽക്കച്ച,
1: കാട്ടുവാസിയായ ഹിടുമ്പിയാണ് എന്റെ അമ്മ. വെയിലും മഴയും കൊണ്ടാ വളർന്നതും വളർത്തിയതും. പട്ടുമെത്തയിൽ അച്ഛനൊപ്പമല്ല അന്തി ഉറങ്ങിയത്. കാട്ടുവള്ളികൾ കെട്ടിയ മരക്കട്ടിലില്ല. ഇതാണ് ഞങ്ങളുടെ മണം. എന്റെ അമ്മയെ എനിക്കിഷ്ട ഈ മണവും. നിങ്ങൾക്ക് നിങ്ങൾക്ക് അസഹ്യമാവാൻ ഇനി ഞാൻ വരില്ല. പോകുന്നു, വരില്ല.
2: ഏട്ടാ, അങ്ങയുടെ അനുജനല്ലേ ഞാൻ? എന്റെ മകനാണ് ആ പോയത്. കാട്ടുവാസികളോടെന്നും കരുണ കാട്ടുന്ന ഭീമനെയും വെറുക്കുന്നു പാഞ്ചാലി നീ? ഇടുമ്പനെയും ബകനെയും കിർമീരനെയും ഒക്കെ വധിച്ചപ്പോൾ അവരുടെ ഗന്ധവും എന്നിലുണ്ടാവില്ലേ പാഞ്ചാലി?
0: ഭീമസേന,
2: പൂർണ്ണ ഗർഭിണിയായ ഹിടുമ്പിയെ നിഷ്കരണം ഉപേക്ഷിക്കാനും അങ്ങ് ആജ്ഞാപിച്ചിരുന്നു. കരിമ്പുലിയും കരിനാഗവും ഭക്ഷിക്കാതെ കാട്ടുപൊന്തകളിൽ കഴിഞ്ഞ എന്റെ മകനെയൊന്ന് കാണാനോ അങ്ങനെ വധിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ അവന്റെ സന്തോഷം തിരിച്ചറിഞ്ഞില്ലേ? അച്ഛനും സഹോദരർക്കും തുണയാകാൻ കാട്ടിൽ കണ്ണിമ ചിമ്മാതെ കാവലിരിക്കുകയാണവൻ. വീഴ്ചകളിൽ താങ്ങാവാൻ കാടന്റെ കരുത്തു വേണം. പക്ഷെ ആ മുഖം കാണരുത്. കുത്തുവാക്കുകൾ കൊണ്ട് ആക്ഷേപിക്കുന്നത് എന്റെ മകനെയാണെന്ന് പോലും ഓർത്തില്ല നിങ്ങൾ.
0: ഭീമസേന, ഇത്രമാത്രം വികാരം കൊള്ളാൻ ഇവിടെ എന്തുണ്ടായി?
2: കഷ്ടം എന്തുണ്ടായെന്നോ? ഉപകാരസ്മരണ, അത് അഭിമാനികൾക്ക് പറഞ്ഞതാ.
3: അതുകൊണ്ടാവും സ്വന്തം ഭാര്യയെ ആക്രമിക്കാൻ വന്നവനെ വെറുതെ വിട്ടത് അല്ലേ?
2: പാഞ്ചാലി, നാവടക്ക് നീ.
0: ഭീമ മതി. അപായപ്പെടുത്താൻ വന്നവനെ വെറുതെ വിട്ടതിലുള്ള വിഷമമാണ് അവൾക്ക്. അവൻ ഇനിയും വന്നേക്കുമെന്നുള്ള ആശങ്കയാണ്.
2: ഇല്ല ഏട്ടാ, ജഡൻ ഇനി വരില്ല. ഗഡോൽക്കജന്റെ മിത്രമാണവൻ. ഇനി അവൻ സഹായിക്കുകയുള്ളൂ.
3: അരികത്തുള്ളവരുടെ ആഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കണം. അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തണം, ഇല്ലെങ്കിൽ ആപത്താ.
2: ഓഹോ, കാട്ടിൽ സൂര്യവിഹാരം ചെയ്യുന്നവർക്കിടയിലേക്ക് കടന്നു വന്നവർ നമ്മളല്ലേ. കാടിന്റെ സ്വച്ഛന്ധതയെ തടസ്സപ്പെടുത്തിയാൽ പ്രതിഷേധിക്കുക സ്വാഭാവികം. അകറ്റി നിർത്തേണ്ടവരുടെ സഹായമാവാം, സാമീപ്യമരുത്. മനസ്സിലാകുന്നില്ല ഈ രാജനീതി.
0: അനുജ, ആര്യ സംസ്കൃതി മറന്നുകൂടാ. അസുരഗോത്രങ്ങൾ അധികാരസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തേണ്ടവർ തന്നെ. ഭരിക്കാനല്ല, ഭരിക്കപ്പെടാൻ മാത്രം അധികാരമുള്ള അധസ്ഥിതരാണവർ.
2: അധികാരത്തിലേറാനും പിന്നെ കാൽ കീഴിലിട്ട് ചവിട്ടിമെതിക്കാനും വിധിക്കപ്പെട്ടവർ അസുരഗോത്രം.

0: പെടോൽക്കജ, എന്താ എന്താ വന്നത്? മതിയായില്ല നിനക്ക്?
1: ക്ഷമിക്കണം, ഇവിടം വിടുകയാ ഞാൻ. അതിനു മുമ്പ് മഹാറാണിക്കിതാ ഒരു ഉപഹാരം, സ്വീകരിക്കാൻ ദയവുണ്ടാകണം.
2: അതിന്റെ ആവശ്യമൊന്നുമില്ല, നേരത്തെ കൊണ്ടുവന്ന കാട്ടുതേനും പഴങ്ങളും കുറെയുണ്ട്.
1: രാജസഭയിൽ ഒരു സ്ത്രീയുടെ മടിക്കു തഴിക്കുന്നത് തടയാൻ ആര്യഗോത്രത്തിൽ ആണുങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല. അസുരനീതി അങ്ങനെയല്ല. ജഡൻ എന്റെ മിത്രമാണ്, പക്ഷേ ഒരു പെണ്ണിന്റെ നേർക്ക് കൈനീട്ടിയ ഒരു നീചന്റെയും യാചനക്ക് സൗഹൃദത്തിന്റെ ഔദാര്യം അനുവദിക്കില്ല ഞാൻ. മഹാറാണിയെ പ്രാപിക്കാനോങ്ങിയവന്റെ യാചന കേട്ട് ക്ഷമ കൽപ്പിക്കുന്ന ന്യായാധിപനുമല്ല ഞാൻ. നിങ്ങളുടെ നിഴൽ പോലും സ്പർശിക്കില്ല ഇനി ആരും. ഇത് ഘടോൽക്കജന്റെ വാക്ക്. വാക്ക് തെറ്റിച്ചാൽ ഇതായിരിക്കും ഫലം.
0: ജഡൻ,
1: ജഡന്റെ ശിരസ്.
3: കുലം ചോദിച്ച് കുത്തിനോവിച്ചെങ്കിലും പാഞ്ചാലി മഹാറാണിക്ക്

കാടിൻ്റെ മകൻ ഒരു ഉപഹാരം നൽകുന്നു. ജടാസുരൻ്റെ കബന്ധം. ഘടോൽക്കജൻ്റെ സുഹൃത്തായിരുന്നു ജടൻ. എന്നിട്ടും പാഞ്ചാലി ആക്രമിക്കാൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ സൗഹൃദത്തിൻ്റെ നീതി അവന് നൽകിയില്ല. നിറത്തിൻ്റെ പേരിൽ ആര്യഗോത്രത്തിൻ്റെ നാലയലത്ത് പോലും മടുപ്പിക്കാതെ മാറ്റി നിർത്തുമ്പോഴും അസുരഗോത്രത്തിലെ ആ യുവാവിൻ്റെ ഹൃത്തടം തുടിക്കുകയായിരുന്നു. സ്വന്തം പിതാവിനെയോ അസുരഗോത്രം. മൂന്നാം ഭാഗം അവസാനിക്കുമ്പോൾ ഈ ഭാഗത്ത് ശബ്ദം നൽകിയവരും കഥാപാത്രങ്ങളും: ചിന്നമ്മോ ശിവദാസ്, ഗാന്ധാരി, കാവ്യ, ദ്രൗപദി, ഷാജി മാലൂർ, ദുര്യോധനൻ, സിനി രാമദാസ്, ശകുനി, രാമചന്ദ്രൻ അയ്യല്ലൂർ, യുധിഷ്ഠിരൻ, ഗോപിചാലിൽ കാഞ്ഞിലേരി, ജടൻ, നാദം മുരളി, ഭീമസേനൻ, മിലൻ ഷാ, ഘടോൽക്കജൻ, രതീഷ് പി പി, നകുലൻ, വിനോദ് മാസ്റ്റർ ശിവപുരം, സഹദേവൻ, ഇ കെ അനിൽ ശിവപുരം, അർജുനൻ. നാടകരചന കൃഷ്ണകുമാർ. സഹസംവിധാനം ശബ്ദമിശ്രണം അശ്വിനി കവണിശ്ശേരി. നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. നാടകനേരം.

0: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പ്രത്യേക അറിയിപ്പ്. തീയതി 4/5/26 ഇലക്ഷൻ കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളതും ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലെ ചാവശ്ശേരി വില്ലേജിലുള്ളതുമായ രാത്രി വൈകി പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും 9 മണിക്ക് തന്നെ ക്ലോസ് ചെയ്തുകൊണ്ട് സഹകരിക്കേണ്ടതാണ്.

പാട്ടുകൾ, പുതിയ സിനിമയിലെ ഗാനങ്ങൾ, എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പുത്തൻ പാട്ടുകളിലേക്ക് സ്വാഗതം. പുത്തൻ പാട്ടുകളിൽ ആദ്യ ഗാനം ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് വിനോദ് തോമസ് ആണ് സംഗീതം നൽകിയത്. ചിത്രം നീയും ഞാനും, പാടിയത് ശ്രേയ ഘോഷാൽ. ഈ ചിത്രം പുറത്തിറങ്ങിയത് 2019 ആണ്.

2022 പുറത്തിറങ്ങിയ അന്തരം എന്ന ചിത്രത്തിനു വേണ്ടി സിതാര കൃഷ്ണകുമാർ ആലപിച്ചത്. അജീഷ് ദാസിന്റെ വരികൾക്ക് രാജേഷ് വിജയ് ആണ് സംഗീതം നൽകിയത്.

സായി ബാലൻ പാടിയ ഗാനം ചിത്രം ഉരു. രചന പ്രഭാവർമ്മ, സംഗീതം കമൽ പ്രശാന്ത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 2023.

2023 പുറത്തിറങ്ങിയ പ്രണയവിലാസം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീജീഷ് സുബ്രഹ്മണ്യൻ, നന്ദ ജെ ദേവൻ എന്നിവർ പാടിയത്, രചന സുഹൈൽ കോയ, സംഗീതം ഷാൻ റഹ്മാൻ.

0: കുപ്പി.
1: ഞാനീ പറഞ്ഞതൊക്കെ അച്ഛന്റെ കോട്ട കിട്ടാൻ വേണ്ടി പറഞ്ഞൊന്നല്ല, ശരിക്കും ഉള്ളിന്ന് വന്നാ ഹൃദയത്തിന്ന്.

0: പാട്ടുകൾ, പുതിയ സിനിമയിലെ ഗാനങ്ങൾ,
1: പുത്തൻ പാട്ടുകളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പുത്തൻ പാട്ടുകളിൽ അടുത്ത ഗാനം രമേശ് കുമാർ കോറമംഗലം എഴുതി, രാജേഷ് വിജയ് സംഗീതം നൽകി. അഖില ആനന്ദ്, രാജേഷ് വിജയ് എന്നിവർ പാടിയത് ചിത്രം മായമ്മ.

അശ്വതി ജയരാജ് പാടിയ ഗാനം ചിത്രം ഇഷ്ടരാഗം. ഗാനരചന സുരേഷ് രാമൻതളി, സംഗീതം വിനീഷ് പണിക്കർ. ഈ ചിത്രം പുറത്തിറങ്ങിയത് 2024 ലാണ്.

വിഷ്ണു ശിവശങ്കർ, ഡിനി സതീശൻ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം മിസ്സിംഗ് ഗേൾ. രചന വിഷ്ണു ശിവശങ്കർ, സംഗീതം ഗണേഷ് മലയത്ത്.

ഇൻഷ എന്ന ചിത്രത്തിനു വേണ്ടി പ്രദീപ് മാരാരി, വർഷ രഞ്ജിത്ത് എന്നിവർ പാടിയത്. ഡോക്ടർ കെ സജിയുടെ വരികൾക്ക് ഡോക്ടർ ഡൊണാൾഡ് മാത്യു ആണ് സംഗീതം നൽകിയത്.

പി കെ സുനിൽകുമാർ, ജ്യോത്സ്ന രാധാകൃഷ്ണൻ എന്നിവർ പാടിയത് ചിത്രം ആനന്ദ കല്യാണം. രചന പ്രഭാകരൻ നറുക്കര, സംഗീതം രാജേഷ് ബാബു കെ ശൂരനാട്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 2022.

0: പുത്തൻ പാട്ടുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു,

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, മേടം 20, ഹിജ്റ വർഷം 1447, ദുൽഖഅദ് 16, ശകവർഷം 1948, വൈശാഖം 14, 2026 മെയ് 4, തിങ്കളാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.